ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 3, മലയാള വർഷം 1201, കർക്കിടകം 9, 2026 ജൂലൈ 25, ശനിയാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോ ഹെർട്സിലും FM 101.3 MHz. ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 55 സെക്കൻഡും.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം അവതരിപ്പിക്കുന്നത് വി ടി വാസുദേവൻ.
1: നാം എത്രയോ പേരെ കണ്ടുമുട്ടുന്നു, പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു. എന്നാൽ തികച്ചും വ്യത്യസ്തൻ എന്ന് പറയാവുന്ന ഒരാളെ, ശരണ്യനായ ഒരു മനുഷ്യനെ, നഖശികാന്തം വാത്സല്യം തുളുമ്പുന്ന മനുഷ്യനെ എവിടെ നിന്ന് കണ്ടുകിട്ടും? ഇതാ ഒരു മനുഷ്യൻ എന്ന് എത്രയാളെക്കുറിച്ച് പറയാൻ സാധിക്കും? മുമ്പ് നാം അറിഞ്ഞവർ അകന്നോ മൃതിപ്പെട്ടോ വൻപകയാർന്ന് ചേരിമാറിയോ പോയിപ്പോകുന്ന ഈ കാലത്ത് പ്രത്യേകിച്ചും വിത്തിനുള്ളിൽ മരം എന്നതുപോലെ ഓരോ ജീവിതത്തിലും മഹത്വം ഒളിഞ്ഞുകിടപ്പുണ്ട്. ഒരു ധന്യജീവിതത്തിൻ്റെ സ്രോതസ്സ് പ്രതിസന്ധികളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നുമാണ് ഉറന്നുവരിക. വിശിഷ്ടമായ ഒരു അന്തസ്സത്ത മനുഷ്യൻ്റെ അന്തർഭാഗത്തെവിടെയോ ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന് അറിയുന്നത് തന്നെ ആഹ്ലാദകരമാണ്. ഈ നാട്ടിൽ ജനിച്ച മഹാന്മാർ ആരെല്ലാമാണെന്ന് ഒരു വിദേശി സായിബ് നാട്ടിൻപുറത്തുകാരനോട് ചോദിച്ചതായി കേട്ടിട്ടുണ്ട്. തിരുവിതാംകൂറിൽ ശ്രീമൂല മഹാരാജാവിൻ്റെ കാലത്ത് ബ്രിട്ടീഷ് റെസിഡൻറ്റിൻ്റെ യൂറോപ്യൻ സുഹൃത്ത് അതിഥിയായി തിരുവനന്തപുരത്ത് വന്നു. ഉൾനാട്ടിലെ ജനങ്ങളുടെ സ്ഥിതിഗതികൾ നേരിട്ടറിയാൻ ദ്വിഭാഷയോടുകൂടി തനി നാട്ടിൻപുറങ്ങളിൽ സഞ്ചരിച്ചു. ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ സാമാന്യം വാർദ്ധക്യം ബാധിച്ച ഒരു കർഷകകാരനവരെ കണ്ട് ചോദിച്ചു അത്രേ, ഈ ഗ്രാമത്തിൽ മഹാന്മാർ വല്ലവരും ജനിച്ചിട്ടുണ്ടോ എന്ന്. ആ കാരണവർ മറുപടി നൽകി, ഈ നാട്ടിൽ മഹാന്മാർ ജനിക്കാറില്ല, ചെറിയ ശിശുക്കൾ മാത്രമേ ജനിക്കാറുള്ളൂ എന്ന്. ദ്വിഭാഷി അത് തർജ്ജമ ചെയ്ത് കേൾപ്പിച്ചപ്പോൾ സായിബ് പൊട്ടിച്ചിരിച്ചു, കാരണവരുടെ ഫലിതം അല്ലെങ്കിൽ വിഡ്ഢിത്തം ഓർത്ത്. എന്നാൽ ആ നാടൻ കർഷകൻ പറഞ്ഞത് ശരിയാണ്. ജനിക്കുമ്പോൾ എല്ലാവരും ഏറെക്കുറെ സമന്മാരാണ്. ആണ് പെണ്ണ്, മേലാളൻ കീഴാളൻ, ധനവാൻ ദരിദ്രൻ തുടങ്ങിയ വ്യത്യാസങ്ങൾ കെട്ടിയേൽപ്പിക്കുന്നത് പിന്നീടാണ്. വ്യക്തിത്വം, സാഹചര്യം, ദൃഢനിശ്ചയം, സഹാനുഭൂതി, സമർപ്പണം തുടങ്ങിയ സമഗ്രാനുഭവങ്ങൾ ഏത് മഹത്വത്തിൻ്റെയും അടിവേരായി വിരിഞ്ഞ താമരപ്പൂവിന് എന്നതുപോലെ ആണ്ടുകിടക്കുന്നു. പക്ഷേ മഹത്വത്തെ അംഗീകരിക്കാൻ വൈമനസ്യമുള്ളവനാണ് മലയാളി എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. പണ്ഡിതനും ചിതപ്രജ്ഞനുമായ പി രാജഗോപാലാചാരി പറഞ്ഞ ഒരു കഥയുണ്ട്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് എന്ന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ സമാഹാരത്തിൽ. ഒരു ചെറുപ്പക്കാരൻ ഒരു ഗുരുവിനെ സമീപിച്ച് ദയവായി എന്നെ ശിഷ്യനായി സ്വീകരിച്ചാലും എന്ന് അഭ്യർത്ഥിച്ചപ്പോൾ, ഗുരുദക്ഷിണ എന്തു തരും എന്നായി ഗുരുവിൻ്റെ ചോദ്യം. ചോദിക്കുന്നതെന്തും എന്ന് ചെറുപ്പക്കാരൻ പറഞ്ഞു, ലോകത്തിൽ നിനക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഏറ്റവും നികൃഷ്ടമായ വസ്തു കൊണ്ടുവരൂ എന്നാണ് ഗുരു ആവശ്യപ്പെട്ടത്. അത്തരമൊരു ഗുരുദക്ഷിണ വളരെ എളുപ്പമായിരിക്കുമെന്ന് വിചാരിച്ച് ചെറുപ്പക്കാരൻ ഏറ്റവും മോശമായത് തിരയാൻ തുടങ്ങി. ഇത് മോശം എന്ന് കണ്ടെത്തുമ്പോൾ, അല്ല അത് ഇതിനേക്കാൾ മോശമായതാണ് എന്ന് മറ്റൊന്ന് ദൃഷ്ടിയിൽപ്പെടും. നികൃഷ്ടമായത് ഏത് എന്നതിനെ ചൊല്ലിയുള്ള അയാളുടെ അലച്ചിൽ എങ്ങുമെത്താതെ നീണ്ടു. ഒടുവിൽ ഒരു ദിവസം കക്കൂസിലിരിക്കുമ്പോൾ ആരും അംഗീകരിക്കാൻ മടിക്കുന്ന മറ്റൊന്ന് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു, തലേന്ന് രാത്രി അയാൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ രൂപാന്തരം. ഇതാണ് ഏറ്റവും വൃത്തികെട്ട വസ്തു, ആരും തൊടാൻ ആഗ്രഹിക്കാത്തത്, മണക്കാൻ മടിക്കുന്നത്. യൂറേക്ക, അത് ഞാൻ കണ്ടെത്തി എന്ന അഹന്തയോടെ ഗുരുവിനെ സമർപ്പിക്കാനായി അല്പം വാരിയെടുത്തപ്പോൾ, നിർത്ത്, എന്നെ എന്തു ചെയ്യാൻ പോകുന്നു എന്ന ശബ്ദം കേട്ടു. എൻ്റെ ഭാവി ഗുരു എന്നോട് ലോകത്തിലെ ഏറ്റവും നികൃഷ്ടമായത് ഗുരുദക്ഷിണയായി നൽകിയാൽ എന്നെ ശിഷ്യനാക്കും എന്ന് പറഞ്ഞു. നീയാണ് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട വസ്തു. അതിന് മറുപടിയായി ഉയർന്നത് ഒരു പരിഹാസ ചിരിയായിരുന്നു. ഇന്നലെ ഞാൻ താങ്കൾക്ക് പിറന്നാൾ കേക്കായിരുന്നു, പഴച്ചാറായിരുന്നു, നീ തൊട്ടതോടെയല്ലേ ഇതൊക്കെ ഇങ്ങനെയായത്. ഇനി സ്വയം നിശ്ചയിക്കുക ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട വസ്തു ഏതാണ് എന്ന്. അത് കേട്ടപ്പോൾ ചെറുപ്പക്കാരന് ബോധോദയമുണ്ടായി. അയാൾ ചെന്ന് ഗുരുവിൻ്റെ കാൽക്കൽ വീണു. ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടത് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ഗുരു ചോദിച്ചു. ഗുരു, ഞാനാകുന്നു അത് എന്ന് യുവാവ് അറിയിച്ചു. ഞാൻ നിന്നെ ശിഷ്യനാക്കിയിരിക്കുന്നു, ഗുരുവും സന്തുഷ്ടനായി. നമ്മെ ഊതുവീർപ്പിക്കാൻ നാം ഉപയോഗിക്കുന്ന സ്വാഭിമാനവും അഹന്തയും പ്രപഞ്ചത്തിലെ വിശിഷ്ടജീവിയാണെന്ന പ്രദർശനവും, അതിനെയാണ് ഗുരു അപഹസിച്ചത്. ആ അഹംഭാവത്തെ തകർന്ന് തരിപ്പണമാക്കാതെ മനുഷ്യത്വം സാധ്യമല്ല.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് സുഭാഷിതം, അവതരിപ്പിച്ചത് വി ടി വാസുദേവൻ.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഇന്ന് ഉഷമലരിയിൽ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കയ്പവലരി എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് സരിത രാജീവ്.

0: to the first concrete step in the institutional rebuild of the agency that is being implemented in line with the recommendations of the High-Level Committee of Experts chaired by Professor K. Radhakrishnan. Delhi Police has constituted a special task force, STF, to investigate offences relating to paper leaks and other examination-related offences under the Public Examinations Prevention of Unfair Means Act 2024. Delhi Police in a statement said that the task force will be responsible for conducting prompt, professional and comprehensive investigations into offences pertaining to public examinations conducted by different authorities. Prime Minister Narendra Modi has thanked country's youth for the response and suggestions following his video. In a social media post, Mr. Modi expressed gratitude to the youth for their overwhelming support. The video has now crossed more than 303 million views. It is the most viewed reel within its first 24 hours. President Draupadi Murmu was conferred the honorary title of Dr. Honoris Causa by the Bucharest University of Economic Studies in Romania in recognition of her distinguished public service, commitment to education and social inclusion and contribution to strengthening India-Romania relations. Accepting the honour, the President dedicated the award to the 1.4 billion people of India and said it reflected the enduring friendship between the people of the two countries. Highlighting the deep cultural and civilizational ties between India and Romania, President Murmu recalled Rabindranath Tagore's visit to Bucharest a century ago. She encouraged greater academic collaboration through joint research, faculty and student exchanges. The government has said that Indus Waters Treaty remains in abeyance until Islamabad abjures support for cross-border terrorism. Briefing media in New Delhi, spokesperson in the Ministry of External Affairs, Randhir Jaiswal, dismissed Pakistan media reports that India is deliberately causing flooding in the neighbouring country. He added that the recent increase in flows in the river Chenab is a direct consequence of intense monsoon rainfall over Jammu and adjoining catchment areas during 20th to 23rd of July. The spokesperson further stated that Pakistan's own flood forecasting division, Lahore, attributed the high flood levels in the river Chenab to heavy rainfall over the upper catchment. He added that the rise in river flows is a natural hydrological response to heavy monsoon rainfall and not the result of any deliberate action by India. India opened its medal tally at the 2026 Commonwealth Games in Glasgow after Chandu Kumar clinched the bronze medal in the men's heavyweight powerlifting final. He delivered a strong performance by lifting 190 kg in his second attempt, earning 130.9 points and securing a place on the podium. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ ഇന്നത്തെ പരിപാടികൾ 6:15 പ്രഭാതവന്ദനം ആധ്യാത്മ രാമായണ പാരായണം അയോധ്യകാണ്ഡം പാരായണം ചെയ്യുന്നത് കോട്ടക്കൽ മധു തുടർന്ന് ഗായത്രി ഗിരീഷ് പാടിയ ശ്രീരാമകീർത്തനം 6:30 ഇന്നർ ഷോ പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ 6:35 ഐവിഷ്ണായി ഹോസ്പിറ്റലിൽ വിളംബരം ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ 6:40 ഇന്നത്തെ ചോദ്യം 6:45 പ്രാദേശിക വാർത്തകൾ 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ 7:05 പുലരിപ്പുകളിൽ ദൃശ്യമായി കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് സ്വാസ്ഥ്യം കുട്ടികളിലെ രക്താർബുദം തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ പീഡിയാട്രിക് ഓങ്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നന്ദകുമാർ സംസാരിക്കുന്നു 7:15 റിയോ ജുലിയസ് സെക്കൻഡവാരി റോഡ് തൃശൂർ കാവ്യാഞ്ജലിയിൽ വയലോപ്പിള്ളിയുടെ ഹിമാലയം എന്ന കവിത ആലാപനം രാധിക വി 7:20 ആര്യായ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ 7:25 മലയാളത്തിൽ വാർത്തകൾ 7:35 റീഗു ജുവലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം 7:40 സമകാലികം കേരളത്തെ ലഹരി വിമുക്തമാക്കാൻ 7:55 ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുദ്രം ചിന്താ വിഷയം 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ 8:30 വൈകിട്ട് 5:15 5:30 ചലച്ചിത്ര ഗാനങ്ങൾ രാവിലെ 9:30 രാഗപരിചയം വയലിൻ ആവിഷ്കാരം സി എസ് അനുരൂപ് അവതരണം അഞ്ജു പി അർജുനൻ രചന കണ്ണകി

0: കേസ്. 10 മണിക്ക് നേർവഴി, 10:15 തമിഴ് ചൊൽബാലൈ, 11 മണിക്ക് ലളിതം മധുരം, 11:30 സ്വരസംഗീതിക, 11:50 റീഗു ജ്വല്ലേഴ്സ് സെക്കൻഡ് വാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. ഉച്ചയ്ക്ക് 12 മണിക്ക് ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. അയ്യപ്പൻ പാട്ട് കെ കെ നാരായണനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, പേവിഷബാധ പ്രതിരോധം, ഡോക്ടർ നീന മേരി ഡൊമിനിക് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് ഗാനമഞ്ചിരി, ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം പറയുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാനപരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് വി കെ രാജീവ് വാടാനപ്പള്ളി, പദം കാളിദാസൻ. 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക്, രചന എൻ കൃഷ്ണപിള്ള, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, ഏകോപനം എഴുമറ്റൂർ രാജരാജവർമ്മ. 2:30 സ്വരസാഗരം, ഡോക്ടർ എസ് ബാലചന്ദർ വീണയിൽ വായിച്ച കൃതികൾ, ശ്രീകൃഷ്ണം വി രാജാറാവു മൃദംഗം, ആർ ഹരിശങ്കർ ഗഞ്ചിറ. 3 മണിക്ക് വനിതാവേദി, സ്വയം സ്നേഹിക്കാൻ പഠിക്കുക, സഹീറ തങ്ങൾ ചെയ്ത പ്രഭാഷണം, പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം, സുലൈഖ ഹംസ ചെയ്ത പ്രഭാഷണം. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 ബാലലോകം. 5 മണിക്ക് സംസ്കൃത പരിപാടി. 5:20 അധ്യാത്മ രാമായണ പാരായണം 9-ാം ദിവസം. 5:45 തൊഴിലവസര വാർത്തകൾ. 5:55 അറിയിപ്പോൾ കാലാവസ്ഥ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, പി എം ഇ വിദ്യ പദ്ധതി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും. കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കുമാകാം, ഡോക്ടർ ടി കെ അനികുമാരിയുമായി അഭിമുഖം. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് യുവവാണി. 8 മണിക്ക് നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും രണ്ടാം ഭാഗം, ഉറൂബെഴുതിയ നോവലിൻ്റെ റേഡിയോ രൂപം, സംവിധാനം എസ് ചന്ദ്രിക. 8:15 പാർലമെന്റ് നടപടികളുടെ വാരാന്തവലോകനം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, ഇ ശോധ് സിന്ധു പദ്ധതി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 കായിക ലോകം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 അവലോകനം, രചന ആതിര ബി അശോക്. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി. 11 മണിക്ക് ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. തുടർന്ന് കാലാവസ്ഥ. അറിയിപ്പുകൾ കഴിഞ്ഞു, ഇനി
1: കാലാവസ്ഥ.
0: സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
3: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
4: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില.
6: ശനി രാവിലെ 11:50
5: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
6: കാഴ്ച
5: തിങ്കൾ രാവിലെ 8:30.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
7: ആകാശവാണി തൃശൂർ, പ്രഭാത വന്ദനം. രാമായണ പാരായണം അയോധ്യാകാന്ഡത്തിൽ നിന്നൊരു ഭാഗം. പാരായണം ചെയ്യുന്നത് ശ്രീ കോട്ടയ്ക്കൽ മധു.
8: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ.

ആശീർവചനങ്ങളാശു കൗസല്യയും ദേവകളോടിരന്നിടിനാൽ ചൊല്ലിനാളാശീർവചനങ്ങളാശു കൗസല്യയും ദേവകളോടിരന്നിടിനാൽ സൃഷ്ടി

ഇതുവരെ കേട്ടത് രാമായണ പാരായണം. പാരായണം ചെയ്തത് ശ്രീ കോട്ടയ്ക്കൽ മധു. ഇനിയൊരു ശ്രീരാമകീർത്തനം, പാടിയത് ഗായത്രി ഗിരീഷ്.

0: പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ച രാവിലെ 6:30. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: ആകാശവാണി തൃശൂർ, സമയം 6 മണി കഴിഞ്ഞു 30 മിനിറ്റ്.
6: ഇന്നർ
1: ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
7: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്, നനുത്ത മഴയുടെ സംഗീതം പോലെ.
8: ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ.
9: ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം, ഒരേ ഡിസൈനിൽ, ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം, നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി. ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
5: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീട നിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുവളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണസ് ഫ്ലോറസൻസ്, ട്രൈക്കോഡർമ വിരീഡെ എന്നിവ പൊടിരൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീട നിയന്ത്രണോപാധികളായ ബിവേറിയ ബാസിയാന, ലെക്കാനിസിലിയം ലെക്കാനി, മെറ്റാറൈസിയം, പേസിലോമൈസിസ് തുടങ്ങിയവയും ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുക്കളും അസോസ്പൈറലം എന്നിവയും, ജൈവകീട രോഗ നിയന്ത്രണ കോമ്പി പാക്കറ്റുകൾ, വെർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് ബന്ധപ്പെടുക. നമ്പറുകൾ 9747238532. മറ്റൊരു നമ്പർ 0487269908. നമ്പറുകൾ ആവർത്തിക്കാം: 9747238532. മറ്റൊരു നമ്പർ 0487269908. റബ്ബർ ബോർഡ് റീജിയൻ

0: ഓഫീസിന് കീഴിലുള്ള റബ്ബർ കർഷകർക്ക് റബ്ബർ തൈകൾ വിതരണം ചെയ്യുന്നു. RR 105, RR 430 എന്നീ ഇനം നടീൽ വസ്തുക്കളാണ് പാലക്കാട് ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിലുള്ള കാഞ്ഞിക്കുളം റബ്ബർ നഴ്സറിയിൽ നിന്നും വിതരണം ചെയ്യുന്നത്. റബ്ബർ തൈകൾ 100 രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. ആവശ്യമുള്ള കർഷകർ രാമവർമ്മപുരത്തുള്ള റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൽ അപേക്ഷയും പണവും അടയ്ക്കേണ്ടതും അതിനുശേഷം അപേക്ഷകനോ അല്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തിയ ആളോ റീജിയണൽ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന കത്തും പണമടച്ച രസീതും സഹിതം പാലക്കാട് ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിലുള്ള കാഞ്ഞിക്കുളം റബ്ബർ നഴ്സറിയിൽ ഹാജരായി നടീൽ വസ്തുക്കൾ ഏറ്റുവാങ്ങേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9746574284. നമ്പർ ഒരിക്കൽ കൂടി 9746574284. ക്ഷീരവികസന വകുപ്പിൻ്റെ NABL അക്രഡിറ്റേഷൻ ലഭിച്ച സ്റ്റേറ്റ് ഡയറി ലാബിൽ പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ, കുടിവെള്ളം, കാലിത്തീറ്റ, കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ കെമിക്കൽ, മൈക്രോബയോളജി പരിശോധനകൾ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പാൽ, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ FSSAI പ്രകാരമുള്ള കെമിക്കൽ പരിശോധനകളിലും കുടിവെള്ളം, ഫുഡ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് എന്നിവയുടെ മൈക്രോബയോളജി പരിശോധനകളിലും ലാബിൽ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. പരിശോധനകൾക്കും പരിശീലനങ്ങൾക്കും സർക്കാർ അംഗീകൃത നിരക്കുകളും ഈടാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുകൾ 0471244579, മറ്റൊരു നമ്പർ 2445799. നമ്പറുകൾ ഒരിക്കൽ കൂടി 0471244579, മറ്റൊരു നമ്പർ 2445799. കാർഷിക നിർദ്ദേശങ്ങൾ. കുരുമുളക് ചീച്ചിൽ രോഗത്തിന് മുൻകരുതലായി ട്രൈക്കോഡർമ സമ്പുഷ്ടമാക്കിയ വേപ്പിൻ പിണ്ണാക്ക് ചാണക മിശ്രിതം 150 ഗ്രാം വീതം തടത്തിൽ വിതറി മണ്ണുമായി ചേർത്തിളക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ റെഡോമിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി തടത്തിലെ മണ്ണ് കുതിർക്കുക. ഇലകളിൽ ചീച്ചിൽ കാണുകയാണെങ്കിൽ ഇതേ മിശ്രിതം ഇലകളിലും തണ്ടിലും തളിക്കുക. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുതു മാറ്റിയതിന് ശേഷം കുമ്മായം സെൻറ്റൊന്നിന് 2.5 കിലോ വീതം ഇടണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടു കൊടുക്കണം. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്ത ശേഷം രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നുണ്ട് എന്നുറപ്പാക്കണം. സ്യൂഡോമോണസ് ബാക്ടീരിയ പൊടി 10 മുതൽ 20 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്.
1: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു. പ്രായോജകർ
2: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
3: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
2: മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ.
0: ആകാശവാണി തൃശൂർ, സമയം 6:35.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം. വിളംബരം.
6: പ്രായോജകർ
2: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
7: കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. പുതുക്കാട് ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ മനപ്പടി 35 നമ്പർ ഗേറ്റ് ഇന്ന് രാവിലെ 10 മുതൽ നാളെ വൈകിട്ട് 3 വരെ അടച്ചിടും. യൂബർ പ്രതിനിധികളുമായി നടന്ന ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ കമ്പനിയുടെ ഓട്ടം പൂർണ്ണമായി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച് സെൽഫ് എംപ്ലോയീസ് ഡ്രൈവേഴ്സ് യൂണിയൻ. അതേസമയം സർക്കാരിൻ്റെ കേരള സവാരി ഉൾപ്പെടെയുള്ള ആപ്പുകൾ ഉപയോഗിച്ച് സർവീസ് നടത്തുമെന്നും സംഘടനയുടെ തൃശൂർ ജില്ലാ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും നൽകുന്ന ബിൽ ഇന്നലെ കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ഭേദഗതി പ്രകാരം ദേശീയഗാനത്തെ അപമാനിക്കുന്നതിന് തുല്യമായ കുറ്റമാണ് ദേശീയ

0: ഭാരതത്തെ അപമാനിക്കുന്നതും. തന്ത്രപ്രധാന ചരക്കിട നാഴിയായ ഹോർമുസ് കടലിടുക്കിന് സമീപം വീണ്ടും കപ്പലിന് നേരെ മിസൈൽ ആക്രമണം. 29 ഇന്ത്യൻ നാവികർ ഉൾപ്പെടെ 30 ജീവനക്കാരുമായി സഞ്ചരിക്കുകയായിരുന്ന ദിശ എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ രാജിവെച്ചു. കാലാവധി പൂർത്തിയാകാൻ 2 വർഷം ശേഷിക്കുകയാണ് രാജി. വിവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നതിനാലാണ് സ്ഥാനമൊഴിയുന്നതെന്ന് ദി ഡെയിലി സ്റ്റാർ ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. ലോക ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്. റഷ്യക്കാരനായ പ്രസിഡന്റ് അർക്കഡി ഡൊർഗോവിച്ച് യൂറോപ്യൻ യൂണിയന്റെ വിലക്കപ്പെട്ടവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞു. ഇതോടെ നിലവിൽ ഡെപ്യൂട്ടി പ്രസിഡന്റായ ആനന്ദിന് പ്രസിഡന്റ് പദവി ലഭിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന്റെ മത്സരവേദിയിൽ വെള്ളിയാഴ്ച പുരുഷന്മാരുടെ 50 മീറ്റർ ബാക്ക് സ്ട്രോക്ക് നീന്തലിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിൽ പ്രവേശിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിലെ കേരള ടീമായ ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ വിൽപ്പന ഏതാണ്ട് ഉറപ്പാകുന്നു. ക്ലബ്ബ് കൈമാറാൻ ഒരുക്കമാണെന്ന് പ്രഖ്യാപിച്ച് നിലവിലെ ഉടമകളായ മാഗ്നം സ്പോർട്സ് ലിമിറ്റഡ് ചർച്ച തുടരുകയാണ്.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
6: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.
9: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
10: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി, സേവന വാർത്തകൾ
11: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
10: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.

ഇനി ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സിസ് ഹൈ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം. ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. കണ്ണൂർ പയ്യമ്പലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മഹാചിന്തകന്റെ സ്മാരകത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന വാക്കുകളാണിത്. ആരാണ് അദ്ദേഹം? ചോദ്യം ഒരിക്കൽ കൂടി. ഉണരുവിൻ അഖിലേഷനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. കണ്ണൂർ പയ്യമ്പലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മഹാചിന്തകന്റെ സ്മാരകത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന വാക്കുകളാണിത്. ആരാണ് അദ്ദേഹം? ഉത്തരം രാവിലെ 7:55 കേൾക്കാം.

0: കുഴമ്പം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം 1, 3, 5 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
2: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
4: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
3: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ഒരു അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം നാളെ ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിൻ്റെ മലയാള പരിഭാഷയും കേൾക്കാം. നാളെ ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിൻ്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

ചോദ്യമുദ്രം ചിന്താവിഷയം പരിപാടിയിലെ ചോദ്യം ഒരിക്കൽ കൂടി. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് തീർപ്പിൻ. കണ്ണൂർ പയ്യമ്പലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മഹാചിന്തകന്റെ സ്മാരകത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന വാക്കുകളാണിത്. ആരാണ് അദ്ദേഹം? ഉത്തരം രാവിലെ 7:55 കേൾക്കാം.

മറ്റൊരറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 മാർച്ച്. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
1: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
3: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും.
4: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
3: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
5: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പിൽ ഗൗരവ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഭൂമി തരംമാറ്റ പട്ടയ അപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് പ്രത്യേക കർമ്മ പദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി AP അനിൽകുമാർ. ഇന്ത്യ സിംബാബ്വെ 3 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ റൊമാനിയ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് ഫലപ്രദ മാർഗങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്ത ഇരു നേതാക്കളും വ്യാപാരം, നിക്ഷേപം, ശുദ്ധ ഊർജം, കണക്ടിവിറ്റി, വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് വഴികൾ ചർച്ച ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് റൊമാനിയ ഡോക്ടർ ഓണറീസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. റൊമാനിയ

യിലെ ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ് ആണ് രാഷ്ട്രപതിക്ക് ആദരം നൽകിയത്. വിശിഷ്ട പൊതു സേവനം, വിദ്യാഭ്യാസം, സാമൂഹിക സമത്വം, ഇന്ത്യ റൊമാനിയ ബന്ധം ശക്തിപ്പെടുത്തുന്നതിലെ സംഭാവനകൾ എന്നിവ പരിഗണിച്ചാണ് ബഹുമതി. ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കായി ബഹുമതി സമർപ്പിച്ച രാഷ്ട്രപതി ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ദീർഘകാല സൗഹൃദത്തെയാണ് പുരസ്കാരം പ്രതിഫലിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോയോട് പ്രതികരിക്കുകയും നിർദ്ദേശങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത രാജ്യത്തെ യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമക്കുറിപ്പിൽ നന്ദി അറിയിച്ചു. വീഡിയോയ്ക്ക് ഇതിനകം 303 ദശലക്ഷത്തിലധികം വ്യൂസും ലഭിച്ചിട്ടുണ്ട്. പോസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനകം ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട റീൽ എന്ന നേട്ടവും വീഡിയോ സ്വന്തമാക്കി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് സംഘടിപ്പിച്ച 167-ാമത് ആദായ നികുതി ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി. നിയമങ്ങൾ ലളിതമാക്കുകയും ചെലവുകൾ കുറയ്ക്കുകയും ബിസിനസ് എളുപ്പമാക്കുകയും ചെയ്തതിൽ 2025 ആദായ നികുതി നിയമം നാഴികക്കല്ലാണെന്ന് ധനമന്ത്രി പറഞ്ഞു. സത്യസന്ധരായ നികുതിദായകർക്ക് സൗകര്യങ്ങൾ ലഭിക്കണമെന്നും ബോധപൂർവമല്ലാത്ത തെറ്റുകൾ തിരുത്താൻ അവസരങ്ങൾ വേണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആദായ നികുതി വകുപ്പിന്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങളും ധനമന്ത്രി പുറത്തിറക്കി. ആധുനികവും സുതാര്യവും അന്താരാഷ്ട്ര തലത്തിൽ അനുയോജ്യവുമായ നിയമാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഇന്ത്യ പ്രതിബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് നേഷൻ കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ലോ 60-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവതരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇവരിൽ ഒരാൾക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ NTA വരുത്തുന്ന സമഗ്ര അഴിച്ചുപണിയുടെ ഭാഗമായാണ് കൂട്ടപിരിച്ചുവിടൽ. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗവൺമെന്റ് അറിയിച്ചു. കേന്ദ്രമന്ത്രി JP നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ സമരം ചെയ്യുന്ന CJP പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ CJP 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും നദ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി കേൾക്കാം. പരിപാടിയുടെ 136-ാം പതിപ്പാണിത്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ മൂലമുണ്ടായ തടസ്സങ്ങൾക്കിടയിലും രാജ്യത്തെ വളം വിതരണ ശൃംഖല സംരക്ഷിക്കുന്നതിനും വളത്തിന്റെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനും ഗവൺമെന്റ് സമഗ്ര നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ ലോക്സഭയിൽ അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങൾ വളത്തിന്റെയും പ്രധാന അസംസ്കൃത വസ്തുക്കളുടെയും ആഗോള വിതരണ ശൃംഖലയെ ബാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാജ്യസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായ അംഗങ്ങൾക്ക് രാജ്യസഭാ സെക്രട്ടേറിയറ്റ് ഇന്നു മുതൽ 2 ദിവസത്തെ സംവാദാത്മക പരിപാടി സംഘടിപ്പിക്കും. രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ ഓറിയന്റേഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് പ്രധാനപ്പെട്ട പാർലമെന്ററി സമിതികളുടെ പ്രവർത്തനങ്ങളെയും ചുമതലകളെയും കുറിച്ച് സംസാരിക്കും. ഭാവിയിലെ നിയമനിർമ്മാണത്തിലും പൊതുസേവന വിതരണത്തിലും നിർമ്മിത ബുദ്ധി, ബ്ലോക്ക് ചെയിൻ, ഡാറ്റാ സ്വകാര്യത നിയമങ്ങൾ എന്നിവ ചെലുത്തുന്ന സ്വാധീനം മനസ്സിലാക്കൽ എന്ന വിഷയത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രത്യേക സെഷനിൽ സംസാരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ ഭൂമി തരംമാറ്റ പട്ടയാപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് പ്രത്യേക കർമ്മപദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. റവന്യൂ വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾ, വകുപ്പിന്റെ 100-ദിന കർമ്മപരിപാടി, ഡിജിറ്റൽ റീസർവേ, വികസന പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങിയവയുടെ പുരോഗതി വിലയിരുത്താൻ കോഴിക്കോട് ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടത്തി. 5 സെന്റ് മുതൽ 15 സെന്റ് വരെ ഭൂമിയുള്ള സാധാരണക്കാരുടെ അപേക്ഷകളിൽ ഉദാര സമീപനം സ്വീകരിക്കും. വീട് നിർമ്മിക്കുന്നവർക്ക് ഭൂമി തരംമാറ്റത്തിന് പ്രത്യേക മുൻഗണന നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഭൂമിയുള്ള അർഹരായവർക്ക് പട്ടയം നൽകുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകും. പട്ടയം വഴി ലഭിച്ച ഭൂമി കൈമാറ്റം ചെയ്യുന്നതിന് കാലപരിധി നിബന്ധനകൾ ലളിതമാക്കാനും ഉപാധിരഹിത പട്ടയം നൽകുന്ന കാര്യവും ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഭരണപരമായ തടസ്സങ്ങൾ ഒഴിവാക്കി സാധാരണക്കാർക്ക് ഭൂമിയിൽ പൂർണ്ണ അവകാശം ലഭ്യമാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കൈറ്റ് നടപ്പാക്കുന്ന നൂതന പദ്ധതികളുടെ ഭാഗമായി പ്രൈമറി വിഭാഗം പ്രഥമാധ്യാപകരുടെ ശില്പശാലയും
ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഇന്ന് മലപ്പുറത്ത് നടന്നു.

0: ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഉച്ചയ്ക്ക് മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഥമാധ്യാപകരുമായി നേരിട്ടും മറ്റ് ജില്ലകളിലെ അധ്യാപകരുമായി ഓൺലൈനായും സംവദിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ജൈവ കൃഷി രംഗത്ത് കാസർഗോഡ് ജില്ല മുന്നേറുന്നു. 3000 ഹെക്ടർ സ്ഥലത്താണ് ജൈവകൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി നടത്തുന്നത്. പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷകർക്ക് ഓൺലൈനിൽ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
1: ജൈവ കാർഷിക നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയെ 2012 ജൈവ ജില്ലയായി പ്രഖ്യാപിക്കുകയും പ്രധാന കാർഷിക വിളകളിൽ ജൈവ കൃഷി മുറകൾ അനുവർത്തിച്ചുകൊണ്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തു. പങ്കാളിത്ത ഗ്യാരണ്ടി സമ്പ്രദായത്തിൽ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2020 ആരംഭിച്ച പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. PGS ഇന്ത്യ വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും പദ്ധതി മാനദണ്ഡങ്ങൾ പാലിച്ച് കൃഷി ചെയ്യുകയും ചെയ്യുന്ന കർഷകർക്ക് 3 വർഷം കഴിഞ്ഞാണ് PGS ഓർഗാനിക് സർട്ടിഫിക്കേഷൻ നൽകുന്നത്. ഇത് ലഭിച്ച കർഷകർക്കാണ് ജൈവ ഓൺലൈൻ വിപണിയായ ജൈവികേതി പോർട്ടൽ വഴി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അവസരം. ഈ കൃഷിരീതി വഴി കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് വിലയും നിശ്ചയിക്കാം.
0: ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന്. സിംബാബ്വെയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 മത്സരം. ആദ്യ മത്സരത്തിൽ 7 wicketsന്റെ ആധികാരിക വിജയം സ്വന്തമാക്കി ഇന്ത്യ പരമ്പരയിൽ 1-0 മുന്നിലാണ്. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ഇന്ത്യയുടെ ജണ്ടു കുമാറിനെ വെങ്കലം. ഇത്തവണ ഗെയിംസിൽ ഇന്ത്യ നേടുന്ന ആദ്യ മെഡലാണിത്. ഒമാനിലെ മസ്കറ്റിൽ FIH ഹോക്കി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ ആൺകുട്ടികളുടെ ടീം പാകിസ്ഥാനെയും ആതിഥേയരായ ഒമാനെയും പരാജയപ്പെടുത്തി. അതേസമയം സബ് ജൂനിയർ പെൺകുട്ടികളുടെ ടീം ചൈനയോട് പരാജയപ്പെട്ടു. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് കൊൽക്കത്തയിൽ തുടക്കമാകും. ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വൈകിട്ട് 5 വിവേകാനന്ദ യുവഭാരതി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേള ഇന്ന് രാവിലെ കണ്ണൂരിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. അടുത്ത മാസം 25 വരെ നടക്കുന്ന മേളയിൽ സിൽക്ക് സാരി മഹോത്സവവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഖാദി ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗവൺമെന്റ് വൈവിധ്യമാർന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. ഓണം ഖാദി മേള 2026 പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കർക്കടക വാവുബലി ചടങ്ങുകൾ നടക്കുന്ന തിരുവനന്തപുരം തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രവും ബലിക്കടവുകളും തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമാക്കി വികസിപ്പിക്കുമെന്ന് മന്ത്രി K. മുരളീധരൻ പറഞ്ഞു. ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കടക വാവുബലിയോടനുബന്ധിച്ച ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് മനാശ്ശേരിയിൽ സ്കൂൾ വിട്ട് ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഓട്ടോയിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ് ലോറിക്കടയിൽപ്പെട്ട് 7 വയസ്സുകാരൻ മരിച്ചു. മനാശ്ശേരി ഗവൺമെന്റ് UP സ്കൂളിലെ 2nd ക്ലാസ് വിദ്യാർത്ഥി അമൽ ആണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഭൂമി തരംമാറ്റ പട്ടയാപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് പ്രത്യേക കർമ്മപദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി AP അനിൽകുമാർ. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: केन्द्रीय मंत्रिमंडलेन प्रश्नपत्रस्य गोप्यताभंग प्रकरणेषु परीक्षासु अनुचित साधन प्रयोगस्य च प्रकरणेषु च द्रुत न्यायालयानां स्थापनाय सहैव दोषेभ्यः कठोर दंड विधानं सुनिश्चेतुं प्रारूप विधेयकं अनुमोदितम्. संसद भवन परिसरे प्रधानमन्त्रिणः नरेन्द्र मोदिनः अध्यक्षतायां सम्पन्ने मंत्रिमंडलीयोपवेशने एतत् प्रारूप विधेयकं अनुमोदितम्. सूत्राणामनुसारेण प्रस्तावितं विधेयकम् आगामी सप्ताहे संसदि प्रस्तुतं भविष्यति. अस्मिन् मध्ये परीक्षा परिष्काराणां दिशि महत्वपूर्ण पदक्षेपेण राष्ट्रिय परीक्षाभिकरणेन 47 अधिकारिणः सेवातः निष्कासिताः. अभिकरणेन महाप्रबन्धकस्तरस्य वरिष्ठ व्यावसायिक पदानां तथा संघलोक सेवायोगस्य प्रतिभासेतु इति पटलमाध्यमेन 16 युव व्यावसायिकानां नियुक्त्यै आवेदनानि आमन्त्रितानि, विज्ञापनानि अपि प्रकाशितानि. अभिकरणेन विज्ञप्तौ उक्तं यत् एतानि सर्वाणि उपायानि प्रोफेसर K. राधाकृष्णन् इत्येतस्य अध्यक्षतायां നിർമ്മിതോച്ചസ്തരീയ വിശേഷജ്ഞ സമിതി അനുശംസാനുസാരം ക്രിയമാണി സന്തി. കേന്ദ്രീയ മന്ത്രിണോ ജെ പി നഡ്ഡ, ഡോക്ടർ ജിതേന്ദ്ര സിംഹ ച നവദില്യാം സി ജെ പി ഇത്യേതസ്യ പ്രതിനിധിമണ്ഡലേന സഹ അമിലതാം. ഉപവേശനാനന്തരം വാർത്താഹരാൻ സംബോധയൻ ശ്രീ നഡ്ഡ അവദത് യത് പരീക്ഷാ വ്യവസ്ഥാ പരിഷ്കാര സംബദ്ധാ പ്രതിനിധിമണ്ഡലസ്യ യാചനാ പ്രശാസനേന ധൈര്യേണ ഗംഭീരതയാ ച ശ്രുതാഃ. തേനോക്തം യത് പ്രതിനിധിമണ്ഡലേന ത്രയഃ പ്രമുഖാഃ പ്രസ്താവാഃ പ്രസ്തുതാഃ പ്രശ്നപത്രസ്യ ഗോപ്യതാഭംഗസ്യ നിവാരണായ കതിപയാഃ പരിഷ്കാരോപായാശ്ച പ്രതിപാദിതാഃ. ശ്രീ നഡ്ഡ അവദത് യത് പ്രശാസനം പ്രതിനിധിമണ്ഡലേന സഹ അദ്യ പുനരേകവാരം വിചാരവിമർശം കരിഷ്യതി. നീറ്റ് പ്രശ്നപത്രസ്യ ഗോപ്യതാഭംഗപ്രകരണമാധൃത്യ ഛാത്രാണാം വിരോധപ്രദർശനാനി ച അധികൃത്യ പഞ്ചമദിവസെ അപി നിരന്തരം ജാതേന കോലാഹലേന സംസദഃ ഉഭയോഃ സദനയോഃ ലോകസഭാ രാജ്യസഭയോഃ കാര്യാചരണം സോമവാസര പര്യന്തം സ്ഥഗിതം. പ്രശാസനേന പുനഃ പുനഃ ആശ്വാസനം പ്രദത്തം യത് തത് നീറ്റ് പ്രകരണേ സാർത്ഥക ചർച്ചയൈ സജ്ജമസ്തി. തഥാപി വിപക്ഷേണ കേന്ദ്രീയ ശിക്ഷാമന്ത്രിണഃ ത്യാഗപത്രസ്യ ആഗ്രഹം കുർവന് സ്വവിരോധം നിരന്തരം പ്രദർശിതം. ആർത്ഥിക പ്രകരണാനാം മന്ത്രിമണ്ഡലീയ സമിത്യാ കർണാടകാന്ധ്രപ്രദേശയോഃ ബല്ലാരി ഗുണ്ടകല് രേലഖണ്ഡസ്യ തൃതീയ ചതുർത്ഥ രേലമാർഗയോഃ നിർമ്മാണായ ആഹത്യ ചതുഷ്ഷ്ട്യധിക ദ്വാദശശതകോടി രൂപ്യകാണാം അനുമോദനം പ്രദത്തം. നവദില്യാം വാർത്താഹരാൻ സംബോധയൻ സൂചനാ പ്രസാരണമന്ത്രി അശ്വിനി വൈഷ്ണവ അവദത് യത് അനയാ പരിയോജനയാ ആന്ധ്രപ്രദേശ കർണാടകയോഃ മധ്യേ രേലസമ്പർക്കഃ അധികഃ സുദൃഢഃ ഭവിഷ്യതി.
3: आज अप्रूवल हुआ है गुंतकल से बिल्लारी थर्ड एंड फोर्थ लाइन और उसके आगे फिर होसपेट से हुबली थर्ड एंड फोर्थ लाइन का ऑलरेडी डीपीआर अंडर प्रिपरेशन है. ये करने से नॉर्थ कर्नाटका का एक कंप्लीट इकोनॉमिक कॉरिडोर बनता है. कर्नाटक आंध्र प्रदेश दोनों को जोड़ेगा. ये एक बड़ा मेजर ब्रिज है वेदावती रिवर पे और उसके अलावा 7 मेजर ब्रिजेस है 52 माइनर ब्रिजेस है और 3 साल का ये प्रोजेक्ट का ड्यूरेशन है.
2: തേന ഏതദപി സൂചിതം യത് ദേശേ ത്രയാണാം രസായനോദ്യോഗിക സങ്കുലാനാം സ്ഥാപനായ ഭവ്യ ഇതി ഭാരതോദ്യോഗിക വികാസ യോജന രസായൻ ഇത്യേഷ യോജന മന്ത്രിമണ്ഡലേന അനുമോദിത. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹു റുമാനിയ ദേശസ്യ ബുഖാരെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കോണമിക് സ്റ്റഡീസ് ഇത്യനേന വിശ്വവിദ്യാലയേന ഡോക്ടർ ഓണറീസ് കൗസ ഇതി മാനദവിദ്യാ വാചസ്പതി ഉപാധിന സമ്മാനിത. അയം സമ്മാന തസ്യാഃ ലോകസേവായാം ശിക്ഷാക്ഷേത്രേ സാമാജിക സമാവേശേ ച വിശിഷ്ട യോഗദാനസ്യ ഭാരത റുമാനിയ ദേശയോഃ സംബന്ധ സുദൃഢീകരണേ ച മാന്യതാ സ്വരൂപഃ പ്രദത്തഃ. സമ്മാനം അംഗീകുർവതി രാഷ്ട്രപതിഃ ഏതത് സമ്മാനം ഭാരതസ്യ ഏകദശാംശോത്തര ചതുർ അർബുദജനേഭ്യഃ സമർപ്പിതവതി ഇതി വാർത്താഃ.
4: ആകാശവാണി സമയം 7 മണി. രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
5: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലയ്ക്കൽ ആലപ്പുഴ.
6: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
4: ഇന്ന് രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
7: സ്വച്ഛഗതിയോടെ ഒഴുകുന്ന ജീവിതത്തെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പെട്ടെന്നുള്ള ഇടപെടലിലൂടെ മാറ്റിമറിക്കുന്ന കഥാപാത്രങ്ങൾ ജീവിതത്തിലും സാഹിത്യത്തിലും ധാരാളമുണ്ട്. അത് നന്മയ്ക്കോ തിന്മയ്ക്കോ ആവാം. നന്മ ചെയ്യുന്നവർ അത്ര ഓർമ്മിക്കപ്പെടാറില്ല. തിന്മ ചെയ്യുന്നവരാകട്ടെ എക്കാലത്തും ഓർമ്മിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ എക്കാലത്ത് ഓർമ്മിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ് രാമായണത്തിലെ മന്ധര. സ്വച്ഛമായി ഒഴുകിയിരുന്ന ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരം കലുഷിതമാക്കാൻ മന്ധരയ്ക്ക് ഏതാനും നാഴികകളെ വേണ്ടി വന്നുള്ളൂ. മന്ധര കൊട്ടാരത്തിലെ അധികാര സ്ഥാനങ്ങളിലൊന്നുമില്ല. വെറും ഒരു കുബ്ജയായ ദാസി മാത്രമാണ് അവർ. കേകയ രാജാവായ അശ്വപതിയുടെ റാണിയുടെ ദാസിയായിരുന്നു മന്ധര. കൈകേയിയും സഹോദരൻ യുദ്ധാജിത്തും ചെറുതായിരുന്നപ്പോൾ രാജാവ് രാജ്ഞിയുടെ

0: ഒരു നിർബന്ധബുദ്ധി സഹിക്കാതെ അവരെ ഉപേക്ഷിച്ചു. അന്നു മുതൽ മന്ധര കുട്ടിയായിരുന്ന കൈകേയിക്ക് മാതൃനിർവിശേഷമായ സ്നേഹലാളനകളും പരിചരണങ്ങളും കൊടുത്തു വളർത്തി. അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞപ്പോൾ കൂടെ കൂട്ടാതിരിക്കാൻ കൈകേയിക്ക് കഴിയുമായിരുന്നില്ല മന്ധരയെ. മന്ധരയ്ക്ക് കൈകേയിയുടെയും ഭരതന്റെയും ഉയർച്ചയിൽ മാത്രമായിരുന്നു ശ്രദ്ധ. അതുകൊണ്ടാണ് രാമാഭിഷേക വാർത്ത അറിഞ്ഞ് ക്ഷുഭിതയായത്. കൈകേയിയോടുള്ള സ്വാതന്ത്ര്യം, സ്നേഹം എത്രമാത്രമായിരുന്നെന്ന് ദുർഭഗെ, മൂഢേ, മഹാഗർവിതേ എന്ന ശകാര സംബോധനയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഏഷണിക്ക് നല്ലൊരു മാതൃകയാണ് അവർ. ആദ്യം ഒരു അന്യതാബോധം സൃഷ്ടിക്കുക, ഭയപ്പെടുത്തുക, പിന്നെ നിന്റെ നന്മയ്ക്കാണ് പറയുന്നതെന്ന് ഏഷണിക്കാരുടെ സ്ഥിരം പല്ലവി പറയുക, ഒടുവിൽ സപത്നി മത്സരം എന്ന മർമ്മത്തിൽ തന്നെ കുത്തി. രാമാഭിഷേക വാർത്ത കേട്ട് സ്വർണനോപുരം സന്തോഷത്തോടെ സമ്മാനിച്ച കൈകേയിയെ കൊണ്ട് രാമനെ വനത്തിലയക്കാനും ഭരതനെ രാജാവാക്കാനും പ്രാപ്തയാക്കുക, ഇതൊക്കെയാണ് മന്ധര ചെയ്തത്. ന്യസ്തമായി വച്ചിരുന്ന രണ്ട് വരങ്ങൾ ഓർമ്മിപ്പിച്ച് രാജാവിൽ നിന്നും കാര്യം നേടാനുള്ള സൂത്രവും പറഞ്ഞുകൊടുത്തത് കൈകേയിയാണ്. എന്തിന്, രാമനെ സ്വന്തം പുത്രനേക്കാൾ സ്നേഹിച്ചിരുന്ന കൈകേയി മൂന്നാമതൊരു വരമായി രാമൻ വൽക്കലധാരിയായിട്ട്, ജഡാധാരിയായിട്ട്, ഫലമൂലങ്ങൾ ഭക്ഷിച്ച് വനത്തിൽ അലയണം എന്ന ഒരു വരം കൂടി രാജാവിനോട് ചോദിക്കുന്നത് കാണുമ്പോൾ മന്ധരയുടെ സ്വാധീന ശക്തി എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ആധ്യാത്മ രാമായണം അയോധ്യകാണ്ഡത്തിലെ ഏതാണ്ട് 150 വരികളിൽ തിമിർത്താടുന്ന മന്ധരയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് നമുക്കറിയില്ല. ഒരിക്കൽ ശത്രുഘ്നൻ അതുവഴി നടന്നു നീങ്ങുന്ന മന്ധരയെ കണ്ട് ഓടിച്ചിട്ട് പിടിച്ചു കൊല്ലാൻ ശ്രമിച്ചതൊഴിച്ചാൽ അന്ന് ഭരതൻ തടഞ്ഞു. മന്ധരയോടുള്ള സ്നേഹം കൊണ്ടല്ല, അങ്ങനെ ചെയ്താൽ ശ്രീരാമൻ കോപിക്കുമെന്ന കാരണത്താൽ. എന്നാൽ മന്ധരയുടെ ഇടപെടലാണ് രാമായണത്തെ മുന്നോട്ട് കൊണ്ടുവന്നത്. ആ ഇന്ധനത്തിലാണ് രാമായണം അന്ത്യം വരെ നീങ്ങുന്നതെന്ന് പറഞ്ഞത് പുത്തേഴത്ത് രാമൻ മേനോനാണ്. അതെ, മന്ധരയില്ലെങ്കിൽ രാമൻ കാട്ടിൽ പോവില്ല, രാവണവധമില്ല. എന്തിന്, നമ്മുടെ പ്രിയപ്പെട്ട ഹനുമാനെ കാണാൻ പോലും നമുക്ക് പറ്റുമായിരുന്നില്ല. മന്ധര എന്ന പ്രതിഭാസം നമ്മുടെ ഇടയിൽ നിരന്തരം വിളയാടുന്നു. നാം അതിൽ പെട്ടുപോകാറുണ്ട്. ശ്രീരാമൻ്റെ വിട്ടുവീഴ്ച മനോഭാവം കൊണ്ടും സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹവായ്പ കൊണ്ടും അവിടെ മന്ധരത്വം ചിലവായില്ല. ഐക്യം ഇത്തരം ഇടപെടലുകളെ ചെറുക്കും. ദാസികൾക്ക് പോലും ബന്ധങ്ങൾ ഏഷണിയിലൂടെ തകർക്കാൻ കഴിയും എന്നൊരു മുന്നറിയിപ്പും കവി നമുക്ക് തരുന്നു. അധികാരസ്ഥാനത്തിരിക്കുന്നവർ വാക്കുകൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊരു താക്കീതും ഈ കഥയിലുണ്ട്. കാലം മാറുമ്പോൾ ചിന്താഗതിക്കും സാഹചര്യങ്ങൾക്കും മാറ്റം വരും. അതുകൊണ്ട് അറിയാത്ത ഭാവിയിലേക്ക് വാഗ്ദാനം പാടില്ല, അതും അധികാരത്തിലുള്ളവരിൽ നിന്നും. ഇനി രാമാവതാരം രാവണ നിഗ്രഹത്തിനാണല്ലോ അഭിഷേകം. അവിടെ മുടങ്ങേണ്ടത് ലോകത്തിനാവശ്യമാണ്, ലോക നന്മയ്ക്കാവശ്യമാണ്. ദേവന്മാർ അതിന് തിരഞ്ഞെടുത്തത് സാധുവായ ഒരു ദാസിയെ. വാണീദേവിയെ കൊണ്ട് മന്ധരയുടെ നാവിലൂടെ ഇക്കാര്യങ്ങളെല്ലാം പറയിച്ചതാണെന്ന് മനസ്സിലാവുമ്പോഴാണ് മന്ധരയുടെ മഹത്വം നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് മന്ധര ഒരേഷണിക്കാരിയല്ല, ലോക കല്യാണത്തിന് ഇടനില നിന്ന പുണ്യവതിയാണ്, നമിക്കപ്പെടേണ്ട ഒരു പുണ്യവതി.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി തൃശൂർ, സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
5: പുലരിപ്പൂക്കൾ.

0: പുലരിപ്പുകളിൽ ആദ്യം.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു സ്വാസ്ഥ്യം. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: ദൃശ്യം കണ്ണാശുപത്രിയിൽ മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ്
3: ഈ മാസം 31 വരെ.
2: ബുക്കിംഗിനായി വിളിക്കൂ 7025131199.
3: അത്യാധുനിക തിമിര ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക ഇളവുകൾ,
2: പ്രമുഖ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ ക്യാഷ്ലെസ് സേവനവും.
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: സ്വാസ്ഥ്യം. കുട്ടികളെ ഏറ്റവും കൂടുതലായി ബാധിക്കുന്ന അർബുദങ്ങളിൽ ഒന്നാണ് രക്താർബുദം അഥവാ ലുക്കീമിയ. രക്തത്തിലും അസ്ഥിമജ്ജയിലും ആരംഭിക്കുന്ന ക്യാൻസറുകളാണ് ഇവ. അസ്ഥിമജ്ജയിലെ രക്തം രൂപപ്പെടുന്ന കോശങ്ങളിലാണ് രക്താർബുദം ആരംഭിക്കുന്നത്. നേരത്തെ കണ്ടെത്തി വിദഗ്ധ ചികിത്സ തുടങ്ങാനായാൽ കുട്ടികൾക്ക് രക്താർബുദത്തെ അതിജീവിക്കാൻ ഒരു പരിധി

0: വരെ കഴിയും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് വിദഗ്ധ ചികിത്സ തുടങ്ങാനായാൽ തീർച്ചയായും കുട്ടികൾക്ക് രോഗാവസ്ഥ തരണം ചെയ്യാനാകും. കുട്ടികളിലെ രക്താർബുദം തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പീഡിയാട്രിക് ഓൺകോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നന്ദകുമാർ ആർ സംസാരിക്കുന്നു.
1: കുഞ്ഞുങ്ങളിൽ കാണുന്ന ക്യാൻസേഴ്സിൽ 30 മുതൽ 40% ക്യാൻസേഴ്സ് ALL അഥവാ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്നുള്ള ബ്ലഡ് ക്യാൻസറാണ്. നമ്മുടെ രാജ്യത്ത് മാത്രം 1 വർഷം 45,000 മുതൽ 50,000 കുഞ്ഞുങ്ങൾക്കാണ് ഈ രോഗം കണ്ടെത്തുന്നത്. പഠനങ്ങൾ മൂലം നമുക്കറിയുന്നത് ഭാവിയിൽ ഇതിൻ്റെ എണ്ണം ഇനിയും കൂടാമെന്നുള്ളതാണ്. ഇപ്പോൾ റീസെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ലാസ്റ്റ് 30 വർഷത്തോളം ഏകദേശം 59% ഇൻക്രീസ് ഓഫ് നമ്പേഴ്സാണ് നമ്മൾ കാണുന്നത്. മുതിർന്നതെന്ന് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുഞ്ഞുങ്ങളിൽ വരുന്ന ALL പറഞ്ഞ ഒരു അസുഖത്തിന് സർവൈവൽ റേറ്റ്സ് അത്യാവശ്യം നല്ല

ഭാവിയിൽ ഇതിൻ്റെ എണ്ണം ഇനിയും കൂടാമെന്നുള്ളതാണ്. ഇപ്പോൾ റീസെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ലാസ്റ്റ് 30 വർഷത്തോളം ഏകദേശം 59% ഇൻക്രീസ് ഓഫ് നമ്പേഴ്സാണ് നമ്മൾ കാണുന്നത്. മുതിർന്നതെന്ന് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുഞ്ഞുങ്ങളിൽ വരുന്ന ALL പറഞ്ഞ ഒരു അസുഖത്തിൻ സർവൈവൽ റേറ്റ്സ് അത്യാവശ്യം നല്ല വ്യത്യാസമാണ്. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളിൽ കാണുന്ന അസുഖം ചികിത്സിച്ചാൽ ഭൂരിഭാഗം മാറുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ക്യാൻസേഴ്സ് കുഞ്ഞുങ്ങളിൽ വരുന്നത്? ഇതിൻ്റെ എക്സാക്റ്റ് കാരണമെന്ന് നോക്കിയാൽ ഒരു പ്രത്യേകം കാരണം കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഒരു കുഞ്ഞിനെ ഇത്തരമുള്ള ക്യാൻസർ ബാധിക്കപ്പെടുന്നത്. പഠനങ്ങൾ വഴി നമ്മൾ മനസ്സിലാകുന്നത് വൈറൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ റേഡിയേഷൻ അല്ലെങ്കിൽ ചില കെമിക്കൽസ് എന്നാണ് നമ്മൾ അറിയുന്നത്. ഇതല്ലാണ്ട് ജനറ്റിക് കാരണങ്ങൾ, അതായത് ജനിതകമായ അസുഖങ്ങൾ, ഡൗൺ സിൻഡ്രോം പോലുള്ള അസുഖങ്ങൾ കൊണ്ടും കുഞ്ഞുങ്ങൾക്ക് ബ്ലഡ് ക്യാൻസർ അല്ലെങ്കിൽ ALL അസുഖം വരാം. ഡൗൺ സിൻഡ്രോം എന്ന് പറയപ്പെടുന്ന ജനിതകമായ അസുഖത്തിൽ ബ്ലഡ് ക്യാൻസേഴ്സ്, അതായത് ALL ആൻഡ് AML അക്യൂട്ട് മൈലോയിഡ് ലുക്കേമിയ വരാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ അസുഖമുള്ള കുഞ്ഞുങ്ങൾക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. മുതിർന്നവരിൽ കാണുന്ന പോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് ഒരിക്കലും ഇത് വരുന്നതല്ല. ഈ ALL എന്ന് പറഞ്ഞ അസുഖത്തിൻ്റെ രോഗലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫീവർ, വിട്ടുമാറാത്ത പനി, അതായത് ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് എല്ലാം കൊടുത്തിട്ടും കുഞ്ഞുങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പനിയുണ്ടെങ്കിൽ അത് ഒരു രോഗലക്ഷണം ആണ്. കഴലകളുടെ വീക്കം, അതായത് കഴുത്തിൽ, കക്ഷത്തിൽ അല്ലെങ്കിൽ കാലിൻ്റെ ഇടയിൽ ഉള്ള കഴലകൾ വലുതാവുന്നു എന്നാണെങ്കിലും ഇത് ഒരു രോഗലക്ഷണം ആണ്. വെളർച്ച, അതായത് കുഞ്ഞു നല്ല വെളുത്തു പോകുന്നു. തൊലിപ്പുറത്തുള്ള ചുവന്ന അല്ലെങ്കിൽ നീല പാടുകൾ. വയറ് വലുതാവുന്നു, അതായത് കരളും പ്ലീഹയും വലുതാകുന്നത് കൊണ്ട് വയറ് വീർത്ത് നിൽക്കുക. വെയിറ്റ് കുറയുന്നു, ഭക്ഷണം ശരിക്ക് കഴിക്കുന്നില്ല. സന്ധിവേദന അല്ലെങ്കിൽ ബോഡിയിൽ എവിടെയെങ്കിലും വേദനയുണ്ടെങ്കിലും നമ്മൾ ബ്ലഡ് ക്യാൻസർ അല്ലെങ്കിൽ ലുക്കീമിയയെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. ഈ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള കുഞ്ഞുങ്ങളുടെ ഡോക്ടർ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ബ്ലഡ് അല്ലെങ്കിൽ ക്യാൻസർ ഡോക്ടർ കാണേണ്ടത് ഒരു നിർബന്ധമാണ്. ഇനി കുഞ്ഞുങ്ങൾക്ക് ഇത്തരമുള്ള രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ CBC, അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടും പെരിഫറൽ സ്മിയർ ടെസ്റ്റും ചെയ്യണം. ഈ ടെസ്റ്റുകൾ ചെയ്ത് അതിൽ കൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് മജ്ജപരിശോധന, അതായത് ബോൺ മാറോ ടെസ്റ്റിങ്ങും ചെയ്യേണ്ടതാണ്. ബോൺ മാറോ ടെസ്റ്റിങ്ങിൽ നമ്മൾ ഫ്ലോ സൈറ്റോമെട്രി, ബോൺ മാറോ ആസ്പിറേറ്റ്, ബയോപ്സി എന്നിവരുള്ള ടെസ്റ്റുകളാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് അസുഖം കണ്ടെത്തുന്നത്. ഈ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് അസുഖം കൺഫേം ചെയ്യാൻ സാധിക്കും. ബ്ലഡ് ക്യാൻസറിൽ നമുക്ക് ബാക്കിയുള്ള അസുഖങ്ങൾക്ക് പോലെ സ്റ്റേജിങ് ഇല്ല. കാരണം ബ്ലഡ് സെൽസ് നമ്മുടെ ശരീരത്ത് എല്ലാവിടെയും ഉള്ളതുകൊണ്ട് ഇതിനൊരു സ്റ്റേജിങ് കോൺസെപ്റ്റ് ഇതിന് പറയാറില്ല. അസുഖം കണ്ടെത്തിയതിന് ശേഷം ഇനി എന്താണ് ഈ അസുഖത്തിന് ചികിത്സ? ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആയിട്ടുള്ളത് കീമോതെറാപ്പി, ഇമ്യൂണോതെറാപ്പി, സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് കാർ ടീസെൽ തെറാപ്പി അല്ലെങ്കിൽ CAR T-cell തെറാപ്പി. ALL പറഞ്ഞ അസുഖത്തിൻ്റെ ടോട്ടൽ ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ 2.5 വർഷമോളമാണ്. അതിൽ ആദ്യത്തെ 6 മാസം കുഞ്ഞുങ്ങൾ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നിന്ന് ഇൻറ്റൻസീവ് ട്രീറ്റ്മെൻറ്റ്, അതായത് ഇഞ്ചെക്ഷൻസ്, ടാബ്ലറ്റ്സ്, സിറപ്സ് ഉള്ള മെഡിസിൻസ് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ടാകും. പിന്നെയുള്ള 2 വർഷം അവരവരുടെ വീട്ടിൽ നിന്ന് തന്നെ ടാബ്ലറ്റ്സും കാര്യങ്ങളും എടുക്കാം. മന്ത്ലി വൺസ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റൽ ചെക്കപ്പും വേണ്ടി വരുമായിരിക്കും. ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാം കൂടി കഴിയുമ്പോഴേക്കും തന്നെ ടോട്ടലായിട്ട് 2.5 വർഷത്തോളം കാലം നമുക്ക് വേണ്ടി വരും. കീമോതെറാപ്പി കൊടുത്തും പ്രതികരിക്കാത്ത കുഞ്ഞുങ്ങൾക്കാണ് നെക്സ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്നത്, അതായത് ഇമ്യൂണോതെറാപ്പി, സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ, പിന്നെ കാർ ടീസെൽ തെറാപ്പി. ഇമ്യൂണോതെറാപ്പി എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് പ്രതിരോധ ശേഷി കൊണ്ട് നമുക്ക് ഈ ക്യാൻസർ സെൽസിനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഇമ്യൂണോതെറാപ്പി എന്ന് പറയുന്നത്. ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് അഥവാ ബോൺ മാറോ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് അസുഖമുള്ള കുഞ്ഞുങ്ങൾക്ക് വേറെ ഒരാളുടെ മജ്ജ മാറ്റി വയ്ക്കുന്നതാണ് ബോൺ മാറോ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. കാർ ടീസെൽ തെറാപ്പി എന്ന് വെച്ചാൽ കൈമറിക് ആൻറ്റിജൻ റിസെപ്റ്റർ ടീസെൽ തെറാപ്പി എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള ടീ സെൽസ് എന്ന് പറഞ്ഞ ഒരു സെൽസിന് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് അത് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ആ സെൽസിനെ മാറ്റിയിട്ട് പിന്നെ അത് വീണ്ടും നമ്മുടെ ഓൺ ശരീരത്തെ കയറ്റിയാണ് ഈ ക്യാൻസർ സെൽസിനെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എടുത്ത ഒരു കുഞ്ഞുങ്ങളാണെങ്കിലും അവർക്ക് ഒരു ലോങ് ടേം ഫോളോ അപ്പ് വേണ്ടി വരും. ഒരു 5 മുതൽ 10 വർഷം ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് കുഞ്ഞുങ്ങളൊരു റുട്ടീൻ സർവൈലൻസ് അല്ലെങ്കിൽ ഒരു ഫോളോ പ്രോഗ്രാമിൽ ഉണ്ടാവുന്നതാണ്. ഇതിൽ ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് എൻഡോക്രൈനോളജിസ്റ്റ്, പീഡിയാട്രീഷ്യൻ ആൻഡ് പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റ് ഉണ്ടാവും. ഈ ഫോളോ അപ്പ് സമയത്ത് നമ്മൾ കുഞ്ഞിൻ്റെ ആരോഗ്യം നോക്കും, ഹൈറ്റ് ആൻഡ് വെയിറ്റ് അതായത് വളർച്ച നോക്കും, മെൻറ്റൽ ഹെൽത്ത് ബിഹേവിയർ നോക്കും, ഹാർമോണൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും, സ്കൂൾ ഇഷ്യൂസ്

0: അതായത് പഠിക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ബാക്കി കുട്ടികളുടെ ഇൻട്രാക്ഷൻസ് ഇതെല്ലാം എങ്ങനെയുണ്ടെന്നാണ് നോക്കുന്നത്. അപ്പോൾ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിയറസ്റ്റായിട്ടുള്ള ഒരു പീഡിയാട്രിഷ്യൻ അല്ലെങ്കിൽ ഒരു പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റിനെ കാണേണ്ടതാണ്. കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്ത് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കറക്റ്റ് ഫോളോ അപ്പിലുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു നല്ല ലൈഫ് കൊടുക്കാൻ പോസിബിളാണ്. വിദേശത്ത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലടക്കം ഈ കാലഘട്ടത്തിൽ നമുക്ക് നല്ല റിസൾട്ട് കൊടുക്കാൻ സാധ്യതയാണ്. കാരണം മെജോറിറ്റി കുഞ്ഞുങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അസുഖം മാറിക്കിട്ടാനുള്ള സാധ്യത ഉണ്ട്.
1: കുട്ടികളിലെ രക്താർബുദം തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പീഡിയാട്രിക് ഓൺകോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നന്ദകുമാർ ആർ സംസാരിച്ചതാണ് കേട്ടത്. സ്വാസ്ഥ്യം സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. സ്വാസ്ഥ്യം സമാപിക്കുന്നു.
3: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
4: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30.
5: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
4: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
6: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
7: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
8: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കും.
9: പുലരിപ്പൂക്കളിൽ അടുത്തതായി
10: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാരിയർ റോഡ് തൃശൂർ, കാവ്യാഞ്ജലി.
11: പ്രായോജകർ
12: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
11: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
13: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
12: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
11: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
14: വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ഹിമാലയം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ചൊല്ലുന്നത് രാധിക വി.

0: വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ഹിമാലയം എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ചൊല്ലിയത് രാധിക വി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി സമാപിക്കുന്നു.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
5: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
4: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
5: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ, ജാഗ്രത.
4: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
5: ഫോൺ 9387168444.
6: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ രാവിലെ 7:40.
7: കണ്ണിന്റെ ഏത് പ്രശ്നങ്ങൾക്കും ഉടനടി പരിഹാരം
8: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര, ഒറ്റപ്പാലം.
9: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:40 തൊഴിലവസര വാർത്തകൾ. പ്രായോജകർ
10: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
11: പുലരിപ്പൂകളിൽ അവസാനമായി
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
8: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർ, കുന്നംകുളം.
13: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
14: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
14: ഫോൺ 8129110087.
5: ബ്രാഞ്ചുകൾ ചേർ പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
14: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
15: സഹപ്രായോജകർ
16: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
17: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപ്പാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
18: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
17: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
16: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
11: കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ നിശ്ചിത തീയതികളിൽ സിറ്റി നടത്തുന്നതാണ്. ഇന്ന് വരവൂർ പഞ്ചായത്തിലും ഈ മാസം 28 ചേലക്കര പഞ്ചായത്തിലുമാണ് സിറ്റിംഗ് നടത്തുന്നത്. 2026-27 വർഷത്തെ സെൻട്രൽ പ്രീമെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ ജോലി ചെയ്യുന്നവരുടെ മക്കൾക്ക് 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്നവരുമായ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷ ക്ഷണിക്കുന്നതിനുള്ള അവസാന തീയതി 2026 August 15. പദ്ധതി പ്രകാരം സ്കോളർഷിപ്പിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ ചുവടെ പറയുന്ന രേഖകൾ നിലവിൽ പഠിക്കുന്ന സ്ഥാപന മേധാവിക്ക് ഹാജരാക്കേണ്ടതും സ്ഥാപന മേധാവി സ്ഥാപനത്തിൽ നിന്ന് ഇ ഗ്രാൻസ് ലോഗിൻ മുഖേന അപേക്ഷ ഓൺലൈൻ മുഖാന്തരം ബന്ധപ്പെട്ട പട്ടികജാതി വികസന ഓഫീസർക്ക് അയക്കേണ്ടതുമാണ്. അപേക്ഷ ഓൺലൈനായി അയച്ചതിന് ശേഷം സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സ്ഥാപനം മുഖേന പട്ടികജാതി വികസന ഓഫീസിൽ നൽകേണ്ടതുമാണ്. ആവശ്യമുള്ള രേഖകൾ അപേക്ഷകരായ വിദ്യാർത്ഥികളുടെ മാതാവ്, പിതാവ് അല്ലെങ്കിൽ രക്ഷിതാവ് അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ ജോലി ചെയ്യുന്നവരാണെന്ന് തെളിയിക്കുന്നതിനായി ബന്ധപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപന സെക്രട്ടറി അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ ഓഫീസറുടെ സാക്ഷ്യപത്രം, ഭിന്നശേഷി സർട്ടിഫിക്കറ്റ്, 10% തുക അധികമായി ലഭിക്കുന്നതാണ്. ഹോസ്റ്റലർ ആണെങ്കിൽ ആയുധ തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രം ഹാജരാക്കണം. ഹരിതകർമ്മസേനാ പ്രവർത്തകരുടെ ആശ്രിതർക്ക് പദ്ധതി പ്രകാരമുള്ള

0: സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. 2025-26 വർഷം ഇതേ പദ്ധതിക്കായി അപേക്ഷ നൽകിയിട്ടുള്ളവർ വീണ്ടും അപേക്ഷ നൽകേണ്ടതില്ല. 9-10 ക്ലാസുകളിൽ പഠിക്കുന്നവരും സെൻട്രൽ പ്രീമെട്രിക് സ്കോളർഷിപ്പ് കമ്പോണൻറ് 2 പദ്ധതി പ്രകാരം സ്കോളർഷിപ്പിന് അർഹതയുള്ളതുമായ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സെൻട്രൽ പ്രീമെട്രിക് സ്കോളർഷിപ്പ് കമ്പോണൻറ് 1, സെൻട്രൽ പ്രീമെട്രിക് സ്കോളർഷിപ്പ് കമ്പോണൻറ് 2 എന്നിവയിൽ ഒരു സ്കോളർഷിപ്പിന് മാത്രമേ അപേക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. ക്ഷേമാധിഷ്ഠിത സ്കോളർഷിപ്പുകൾ ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മെറിറ്റ് സ്കോളർഷിപ്പിനും തിരിച്ചും അർഹതയുണ്ടായാൽ ടി വിദ്യാർത്ഥിക്ക് 2 സ്കോളർഷിപ്പും വാങ്ങാവുന്നതാണ്. പൊതുവായ നിബന്ധനകൾ: വാലിഡ് UDISE കോഡ് ഉള്ള സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ 1 മുതൽ 10 വരെ പഠിക്കുന്നവരായിരിക്കണം. അപേക്ഷകരുടെ ജാതി, മതം, വരുമാനം എന്നിവ പദ്ധതി പ്രകാരം ബാധകമല്ല. അപേക്ഷകരായ വിദ്യാർത്ഥികൾക്ക് ആധാർ സീഡഡ് ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. ജില്ലാ പട്ടികജാതി വികസന ഓഫീസ് ഫോൺ നമ്പർ 0487-236-0381. നമ്പർ ഒരിക്കൽ കൂടി: 0487-236-0381. കെൽട്രോണിൻ്റെ 1 വർഷത്തെയും 4 മാസത്തെയും ഡിസൈനിങ് കോഴ്സുകളായ ആർക്കിടെക്ചർ ഡിസൈൻ, ഇൻറ്റീരിയർ ഡിസൈൻ, അഡ്വർടൈസിംഗ് ഗ്രാഫിക് ഡിസൈൻ കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. SSLC, +2, ITI, ITC, ഡിഗ്രി, BTEC കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി 31. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 9895-415-653. നമ്പർ ഒരിക്കൽ കൂടി: 9895-415-653.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർ, കുന്നംകുളം.
3: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:55. പ്രായോജകർ
5: CRFലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി,
2: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55. ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം,
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
7: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം മുരളി.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ബുക്കാരസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് എക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. പുരസ്കാരം ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നതായി രാഷ്ട്രപതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച മലയാളി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് കോട്ടയത്ത് നടക്കും. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടു കുമാറിന് വെങ്കലം. വാർത്തകൾ വിശദമായി. പൊതുസേവനത്തിലെ മികവും വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിലെ സംഭാവനകളും പരിഗണിച്ച് റൊമാനിയയിലെ ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് എക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സൌഹൃദത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും പ്രതിഫലനമാണ് ബഹുമതിയെന്ന്, ഇത് ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കായി സമർപ്പിക്കുന്നുവെന്നും ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു. സമത്വമുള്ള സമൂഹം കെട്ടിപ്പടുക്കാൻ വിദ്യാഭ്യാസം അനിവാര്യമാണെന്നും ശ്രീമതി മുർമു അഭിപ്രായപ്പെട്ടു.
2: Education is not merely a means of individual advancement, but the surest foundation of a just and inclusive society. Today, as the world is being reshaped by artificial intelligence, digital technologies, and other rapid scientific advances, universities like this has even greater responsibility to ensure that knowledge is guided by wisdom.

0: എത്തിക്സ് ആൻഡ് കോമ്പസ്.
1: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡയും ജിതേന്ദ്ര സിംഗും ഇന്നലെ ന്യൂഡൽഹിയിൽ സി ജെ പി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. സി ജെ പി 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീ നഡ്ഡ മാധ്യമങ്ങളോട് പറഞ്ഞു. സി ജെ പി മുന്നോട്ടുവച്ച 2 ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സി ജെ പി വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം ഒരു ചർച്ചയിലും പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പാർലമെന്റ് പരിസരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്ത് 3 രാസവസ്തു പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഭാരത് ഔദ്യോഗിക് വികാസ് യോജന രസായൻ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. കർണാടകയിലെയും ആന്ധ്രാപ്രദേശിലെയും ബല്ലാരി ഗുണ്ടക്കൽ സെക്ഷന്റെ 3-ഉം 4-ഉം ലൈനുകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്കും അംഗീകാരം നൽകിയതായി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
2: ആന്ധ്ര ഓർ കർണാടക ജോഡ്നെ വാലെ ബഹുത് ഏക് ഇമ്പോർട്ടന്റ് ഇക്കണോമിക് കോറിഡോർ മേ റെയിൽവേ കി തേർഡ് ഓർ ഫോർത്ത് ലൈൻ ഓർ ദൂസറ ഹൈ കെമിക്കൽ സെക്ടർ കോ ഏക് ടോട്ടലി നയ തരിക്കേ സേ ഭാരത് മേ ഡെവലപ് കർണെ കെ ലിയേ ഏക് നയി സ്കീം അപ്രൂവ് ഹുയി ഹൈ ഓർ കെമിക്കൽ ബി സെമി കണ്ടക്ടർ കി തരഹ് ഏക് ഫൗണ്ടേഷണൽ ഇൻഡസ്ട്രി ഹൈ ഇസ്ലിയേ ബഹുത് ഇമ്പോർട്ടന്റ് ഥാ ഇസ് ഇൻഡസ്ട്രി കെ ലിയേ ഏക് നയ തരിക്കേ സേ സോച്ന.
1: തന്റെ വീഡിയോയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും രാജ്യത്തെ യുവജനങ്ങൾക്ക് സമൂഹമാധ്യമത്തിലൂടെ നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏകദേശം 303 ദശലക്ഷത്തിലധികം പേരാണ് വീഡിയോ കണ്ടത്. 24 മണിക്കൂറിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട റീൽ എന്ന റെക്കോർഡും വീഡിയോ സ്വന്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: റഷ്യൻ അതിർത്തിയിലെ കരിങ്കടൽ മേഖലയിൽ വാണിജ്യ കപ്പലായ MV ഒമോഫിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ചു ഇന്ത്യ. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും തയ്യാറാകണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇക്കഴിഞ്ഞ ജൂലൈ 18 3 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 ജീവനക്കാരുമായി പോയ കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ഇറാനിയൻ സമുദ്ര അതിർത്തിക്കുള്ളിൽ ദിശ എന്ന മൊസാംബിക് പതാക വഹിച്ച LPG ടാങ്കർ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ കപ്പലിലുണ്ടായിരുന്ന 28 ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ജീവനക്കാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനായി അധികൃതരുമായി ബന്ധപ്പെട്ടു വരികയാണെന്ന് എംബസി ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. അയൽ രാജ്യത്ത് ഇന്ത്യ മനഃപൂർവ്വം വെള്ളപ്പൊക്കമുണ്ടാക്കുകയാണെന്ന പാകിസ്ഥാന്റെ മാധ്യമ റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നിഷേധിച്ചു. ജമ്മുവിലും സമീപ പ്രദേശങ്ങളിലുമുണ്ടായ ശക്തമായ മഴയുടെ അനന്തര ഫലമായാണ് ചെനാബ് നദിയിലെ ഒഴുക്ക് വർദ്ധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു.
4: തക് ഇൻഡസ് വാട്ടർ ട്രീറ്റി കി ബാത്ത് ഹൈ സിന്ധു ജൽ സന്ധി കി സംജോതേ കി ബാത്ത് ഹൈ ഇസ് പർ ഹമാര പക്ഷ് സാഫ് ഹൈ ഓർ ഹം ലോഗോ നെ സമയ സമയ പർ ആപ്കോ യാദ് ഭി ദിലായാ ഹൈ കി ഭാരത് കാ യേ മാൻന ഹൈ കി യേ സിന്ധു ജൽ സന്ധി തബ് തക് സ്ഥഗിത് രഹേഗാ ജബ് തക് പാകിസ്ഥാൻ സീമാ പാർ ആതങ്ക്വാദ് കോ അപ്നാ സമർത്ഥൻ ദേനാ ബന്ദ് നഹീ കരേഗാ.
1: ചൈനയുടെ പരമാധികാരത്തെ ഇന്ത്യ ലംഘിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ശ്രീ ജയ്സ്വാൾ, 1963 മുതൽ ജമ്മുകാശ്മീരിലെയും ലഡാക്കിലെയും ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ ചൈന നിയമവിരുദ്ധമായി കൈവശം വച്ചിരിക്കുകയാണെന്നും പറഞ്ഞു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് നടക്കും. കോട്ടയത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് സംസ്കാരം. മൃതദേഹം ഇന്ന് രാവിലെ

0: കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ അറിയിച്ചിരുന്നു. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിലെത്തിക്കുന്നത്. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടുകുമാർ വെങ്കല മെഡൽ കരസ്ഥമാക്കി. രണ്ടാമത്തെ ശ്രമത്തിൽ 190 കിലോഗ്രാം ഭാരം ഉയർത്തി 130.9 പോയിന്റോടെയാണ് സഞ്ജുകുമാർ മൂന്നാം സ്ഥാനം ഉറപ്പിച്ചത്. നേരത്തെ പുരുഷ വനിതാ ലൈറ്റ് വെയ്റ്റ് ഹെവി വിഭാഗങ്ങളിൽ ഇന്ത്യയ്ക്ക് മെഡലുകൾ നഷ്ടമായിരുന്നു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ നടക്കും. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. UPSC പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. ഏജൻസിയുടെ ഘടനാപരമായ പുനർനിർമ്മാണത്തിലുള്ള നിർണായക ചുവടുവയ്പ്പാണിതെന്ന് NTA പ്രസ്താവനയിൽ വ്യക്തമാക്കി. യാത്രക്കാരുടെ സുരക്ഷയും സംരക്ഷണവും ശക്തിപ്പെടുത്തുന്നതിനായി 3,215 റെയിൽവേ സ്റ്റേഷനുകളിലും 13,409 പാസഞ്ചർ കോച്ചുകളിലും CCTV നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ. 425 സ്റ്റേഷനുകളിൽ CCTV സംവിധാനം ഒരുക്കിയ ഉത്തര റെയിൽവേയാണ് മുന്നിൽ. അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ വികസ്വര രാജ്യങ്ങളെക്കൂടി പരിഗണിക്കണമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ആധുനികവും സുതാര്യവുമായ നിയമ സംവിധാനം ഒരുക്കുന്നതിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത കേന്ദ്രമന്ത്രി ആവർത്തിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. പുരസ്കാരം ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നതായി രാഷ്ട്രപതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച മലയാളി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് കോട്ടയത്ത് നടക്കും. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടുകുമാറിന് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ, സമയം 7:00 കഴിഞ്ഞു 15 മിനിറ്റ്.
2: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ആമി എന്ന് വിളിക്കുന്ന അമ്മയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു പാലക്കാട് ചന്ദ്രനഗറിൽ നിന്നും അച്ഛൻ, അമ്മ, അമ്മമ്മ, മുത്തശ്ശൻ എന്നിവർ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഹരീഷ്ണ എല്ലാ നന്മകളും നേരുന്നു. പ്രാർത്ഥനകളോടെ പൂങ്കുന്നത് നിന്നും കൂട്ടുകാരായ നവനീത്, പ്രണവ്, സംഗീത് എന്നിവർ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന വിഭൂഷൺ മോന് ആശംസകൾ നേരുന്നു അച്ഛൻ ജയരാജൻ, അമ്മ ഷെൻഷി, അനിയത്തി മൻസിജ എന്നിവർ. ഏവർക്കും ആശംസകളോടെ രാജീവ് ആലങ്കുൽ എഴുതി, സ്റ്റീഫൻ ദേവസി സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്.

0: ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: ആകാശവാണി തൃശൂർ.
6: സമകാലികം.
7: ഇന്ന് നമ്മുടെ പൊതുസ്ഥലങ്ങളിലും വീടുകളിലും വിദ്യാലയ പരിസരങ്ങളിലുമെല്ലാം ഒരുപോലെ ഭയപ്പെടുത്തുന്ന ഒന്നായി ലഹരി മാറിയിരിക്കുകയാണ്. അതിർത്തി കടന്നും വിദേശങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന ഈ മാരക വിഷം നമ്മുടെ തലമുറകളെ വിഴുങ്ങുമ്പോൾ ലഹരി വസ്തുക്കളുടെ വഴിയടയ്ക്കാനും ലഹരി മാഫിയയുടെ ഉറക്കം കെടുത്താനും കേരള പോലീസ് ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ തൂഫാൻ. തെരുവിൽ ലഹരിയെത്തിക്കുന്ന ചെറിയ വാഹകരിൽ തുടങ്ങി അതിനു പിന്നിൽ ഒളിച്ചിരിക്കുന്ന യഥാർത്ഥ സൂത്രധാരന്മാരായ വൻ സ്രാവുകളെ വരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യം ഇതിനുണ്ട്. അതോടൊപ്പം തന്നെ ലഹരിയുടെ വഴിയിലേക്ക് വീണുപോയ നമ്മുടെ കൗമാരക്കാരെ കുറ്റവാളികളായി മുദ്രകുത്താതെ അവരെ ചേർത്ത് പിടിച്ച് പുനരധിവാസത്തിലൂടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള കരുതൽ കൂടിയാണ് ഈ ദൗത്യം. ഈ വലിയ പോരാട്ടത്തെ സർക്കാർ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്കും സാമൂഹിക വിദഗ്ധർക്കും എന്താണ് നമ്മോട് പറയാനുള്ളത്? ഈ നാടിനെ ലഹരിമുക്തമാക്കാൻ മുന്നോട്ട് വയ്ക്കുന്ന വഴികൾ എന്തെല്ലാമാണ്?
8: ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ മയക്കുമരുന്നുകൾക്കെതിരായിട്ടുള്ള വലിയ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
7: കേരളത്തെ ലഹരിയിൽ മുക്കിക്കൊല്ലുന്ന മാഫിയയ്ക്ക് പിന്നിൽ ആരാണ്? സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ജേക്കബ് പുന്നൂസ് സമകാലികത്തോട്.
8: പത്രമാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വിവിധ സമുദായ മേലധ്യക്ഷന്മാരുടെയും നേതാക്കന്മാരുടെയും ഒക്കെ ഇത്രയധികം ശ്രദ്ധയും ഇത്രയധികം പ്രാധാന്യവും ഈ ഡ്രൈവിന്

0: ലഭിക്കാനുള്ള കാരണം ഇത് കഴിഞ്ഞ 10-20 വർഷങ്ങളായി കേരള സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിന്റെ വ്യാപനം അത് വളരെ അപകടകരമായ സ്ഥിതിയിലേക്ക് ചെന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കേൾക്കുന്ന പല വാർത്തകളും കാണുന്ന പല കാഴ്ചകളും സ്കൂളുകളിലും കുടുംബങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കേരളത്തിൽ നടക്കുന്ന ചില കുറ്റകൃത്യങ്ങളുടെ അതിക്രൂര സ്വഭാവവും ഒക്കെ നമ്മളെ വിളിച്ചറിയിക്കുന്നത് മയക്കുമരുന്നിന്റെ വിപത്തിൽ നിന്ന് കേരളത്തിലെ യുവതലമുറയെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ സമൂഹം വളരെയധികം ഗുരുതരമായ രീതിയിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ കേരളത്തിന്റെ ഭാവി തന്നെ അപകടത്തിലാകുമെന്നുള്ളതാണ്. ഇനി നടക്കേണ്ടത് പ്രതിരോധ ശൃംഖല ഉപയോഗിച്ച് മയക്കുമരുന്ന് വ്യാപനത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്കെതിരായിട്ടുള്ള ശക്തമായ നടപടികളാണ്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന വളരെ വലിയ സാമ്പത്തിക ബലമുള്ള ഒരു ക്രിമിനൽ സംഘങ്ങളാണ് ഇതിന് പ്രവർത്തിക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതിനെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള നടപടികൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. വിദേശത്തും ഇന്ത്യയിലും പല ഭാഗത്തും ബന്ധങ്ങളുള്ളതാണ് ഈ മയക്കുമരുന്നിന്റെ ശൃംഖല. അതിനെ പൊളിച്ചെടുക്കുവാൻ പോലീസിന്റെ അന്വേഷണ മികവിന് തീർച്ചയായിട്ടും സാധിക്കും. മയക്കുമരുന്ന് കഴിക്കുന്നവനെ പിടിക്കാൻ എളുപ്പമാണ്, പക്ഷെ അതിനെ ഉത്പാദിപ്പിച്ചവനെ, അത് കേരളത്തിൽ കൊണ്ടെത്തിച്ചവനെ, അത് വിതരണം ചെയ്തവനെ ഒക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വളരെ സമഗ്രമായ അന്വേഷണം വേണം. അന്തർദേശീയമായും അന്തർസംസ്ഥാനവുമായിട്ടുള്ള ബന്ധങ്ങൾ ഇപ്പോൾ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയും കർണാടക മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും സന്ദർശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അന്തർ സംസ്ഥാന ബന്ധങ്ങൾ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് ഇതിനെതിരായിട്ടൊരു സംയുക്ത മൂവ്മെന്റ് എല്ലാ DGP മാരെയും വിളിച്ച് ട്രിവാൻഡ്രത്തിൽ വെച്ചൊരു മീറ്റിംഗിൽ കൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കും. നടപടിയെടുക്കുക, നമ്മുടെ ട്രെയിനുകളെല്ലാം പരിശോധിക്കുക. കേരളത്തിലേക്ക് കടക്കുന്ന ട്രെയിനുകളെല്ലാം കോയമ്പത്തൂർ നിന്നോ മംഗലാപുരത്തു നിന്നോ നാഗർകോവിൽ നിന്നോ കേരളത്തിലേക്ക് കടക്കുന്ന എല്ലാ ട്രെയിനുകളും സമഗ്രമായി പരിശോധിച്ച് അതിൽ ആരും മയക്കുമരുന്ന് കൊണ്ടുവരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഇതിന് അടിമകളായി പോയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള കൗൺസിലിംഗും നല്ല രീതിയിലുള്ള ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റും ആവശ്യമാണ്. ധാരാളം മാതാപിതാക്കൾ ഇതിനെ കുറിച്ച് പറയുന്നതാണ്. ഏറ്റവും വലിയതായിട്ട് ഇനി വേണ്ടത് പൊതുജനങ്ങളുടെ എൻഫോഴ്സ്മെന്റിലുള്ള സഹകരണമാണ്. സമൂഹത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു നിശ്ചയദാർഢ്യം, തെറ്റായ രീതിയിൽ ഈ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരായിട്ട് നടപടിയെടുക്കാനുള്ള ധൈര്യവും ഉത്സാഹവും ഉണ്ടാകണം. എല്ലാ സ്കൂളുകളുടെയും കലാലയങ്ങളുടെയും പരിസരത്തിൽ നിന്ന് മയക്കുമരുന്ന് വിൽപ്പന ഇല്ലാതാക്കുകയും അതിനുവേണ്ടി വ്യാപാര വ്യവസായ സംഘടനകളുടെ സഹകരണം തേടുകയും അവർ വഴി ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഉന്മൂലനം ചെയ്യും. കാരണം ഇത് സർക്കാരോ പോലീസോ മാത്രം വിചാരിച്ചത് കാര്യമല്ല, രാഷ്ട്രീയമായ പിൻബലം വേണം. കോടതികളിൽ കാര്യങ്ങൾ തെളിയിക്കാൻ പ്രാപ്തമായിട്ടുള്ള പ്രോസിക്യൂഷൻ സംവിധാനങ്ങൾ വേണം. ഓരോ ചെറിയ കേസിൽ നിന്നും പല 1000 കേസുകൾ ഒരുമിച്ച് അന്വേഷിച്ച് ഇതിന്റെ കോമൺ കണ്ണി കണ്ടുപിടിച്ച് ആ കണ്ണിയുടെ പുറകോട്ട് പോയി തെരച്ചു പിടിച്ചാൽ ശൃംഖലയെ കണ്ടുപിടിക്കാൻ പറ്റും. തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട്ടുമുള്ള കേസ് ഒരുമിച്ച് അന്വേഷിക്കുമ്പോൾ ഇതിന്റെ കോമൺ ബിന്ദു എവിടെയാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ.
1: ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന കുട്ടികളിൽ കാണുന്ന പ്രകടമായ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ.
2: ഒന്ന്, പഴയ കൂട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം പെട്ടെന്ന് മാറി പുതിയ ചില കൂട്ടുകാർ രംഗപ്രവേശം ചെയ്യുന്നു. പക്ഷെ ആ കൂട്ടുകാരുടെ വിശദാംശങ്ങളോ പേരോ മറ്റ് വിവരങ്ങളോ വെളിപ്പെടുത്താൻ ഈ കുട്ടികൾ തയ്യാറാകുന്നതല്ല. പലപ്പോഴും പ്രായത്തിന് അനുയോജ്യമല്ലാത്ത തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ആകാനുള്ള സാധ്യതയുമുണ്ട്. ഇതിനെ തുടർന്ന് അവരുടെ ദിനചര്യയിലും വല്ലാത്ത മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങാൻ സാധ്യതയുണ്ട്. രാത്രിയിൽ ഉറങ്ങാത്ത അവസ്ഥ വരുന്നു, പകൽ സമയം കിടന്നുറങ്ങുന്ന അവസ്ഥ വരുന്നു, സ്കൂളിലോ കോളേജിലോ പോകാൻ ഒരു മടി കാണിക്കുന്ന ഒരു സാഹചര്യം വരുന്നു, ശരീരത്തിന്റെ ആരോഗ്യം വല്ലാതെ മോശമായി വരുന്നു, ശരീരം മെലിഞ്ഞു വരുന്നു, കണ്ണുകൾ എപ്പോഴും ചുമന്നിരിക്കുന്ന അവസ്ഥ വരുന്നു, ശരീരത്തിൽ മുറിപ്പാടുകൾ വരുന്നു, ശബ്ദം കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു അസഹിഷ്ണുത. ഉദാഹരണത്തിന് കഥ വിളിച്ചടച്ചാലോ ആരെങ്കിലും പേര് ഒക്കെ വിളിച്ചാലോ തന്നെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥ, ഇതൊന്നും നേരത്തെ ആ കുട്ടിയുടെ സ്വഭാവത്തിൽ ഇല്ലാത്ത സവിശേഷതകളായിരിക്കും. ഇങ്ങനെ ചില വ്യത്യാസങ്ങൾ കാണുമ്പോഴാണ് ഒരുപക്ഷേ കുട്ടി ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് തോന്നേണ്ടത്. സാധാരണഗതിയിൽ ഇങ്ങനെ സംശയം തോന്നിക്കഴിഞ്ഞാൽ തന്നെ അമിതമായി പ്രതികരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പല മാതാപിതാക്കളും പോകാറ്. കുട്ടിയെ ശപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും വരെ ചെയ്യുന്ന രീതിയിലേക്ക് അവരുടെ അമിത പ്രതികരണങ്ങൾ പോകാം. ഈ അമിത പ്രതികരണങ്ങൾ കുട്ടികളെ ഒരു തരത്തിലും സഹായിക്കുന്നില്ല, പലപ്പോഴും ലഹരിയുടെ വഴിയിലേക്ക് അവരെ കൂടുതലായിട്ട് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. കുട്ടിയുമായി തുറന്ന് സംസാരിക്കാൻ അല്പം സമയം കണ്ടെത്തുക എന്നുള്ളതാണ് മാതാപിതാക്കൾ ആദ്യം ചെയ്യേണ്ടത്. അതിനെ കുറ്റപ്പെടുത്താതെ ഏത് സാഹചര്യത്തിലാണ് ഈ ലഹരി ഉപയോഗത്തിലേക്ക് ആ കുട്ടി എത്തിച്ചേർന്നത് എന്ന് സ്നേഹപൂർവ്വം അന്വേഷിച്ച് മനസ്സിലാക്കാം. 3-4 കാരണങ്ങൾ കൊണ്ടാണ് കൗമാരപ്രായക്കാർ ലഹരിയിലേക്ക് എത്തിച്ചേരുന്നത്. ഒന്ന്, എന്താണ് ഈ ലഹരി വസ്തു എന്നറിയാനുള്ളൊരു കൗതുകം മൂലമുള്ള ഒരു പരീക്ഷണമായിരിക്കാം. രണ്ടാമത്, പല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സമപ്രായക്കാരുടെ ഒരു സമ്മർദ്ദം, ഒരേ പ്രായത്തിലുള്ളവർ അല്ലെ ഒരേ ക്ലാസ്സിലുള്ളവർ അല്ലെങ്കിൽ മുതിർന്ന കുട്ടികൾ ഇവരുടെ ഒരു സമ്മർദ്ദത്തിന് വിധേയമായിട്ട് പലപ്പോഴും ലഹരി പരീക്ഷണത്തിലേക്ക് കുട്ടികൾ പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്.

0: ഒന്നാമതായിട്ട് അവർക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം പരിഹരിക്കാനുള്ള ഒരു മാർഗമായിട്ട് ചിലരെങ്കിലും ലഹരി വസ്തുക്കളെ ഉപയോഗിക്കാറുണ്ട്. അതായത് ഇപ്പൊ പരീക്ഷയുമായി ബന്ധപ്പെട്ട ടെൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ സഭാകമ്പമുണ്ട്, ഇതൊക്കെ മറികടക്കാൻ ഈ ലഹരി വസ്തു ഉപയോഗിച്ചാൽ മതിയെന്ന് മുതിർന്ന കുട്ടികളിൽ ചിലർ നിർദ്ദേശിക്കുന്നത് കേട്ടിട്ട് അങ്ങനെ ലഹരിയിലേക്ക് എത്തിച്ചേരുന്നവരുണ്ട്. വളരെ ചെറിയൊരു ശതമാനം ആളുകൾ മുതിർന്ന വ്യക്തികളെ അനുകരിക്കുന്നതിന്റെ ഭാഗമായി, ഒരുപക്ഷെ ചലച്ചിത്രങ്ങൾ കണ്ട രംഗങ്ങളാകാം, അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർ പരിചയപ്പെട്ടുള്ള വ്യക്തികളാകാം, അവരെ അനുകരിക്കുന്നതിന്റെ ഒരു ഭാഗമായി ഈ ലഹരിയിലേക്ക് എത്തിച്ചേർന്നേക്കാം. ലഹരി വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അയാളെ അത് അനാരോഗ്യകരമായ ഒരു തീരുമാനമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. തെറ്റേ ശരി എന്നുള്ള രീതിയിൽ ഇതിനെ കാണാതെ എന്തുകൊണ്ട് ലഹരി ഉപയോഗം ജീവിതത്തിൽ ഒരു അനാരോഗ്യകരമായ തീരുമാനമായി മാറുന്നു എന്ന് മാതാപിതാക്കൾ ക്ഷമയോടെ വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം ഉണ്ടാകുന്ന ശാരീരിക രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, സാമൂഹികമായ ഒറ്റപ്പെടൽ, സാമ്പത്തിക തകർച്ച, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കാം. അപൂർവം ചില കുട്ടികളെങ്കിലും ലഹരിക്ക് അടിമപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഒരു കുട്ടി ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ 6 ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഒന്ന്, സദാസമയം ഈ ലഹരി ഉപയോഗിക്കാനുള്ള തീവ്രമായ ആസക്തിയാണത്. രാവിലെ കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ലഹരി ഉപയോഗിക്കാമല്ലോ എന്നുള്ളൊരു ചിന്തയാണ് അയാളെ പ്രചോദിപ്പിക്കുന്നത്. ക്ലാസ്സിലിരിക്കുന്ന സമയം അത്രയും ലഹരിയെ കുറിച്ചുള്ള ചിന്തകളായിരിക്കും മനസ്സ്. ലഹരി വസ്തു ഉപയോഗിച്ച് തുടങ്ങിയാൽ നിയന്ത്രണം വിട്ട് വലിയ അളവ് ഉപയോഗിച്ച് ഒരുപാട് സമയം ഉപയോഗിച്ച് പോകുന്ന ഒരു അവസ്ഥ. മൂന്നാമത്തേത്, ഒരു നിശ്ചിതമായ ആഹ്ലാദ അനുഭൂതി ലഭിക്കാൻ കൂടുതൽ അളവ് ലഹരി ക്രമേണ ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു അവസ്ഥയാണ്. ടോളറൻസ് എന്ന് ഇംഗ്ലീഷിൽ അതിനെ പറയും. നാലാമത്തേത്, പെട്ടെന്ന് ഈ ലഹരി വസ്തുക്കൾ ലഭിക്കാതെ വന്നാൽ ഉണ്ടാകുന്ന ചില പിൻവാങ്ങൽ ലക്ഷണങ്ങളാണ് വിഡ്രോവൽ സിംപ്റ്റംസ് എന്ന് പറയും. അതിപ്പം മദ്യമാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കിട്ടാതെ വന്നാൽ ഉറക്കക്കുറവും വിറയലും തൊട്ട് സ്ഥലകാല ബോധമില്ലായ്മയും അപസ്മാരവും ഒക്കെ വരാം. ഇനി ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ബ്രൗൺ ഷുഗർ പോലെയുള്ള മയക്കുമരുന്നുകളാണെങ്കിൽ വളരെ തീവ്രമായ അക്രമ സ്വഭാവം അടക്കമുള്ള പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഉണ്ടാകാം. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം, മറ്റൊരു കാര്യവും ഈ കുട്ടികൾക്ക് ജീവിതത്തിൽ സന്തോഷം പകരുന്നില്ല. ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ഏക സംഗതിയായി ഈ ഉപയോഗം മാറുന്നു എന്നുള്ളതാണ്. ആറാമത്തെ ലക്ഷണം, മിക്കവാറും ഇവർക്കൊക്കെ അറിയാം ഈ പോക്ക് ശരിയല്ല, ഇത് ആരോഗ്യകരമായ ഒരു കാര്യമല്ല എന്ന് അറിയാം, എന്നാലും ഇത് ഒഴിവാക്കാൻ കഴിയുന്നില്ല. ഈ 6 ലക്ഷണങ്ങളിൽ 3 എണ്ണമെങ്കിലും ഒരു മാസം തുടർച്ചയായി ഒരു കുട്ടി പ്രകടിപ്പിക്കുന്നുവെങ്കിൽ അത് ചികിത്സ ആവശ്യമുള്ള ലഹരി അടിമത്തം തന്നെയാണ്.
1: ഈ അടുത്ത കാലത്തായി രാസലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഡോക്ടർ അരുൺ ബി നായർ തുടരുന്നു.
0: അത് ലോകവ്യാപകമായിട്ടുള്ള ഒരു ട്രെൻഡ് തന്നെയാണ്, നമ്മുടെ നാട്ടിൽ മാത്രമല്ല. 2026 വേൾഡ് ഡ്രഗ് റിപ്പോർട്ട് ലോകാരോഗ്യ സംഘടന പ്രസിദ്ധീകരിച്ച ആ റിപ്പോർട്ടിൽ പറയുന്നത് ലോകത്തിൽ 331 ദശലക്ഷം ആളുകൾ ഈ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട അവസ്ഥയിലുണ്ട് എന്നുള്ളതാണ്. ഇതിൽ 256 ദശലക്ഷം കഞ്ചാവ് എന്ന പദാർത്ഥത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. MDMA, ക്രിസ്റ്റൽ മെത്ത് തുടങ്ങിയ രാസലഹരികൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണവും കൂടി വരികയാണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു 15 കൊല്ലം മുൻപ് ഉള്ള ഒരവസ്ഥ, കൂടുതൽ ചികിത്സ തേടി വരുന്നത് മദ്യത്തിന് അടിമപ്പെട്ടവർ തന്നെയായിരുന്നു. ചെറിയൊരളവ് പുകയില ഉൽപ്പന്നങ്ങൾ അടിമപ്പെട്ടവരും. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ചികിത്സ തേടി വരുന്നത് ഒന്ന്, കഞ്ചാവിന് ഉപയോഗം ഉള്ള ആളുകളും, രണ്ടാമത്തേത് ഈ ക്രിസ്റ്റൽ മെത്ത് പോലെയുള്ള രാസലഹരികൾ ഉപയോഗിക്കുന്ന വ്യക്തികളുമാണ്. സമീപകാലത്തായി ലഹരി വസ്തു ജന്യ ചിത്തഭ്രമം, സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന ഒരു പ്രശ്നം കൂടി വരുന്നുണ്ട്. അത് രാസലഹരികളുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ട് തലച്ചോറിലെ ഡോപ്പമിൻ തൊടുന്നനെ കൂടുമ്പോൾ ചില സംശയങ്ങളും ഭയങ്ങളും മിഥ്യാനുഭവങ്ങളും ഒക്കെ വന്ന് പലപ്പോഴും അക്രമ സ്വഭാവത്തിലേക്ക് വരെ ആളുകൾ എത്തിച്ചേരുന്ന ഒരു അവസ്ഥയുടെ ലക്ഷണങ്ങളാണ്. മൃഗീയമായ അക്രമ രീതികൾ, ഒരുപക്ഷെ ചുറ്റിയെ കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്നതും കത്തികൊണ്ട് ആവർത്തിച്ച് കുത്തുകയും വെട്ടുകയും ഒക്കെ ചെയ്യുന്ന, പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയൊക്കെ ചെയ്യുന്ന പോലെയുള്ള രീതികൾ പ്രകടമായി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രാസലഹരികളുടെ ഉപയോഗം കൂടുതൽ വലിയ ഒരു അപകടമായി മാറുന്നത്.
1: തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡ് റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ സുവ്രതകുമാർ.
2: നമ്മളൊരു കേസ് പിടിച്ചു, ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 20 ഗ്രാം MDMA അല്ലെങ്കിൽ കഞ്ചാവ് ആണെങ്കിൽ ഒരു 10 കിലോ കഞ്ചാവ് പിടിച്ചു എന്ന് വിചാരിക്കുക. പലരും ധാരണ അത് അതോടുകൂടി കഴിഞ്ഞ് വൻ സ്രാവിലേക്ക് പോകില്ല എന്നുള്ളതാണ് ധാരണ. പക്ഷെ അങ്ങനെയല്ല, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള ഒരു കേസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ സോഴ്സ് പിടിക്കണം. ഒരു ഉദാഹരണം ഞങ്ങൾ പറയാം, ഞങ്ങള് തൃശൂർ സിറ്റി ഡാൻസ് ഓഫ് ടീം ബുർഹാനുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ മണ്ണുത്തിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 200 ഗ്രാം MDMA ആയിട്ട് പിടികൂടിയത്. അതൊരു വലിയൊരു ക്വാണ്ടിറ്റി ആണ്. അതിലെ സോഴ്സ് എന്ന് പറയുന്നത് ചോദ്യം ചെയ്തപ്പോ മനസ്സിലായി അലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇതിന് കൊടുക്കുന്നത്. ആളൊരു ആഫ്രിക്കൻ വംശജനാണ്, സുഡാൻകാരനാണ്. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോ അത്

0: ബാംഗ്ലൂരാണ്. ബാംഗ്ലൂര് വെച്ച് അവനെ പിടിച്ചു. അവന് കൊടുത്തത് ഹസൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാലസ്തീൻകാരനാണ്. ഒടിച്ചിട്ട് പിടിക്കലുണ്ടായി. ഏകദേശം 350 ഗ്രാം അവിടെ നിന്ന് കിട്ടി. അത് നമ്മള് അവിടുത്തെ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്കൊക്കെ കൊടുക്കണ്ടായിരുന്നത് ഒരു കെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നൈജീരിയക്കാരനായിരുന്നു. അവന്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോ അത് ഡൽഹിയിലാണ് കാണുന്നത്. ഞങ്ങൾ ഡൽഹി പോയി. നമ്മൾ അവിടെ വെച്ച് കുറച്ച് സാഹസികമായിട്ട് തന്നെ അവനെ പിടികൂടുകയുണ്ടായി. ഒരു മിക്കവാറും കേസുകളിലൊക്കെ സോഴ്സുകൾ ആയിട്ട് പിടികൂടുന്നുണ്ട്. ഇപ്പോ ഈ അടുത്ത റിപ്പോർട്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മർഡർ കേസുകളിൽ കുറെ എണ്ണം ഈ പറഞ്ഞ ഡ്രഗ്സ് സ്പെഷ്യലി കഞ്ചാവ് എംഡിഎംഎക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ചോദ്യം ചെയ്യുമ്പോൾ ഇന്റർഗേറ്റ് ചെയ്യുമ്പോഴേക്ക് അവർ പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. തൃശ്ശൂർ തന്നെ ഉണ്ടായിട്ടുള്ള കുറെ കേസുകളിൽ സ്പെഷ്യലി പേഴ്സണലായിട്ട് എനിക്ക് അറിയാവുന്നതാണ്. 2019 ഞങ്ങൾ പിടിച്ചത് 49 കിലോ കഞ്ചാവാണ് ഞങ്ങൾ പിടിച്ചത്. മറ്റ് സ്റ്റേഷനുകാർ പിടിച്ചതല്ല കേട്ടോ കൂട്ടുന്നത്, റൂറലുകാരും അല്ല പിടിച്ചത്. നമ്മളെ സിറ്റി ഡാൻസ് ഓഫിന് കീഴിലുള്ള പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പിടിച്ച കേസുകൾ മാത്രം. ആദ്യമായിട്ട് MDMA പിടിക്കുന്നത് തൃശ്ശൂര് ഞങ്ങളുടെ ടീമാണ്, ഞാൻ ഉൾപ്പെടുന്ന ഞങ്ങളുടെ ടീമാണ്. അത് അന്ന് 5 ഗ്രാം ആയിരുന്നു. പിറ്റത്തെ വർഷം 21 അത് 213 ഗ്രാം ആയി മാറി. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുക. അതിന്റെ പിറ്റത്തെ വർഷം 22 അത് 1113, അതായത് ഒരു കിലോയ്ക്ക് മുകളിലായി. 2023 കഞ്ചാവ് പിടികൂടിയത് 330 കിലോ ആണ്. കഞ്ചാവാണ് ഞങ്ങൾ പിടികൂടിയത്. 24 ഞങ്ങൾ പിടിച്ച MDMA എന്ന് പറയുന്നത് 3500 ഗ്രാം ആണ്. ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ അത്ര വ്യാപകമായിട്ടുള്ള ഒരു വളർച്ച. പണ്ടൊക്കെ നമ്മളിപ്പോ ഒരു 2 ഗ്രാം പിടികൂടി, 4 ഗ്രാം പിടികൂടി, ഫാഷൻ ന്യൂസ് പലപ്പോഴും വരാറുണ്ട്, വൻ ലഹരിവേട്ട 4 ഗ്രാം MDMA ഇന്നാളുടെ കയ്യിൽ നിന്ന് പിടികൂടി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി 1/2 കിലോ, 3/4 കിലോ, 2 കിലോ, 3 കിലോ, ആരുടെ ലെവലിൽ തന്നെ ഉപയോഗിക്കുന്നത് നമ്മുടെ മക്കൾ തന്നെയാണ്. ഈ ഒരു ഫീൽഡിൽ ഏകദേശം 12,000 വിദ്യാർത്ഥികൾ എന്റെ സർവീസിന്റെ ഉള്ളിൽ ഞാൻ പിടികൂടിയിട്ടുണ്ട്. പണ്ടൊക്കെ എന്നാ നമ്മൾ പിടിക്കുമ്പോ ഒരാളെ അല്ലെങ്കിൽ രണ്ടാളെ കിട്ടി. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ ഒരു ലോഡ്ജ് റെയ്ഡ് ചെയ്ത 10 പേര്, 15 പേര്, 20 പേര്, റിസോർട്ട് റെയ്ഡ് ചെയ്ത 30 പേര്, അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പിടികൂടുന്ന ഒരു രീതി.
1: ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കേവലം ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും മാത്രം ഉത്തരവാദിത്തമായി കണ്ട് മാറിയിരിക്കാൻ നമുക്കാവില്ല. നിയമപാലകർ തെരുവുകളിൽ കാവൽ നിൽക്കുമ്പോൾ ഓരോ വീടുകളിലും അയൽപ്പക്കങ്ങളിലും ജാഗ്രതയുള്ള കാവലാളുകളാകേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ലഹരി മാഫിയ കണ്ണുവെക്കുന്നത് നമ്മുടെ മക്കളുടെ നാളുകളിലേക്കാണ്, നമ്മുടെ മക്കളുടെ പ്രതീക്ഷകളിലേക്കാണ്. അവരുടെ പെരുമാറ്റങ്ങളിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും തിരിച്ചറിയാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. സംശയകരമായ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാൻ ഒരു നിമിഷം പോലും മടിക്കരുത്. ഒരു താൽക്കാലിക രസത്തിനു വേണ്ടി ജീവിതം ഹോമിക്കാൻ തുണിയുന്ന പുതുതലമുറയോടും ഒന്നേ പറയാനുള്ളൂ, ഈ ലോകത്ത് ആസ്വദിക്കാൻ, ജീവിക്കാൻ ലഹരിയേക്കാൾ മനോഹരമായ 1000 വഴികളുണ്ട്. ലഹരിയോട് ഉറക്കെ നോ പറയാൻ നമുക്ക് ശീലിക്കാം. മയക്കുമരുന്നില്ലാത്ത, ഭയമില്ലാത്ത, പ്രകാശപൂർണമായ ഒരു പുതിയ കേരളത്തിനായി നമുക്കൊന്നിച്ചു നിൽക്കാം.
2: സമകാലികം സമാപിക്കുന്നു. അവതരണം രാജേഷ് കെ ചുണ്ടമ്പറ്റ, നിർവഹണം YS പൗർണമി.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.
4: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ആകാശവാണി തൃശൂർ.
7: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
8: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് വെസ്റ്റ് ഫോർ തൃശൂർ. ഫോൺ 8070888282.
9: തനക്ക് കണ്ണ് കണ്ടുടുറോ? ആ കണ്ണ് ബോർഡ് വായിച്ച പോലെ.
10: അത് ക്ലിയർ ആയി വായിക്കാൻ പറ്റാത്തോണ്ടല്ലേ ഏട്ടാ വഴി ചോദിച്ചേ.
9: എന്നാ തനി വഴി ചോദിച്ച് സമയം കളയാതെ നേരെ ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രിയിലേക്ക് വിട്ടോ. അവിടെ ആധുനിക രീതിയിലൂടെ കണ്ണ് പരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
11: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
6: ചോദ്യം ഇതായിരുന്നു. ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. കണ്ണൂർ പയ്യമ്പലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മഹാചിന്തകന്റെ സ്മാരകത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന വാക്കുകളാണിത്. ആരാണ് അദ്ദേഹം? ഉത്തരം: സുകുമാർ അഴീക്കോട്. 1926 May 12 കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ജനിച്ച ശ്രീ സുകുമാർ അഴീക്കോട് പ്രഭാഷകനായും നിരൂപകനായും മലയാള ഭാഷയ്ക്കും നാടിനും നൽകിയ സംഭാവനകൾ നിരവധിയാണ്. കണ്ണൂർ പയ്യമ്പലത്ത് അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിലാണ് ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ഉണരുവിൻ

0: അഖിലേഷിനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. കണ്ണൂർ പയ്യമ്പലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മഹാചിന്തകന്റെ സ്മാരകത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന വാക്കുകളാണിത്. ആരാണ് അദ്ദേഹം? ഉത്തരം: സുകുമാർ അഴീക്കോട്. 1926 May 12 കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ജനിച്ച ശ്രീ സുകുമാർ അഴീക്കോട് പ്രഭാഷകനായും നിരൂപകനായും മലയാള ഭാഷയ്ക്കും നാടിനും നൽകിയ സംഭാവനകൾ നിരവധിയാണ്. കണ്ണൂർ പയ്യമ്പലത്ത് അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിലാണ് ഉണരുവിൻ, അഖിലേഷിനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയുടെ എതിർപ്പിൻ എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നത്. ഇനി ചിന്താവിഷയം. വിവേകം ജ്ഞാനത്തിൻ്റെ കാൽപ്പാടാണ്. ആമോസ് ബ്രോൺസൺ ആൽക്കോട്ട്. വിവേകം ജ്ഞാനത്തിൻ്റെ കാൽപ്പാടാണ്. ആമോസ് ബ്രോൺസൺ ആൽക്കോട്ട്. ഇതുവരെ കേട്ടത് ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം. തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.
1: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം സമാപിക്കുന്നു. പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, വെസ്റ്റ് ഫോർ, തൃശൂർ. ഫോൺ 807-87-882.
3: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
4: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി,
5: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
4: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
5: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
0: നാളെ രാവിലെ 9:30 അതിഥിയോടൊപ്പം ലോകത്തിലെ പ്രഥമ വനിതാ നാഷണൽ ഹൈഡ്രോഗ്രാഫർ ഡോക്ടർ സാവിത്രി നാരായണനുമായി നടത്തുന്ന അഭിമുഖം ആദ്യ ഭാഗം നാളെ രാവിലെ 9:30.

0: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
1: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: യേശുദാസും ചിത്രയും പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം സൂര്യഗായത്രി. വരികൾ ONV, സംഗീതം രവീന്ദ്രൻ.

0: ഒരറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം നാളെ ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിൻ്റെ മലയാള പരിഭാഷയും കേൾക്കാം. നാളെ രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിൻ്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.
1: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം:
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: ഗാന സന്ദേശം: തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
0: ഗാനശില്പികൾ: ONV കുറുപ്പ്, ഇളയരാജ. ചിത്രം മാധർവം. MG ശ്രീകുമാർ പാടിയ ഗാനം.

ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
1: ചിത്രം കാറ്റത്തൊരു പെൺപൂവ്. പാടിയവർ ഭാവന, സിന്ധു എന്നിവർ. ഗാനരചന, സംഗീതം കൈതപ്രം.

0: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഷിബു ചക്രവർത്തിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ചിത്രം ദിനരാത്രങ്ങൾ.

ശരത് സംഗീതം നൽകി വേണുഗോപാലും രാധിക തിലകം സംഘവും പാടിയതാണ് അടുത്ത ഗാനം. ഒറ്റയാൾ പട്ടാളം എന്ന ചിത്രത്തിനു വേണ്ടി പി കെ ഗോപി എഴുതിയത്.

0: ചിത്രം പൂക്കാലം വരവായി. ബിജു തിരുമല എഴുതി, ഔസേപ്പച്ചൻ സംഗീതം നൽകി. എം ജി ശ്രീകുമാർ പാടിയ ഗാനം.
1: മുത്തണി മുന്തിരി മണിവിളയും പവിഴപ്പാടം തേടി ഈ മുക്കിണി വണ്ടിയിൽ അങ്ങകലെ കനവുപുരിയിലണയാ.

0: രാഗപരിചയം. കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി. രാഗപരിചയം
1: അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗം
3: സംഗീതം ഏഴ് സ്വരങ്ങളും തഴുകി വന്ന് പ്രപഞ്ചസൃഷ്ടിയുടെ സ്പന്ദനത്തെയാകെ സ്വാധീനിക്കുന്ന ഒന്ന്. ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ നിർവചനങ്ങൾക്കതീതമായി പണ്ഡിതനും പാമരനും ഒരേപോലെ അനുഭൂതി വിടർത്തുന്ന ഈ കലയുടെ ശാഖയ്ക്ക് ആസ്വാദനത്തിന് എന്നും പത്തരമാറ്റ് തന്നെ. രാഗതാള പദാശ്രയമായത് സംഗീതം എന്നാണ് നാട്യശാസ്ത്രത്തിൽ സംഗീതത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഇമ്പമാകുന്ന സംഗീതത്തിൻ്റെ ഗാനങ്ങളുടെ രാഗവിസ്മയങ്ങളെക്കുറിച്ചുള്ള സംഗീതലോകത്തെ മികച്ച സൃഷ്ടികളുടെ വയലിൻ ആവിഷ്കാരം കൂടി സമന്വയിപ്പിക്കുന്ന ഈ രാഗപരിചയത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
0: രാഗപരിചയം.
2: രാഗം
3: ബിഹാഗ്.

ബിഹാർ ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ ഏറ്റവും മനോഹരവും ജനപ്രിയവുമായ രാഗങ്ങളിലൊന്നാണ് ബിഹാർ. ബിലാവൽ ധാട്ട് ആധാരമാക്കിയ ഈ രാഗം മാധുര്യവും ശാന്തതയും പ്രണയഭാവവും ഒരുമിച്ചു ചേരുന്ന സവിശേഷമായ സംഗീതാനുഭവം സമ്മാനിക്കുന്നു. രാത്രിയുടെ രണ്ടാം യാമത്തിലാണ് ഈ രാഗം ആലപിക്കുന്നത്. ശ്രോതാക്കളുടെ മനസ്സിൽ സന്തോഷവും സമാധാനവും സൗന്ദര്യബോധവും ഉണർത്താൻ ഈ രാഗത്തിന് പ്രത്യേക കഴിവുണ്ട്. ബിഹാഗ് ഔടവ സമ്പൂർണ ജാതിയിൽപ്പെടുന്നു. അതായത് ആരോഹണത്തിൽ 5 സ്വരങ്ങളും അവരോഹണത്തിൽ 7 സ്വരങ്ങളും ഉപയോഗിക്കുന്നു. ഈ രാഗത്തിൻ്റെ പ്രധാന സ്വരം, അതായത് വാദിസ്വരം, ഗാന്ധാരമായും അതിനെ അനുബന്ധമായ സ്വരം, അതായത് സംവാദിസ്വരം, നിഷാദമായും കണക്കാക്കപ്പെടുന്നു. ബിഹാഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ശുദ്ധമധ്യമവും തീവ്രമധ്യമവും ഒരുപോലെ ഉപയോഗിക്കുന്നതിലാണ്. ഈ രണ്ട് മധ്യമങ്ങളുടെ മനോഹരമായ പ്രയോഗം രാഗത്തിനെ അതിൻ്റെ തനതായ മാധുര്യവും ഭാവസമ്പത്തും നൽകുന്നു. ഋഷഭവും ധൈവതവും ആരോഹണത്തിൽ സാധാരണ ഒഴിവാക്കുകയും അവരോഹണത്തിൽ മാത്രം വളരെ സൂക്ഷ്മമായി മീണ്ട് ഉപയോഗിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ രാഗത്തിൻ്റെ വ്യക്തിത്വം എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. ബിഹാഗിൻ്റെ പ്രധാന രസം ശൃംഗാരമാണ്. പ്രണയം, ആനന്ദം, ശാന്തത, സൗന്ദര്യം എന്നിവ ഈ രാഗത്തിലൂടെ മനോഹരമായി പ്രകടമാകുന്നു.

സംഗീത പഠനം ആരംഭിക്കുന്ന വിദ്യാർത്ഥികൾക്കും പ്രഗത്ഭരായ സംഗീതജ്ഞർക്കും ഒരുപോലെ പ്രിയപ്പെട്ട രാഗമാണ് ഇത്. മാരു ബിഹാഗ്, നാട്ട് ബിഹാഗ്, ബിഹാഗറ എന്നിവ ഈ രാഗത്തിൻ്റെ പ്രശസ്തമായ വകഭേദങ്ങളാണ്. ഹിന്ദുസ്ഥാനി സംഗീത പാരമ്പര്യത്തിൽ കാലാതീതമായ സ്ഥാനമാണ് ബിഹാഗിനുള്ളത്. മാധുര്യമാർന്ന സ്വരസഞ്ചാരവും ആഴമുള്ള ഭാവ

ഭാവപ്രകടനവും കൊണ്ട് ഈ രാഗം ഇന്നും സംഗീതാസ്വാദകരുടെ ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനം നിലനിർത്തുന്നുണ്ട്. ആസ്വദിക്കാം. ഈ രാഗത്തിൻ്റെ തണലിൽ 1988 പുറത്തിറങ്ങിയ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് KS ചിത്ര ആലപിച്ച ഒരു അനശ്വര ഗാനത്തിൻ്റെ വയലിനാവിഷ്കാരം.

0: राग परिचयम्।
1: रागम
2: सिंधु भैरवी हिंदुस्तानी संगीतത്തിലും കർണാടക സംഗീതത്തിലും ഒരുപോലെ സുപ്രധാന സ്ഥാനമുള്ള അതിഭാവസമ്പന്നമായ രാഗമാണ് സിന്ധു ഭൈരവി. കരുണ, വിരഹം, ഭക്തി, ശോകം എന്നീ വികാരങ്ങളെ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കാൻ ഈ രാഗത്തിന് അസാധാരണമായ കഴിവുണ്ട്. ഭാവപ്രകടനത്തിലെ സ്വാതന്ത്ര്യവും 12 സ്വരങ്ങളും സന്ദർഭാനുസരണം ഉപയോഗിക്കാനുള്ള സൗകര്യവും സിന്ധുഭൈരവിയെ മറ്റ് പല രാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഇത് ആശ്വരി ധാട്ടിൽ നിന്നും ഉത്ഭവിച്ചതായി കണക്കാക്കുന്നു. കർണാടക സംഗീതത്തിൽ ഇത് ഹനുമത്തോടിയുടെ ജന്യരാഗമായും ഭാഷാംഗരാഗമായും പരിഗണിക്കപ്പെടുന്നു. ഭാഷാംഗരാഗമായതിനാൽ അടിസ്ഥാന സ്വരങ്ങൾക്ക് പുറമേ ആവശ്യാനുസരണം അന്യസ്വരങ്ങളും ഉപയോഗിക്കപ്പെടുന്നു. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ മധ്യമം വാദിസ്വരവും ഷഡ്ജം സംവാദിസ്വരവുമായി കണക്കാക്കപ്പെടുന്നു. കർണാടക സംഗീതത്തിൽ സാധാരണയായി ധൈവതം വാദിയും ഗാന്ധാരം സംവാദിയുമായാണ്

പരിഗണിക്കുന്നത്. ഈ രാഗം പൊതുവെ വക്രജാതി രാഗമായി വിശേഷിപ്പിക്കപ്പെടുന്നു. പരമ്പരാഗതമായി ഇത് രാവിലെ വൈകിയ സമയത്ത് ആലപിക്കുകയോ വായിക്കുകയോ ചെയ്യുന്നതാണ്. സിന്ധുഭൈരവി അതിൻ്റെ ഭാവസമ്പന്നത കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രശസ്തമായത്. വിരഹം, ദുഃഖം, കരുണ, ഭക്തി തുടങ്ങിയ വികാരങ്ങളെ വളരെ ആഴത്തിൽ അവതരിപ്പിക്കാൻ ഈ രാഗത്തിന് കഴിയും. അതിനാൽ ഭജനകൾ, കൃതികൾ, തില്ലാനകൾ, ലളിതശാസ്ത്രീയ ഗാനങ്ങൾ, ലളിത സംഗീതം എന്നിവയിൽ ഈ രാഗം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഭാവാവിഷ്കാരത്തിന് വലിയ സ്വാതന്ത്ര്യം ലഭിക്കുന്നുവെങ്കിലും ദീർഘമായ രാഗാലാപനങ്ങൾക്ക് ഇത് സാധാരണയായി ഉപയോഗിക്കാറില്ല. സംഗീത കച്ചേരികളുടെ അവസാന ഭാഗങ്ങളിൽ അവതരിപ്പിക്കുന്ന ഇനങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ രാഗങ്ങളിലൊന്നാണ് സിന്ധുഭൈരവി. സിന്ധുഭൈരവിയിൽ നിരവധി പ്രശസ്ത കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. പുരന്ദരദാസരുടെ വെങ്കടാചല നിലയം, മധുരൈ ടി ശ്രീനിവാസന്റെ കരുണൈ ദൈവമേ, ലാൽഗുഡി ജി ജയരാമന്റെ തില്ലാന എന്നിവ ഈ രാഗത്തിലെ ശ്രദ്ധേയമായ കർണാടക സംഗീത കൃതികളാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ രവിശങ്കർ, വിലായത്ത് ഖാൻ, ഹരിപ്രസാദ് ചൗരസ്യ തുടങ്ങിയ മഹാന്മാർ ഈ രാഗത്തെ അതിമനോഹരമായി അവതരിപ്പിച്ച് അതിൻ്റെ ഭാവസൗന്ദര്യം ലോകമെമ്പാടും ജനപ്രിയമാക്കിയിട്ടുണ്ട്. ഭാവപ്രകടനത്തിൻ്റെ അനന്തസാധ്യതകളും മാധുര്യവും ഭക്തിരസവും ഒരുമിച്ചു ചേർന്ന അപൂർവ രാഗമാണ് സിന്ധുഭൈരവി. ശാസ്ത്രീയ സംഗീതത്തിലും ലളിത സംഗീതത്തിലും ഒരുപോലെ അനശ്വരമായ ഈ രാഗം സംഗീതാസ്വാദകരുടെ ഹൃദയത്തിൽ എന്നും പ്രത്യേക സ്ഥാനം നിലനിർത്തുന്നു. ആസ്വദിക്കാം 2004 പുറത്തിറങ്ങിയ ഓട്ടോഗ്രാഫ് എന്ന ചിത്രത്തിൽ പാ വിജയിയുടെ വരികൾക്ക് ഭരദ്വാജ് ഈണം പകർന്ന് KS ചിത്ര ആലപിച്ച ഒരു മനോഹര ഗാനത്തിൻ്റെ വയലിനാവിഷ്കാരം.

0: राग परिचयम्।
1: रागम
2: कलावति हिंदुस्तानी संगीतത്തിലും കർണാടക സംഗീതത്തിലും ഒരുപോലെ ശ്രദ്ധേയമായ പഞ്ചസ്വര രാഗമാണ് കലാവതി. മാധുര്യവും ശാന്തതയും പ്രണയഭാവവും ഭക്തിഭാവവും ഒരുപോലെ ഉണർത്താൻ കഴിവുള്ള ഈ രാഗം വൈകുന്നേരങ്ങളിലും രാത്രിയുടെ ആദ്യഘട്ടത്തിലും ആലപിക്കപ്പെടുന്ന മനോഹരമായ ഒരു രാഗമാണ്. ലളിതമായ സ്വരഘടനയും ഹൃദ്യമായ സ്വരസഞ്ചാരവും കാരണം സംഗീത ആസ്വാദകരുടെയും കലാകാരന്മാരുടെയും പ്രിയപ്പെട്ട രാഗങ്ങളിലൊന്നാണ് ഇത്. കലാവതി ഖമാജ് ധാട്ട് അടിസ്ഥാനമാക്കിയുള്ള ഔടവ ഔടവ രാഗമാണ്. ആരോഹണത്തിലും അവരോഹണത്തിലും 5 സ്വരങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഈ രാഗത്തിൽ ഋഷഭം, മധ്യമം എന്നീ സ്വരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കപ്പെടുന്നു. ഉപയോഗിക്കുന്ന സ്വരങ്ങൾ സ, ഗ, പ, ധ, നി എന്നിവയാണ്. രാഗത്തിൻ്റെ പ്രധാന സ്വരം അഥവാ വാദിസ്വരം പഞ്ചമമായും സംവാദിസ്വരം ഷഡ്ജം അല്ലെങ്കിൽ നിഷാദമായും കണക്കാക്കപ്പെടുന്നു. സാധാരണയായി രാത്രിയുടെ 2-3 യാമങ്ങളിലാണ് ഈ രാഗം ആലപിക്കാറുള്ളത്. ശൃംഗാരരസവും ഭക്തിരസവും മനോഹരമായി അവതരിപ്പിക്കാൻ ഈ രാഗത്തിന് കഴിയും. അതിനാൽ തന്നെ മനസ്സിന് ശാന്തതയും സമാധാനവും പകരുന്ന ഒരു രാഗമായി കലാവതി അറിയപ്പെടുന്നു. കർണാടക സംഗീതത്തിൽ കലാവതിക്ക് വളരെ അടുത്ത ബന്ധമുള്ള ജന്യരാഗമാണ് വലജി അഥവാ വലച്ചി. വലച്ചി ഇത് 28-ാമത് മേളകർത്താ രാഗമായ ഹരികാംഭുജിയുടെ ജന്യരാഗമായി കണക്കാക്കപ്പെടുന്നു. സ്വരഘടനയിലെ ഈ സാമ്യം കാരണം കലാവതിയും വലജിയും തമ്മിൽ അടുത്ത സംഗീത ബന്ധം കണക്കാക്കപ്പെടുന്നു. ഈ രാഗത്തിൽ നിരവധി മനോഹരമായ കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രശസ്തമായത് സംഗീത ത്രിമൂർത്തികളിൽ ഒരാളായ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച കലാവതി കമലാസന യുവതി എന്ന കൃതിയാണ്. ആദിതാളത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഈ കൃതി കാശ്മീരിലെ ദേവിയായ ശാരദാദേവിയെ സ്തുതിക്കുന്ന ഭക്തിനിർഭരവും ധ്യാനാത്മകവുമായ ഒരു മഹത്തായ സൃഷ്ടിയാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഗോരേ ഗോരേ മുഖ് പർ, പിയാഖർ ആയേന തുടങ്ങിയ ബന്ദിഷുകളും പ്രശസ്തമാണ്. മാധുര്യവും ലാളിത്യവും ഭാവഗാംഭീര്യവും ഒരുമിക്കുന്ന കലാവതി എന്ന രാഗം സംഗീത ആസ്വാദകരുടെ മനസ്സിൽ എന്നും പ്രത്യേക സ്ഥാനം നേടിയിട്ടുള്ള ഒരു രാഗമാണ്. ശാന്തതയും ആനന്ദവും പകരുന്ന അതിൻ്റെ സ്വരസഞ്ചാരം ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെ മനോഹരമായി പ്രതിഫലിപ്പിക്കുന്നു. ആസ്വദിക്കാം. 1978 പുറത്തിറങ്ങിയ ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിൽ ONV കുറുപ്പിൻ്റെ വരികൾക്ക് സലിൽ ചൗധരി ഈണം പകർന്ന് KJ യേശുദാസ് ആലപിച്ച ഒരു മനോഹര ഗാനത്തിൻ്റെ വയലിൻ ആവിഷ്കാരം.

0: राग परिचय
1: रागम ओरो रागवुं ओरु विकारतेयुं ओरो स्वरवुं ओरु अनुभूतियेयुं ഓരോ താളവും ഒരു ജീവശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു. സംഗീതം അത് സ്വരങ്ങളുടെ വെറും കൂട്ടായ്മയല്ല, ആത്മാവിന്റെ ഭാവപ്രകടനമാണ്. സംഗീതത്തിന്റെ ഈ യാത്രയിൽ ഓരോ രാഗവും നമ്മെ ആനന്ദത്തിലേക്കും ആത്മീയതയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. രാഗങ്ങളുടെ അനന്തലോകത്തേക്ക് ഒരു യാത്ര, രാഗപരിചയം. കേൾക്കാം ഇനി അടുത്ത അധ്യായത്തിൽ. ഞാൻ അഞ്ജു പി അർജുനൻ. ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ശ്രോതാക്കളുടെ സന്ദേശങ്ങളും ശബ്ദ സന്ദേശങ്ങളും അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 9447072669. നമ്പർ ഒരിക്കൽ കൂടി: 9447072669. സംഗീതമാകുന്ന മഹാസാഗരത്തിന്റെ ആഴങ്ങളിലേക്കുള്ള കൂടുതൽ രാഗയാത്രകളുടെ വിസ്മയങ്ങളുമായി രാഗപരിചയ പരമ്പര വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.
2: രാഗപരിചയത്തിന്റെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
0: രാഗപരിചയം കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: സമയം 9:59:59 ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി, സമയം 10 മണി.
3: നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ വിദ്യാർത്ഥിനിയായ അർച്ചന ജോണുമായി സിവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പം ഉള്ളത് വിമൻസ് കോളേജിലെ ബി എ ഹിസ്റ്ററി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള അർച്ചന ജോണാണ്. ഹായ് അർച്ചന.
2: ഹായ് മാം.
1: സുഖമായിരിക്കുന്നോ?
2: ആ സുഖം.
1: ഏത് സ്കൂളിലാ അർച്ചന പഠിച്ചത്?
2: ഞാൻ ആദ്യം പഠിച്ചത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള സാധാരണ സ്കൂളായ ഗവൺമെൻറ് എൽ പി എസ് കുളത്തൂർ നെയ്യാറ്റിൻകര സ്കൂളിലാണ്. ഒന്നാം ക്ലാസ് മുതൽ മൂന്നാം ക്ലാസ് വരെ പഠിച്ചത് അവിടെയാണ്. നാലാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ വഴുതക്കാട് ബ്ലൈൻഡ് സ്കൂളിലാണ് പഠിച്ചത്. എട്ട് മുതൽ പ്ലസ് ടു വരെ കോട്ടൺ ഹിൽ സ്കൂളിലാണ് പഠിച്ചത്.
1: കോട്ടൺ ഹില്ലിൽ പഠിക്കുമ്പോൾ അവിടെയെങ്കിലും നിന്നിട്ടാണോ പഠിച്ചത്?
2: ആ അതെ, വഴുതക്കാട് ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. നമ്മൾ ഏഴ് വരെ പഠിച്ച സ്കൂളിൽ തന്നെ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരുന്നു.
1: അവിടെ നിന്നിട്ട് പഠിക്കാൻ മാത്രം അങ്ങോട്ട് പോകും?
2: പഠിക്കാൻ മാത്രം.
1: ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഈവനിങ് വന്നിട്ട് എങ്ങനെയാ പഠിക്കുക?
2: കേട്ടാണ് കൂടുതൽ പഠിക്കുന്നത്. പിന്നെ യൂട്യൂബ് ക്ലാസ്സസ്. ഹോസ്റ്റലാണെങ്കിൽ ശനി ഞായറും വീട്ടിൽ വരുമ്പോ യൂട്യൂബ് ക്ലാസ്സസ് കാണും. അല്ലാതാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് കേൾക്കും, ഓഡിയോ ബുക്ക് ഉണ്ട്, അത് കേൾക്കും. പിന്നെ ആരെങ്കിലും നോട്ട്സ് വായിച്ചു തരും, അമ്മയോ ക്ലാസ്സിലെ ഏതെങ്കിലും ഫ്രണ്ട്സോ അങ്ങനെയൊക്കെ വായിച്ചു തരും. പിന്നെ ഹോസ്റ്റലിലാണെങ്കിൽ ഹോസ്റ്റലിലെ ആന്റിമാർ വായിച്ചു തരും. അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്.
1: വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടിലെ അമ്മ, പപ്പ, അനിയത്തി.
1: അമ്മയുടെ അച്ഛന്റെ പേരെന്താ?
2: അമ്മയുടെ പേര് മഞ്ജു, പപ്പയുടെ പേര് ജോൺ, അനിയത്തിയുടെ പേര് അഞ്ജന ജോൺ.
1: വേറെന്തൊക്കെയാണ് ഹോബീസ്? എന്തൊക്കെയാണ് ഒഴിവ് സമയങ്ങളിലൊക്കെ ചെയ്യാറ്?
2: ഹോബീസ് പാട്ട് കേൾക്കും, പിന്നെ ചെറുതായിട്ടേ പാടുള്ളൂ. പിന്നെ കഥ പറയും, കഥ കേൾക്കും, പിന്നെ വായിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചെസ് കളിക്കുക, അതാണ്. ഇപ്പൊ ഏറ്റവും ഇഷ്ടം ചെസ് ആണ് കളിക്കുന്നത് കൂടുതലും.
1: പിന്നെ പാട്ട് ചെറുതായിട്ടൊക്കെ പാടുമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ചെറുതായിട്ട് നമുക്ക് വേണ്ടി ഒരു പാട്ടിന്റെ രണ്ടുപേര് പാടുവോ?
2: ഓ, ഒരു ലൈറ്റ് മ്യൂസിക് ആണ്. ഞാനിത് പ്രോഗ്രാംസിലൊക്കെ പാടിയിട്ടുണ്ട്.

0: നന്നായിട്ട് പാടി. പിന്നെ പറഞ്ഞത് കഥ വായിക്കാനും അതുപോലെ പറയാനും ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. അത് ആദ്യമായിട്ട് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് പറഞ്ഞത് ആരാന്ന് ഓർമ്മയുണ്ടോ?
1: ആ ഓർമ്മയുണ്ട്. അത് ഞാന് 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അപ്പോഴാണ് ആദ്യമായിട്ട് ബ്ലൈൻഡ് സ്കൂളിൽ പോകുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ കലോത്സവം ഉണ്ട്, സ്റ്റേറ്റ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം വരുന്നുണ്ടെന്ന് ടീച്ചർ ഇങ്ങനെ പറഞ്ഞു. അഞ്ജിത എന്നാണ് ടീച്ചറിന്റെ പേര്, മ്യൂസിക് ടീച്ചർ. അപ്പൊ ടീച്ചർ ആദ്യം എന്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു കഥ അയച്ചു തരാം, അത് കേട്ട് പഠിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്ക്, നല്ല ശബ്ദമാണ് അപ്പൊ പറയാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പഠിച്ചു, അത് പറഞ്ഞ് കേൾപ്പിച്ചപ്പോൾ ടീച്ചർ ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂൾ തല കലോത്സവം ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ എന്റെ കൂടെ 2-3 പേര് മത്സരിച്ചു, അതില് സ്കൂൾ തലത്തിൽ ഫസ്റ്റ് കിട്ടി. പിന്നെ അവിടെ നിന്ന് സ്റ്റേറ്റ് കലോത്സവമായിരുന്നു, അന്ന് മണക്കാട് സ്കൂളിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ ആദ്യമായി പറഞ്ഞപ്പോൾ

0: ഈ സെക്കൻഡ് എ ഗ്രേഡ് കിട്ടി. അതിനുശേഷമാണ് കഥയിൽ കഴിവുണ്ട് എന്നുള്ളത് മനസ്സിലാവുകയും പിന്നെ എല്ലാ വർഷവും കഥാകഥനത്തിന് പങ്കെടുക്കാറുണ്ട് കലോത്സവത്തിന്.
1: എത്ര നാൾ പങ്കെടുത്തു?
0: ഞാന് 7 വർഷം സ്റ്റേറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും ഒഴികെ അന്ന് കോവിഡ് ടൈം ആയതുകൊണ്ട് അപ്പൊ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ബാക്കി എല്ലാ വർഷവും 4 മുതൽ +2 വരെയും പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എ ഗ്രേഡ് ഉണ്ട്. ഇതിൽ ഫസ്റ്റും സെക്കൻഡ് തേർഡ് 3 ഗ്രേഡും ലഭിച്ചിട്ടുണ്ട്.
1: പല പ്രാവശ്യം ഇങ്ങനെ കഥ പഠിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് കൂടുതലുള്ളത് ഏത് വർഷം സെലക്ട് ചെയ്ത് അവതരിപ്പിച്ച കഥയോടാണ്?
0: ആദ്യം എൻ്റെ ഫസ്റ്റ് കഥ പറഞ്ഞത് സ്റ്റേറ്റിൽ പറഞ്ഞത്, അതായത് 4ാം ക്ലാസ്സിൽ പറഞ്ഞത്. അത് സെക്കൻഡ് കിട്ടി, അത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടുള്ള ഒരു ഇതാണ്. പിന്നെ കഴിഞ്ഞ വർഷം എനിക്ക് ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയായിരുന്നു കഥ പറഞ്ഞിട്ട്.
1: അത് ഏത് കഥയാ പറഞ്ഞത്?
0: അത് അലസന്റെ ഭാഗ്യം എന്നും പറഞ്ഞിട്ടൊരു കഥ.
1: അതിന്റെ കുറച്ച് പോർഷൻ പറയാമോ?
0: നമസ്കാരം. അലസന്റെ ഭാഗ്യം. ഒരു പാവപ്പെട്ട ബ്രാഹ്മണനായിരുന്നു സോമനാഥൻ. ചന്ദനത്തിരി ഉണ്ടാക്കുകയും അവയെ കമ്പോളത്തിൽ വിൽക്കുകയും ചെയ്യുന്നതായിരുന്നു അയാളുടെ ജോലി. അത് അയാളുടെ പാരമ്പര്യ ജോലിയായിരുന്നു. മാത്രമല്ല, അതയാൾ വളരെ ചെറുപ്പം മുതലേ തുടർന്നുകൊണ്ടിരിക്കുകയുമായിരുന്നു. വളരെ പ്രയത്നശാലിയും അക്ഷീണനുമായിരുന്നു അയാൾ. എന്നാൽ അതിന് നേർ വിപരീതമായി അയാളുടെ മകൻ സുമൻ ഒരു അലസനായിരുന്നു. അവൻ അലസമായി നിരത്തുകളിലൂടെ അലഞ്ഞു നടക്കുകയും അവൻ്റെ സുഹൃത്തുക്കളുമായി വ്യർത്ഥഭാഷണങ്ങൾ നടത്തി സമയം കളയുകയും ചെയ്തിരുന്നു. പ്രകൃതത്തിൽ അവൻ ഒരു തെരുവ് തെണ്ടിയായിരുന്നു. മകന്റെ ഈ ഉദാസീനമായ പെരുമാറ്റത്തിൽ ഗണനീയമായ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നതിനു വേണ്ടി അവന്റെ രക്ഷിതാക്കൾ എല്ലാവിധത്തിലും ശ്രമിച്ചു. പക്ഷേ എല്ലാം നിഷ്ഫലമായിരുന്നു. സുമൻ ഒരു അലസനായിരുന്നെങ്കിലും അവൻ രാജ്യസഭയിൽ പോവുകയും പണ്ഡിതന്മാർ നടത്തിയിരുന്ന പ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്തിരുന്നു. രാജാവ് പൊതുജനങ്ങൾക്കും തന്റെ സഭയിൽ ആതിഥ്യം നൽകിയിരുന്നു. മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലുമുള്ള ജനങ്ങളുടെ വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള അനുവാദവും ഉണ്ടായിരുന്നു. ഒരു ദിവസം സുമനും അവന്റെ ഏതാനും ചങ്ങാതിമാരും കൂടി രാജ്യസഭയിലേക്ക് പോയി. അവർ അവിടെ ഏറ്റവും മുൻപിലുള്ള വരിയിൽ പോയിരുന്നു. ഏകദേശം ഈ സമയത്ത് ഒരു മതപണ്ഡിതൻ മായ എന്ന അയഥാർത്ഥ്യത്തെക്കുറിച്ച് ഒരു പ്രസംഗം നടത്തുകയായിരുന്നു. അപ്പോൾ തന്നെ രാജാവ് പണ്ഡിതന്റെ ആ അർത്ഥമില്ലാത്ത പ്രസംഗം കേട്ട് ആകെ പരിഗെട്ടിരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം തത്വശാസ്ത്രത്തിന്റെ ഒരു പ്രശംസനം കൂടിയായതുകൊണ്ട് എതിർത്തൊന്നും പറഞ്ഞില്ല. പകരം ഈ ജൽപ്പനം സഹിച്ചു. പണ്ഡിതൻ പറഞ്ഞു, നമ്മൾ കാണുന്നു എന്നാൽ കാണുന്നില്ല, നമ്മൾ ഭക്ഷിക്കുന്നു എന്നാൽ ഭക്ഷിക്കുന്നില്ല, നമ്മൾ സ്പർശിക്കുന്നു എന്നാൽ സ്പർശിക്കുന്നില്ല. സ്നേഹിതരെ, ഇതാണ് മായ. നാം എല്ലാവരും മായയ്ക്ക് വിധേയരാണ്. നമുക്ക് ചുറ്റുമുള്ളതെല്ലാം കേവലം ഭ്രമങ്ങൾ മാത്രമാണ്. ഒന്നും തന്നെ യഥാർത്ഥമായിട്ടില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മെ വഞ്ചിക്കുകയാണ്. നാം ഒരിക്കലും കാണുന്നില്ല, മണക്കുന്നില്ല, കേൾക്കുന്നില്ല, രുചിക്കുന്നില്ല, സ്പർശിക്കുന്നില്ല. ഇതാണ് മായ. സഭയിലെ ആർക്കും പണ്ഡിതന്റെ ഈ വാക്കുകൾ മനസ്സിലായില്ല. ഈ ഭാഷണം തനി അസംബന്ധമാണെന്ന് അവർക്ക് തോന്നി. ആളുകൾ പരസ്പരം നോക്കി. അവർ ചിന്തിച്ചു, നമ്മൾ കാണുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ പുറം ലോകത്തിൽ എന്താണ്? നാം എങ്ങനെ അറിയുന്നു? നാം ഈ ലോകത്തിൽ നിലനിൽക്കുന്നില്ലെന്ന് എങ്ങനെ ചിന്തിക്കുവാനാവും? നാം വെറും ഭ്രമങ്ങൾ മാത്രമാണെങ്കിൽ മായയെക്കുറിച്ച് എങ്ങനെ സംസാരിക്കുവാനാകും? പണ്ഡിതൻ ഒരു പറ്റിപ്പുകാരനാണ്. ഈ സമയമത്രയും സുമൻ തന്റെ ഇരിപ്പിടത്തിൽ നിശബ്ദനായിരിക്കുകയായിരുന്നു. വാസ്തവത്തിൽ അവൻ ഒരു വായാടിയായിരുന്നു. മാത്രമല്ല, വാക്കുകൾ കൊണ്ട് ഒരാളെ ആക്രമിക്കാൻ കിട്ടുന്ന ഒരവസരവും അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞിരുന്നില്ല. ഒടുവിൽ അവൻ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് സ്വയം കണ്ഠശുദ്ധി വരുത്തിക്കൊണ്ട് സംസാരിക്കുവാൻ തുടങ്ങി. പ്രഭോ, എന്റെ സ്നേഹിതരെ, നമ്മുടെ പണ്ഡിതൻ മായ എന്ന അയഥാർത്ഥ്യത്തെക്കുറിച്ച് വളരെ ദൈർഘ്യവും അർത്ഥസമ്പുഷ്ടവുമായ ഒരു ഭാഷണം നടത്തി. നമുക്ക് ചുറ്റുമുള്ളതെല്ലാം കേവലം മിഥ്യ മാത്രമാണെന്ന് അദ്ദേഹം നമ്മെ ബോധ്യപ്പെടുത്തി. പണ്ഡിതൻ പറഞ്ഞതെല്ലാം നാം അംഗീകരിക്കുന്നു. അതിരിക്കട്ടെ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കട്ടെ. നാളെ നമ്മുടെ രാജാവ് നമുക്കെല്ലാവർക്കും വേണ്ടി ആഡംബരപൂർവമായ ഒരു സദ്യ നടത്താൻ പോവുകയാണ്. നമ്മുടെ പണ്ഡിതൻ ഒഴികെ മറ്റെല്ലാവരും അതിൽ പങ്കെടുക്കും. അദ്ദേഹം വെറും കാഴ്ചക്കാരനായിരിക്കും. ഭക്ഷിക്കുന്നില്ലെങ്കിലും ഭക്ഷിക്കുന്നതായി അദ്ദേഹം ചിന്തിച്ചുകൊള്ളും. കുടിക്കുന്നില്ലെങ്കിലും കുടിക്കുന്നതായി അദ്ദേഹം ചിന്തിക്കും. ഒടുവിൽ സദ്യ കഴിയുമ്പോൾ ഒന്നും കഴിക്കാതെ തന്നെ ഉദരം നിറഞ്ഞിരിക്കുന്നുവെന്ന് അദ്ദേഹം കരുതും. അദ്ദേഹത്തിന് എല്ലാം മായയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സുമൻ തന്റെ ഇരിപ്പിടത്തിലിരുന്നു. സഭ മുഴുവൻ പൊട്ടിച്ചിരിച്ചു. പണ്ഡിതൻ ഉചിതമായി അടിക്കപ്പെട്ടുവെന്ന് കണ്ട രാജാവിന് വലിയ സന്തോഷമായി. അദ്ദേഹം മതിയാവോളം ചിരിച്ചു. സഭ പിരിയുന്നതിന് മുൻപ് സുമൻ ആസ്ഥാന വിദൂഷകനായി തിരഞ്ഞെടുക്കപ്പെട്ടു. വളരെയധികം സന്തോഷത്തോടുകൂടി അവൻ വീട്ടിലേക്ക് മടങ്ങി. രാജസദസ്സിൽ തങ്ങളുടെ മകൻ ഒരു ഉദ്യോഗസ്ഥനായി എന്നറിഞ്ഞ അവന്റെ മാതാപിതാക്കൾ അത്യധികം ആഹ്ലാദിച്ചു. അങ്ങനെ അലസനെ ഭാഗ്യം രക്ഷിച്ചു.
1: വളരെ നന്നായിട്ട് പറഞ്ഞു. ഇത്രയും ഓർത്തു വെച്ച് കൃത്യമായിട്ട് പറഞ്ഞു. ഇതാരാ പഠിപ്പിച്ചു തന്നത്?
0: ഇത് ഞാൻ കേട്ടു പഠിച്ചതാണ്. അഞ്ജിത ടീച്ചർ തന്നെയാണ് എന്റെ കഥകളൊക്കെ ഓരോ വർഷവും സെലക്ട് ചെയ്യാറ്.

0: ടീച്ചർ രണ്ട് കഥയൊക്കെ അയച്ചു തന്നിട്ട് എനിക്കിഷ്ടമുള്ളത് എടുക്കാൻ പറയും. അങ്ങനെ ഇത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ടീച്ചർ അയച്ചു തന്നതിൽ നിന്ന് സെലക്ട് ചെയ്ത കഥയാണ്.
1: കഥകൾ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ ഒരുപാട്, നോവലുകൾ കേൾക്കാറുണ്ടോ?
0: ആ ഉണ്ട്.
1: അതിൽ ഏറ്റവും ഇഷ്ടം ഏത് എഴുത്തുകാരന്റെ നോവലാണ്?
0: ബഷീർ, തകഴി, MD വാസുദേവൻ നായർ. ഇപ്പൊ പാത്തുമ്മയുടെ ആടാണെങ്കിലും ഭൂമിയുടെ അവകാശികൾ ആണെങ്കിലും നല്ല നോവലുകളാണ്, അതൊക്കെ ഇഷ്ടമാണ് ഒരുപാട്.
1: സ്കൂള് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇയർ ഇപ്പൊ BA ഹിസ്റ്ററി സെലക്ട് ചെയ്തു. ഹിസ്റ്ററി ആ ഒരു സബ്ജക്ട് തന്നെ സെലക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ?
0: അത് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. കാരണം എനിക്ക് പണ്ട് മുതലേ സോഷ്യൽ സയൻസിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പോ അതുകൊണ്ട് ഹിസ്റ്ററി സെലക്ട് ചെയ്യാൻ അങ്ങനെ സെലക്ട് ചെയ്തത്.
1: നമുക്കറിയാം

0: ഇങ്ങനെ പഠിക്കുന്നതാണ്. പിന്നെ എല്ലാം ഒരു കഥ പോലെ ഇങ്ങനെ കഥ പറയാനും കേൾക്കാനും ഒക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് പഠിക്കാനും ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റാറുണ്ട്.
1: കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഇത് ഏതിലേക്ക് പോകാനാണ് താല്പര്യം? ഒരു ഫ്യൂച്ചർ ഏതൊരു മേഖലയാണ് തിരഞ്ഞെടുക്കാൻ താല്പര്യമുള്ളത്?
0: ഫ്യൂച്ചർ ഈ ഹിസ്റ്ററി റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ്. ടീച്ചർ ആവാൻ ഇഷ്ടമുണ്ട്. ഹൈസ്കൂൾ അങ്ങനെ ഹിസ്റ്ററി എടുത്തിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും സിവിൽ സർവീസ് എഴുതണം അങ്ങനെയൊക്കെ പറയാം. അപ്പൊ അതും എനിക്കൊരു ഇഷ്ടമുള്ള കാര്യമാണ്.
1: തുടക്കത്തിൽ തന്നെ പറഞ്ഞു ചെസ് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ചെസ്സിലേക്ക് എങ്ങനെയാണ് വരുന്നത്?
0: ഞാൻ ആദ്യം ചെസ് പഠിച്ചു തുടങ്ങുന്നത് 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബിബിൻ സാറ്, പ്രദീപ് സാർ എന്ന് പറഞ്ഞിട്ട് 2 സാറുമാർ ഞങ്ങളുടെ ഹോസ്റ്റലിൽ വന്നിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു. എല്ലാ ആഴ്ചയിലും 5 ദിവസങ്ങളിൽ ഒരു 5 മണി തൊട്ട് 7 മണി വരെ. അപ്പോൾ എനിക്ക് തുടങ്ങിയൊരു ഇഷ്ടമാണ്. പിന്നെ അത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബോർഡ് വാങ്ങിയെങ്കിലും പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കളിക്കാൻ അങ്ങനെ പറ്റിയിട്ടില്ലായിരുന്നു. ശരിക്കും ഇപ്പം ചെസ് പഠിച്ചു തുടങ്ങിയത് 2025 മുതലാണ്. ആയിഷ, റാനിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് 2 ഫ്രണ്ട്സുണ്ട്. അവര് എന്റെ ജൂനിയേഴ്സ് ആണ്, പക്ഷെ ചെസ്സിൽ അവര് സീനിയേഴ്സ് ആണ്. അപ്പൊ അവരുടെ കളികൾ കണ്ടും പിന്നെ അവരുടെ ചെസ്സിലെ അനുഭവങ്ങളും ഒക്കെ കേൾക്കുമ്പോഴാണ്. പിന്നെ സിജോ എന്ന് പറയുന്ന ചേട്ടനുണ്ട്, ചേട്ടൻ ഞങ്ങളുടെ സീനിയർ ബ്ലൈൻഡ് സ്കൂളിൽ പഠിച്ച ആളാണ്. പിന്നെ ആൽബിൻ എന്ന് പറഞ്ഞ ചേട്ടൻ, പിന്നെ ഈ സാറുമാര് ബിബിൻ സാറ്, പ്രദീപ് സാറ്, ബിനോയ് സാറ്, ഇവരൊക്കെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞു തരും.
1: ഫോണിൽ ചെസ് കളിക്കാറുണ്ടോ?
0: ആ, കളിക്കും. ഫോണിൽ അതിന്റെ ആപ്പ് ഉണ്ട്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യും. ഇത്തവണത്തെ സെലക്ഷൻ ടൂർണമെന്റില് സെലക്ഷൻ കിട്ടി. അതില് 47 പേര് പങ്കെടുത്ത ജൂനിയർ ടൂർണമെന്റില് 10-ാം സ്ഥാനത്തില് എത്താൻ പറ്റി.
1: ആഹാ, അതൊരു വലിയ കാര്യമല്ലേ. കൺഗ്രാചുലേഷൻസ്.
0: താങ്ക് യു.
1: അപ്പൊ ഇനിയും കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് എത്തണം അല്ലേ?
0: ആ അതെ.
1: ചെസ് ബോർഡ് സാധാരണ ഇതിൽ നിന്ന് വ്യത്യാസമല്ലേ?
0: വലിയ വ്യത്യാസം ഇല്ല. ആകെ നമുക്ക് ബ്ലൈൻഡ് ചെസ്സിനുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പീസസ് ഉറപ്പിച്ചു വെക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ബ്ലാക്കും വൈറ്റും തിരിച്ചറിയാനുള്ള സൗകര്യമുണ്ട്. അത്രേ വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് സാധാരണ ആൾക്കാരുമായിട്ട് നമ്മുടെ ബോഡി തന്നെ കളിക്കാൻ പറ്റും.
1: കോമൺ ആയിട്ടും ഉള്ള ടൂർണമെന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു.
0: ആ ഉണ്ട്. അതിലും പങ്കെടുക്കാം.
1: അപ്പൊ ചെസ്സിന്റെ ക്ലാസ്സുകൾ ഇങ്ങനെ സജീവമായിട്ട് തുടരുന്നുണ്ടോ?
0: ആ ഉണ്ട്.
1: അതെങ്ങനെ, വീക്ക്ലി ആണോ?
0: ക്ലാസ് ആയിട്ട് ഇപ്പൊ ഇല്ല. ഇപ്പൊ ഞങ്ങൾ പ്രാക്ടീസ് ആണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവരോടൊക്കെ ചോദിക്കും, അവർ പറഞ്ഞു തരും. അങ്ങനെ
1: എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വേറെ എന്തൊക്കെയാണ്?
0: ന്യൂസ് വായിക്കാൻ ഇഷ്ടമാണ്. വായിച്ചിട്ടുണ്ട് ഞാൻ. ഓൺലൈനായിട്ട് ഓരോ ദിവസത്തെ ന്യൂസ് ഇങ്ങനെ എടുത്തിട്ട് അത് ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് പറയുന്നവർക്ക് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അത് അമ്മയാണ് ചെയ്തു തരാറ്.
1: വളരെ മികച്ചൊരു വിജയമാണല്ലോ പ്ലസ് ടുവിൽ കിട്ടിയത്.
0: അതെ.
1: നമുക്കറിയാം പല സബ്ജക്റ്റുകളും ഉണ്ടല്ലോ, അപ്പൊ അതിനെല്ലാം സജീവമായിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളാരാണ്? അമ്മയാണോ?
0: അമ്മ, പപ്പ, പിന്നെ എന്റെ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ LKG UKG മുതൽ പഠിക്കുന്ന ഒരുപാട് പേര്, പിന്നെ വീട്ടിന്റെ അടുത്ത് എന്റെ പപ്പയുടെ ചേട്ടന്റെ മക്കള്, ആ ചേച്ചിമാര്,
1: A+ ഉണ്ടായിരുന്നല്ലേ?
0: ആ ഉണ്ടായിരുന്നു.
1: ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് ഏതായിരുന്നു പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ?
0: ഇഷ്ടപ്പെട്ടത് ഹിസ്റ്ററി തന്നെയാണ്.
1: ഹിസ്റ്ററി തന്നെയാണ്. തിരിച്ച് വീണ്ടും അതുകൊണ്ട് തന്നെയാണ് ഹിസ്റ്ററിയിലേക്ക്.
0: ആ അതെ അതെ.
1: ഇപ്പൊ പുതിയ കോളേജൊക്കെ ഇഷ്ടമായോ?
0: ആ ഇഷ്ടമായി. ഒരാഴ്ചയെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇഷ്ടമായി. നല്ല ടീച്ചേഴ്സിനെ കിട്ടി. ഷൈമ ടീച്ചർ, അതേപോലെ ലക്ഷ്മി ടീച്ചർ, ഇവരൊക്കെ നല്ല സപ്പോർട്ടാണ്. പിന്നെ എന്റെ കൂടെ തന്നെ പ്ലസ് ടുവിൽ പഠിച്ചൊരു ഫ്രണ്ടുണ്ട്, കൃഷ്ണവേണി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി, അവക്കും ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ടായിരുന്നു.
1: അപ്പൊ എന്താണെങ്കിലും ഇനിയും മുന്നോട്ട് നന്നായിട്ട് പോവാൻ സാധിക്കട്ടെ. മികച്ച രീതിയിൽ പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടി വീണ്ടും നമ്മുടെ സ്റ്റുഡിയോയിൽ എത്താൻ സാധിക്കട്ടെ എന്ന് എല്ലാം ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
2: വിദ്യാർത്ഥിനിയായ അർച്ചന ജോണുമായി സിവിൽ ജികൾ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
1: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം ഒ ടി ടി പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.

നിങ്ങൾക്കൊരു അറിയിപ്പ്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നിന്ന് ഒലിവരപ്പാകും തമിഴ്ച്ചൊൽ മാല നികഴ്ചിയെ കുറിച്ച കരുത്തുക്കൾ വരവേർക്കപ്പെടുകിന്റെന. ഉങ്ങൾ കരുത്തുക്കളെ കടിതങ്ങൾ മൂലമാകവോ ആകാശവാണിയൻ എഴുത്തുപെട്ടി എന്ന നികഴ്ചിയിൽ മൂലമാകവോ ഇമെയിൽ മൂലമാകവോ അനുപ്പലാം. കടിതങ്ങൾ അനുപ്പവേണ്ടിയ മുഖവരി തമിഴ്ച്ചൊൽ മാല, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം. അല്ലത് എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം. മറ്റും ഇമെയിൽ അനുപ്പവേണ്ടിയ മുഖവരി airtvmpm@gmail.com. ഇമെയിൽ മുഖവരി ഒരു മുറ airtvmpm@gmail.com.

0: ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര.
1: സംഗീതശാഖയിൽ ആസ്വാദകർ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് ലളിത സംഗീതം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും മനസ്സിൽ പതിഞ്ഞ പാട്ടിന്റെ പാലാഴിയിലേക്ക്, ലളിതം മധുരത്തിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേട്ടു പരിചയിച്ചതും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതുമായ ഒരു പിടി ലളിതഗാനങ്ങൾ സമ്മാനിച്ച ആകാശവാണിയുടെ മണിച്ചപ്പിൽ നിന്നും ഇതാ ആ ഗാനങ്ങൾ നിങ്ങൾക്കായി ഒരിക്കൽ കൂടി.
0: ലളിതം മധുരം.
1: മനുഷ്യ മനസ്സിന്റെ എന്നല്ല, പ്രകൃതിയിലെ സർവജീവജാലങ്ങളുടെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള സംഗീതം. ഈ ഗാനങ്ങളിൽ പ്രതിഫലിക്കുന്ന ഭാവങ്ങൾ, അനുഭവങ്ങൾ ഓരോ ശ്രോതാവിനും ചിലപ്പോഴെങ്കിലും സ്വാനുഭവമായോ തനിക്കറിയാവുന്ന പലരുടേതുമായോ ഒക്കെ തോന്നിപ്പോകാം. അതുകൊണ്ടാണ് കഥ ഒഴുകുന്ന ഗാനത്തോടൊപ്പം തുഴയാൻ ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്നതും.
0: ലളിതം മധുരം.
1: സർവവും മറന്ന് കൃഷ്ണസന്നിധിയിൽ നിൽക്കുന്ന നിർദ്ധനനായ ഭക്തൻ നടത്തുന്ന ഗാനാർച്ചന. കണ്ണുകൾ പൂട്ടി അമ്പലപ്പുഴ കണ്ണന് മുൻപിൽ നിൽക്കുമ്പോൾ സർവദുഃഖങ്ങളും മറന്ന് ഒരു വൃന്ദാവന കുളിർ തെന്നലായി മാറിയ ഭക്തന്റെ സ്വരസാധന, രീതിഗൗളരാഗത്തിന്റെ മായിക സ്പർശം. ദാരിദ്ര്യ ദുഃഖവും പേറി ഗോകുലപാലകനേകുവാൻ വെണ്ണയും കൈയിലേന്തി നിന്നപ്പോൾ ഞാൻ കുളിർത്തെന്നലായി മാറിപ്പോയി. അഷ്ടപതിയുടെ ഈരടികളിൽ മുങ്ങിയ അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ നെയ്ത്തിരി കത്തുന്ന കൽവിളക്കും ചാരി നിർദ്ധനനായ ഭക്തൻ കണ്ണുകൾ പൂട്ടി നിന്നു. എന്നിട്ടും വരാത്ത കണ്ണനെ കാണാതെ തളർന്നുപോയ ഭക്തൻ കൃഷ്ണഗാഥ പാടി ഉറങ്ങിപ്പോയി. പിന്നീടെപ്പോഴോ ഗാഠനിദ്രയിലേക്ക് പോയ താൻ ശംഖുലി കേട്ടുണർന്നപ്പോൾ കണ്ടതാവട്ടെ, തിരുമാറിലെ വനമാലയും വിരലുകളാൽ മാന്ത്രിക സ്പർശം തീർക്കുന്ന മുരളിയുമാണ്. അതുവരെ തനിക്കുണ്ടായിരുന്ന ദുഃഖമെല്ലാം അതോടെ അലിഞ്ഞില്ലാതായിരിക്കുന്നു. കളർകോട് ചന്ദ്രന്റെ രചനയിൽ ജി വേണുഗോപാൽ ആലപിച്ച ഈ ഗാനത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് എം ജി രാധാകൃഷ്ണനാണ്. അഷ്ടപതിയിലയം തുള്ളിത്തുളുമ്പുന്ന അമ്പലപ്പുഴയിലെ നാലമ്പലത്തിൽ.

0: ലളിതം മധുരം.
1: നാടൻ ശീലും ശാസ്ത്രീയ രാഗസ്പർശവും നന്ദുണിയുടെ ഈണവും വയലിന്റെ മാന്ത്രിക നാദവുമൊക്കെ ഇഴചേരുന്ന ഒരു മനോഹര ഗാനമാണ്. കിനാവ് കാണുന്നവരാണ് നമ്മളെല്ലാവരും. ഉണർന്നിരിക്കുമ്പോഴും സ്വപ്ന സഞ്ചാരികളാവാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സ് എല്ലാവരിലുമുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. ആരുമറിയാതെ നമ്മുടെ സ്വകാര്യതയുടെ ഉള്ളറകളിലേക്ക് ആഴ്ന്നിറങ്ങി ആ സ്വപ്ന തീരത്തിലൂടെ യാത്ര ചെയ്ത് അങ്ങനെ ലയിച്ചിരിക്കുമ്പോൾ സർവ്വതും മറന്നുപോകുന്നു എന്നതാണ് സത്യം. കണ്ണിന് കുളിർമയേകുന്ന കണിയായി മേലെ മാനത്ത് നിൽക്കുന്ന മേഘങ്ങൾ, അത് കണ്ട് താഴെ നിൽക്കുന്ന മനസ്സ് അതിലേറെ നിറയുന്നു. വിരിയാൻ കൊതിച്ചു നിൽക്കുന്ന പൂക്കൾ പോലെ എന്ത് മനോഹരമാണ് ഈ രചന! കാലത്തിന് മായ്ക്കാൻ കഴിയാത്തത്ര ആഴത്തിലേക്ക് തുളച്ചു കയറുന്ന ഈ വരികൾ രവീന്ദ്രൻ ചെന്നിലോടിൻ്റെതാണ്. കേൾക്കും തോറും ഇമ്പമൂറുന്ന സംഗീതം നൽകി ഈ വരികളെ സമ്പുഷ്ടമാക്കിയതാവട്ടെ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥും. ജി വേണുഗോപാലിനൊപ്പം രാധികാ തിലകുമായപ്പോൾ എക്കാലത്തെയും മികച്ച ഗാനങ്ങളിലൊന്നായി ഇതും.

0: ലളിതം മധുരം.
1: കാലം എത്ര കഴിഞ്ഞാലും ത്യാഗരാജ കീർത്തനങ്ങളുടെ മാധുര്യം കുറയുന്നില്ല. കാവേരിയിലെ ഓളങ്ങൾ ശ്രീരാമപാദം തേടി ഒഴുകുമ്പോഴും ചുണ്ടിലൂറുന്നത് ത്യാഗരാജ കീർത്തനങ്ങൾ. തിരുവയ്യാറിൽ കോവിലിൽ തിരികൊളുത്താനെത്തുന്ന മൂവന്തികൾ, ജന്മദുഃഖങ്ങൾ ഊറുന്ന അവരിൽ നിന്നുതിർന്നു വീഴുന്നത് മധുരമായ ഹൃദ്യമായ സംഗീതം തന്നെ. സംഗീതാർച്ചന നടത്തുന്ന മണ്ഡപത്തിൽ നിന്നുയർന്നു കേൾക്കുന്നത് സ്വരലയ സംഗീതമാണ്. വീണയുടെ നിത്യവിശുദ്ധിയിൽ നിന്ന് പടരുന്നത് സുന്ദരമായ സർഗതരംഗമാണ്. കേട്ടുപരിചയിച്ച, ഓർമ്മയിലെവിടെയോ ഒളിഞ്ഞുകിടക്കുന്ന ഈ ഗാനം നമുക്ക് ലളിതം മധുരത്തിലൂടെ ഒന്നുകൂടി ഓർത്തെടുക്കാം. പഴയകാല ഗാനങ്ങൾക്ക് മാധുര്യം അല്പം കൂടുതലാണെന്ന് തോന്നിപ്പോകുന്ന വരികൾ. കാലമാം കാവേരി പാടുന്നു പിന്നെയും ത്യാഗരാജന്റെ കീർത്തനങ്ങൾ, പി കെ ഗോപിയുടെ വരികൾ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതം, പാടിയത് ജി വേണുഗോപാൽ.

0: ലളിതം മധുരം.
1: രാധാമാധവ സങ്കല്പത്തിൽ രാഗവൃന്ദാവനത്തിലെ യമുനാ തീരത്ത് പൂക്കുന്ന കൗമാരഗന്ധികൾ, ആടകൾ വാരി അരയാൽ മറവിൽ സായം സന്ധ്യ ചിരിക്കുന്നു. ഒന്നു തൊടാൻ, ഒന്നറിയാൻ കണ്ണിൽ കണ്ണു തുടിച്ചു. പാൽക്കുടമേന്തിപ്പോകുന്ന മുകിലുകൾ നീലപ്പീലി വിരിച്ച് അതിൻ്റെ മനോഹാരിത തെല്ലുകൂടി വർദ്ധിപ്പിച്ചു. നിന്നിലലിയാൻ എൻ്റെ കണ്ണുകൾ തുടിച്ചു. പ്രണയാർദ്രമായ ഈ ഗാനം ഒരു കാലത്ത് നമ്മുടെ ചുണ്ടുകളിൽ തത്തിക്കളിച്ചിരുന്നു. രാധാമാധവ സങ്കല്പം, അതൊരു സങ്കല്പമാണോ അതോ യാഥാർത്ഥ്യമോ? ഇത്രയും മനോഹരമായ പ്രണയം വിരിയിച്ചെടുക്കുന്ന സൃഷ്ടികൾ വളരെ വിരളമാണെന്ന് തന്നെ പറയാം. കടലിലെ ഓളങ്ങൾ പോലെ നിലയ്ക്കാത്ത പ്രണയപ്രവാഹം. എം ജി രാധാകൃഷ്ണൻ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾക്കെല്ലാം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറാനുള്ള ശക്തി ഒന്ന് കൂടുതലാണ്. പൂവച്ചൽ ഖാദറിന്റെ പ്രണയം വഴിഞ്ഞൊഴുകുന്ന ഈരടികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, യേശുദാസിന്റെ ആലാപനം. രാധാമാധവ സങ്കല്പത്തിൽ എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തോടെ ഇന്നത്തെ ലളിതം മധുരത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു.

0: ലളിതം മധുരം.
1: സുഗമ സംഗീതത്തിന്റെ ശ്രുതി താളങ്ങൾ ഇഴുകിച്ചേർന്ന് അതിനോടൊപ്പമുള്ള സുഗതയാത്രയിൽ എല്ലാം മറന്ന് പറന്നുയരാൻ നമുക്ക് വഴിയൊരുക്കുന്ന ഗാനങ്ങളും അതിന്റെ ഈണങ്ങളും മെനയുന്ന അനുഗ്രഹീത കലാപ്രതിഭകളും ഇനിയും ഇനിയും പിറക്കട്ടെ. എത്ര കേട്ടാലും മതിവരാത്ത ആ ലളിത ഗാനങ്ങൾ ഒരിക്കൽ കൂടി ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാനുള്ള എളിയ ശ്രമം ഓർമ്മയിലേക്ക് ഒരു കിളിവാതിൽ ദൂരം മാത്രം. അതാണ് ലളിത മധുരം എന്ന ഈ ലളിത ഗാന പരിപാടി.
0: ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആസ്വാദനവും 9447072669 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുമല്ലോ.
2: ലളിതം മധുരം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിലൂടെ ഒരു യാത്ര. ആശയം ആവിഷ്കാരം സി എസ് അനുരൂപ്, അവതരണം ബിനിത ഗോപിനാഥ്.

അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം നാളെ രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് നാളെ രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

0: സ്വരസംഗീതയിലേക്ക് എല്ലാ സംഗീതാസ്വാദകർക്കും സ്വാഗതം. ഹലോ, ഗീതാറാണി ടീച്ചറാണോ? ഇത് തൃശ്ശൂർ ആകാശവാണിയിലെ സ്വരസംഗീതിക എന്നുള്ള പ്രോഗ്രാമിൽ നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് ഡോക്ടർ ജയകൃഷ്ണൻ. ഇത് നമ്മുടെ സംഗീതത്തെക്കുറിച്ചും സംഗീതജ്ഞരെക്കുറിച്ചും ഒക്കെ സംസാരിക്കാനുള്ളൊരു പ്രോഗ്രാമാണ്. ടീച്ചർ സംഗീത അധ്യാപികയായിരുന്നു അല്ലേ?
1: സംഗീത അധ്യാപികയായിരുന്നു.
0: എവിടെയായിരുന്നു?
1: ഇപ്പോഴും സംഗീത അധ്യാപികയാണ്. ഇപ്പോഴും സംഗീത അധ്യാപിക തന്നെയാണ്.
0: ഓക്കെ. ഗവൺമെന്റ് സർവീസിൽ ഉണ്ടായിരുന്നോ?
1: ഗവൺമെന്റ് സർവീസിലുണ്ടായിരുന്നു. തൃശ്ശൂർ എസ് ആർ ബി സംഗീത സ്കൂള്. സാർ കേട്ടിണ്ടാവുമല്ലോ അല്ലേ?
0: അതെ അതെ.
1: അതെ അതെ. അവിടെ ഞാനൊരു 35 കൊല്ലത്തോളം ജോലി ചെയ്തു. ഇപ്പോ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോ ചിന്മയ കലാമന്ദിറിൽ പ്രിൻസിപ്പൽ ആയിട്ട് ജോലി ചെയ്യുന്നു. നോർത്ത് തൃശ്ശൂരിൽ.
0: അപ്പൊ സംഗീത പഠനമൊക്കെ എവിടെയായിരുന്നു?
1: സംഗീത പഠനം മ്യൂസിക് അക്കാദമി പാലക്കാടിലാണ് പഠിച്ചത്. ഇവിടെ വന്നിട്ട് തൃശ്ശൂർ വന്നതിന് ശേഷം നടേശൻ മാഷർക്ക് ഒരുപാട് കാലം പഠിക്കാൻ ഭാഗ്യമുണ്ടായി.
0: സംഗീത കോളേജിൽ ഗാനഭൂഷണം ഗാനപ്രവീണ കോഴ്സ് ആയിരുന്നു.
1: ഗാനഭൂഷണം എനിക്ക് വളരെ, ഞാൻ ഗാനഭൂഷണം പഠിച്ച് പാസ്സായോടെ സർക്കാർ സർവീസിൽ കയറി. ഫസ്റ്റ് റാങ്ക് വന്നു, അങ്ങനെ സർക്കാർ സർവീസിൽ കയറുക ചെയ്തത്. 1 ഓഗസ്റ്റ് 2021.
0: ഓക്കെ. അപ്പൊ ആരൊക്കെയായിരുന്നു അവിടെ ആദ്യകാല ഗുരുനാഥന്മാര്?
1: അവിടെ ആ ഗുരുദ ഗുരുദാവിന് കേദാർ സാറ്, മീര ടീച്ചർ,
0: പ്രൊഫസർ
1: ഗോപാലൻ സാറ്, രമണി ടീച്ചർ, ബാലകൃഷ്ണൻ സാറ്, വീണയ്ക്ക് ബാലകൃഷ്ണൻ സാറ്,
0: ബാലകൃഷ്ണൻ പോറ്റി,
1: പിന്നെ അന്ന് പ്രിൻസിപ്പൽ പുതുക്കോട് സാർ, പുതുക്കോട് കൃഷ്ണമൂർത്തി സാർ. നല്ല നല്ല നല്ല സംഗീത പഠനമായിരുന്നു അവിടെ. നല്ല നല്ല സംഗീത പഠനമായിരുന്നു ആ കാലങ്ങളിൽ.
0: അപ്പൊ ഈ കർണാടക സംഗീതത്തെ വളരെ അധികായന്മാരായിരുന്നു അന്ന് അവിടെ അധ്യാപകരായിട്ടുണ്ടായിരുന്നത്
1: അല്ലേ?
0: അപ്പൊ അവരുടെ കീഴിലുണ്ടായി, അവരുടെ കീഴിലൊക്കെ പഠിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഓക്കെ. ആ പഴയ കാലത്തെ ഒന്ന് ഓർത്തുകൊണ്ട് ടീച്ചർക്ക് ഏതെങ്കിലും ഒരു കീർത്തനത്തിന്റെ ഒരു പല്ലവി ഒന്ന് പാടാവോ?
1: പല്ലവി പാടണോ?
0: ഏതെങ്കിലും ഒരു കീർത്തനത്തിന്റെ ഒരു പല്ലവി, ഇഷ്ടമുള്ള രാഗം ഏതെങ്കിലും ഒന്ന്.
1: ആഞ്ചനേയ പരമാനന്ദ മോ

0: अगणित गुण कीर्ते
1: ओके ओके
0: आंजनेय
1: ഓക്കെ ആരഭി അല്ലേ രാഗം?
0: ആരഭി
1: ഇത് ആരുടെ കൃതിയാണ്? ആരുടെ കൃതിയാണത്?
0: പാപനാശം ശിവൻ. നല്ല നല്ല കീർത്തനങ്ങൾ അദ്ദേഹം തമിഴിലുണ്ടാക്കിയില്ലല്ലോ അല്ലേ?
1: അതെ അതെ,
0: നല്ല ഒരുപാട് നല്ല നല്ല കീർത്തനങ്ങൾ അദ്ദേഹത്തിന്.
1: അതെ, നമ്മുടെ കർണാടക സംഗീത ത്രിമൂർത്തികളുടെ കൃതികൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള
0: പാപനാശം ശിവന്റെ ഒരുപാട്
1: പിന്നെ ഈ സംഗീതം പഠിക്കാനുണ്ടായ കാരണം എന്താണ്? എന്തായിരുന്നു ഒരു പ്രചോദനം കർണാടക സംഗീത രംഗത്തെ?
0: പ്രചോദനം എന്റെ അച്ഛൻ എല്ലാ ഇൻസ്ട്രുമെന്റ്സും വായിക്കുന്ന ഒരാളുമായിരുന്നു. പിന്നെ ഒരു ചെന്നൈയിലൊരു മ്യൂസിക് ഡയറക്ടറായിട്ട് കയറിയ സമയത്ത് അദ്ദേഹത്തിന് ക്യാൻസർ പിടിച്ച് മരിച്ചു. അതുകൊണ്ട് അവിടെ അധ്യായം ഇറങ്ങി. അപ്പൊ എന്നോട് എന്നും പറയും, നീ ഞാൻ ചെറുപ്പത്തില് സ്കൂളിലൊക്കെ ഫസ്റ്റ് മേടിക്കുന്നുണ്ട് വരാനത്തിനും അത്ര സംഗീതം മാത്രം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിലെ ഗാനം സിനിമാ ഗാനം അന്ന് അലൗഡായിരുന്നു, അന്നൊക്കെ വേദികളിൽ. അന്ന് സിനിമാ ഗാനത്തിനും ലളിതഗാനത്തിനും ഒക്കെ ഫസ്റ്റ് മേടിക്കുന്ന അച്ഛൻ എപ്പോഴും പറയും, നീ സംഗീത കോളേജിൽ പൊക്കോളോ, സംഗീത അക്കാദമി എന്താണല്ലോ ചാ പഠനം, എന്നായാലും നീ പഠിച്ചോ നന്നാവും എന്ന് പറഞ്ഞ ആ വഴി തിരഞ്ഞെടുത്തു. ഈശ്വര സഹായം കൊണ്ട് ഇന്ന് വരെ അങ്ങനെ അന്നമുട്ടാണ്ട് പോണു സാർ. സംഗീതം കലാകാരന്മാർക്ക് എന്നും നല്ല നല്ല വേദികൾ കിട്ടും. ആ വേദികളൊക്കെ നമ്മൾ ഉപയോഗിക്കണം, നമ്മൾ കഷ്ടപ്പെടുകയും കൂടി വേണം, എന്നാലേ അതിന് നല്ല റിസൾട്ട് ഉണ്ടാവും. കലാകാരന്മാർ എവിടെയും അംഗീകരിക്കപ്പെടുന്നവരല്ല സാർ. അതാണ്
1: അപ്പൊ ഇന്ന് കാണുന്ന ഈ കർണാടക സംഗീതത്തെ ഒരു പുത്തനം പ്രവണത അല്ലെങ്കിൽ പുതിയൊരു പ്രവണതയുണ്ട്, അതിനെ കുറിച്ച് എന്താ അഭിപ്രായം?
0: അതിപ്പോഴേ ഒന്നാമത് നല്ല നല്ല രചയിതാക്കൾ ഗാനരചയിതാക്കൾക്ക് നമുക്കിപ്പോ ഇല്ലേ അങ്ങനെ തോന്നി ചില സമയത്ത് ചില പാട്ടുകൾ കേൾക്കുമ്പോ.

0: അപ്പോ
1: ഞാൻ സിനിമാ ഗാനല്ല ഉദ്ദേശിച്ചത്, കർണാടക സംഗീതരംഗത്തെ.
0: കർണാടക സംഗീതത്തില്, കർണാടക സംഗീതത്തിൽ എന്താ വെച്ചാൽ ആസ്വദിക്കണ്ടേ, ആസ്വദിക്കുമ്പോഴേ നമുക്ക് ആസ്വദിക്കാനായിട്ടുള്ള ആൾക്കാർ വേണം അത് മനസ്സിലാക്കണം. ചിലര് പറയും ഞാൻ നല്ല ശ്രോതാക്കളാണ് സംഗീതം പഠിച്ചിട്ടുണ്ടെങ്കിലും പറയും, പക്ഷേ നല്ല ശ്രോതാക്കളും നമുക്ക് വേണം. അത് ഇങ്ങനെ അതിനോടുള്ള ഇഷ്ടം കുറയാണ് തോന്നുന്നു സാർ. അതാണ് എന്നാലും ഒരുവിധം നല്ല നല്ല കച്ചേരികളൊക്കെ കേൾക്കാൻ പോകുമ്പോ പണ്ടത്തെ തിരക്കൊന്നും ഇല്ല. ഇപ്പോ ആൾക്കാർക്ക് അതിനുള്ള ഇഷ്ടം പറഞ്ഞിട്ടാണോ, അല്ല നമ്മള് മൊബൈല് ടി വി അങ്ങനെ വന്ന അതിന് ശ്രദ്ധ പോയിട്ടാണോ, അങ്ങനെയൊക്കെ ചിലപ്പോ തോന്നാറുണ്ട്. അങ്ങനെയൊക്കെ കാരണം അതിൽ അഡിക്ഷൻ വന്നപ്പോ ഇതിനോടുള്ള ഇഷ്ടം കുറഞ്ഞു വരികയാണോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അതിന്റെ ഒരു തരംഗാണ് ഇപ്പൊ തോന്നണോ.
1: ഞാൻ മറ്റൊരു കാര്യം കൂടെ ചോദിക്കാൻ വന്നു, അതായത് ഇപ്പൊ നമ്മുടെ കർണാടക സംഗീതം പോലുള്ള ക്ലാസിക് കലകളില്, അതായത് ശാസ്ത്രീയ കലകളിൽ എപ്പോഴും ട്രഡീഷന് തന്നെയാണല്ലോ ഇമ്പോർട്ടൻസ്. അപ്പൊ അതിൽ നിന്ന് മാറാനുള്ള ഒരു പ്രവണത പുതിയ തലമുറയിൽ കണ്ടുവരുന്നുണ്ട്, അതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്.
0: അതിനെ കുറിച്ച് ചോദിക്കുമ്പോ എന്താ വെച്ചാ, പണ്ട് ഒരു രാഗത്തില് സിനിമാ പാട്ട് ചെയ്യുമ്പോ ഇപ്പൊ അങ്ങനെ രാഗം എന്നൊക്കെ പറയാൻ പറ്റില്ല.
1: ഞാൻ സിനിമാ അല്ല, ഞാൻ
0: സിനിമാപ്പാട്ടല്ല, കർണാടക സംഗീതത്തിനെ,
1: ഞാൻ സിനിമാ പാട്ടിനെ കുറിച്ചല്ല, കർണാടക സംഗീത രംഗത്ത് വരുന്ന മാറ്റങ്ങൾ. അതായത് നമുക്കൊരു ഒരു ഒരു കച്ചേരിക്ക് ഒരു ഫോർമാറ്റ് ഉണ്ടായിരുന്നല്ലോ, കൃത്യമായിട്ടൊരു വർണ്ണം,
0: അതെ
1: വർണ്ണം, ഗണപതി സ്തുതി, സരസ്വതി സ്തുതി, പിന്നെ ഒരു കീർത്തനം, പിന്നെ മെയിൻ കൃതി, പിന്നെ അതിനുശേഷമുള്ള ആ ഒരു സമ്പ്രദായത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള ഒരു പ്രവണത ഇപ്പോ ചിലരിൽ കണ്ടുവരുന്നുണ്ട്.
0: എങ്ങനെയാണോ അതുപോലെ ആവുകയാണ് എല്ലാവരും എനിക്ക് തോന്നിയിട്ടുള്ളത്.
1: പക്ഷേ
0: പേഴ്സണൽ അഭിപ്രായം തോന്നിയിട്ടുള്ളത് ആ ഒരു സമ്പ്രദായം ഇല്ലാണ്ടാവുകയാണ് തോന്നുന്നത്. ശരിക്കും സാറ് പറഞ്ഞ പോലെ ഒരു വർണ്ണം പാടി, ഒരു പിന്നെ ഗണപതി സ്തുതി പാടി, സരസ്വതി അങ്ങനെ ജോലി, പിന്നെ മെയിൻ ആയിട്ട് പാടി, ശബ്ദരാഗം പാടി, അങ്ങനെ പോണേന് അത് കേൾക്കാനുള്ള ക്ഷമയില്ലാണ്ടാണോ, അതിന്റെ ആസ്വാദന ശക്തി അറിയാണ്ടാണോ എന്ന് സംശയം എപ്പോഴും. അതായത് നമ്മള് ആസ്വാദകരെ കുറഞ്ഞിട്ടാണെന്ന് തോന്നുന്നത്, അവർക്ക് കട്ടപ്പെട്ട എന്തെങ്കിലും കേൾക്കണം പോകണം. ഇപ്പൊ ഒരു ഭജന്റെ ട്രെൻഡ് ഒക്കെ അല്ലേ ഇപ്പൊ, അങ്ങനെയൊക്കെ കുറെ പേർക്ക് ഇഷ്ടം തോന്നി തുടങ്ങി എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്.
1: ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ഈ നമ്മൾ ഇന്ന് കാണുന്ന ഒരു കർണാടക സംഗീത കച്ചേരി പദ്ധതി, അത് നമ്മുടെ അരിയക്കുടി രാമനാജി അയ്യങ്കാർ എന്ന് പറയുന്ന മഹാനുഭാവൻ വളരെ വർഷങ്ങളത്തെ പരീക്ഷണങ്ങൾക്ക് ശേഷം ഉണ്ടാക്കിയെടുത്തതാണ്. അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മാറാനുള്ളൊരു പ്രവണത, അതായത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു വർണ്ണം ആദ്യം പാടേണ്ട ആവശ്യമില്ല. വർണ്ണം പാടുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഒരു ഫ്ലൈയിങ് സ്റ്റാർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു എന്താ പറയുക, വാമപ്പ് പീസാണ് വർണ്ണം, ഒരു വാമപ്പ് പീസാണ്. അതെ, അപ്പം അതിൽ നിന്നൊക്കെ മാറിയിട്ട് വർണ്ണമൊന്നും വേണ്ട, ഭജനിൽ കച്ചേരി തുടങ്ങിയാൽ എന്താ, അങ്ങനെ ഒരു പ്രവണത. അതാണ് ചോദിച്ചത്, ഈ പുതിയ, അതായത് ഒരു ഇത്രയും വർഷത്തെ പരിചയമുള്ള സംഗീത അധ്യാപിക എന്ന നിലയ്ക്ക് ഈ കർണാടക സംഗീത രംഗത്തെ പുതിയ മാറ്റത്തെക്കുറിച്ചാണ് ചോദിച്ചത്.
0: പുതിയ മാറ്റം ഞാൻ എന്റെ അറിവിൽ എന്താ വെച്ചൊരു വർണ്ണം പാടുമ്പോൾ ആ ഒരു ബേസിക് സംഗീതം അവിടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത്, അഭ്യാസ ഗാനങ്ങളിൽ നമ്മൾ വർണ്ണമാണല്ലോ ആദ്യം പഠിക്കുന്നത്, ആ വർണ്ണം പാടി പോകുന്നതാണ് ഭംഗി എപ്പോഴും. അങ്ങനെ പാടിപ്പോയി ഗണപതി ഒരു ചിട്ട ഉണ്ടായിരുന്നു, ആ ചിട്ട പോകുന്നത് ഈ പിന്നെ പഠിക്കുന്നവരുടെ കുഴപ്പമാണോ പാടുന്നവരുടെ കുഴപ്പമാണോ കേൾക്കുന്നവരുടെ കുഴപ്പമാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും. കാരണം ആൾക്കാർക്ക് ഇപ്പൊ ഇതൊന്നും വേണ്ട എന്നുള്ള ഒരു ഇതാണോ, അതിന് സ്വയം അവര് ചേഞ്ച് വരുത്തിയതാണോ എന്നും കൂടി എനിക്ക് സംശയം തോന്നുക. കാരണം ആസ്വാദകരുടെ ഇതനുസരിച്ചാണല്ലോ നമ്മുടെ പാട്ടുണ്ടാവുക, നമുക്ക് കയ്യടി കിട്ടണം അല്ലെങ്കിൽ നല്ലൊരു വേദി ഉണ്ടാവണം എന്ന് വിചാരിക്കുമ്പോ ആ പാടുന്നവർ തന്നെ ഇതിൽ മാറ്റം വരുത്താണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
1: ഞാനതാ പറഞ്ഞത്, അതായത് ഈ ക്ലാസിക് കലകളിൽ എപ്പോഴും ട്രഡീഷൻ തന്നെയാണ് അല്ലേ,
0: പാരമ്പര്യ സംഗീതം, ആ സംഗീതമേ നിലനിൽക്കുള്ളൂ. ഇപ്പൊ സാറ് ചോദിച്ചത് സിനിമാ ഗാനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഇന്ന് നമുക്കൊരു സിനിമാ പാട്ട് ഒരു വേദിയിൽ പാടണമെങ്കിൽ പഴയ പാട്ടുകൾ മാത്രമേ ഉള്ളൂ, ദക്ഷിണാമൂർത്തി ചെയ്തു വെച്ച പാട്ടുകള് അല്ലെങ്കിൽ ഭാസ്കരൻ സാർ അങ്ങനെയൊക്കെ ചെയ്തു വെച്ച പാട്ടുകൾ നമുക്ക് എവിടെയും ഇന്നത്തെ ഒരു പാട്ടും ഒരു വേദിയിലും ആരും ഓർക്കില്ല, ആരും ഓർത്ത് പാടാറില്ല. ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ അപ്പൊ നമ്മള് പഴയ പാട്ടുകളെ കുറിച്ച് ഓർത്തും അത് പാടും. അതാണ് സംഗീതം നിലനിൽക്കണമെങ്കിൽ നല്ല ചിട്ടപ്പെടുത്ത, നല്ല നല്ല അറിവുള്ളവര് ശ്രോതാക്കൾ വേണം, നല്ല ഒരുപാട് ഘടകങ്ങൾ കൂടിയതാണ് ഓരോ വേദിയും സാർ. അപ്പൊ അതില് അപ്പൊ ആസ്വാദകർ കുറയുമ്പോ അത് ആ റൂട്ട് മാറ്റിയാണ് തോന്നുന്നു, പാടുന്നവര് റൂട്ട് മാറ്റി ചിന്തിക്കായിരിക്കും എനിക്ക് തോന്നണേ.
1: അതായത് എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ക്ലാസിക് എന്ന് പറയുന്നത് ശാസ്ത്രീയം എന്നുള്ള അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത്. ശരിക്കും ക്ലാസിക് എന്ന് പറയുന്നത് ഇപ്പൊ സിനിമാ ഗാനത്തിലുണ്ട് ക്ലാസിക്, അതായത് കാലങ്ങളെ അതിജീവിക്കുന്ന ഏത് സംഗീതവും ക്ലാസിക്കൽ സംഗീതമാണ് അല്ലേ. കാലങ്ങളെ അതിജീവിക്കുന്നത് അല്ലെങ്കിൽ തലമുറകളെ സ്വാധീനിക്കുന്നത് ഇതൊക്കെ നമുക്ക് ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കാം. അതിപ്പോ കർണാടക സംഗീതത്തിലായാലും സിനിമാ സംഗീതത്തിലായാലും അല്ലെങ്കിൽ മറ്റൊരു രംഗത്തായാലും കഥകളിയിലായാലും ഇതെല്ലാം ക്ലാസിക്.

0: ഉണ്ടാവുന്നത് ഈ കാലങ്ങളെ അതിജീവിക്കുന്നതുകൊണ്ടാണ് അല്ലേ?
1: തീർച്ചയായും, അതുകൊണ്ട് അതേ നിലനിൽക്കുള്ളൂ. അങ്ങനത്തെ ഗാനങ്ങളും ചിട്ടപ്പെടുത്തിയതെല്ലാം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ വരും പോവും, അറിയുന്ന പോലുമില്ല. അതേപോലെയായിരിക്കും ഈ ശാസ്ത്രീയ സംഗീതം കച്ചേരി ചെയ്യുമ്പോ ആൾക്കാർ കുറഞ്ഞപ്പോ ഈ പാടുന്നവർ തന്നെ ട്രെൻഡ് മാറ്റി പാടുകയാണോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് പണ്ടത്തെ ആ ചിട്ട പോയിട്ടുണ്ട്. ഇപ്പൊ
0: ആ ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ കുറെ ഭജന ട്രൂപ്പുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. പിന്നെ ഈ
1: മ്യൂസിക് ടീച്ചേഴ്സ് പഠിക്കാൻ വരുന്നുണ്ട്. അപ്പൊ അവര് ഒരു ശുദ്ധി ശുദ്ധ നമുക്ക് എപ്പോഴും വരും. ശ്രുതിയും താളവും ഇല്ലെങ്കിൽ അവിടെ സംഗീതമില്ല.
0: അപ്പൊ
1: ശ്രുതിയും താളവും ചേർന്ന് പാടാൻ കഴിവുള്ള ഒരു 10-15 പേരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവര് വെച്ച് ഒരു ട്രൂപ്പ് ഉണ്ടാക്കി, നമ്മളും എന്താ പറയാ ഓളത്തിനെടുത്ത് തുഴയാൻ തുടങ്ങി നമ്മൾ. അപ്പൊ അങ്ങനെ ട്രൂപ്പ് ഉണ്ടാക്കിയപ്പോ ശരിക്കും അതിന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം. ട്രെൻഡിലേക്ക് ഞാനും നീങ്ങാണോ എന്ന് എനിക്കും ഡൗട്ട് ഉണ്ട്.
0: ഒരു കാര്യം കൂടി അതായത് ഇപ്പൊ ഈ കറന്റ് ജനറേഷനിലുള്ള പോപ്പുലർ ആയിട്ടുള്ള കർണാടക സംഗീത വിദ്വാൻമാരും വിദുഷികളും അവരിൽ ആരുടെയൊക്കെയാണ് കേൾക്കാൻ ഇഷ്ടം, അല്ലെങ്കിൽ ആരുടെയൊക്കെയാണ് കേൾക്കാറ്?
1: എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ ജെ നന്ദിനി, ആ കുട്ടിയുടെ ഇഷ്ടമാണ്. പിന്നെ ശങ്കര നമ്പൂരിന്റെ കൃതി ഭയങ്കര ഇഷ്ടം.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഏതായാലും ഒരു നല്ലൊരു കൃതി കേൾപ്പിക്കാം.

0: കർണാടക സംഗീതത്തിന് ഓർമ്മ ലളിതഗാന ശാഖ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അല്ലേ?
1: ലളിതഗാനം അവിടെ പാടിയിട്ടുണ്ട്. കേശവൻ നമ്പൂരി സാറ് പഠിപ്പിച്ച ഒരുപാട് പാട്ടുകൾ ഞാൻ റേഡിയോ സ്റ്റേഷനിൽ ഞാൻ തന്നെ പാടിയിട്ടുണ്ട്.
0: ഏതെങ്കിലും ഒരു ലളിതഗാനത്തിന്റെ ഒരു ഓർമ്മയുള്ള ഒരു നാല് വരി പാടാവോ?
1: പാടാ സാർ. നെറ്റിയിൽ സിന്ദൂരം തൊട്ടു ഞാനിപ്പോഴും ലക്ഷ്മണ നിന്നെയും കാത്തിരിപ്പോ അന്തപുരത്തിലെ

0: ഓക്കെ, നന്നായിരുന്നു, വളരെ നന്നായിരുന്നു.
1: അപ്പോ
0: ആകാശവാണി കേൾക്കാറുണ്ടല്ലോ അല്ലേ?
1: കേൾക്കാറുണ്ട് സർ, നല്ല നല്ല പ്രോഗ്രാം, നല്ല നല്ല പ്രോഗ്രാമാണ്.

0: പ്രത്യേകിച്ച്
1: പ്രത്യേകിച്ച്
0: സംഗീതത്തിനൊക്കെ ആകാശവാണി കൊടുക്കുന്ന ഒരു ഒരു പ്രാധാന്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ.
1: തീർച്ചയായിട്ടും സാർ, നല്ല നല്ല കച്ചേരികളും നല്ല നല്ല ഗാനങ്ങളും എല്ലാം അവിടെ തന്നെ സാർ വരുന്നത്. പ്രേക്ഷകർ എന്ന് പറയുമ്പോ പണ്ട് നമ്മൾ ഈ ടിവിയും ഇതൊക്കെ വന്നപ്പോഴാണ് ഇതിന് ഒരു ചെറിയൊരു ഇത് വന്നേക്കുന്നത്. പക്ഷെ ഇപ്പോ വീഡിയോ കാണുന്ന എല്ലാവർക്കും അങ്ങനത്തെ ശ്രദ്ധ പോയി. ടിവി മൊബൈലും വന്നപ്പോ ഇതിന് ശ്രദ്ധ കുറഞ്ഞു. അതല്ല, ഇനിയും റേഡിയോ സ്റ്റേഷനിൽ ഇത്ര നല്ല നല്ല കലാകാരന്മാർ, ഇത്ര ഇത്ര നല്ല സംഗീതം അതിൽ വരുന്നു, നമ്മളതൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് എന്റെ എല്ലാവരോടും എന്റെ അഭ്യർത്ഥന. ഇതാ
0: അപ്പൊ തുടർന്നും റേഡിയോ നന്നായിട്ട് കേൾക്കുക. അപ്പോ
1: തീർച്ചയായിട്ടും എന്റെ അടുക്കളയിൽ രാവിലെ ഇപ്പൊ റേഡിയോ സാർ ആദ്യം വെക്കുക.
0: എനിക്ക്
1: ഒരുപാട് ഇഷ്ടമാണ്.
0: താങ്ക് യു, താങ്ക് യു. അപ്പൊ വളരെ നന്ദി സംസാരിച്ചതില്. താങ്ക് യു, താങ്ക് യു. നമസ്കാരം. ഇന്നത്തെ സ്വരസംഗീതിക ഇവിടെ പൂർണ്ണമാവുന്നു. തുടർന്നും സ്വരസംഗീതിക കേൾക്കുക. സ്വരസംഗീതയിലേക്ക് കത്തുകളയക്കുക. കത്തുകളയക്കേണ്ട വിലാസം സ്വരസംഗീതിക, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
2: സ്വരസംഗീതിക സമാപിക്കുന്നു. തയ്യാറാക്കിയത് ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിൽ ഇരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
1: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കുക.

അറിയിപ്പ്: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം നാളെ ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് നാളെ രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും.

0: ആകാശവാണി തൃശൂർ. സമയം 11 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?

0: ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ.
2: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 55 രൂപ കൂടി 13,285 രൂപയ്ക്കും പവന് 440 രൂപ കൂടി 106,280 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25 കേൾക്കാം.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടംവാര്യ റോഡ് തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ.
4: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
6: തൃശ്ശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.

0: ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
1: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കുക.
0: ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
1: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.

ഇന്നുച്ചയ്ക്ക് 2:30 സ്വരസാഗരം. ഡോക്ടർ എസ് ബാലചന്ദർ വീണയിൽ വായിച്ച കൃതികൾ. ശ്രീമൂഷ്ണം വി രാജാറാവു മൃദംഗം. ആർ ഹരിശങ്കർ ഗഞ്ചിറ. ഇന്നുച്ചയ്ക്ക് 2:30 സ്വരസാഗരം.

3 മണിക്ക് വനിതാ വേദി പുനഃപ്രക്ഷേപണം. സ്വയം സ്നേഹിക്കാൻ പഠിക്കുക, സഹീറ തങ്ങൾ ചെയ്ത പ്രഭാഷണം. തുടർന്ന് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം, സുലേഖ ഹംസ ചെയ്ത പ്രഭാഷണം. കേൾക്കാം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വനിതാ വേദിയിൽ.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

ഒന്നുണ്ട് അതിനൂടെ പിറകിൽ ദുരിതമെന്ന് കരുതി.

0: കെ കെ നാരായണനും സംഘവും അവതരിപ്പിച്ച് അയ്യപ്പൻ പാട്ട് സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി രാവിലെ 11:50.
1: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
4: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
6: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:40 തൊഴിലവസര വാർത്തകൾ. പ്രായോജകർ
7: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
8: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിൻ്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസ് അനുമതി. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി അടുത്ത മാസം 18 ഫ്ളാഗ് ഓഫ് ചെയ്യും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഹരാരയിൽ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടി.

0: സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവർ ഇന്നലെ CJPയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ദേശീയ തലസ്ഥാനത്ത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ 18 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. അതേസമയം രാജീവ് ചൌക്ക്, മാണ്ഡി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മെട്രോ ലൈനുകൾ മാറിക്കയറാനുള്ള സൗകര്യം ലഭ്യമായിരിക്കുമെന്ന് DMRC അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിൻ്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസിൻ്റെ അനുമതി. ഇത് സംബന്ധിച്ച ഉത്തരവ് കസ്റ്റംസ് പുറത്തിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: വിഴിഞ്ഞം ഇതുവരെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം മാത്രമായിരുന്നെങ്കിൽ ഇനി കരവഴിയും ചരക്ക് നീക്കം സാധ്യമാകുന്ന തുറമുഖമാകും. അടുത്ത മാസം 18 മുതലാണ് വിഴിഞ്ഞത്ത് റോഡ് വഴി ചരക്ക് നീക്കം തുടങ്ങുക. ദേശീയപാത വഴി കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിന് ദേശീയപാത അതോറിറ്റിയും നേരത്തെ അനുമതി നൽകിയിരുന്നു. അടുത്ത മാസം 18 ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് ഇതോടെ തുടക്കമാകും. നിലവിൽ വിഴിഞ്ഞത്തിറക്കുന്ന കണ്ടെയ്നറുകൾ കപ്പലുകളിൽ നിന്ന് കപ്പലുകളിലേക്ക് മാറ്റി മറ്റ് തുറമുഖ ിൽ എത്തിച്ചാണ് ചരക്ക് നീക്കം നടക്കുന്നത്.
0: സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് നോർക്ക ഏർപ്പെടുത്തിയ ആംബുലൻസിൽ റോഡ് മാർഗമാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 2 സംസ്കാരം. പമ്പ സാഹിത്യോത്സവത്തിന് പത്തനംതിട്ടയിലെ ചെങ്ങന്നൂരിൽ തുടക്കമായി. പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ എഴുത്തുകാരെയും ചലച്ചിത്ര നാടക പ്രവർത്തകരെയും കലാകാരന്മാരെയും ഒരേ വേദിയിൽ ഒരുമിപ്പിക്കുന്ന സാഹിത്യോത്സവം ഈ മാസം 27 സമാപിക്കും. ഖാദി വസ്ത്രങ്ങളുടെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിനും മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമത്തിനും കൂടുതൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം കരുനാഗപ്പടിയിൽ ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാർ സ്ഥാപനങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൻ്റെ ഖാദി ഓണം മേളയുടെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സണ്ണി ജോസഫ് നിർവഹിച്ചു. അടുത്ത മാസം 25 വരെ നീളുന്ന മേളയിൽ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് 30% റിബേറ്റും സർക്കാർ, അർദ്ധസർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവും നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം പേപ്പാറ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ. പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായാണ് ഷട്ടർ തുറക്കുമെന്ന് അറിയിച്ചത്. അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ പതിവ് വൈദ്യുതി ഉൽപ്പാദനത്തിലൂടെ പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ 3 മത്സരം നാളെ നടക്കും. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടുകുമാർ വെങ്കല മെഡൽ കരസ്ഥമാക്കി. മെഡൽ നേട്ടത്തിൽ ചന്തുകുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമാണിതെന്നും നേട്ടം രാജ്യത്തിനാകെ പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. പാലക്കാട് നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള KSRTC സിറ്റി ബസ് സർവീസിന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: KSRTC യുടെ പ്രിയദർശിനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കിയാണ് സിറ്റി

0: ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. പാലക്കാട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ബസ് രോഗികൾക്കും ഏറെ ആശ്വാസകരമാണ്. നഗരത്തിലെ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും സിവിൽ സ്റ്റേഷൻ, ജില്ലാ ആശുപത്രി, രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രി, ബിഗ് ബസാർ സ്കൂൾ എന്നിവിടങ്ങളിലെല്ലാം സിറ്റി ബസ് സർവീസ് നടത്തും. പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിത്തുടങ്ങിയ സിറ്റി ബസിന്റെ സ്ഥിരം റൂട്ടും സമയക്രമവും വരും ദിവസങ്ങളിൽ നിശ്ചയിക്കും.
1: സ്വർണവില കൂടി. പവന് 440 രൂപ വർദ്ധിച്ച് 1,06,280 രൂപയും ഗ്രാമിന് 13,285 രൂപയുമാണ് ഇന്നത്തെ വില. 27-ാമത് കാർഗിൽ വിജയ് ദിവസിന്റെ ആഘോഷങ്ങൾക്ക് ഇന്ന് ജമ്മുകശ്മീരിൽ തുടക്കമാകും. നാളെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. രാജ്യത്തിന്റെ ധീര രക്തസാക്ഷികൾക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. നാളെയാണ് കാർഗിൽ വിജയ് ദിവസ്. ശബരിമല സ്വർണ അപഹരണ കേസിൽ കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി കെ മുരളീധരൻ. കേസുമായി ബന്ധപ്പെട്ട് SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ട് സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സർക്കാർ കോടതിയിൽ കൃത്യമായ നിലപാട് അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വഖഫ് വിഷയത്തിൽ താൻ വർഗീയത പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. താൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വഖഫ് വിഷയത്തിൽ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നതെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വഖഫ് വിഷയത്തിലെ UDF നിലപാട് BJP യുടേതിന് സമാനമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കാസർഗോഡ് EVM കോഴ ആരോപണത്തിൽ കോൺഗ്രസ് നേതാവിനെതിരെ ഉള്ള പരാതി KPCC ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രിയും KPCC അധ്യക്ഷനുമായ സണ്ണി ജോസഫ്. പരാതി ലഭിച്ചാൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി ഉടൻ മാറ്റാൻ കഴിയില്ലെന്നും ഇക്കാര്യത്തിൽ സർക്കാർ നടപടി സ്വീകരിച്ചു വരികയാണെന്നും ശ്രീ സണ്ണി ജോസഫ് വ്യക്തമാക്കി. മുൻ MLA മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ TPM സാഹിർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. കോഴിക്കോട് 2 മണ്ഡലങ്ങളിൽ നിന്നും നിയമസഭയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. MESN എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം, MSS ജില്ലാ പ്രസിഡന്റ് എന്നീ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പാലക്കാട് മലമ്പുഴ ഉദ്യാനത്തിലെ റോപ്പ്വേയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കാൻ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. സുരക്ഷ സംബന്ധിച്ച് കമ്മീഷന് പരാതി ലഭിച്ചതിനാണ് നടപടി. കഞ്ചിക്കോട് ഗവൺമെന്റ് HSS സ്കൂളിൽ കായിക അധ്യാപകൻ കുട്ടികളെ മർദ്ദിച്ചെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി. സംഭവത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുമായി നേരിട്ട് സംസാരിച്ചതായും അധ്യാപകന് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും കമ്മീഷൻ അംഗങ്ങൾ അറിയിച്ചു. വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി എറണാകുളം മട്ടാഞ്ചേരിയിലെ പരദേശി സിനഗോഗ് താൽക്കാലികമായി അടച്ചിടുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിൻ്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11:00. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസ് അനുമതി. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി അടുത്ത മാസം 18-ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2:00. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഹരാരയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.
3: പേ വിഷബാധ പ്രതിരോധം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ നീന മേരി ഡൊമിനിക് സംസാരിക്കുന്നു.
4: മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമാണ് പേവിഷബാധ അഥവാ റേബീസ്. പേവിഷബാധ ഒരു പ്രധാന ആരോഗ്യ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. ഇന്ത്യയിൽ പ്രതിവർഷം 20,000 പേവിഷബാധ മരണങ്ങൾ ഉണ്ടാകുന്നു. പേവിഷബാധ ഉണ്ടാകുന്നത് ഒരു RNA വൈറസാണ്. ലിസ വൈറസ് എന്നും ഇതിന് പേരുണ്ട്. ഉഷ്ണരക്തമുള്ള എല്ലാ ജീവജാലങ്ങളെയും, അതായത് സസ്തനികളെയും, പേവിഷം ബാധിക്കും. പട്ടികളിലും പൂച്ചകളിലും ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നു. പശു, പന്നി, കഴുത, കുതിര, കുറുക്കൻ, ചെന്നായ, കുരങ്ങൻ എന്നീ മൃഗങ്ങളെയും ഇത് ബാധിക്കാറുണ്ട്. വീട്ടുമൃഗങ്ങളെയും വന്യമൃഗങ്ങളെയും ഒരേപോലെ രോഗം ബാധിക്കാം. വൈറസ് ബാധ തലച്ചോറിന്റെ ആവരണത്തിന് വീക്കമുണ്ടാക്കി മരണം സംഭവിക്കുന്ന എൻസെഫലൈറ്റിസ് എന്ന രോഗാവസ്ഥ ഉണ്ടാക്കുന്നു. രോഗം ബാധിച്ച് മൃഗങ്ങളുടെ

ഉമിനീരിൽ കണ്ടേക്കാവുന്ന വൈറസുകൾ മൃഗങ്ങളുടെ കടി കൊണ്ടോ മാന്തുകൊണ്ടോ ഉണ്ടായ മുറിവിൽ കൂടെ അഥവാ പോറലിൽ കൂടെ ശരീരപേശികൾക്കിടയിലെ സൂക്ഷ്മനാഡികളിൽ എത്തിപ്പെട്ട് കേന്ദ്ര നാഡീവ്യൂഹത്തിൽ കൂടെ സഞ്ചരിച്ച് തലച്ചോറിനെ ബാധിക്കുന്നു. വൈറസ് ബാധ ഉണ്ടായി രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതുവരെയുള്ള ഇടവേള, അതായത് ഇൻക്യുബേഷൻ പീരീഡ്, ദിവസങ്ങൾ മുതൽ മാസങ്ങൾ വരെ നീണ്ടു നിൽക്കാം. 30 മുതൽ 90 ദിവസമാണ് ശരാശരി. കടിക്കുന്ന മൃഗത്തിന്റെ ഉമിനീരിലുള്ള വൈറസിന്റെ അളവ്, കടിയേൽക്കുന്ന ശരീരഭാഗം, കടിയുടെ രൂക്ഷത എന്നിവയെ ആശ്രയിച്ച് മാറ്റമുണ്ടാകും. തലച്ചോറിനടുത്ത ഭാഗത്തെ കടിയാണ് ഏറെ അപകടകരം. രോഗം ബാധിച്ചു കഴിഞ്ഞാൽ 100% മരണനിരക്കുള്ള അസുഖമാണ് പേവിഷബാധ. മനുഷ്യരിൽ 3 ഘട്ടങ്ങളായി രോഗലക്ഷണങ്ങൾ കാണുന്നു. 1-ാം ഘട്ടം അഥവാ പ്രോഡ്രോമൽ ഘട്ടം, പനി, കടിയേറ്റ ഭാഗത്ത് ചൊറിച്ചിൽ, മരവിപ്പ്, തലവേദന എന്നിവയുണ്ടാകും. 2-ാം ഘട്ടം വിറയൽ, ശ്വാസതടസ്സം, ഉത്കണ്ഠ, പേടി, ഉറക്കമില്ലായ്മ, കാറ്റിനോടും വെള്ളത്തിനോടും വെളിച്ചത്തിനോടും പേടി എന്നിവ പ്രകടമാകും. 3-ാം ഘട്ടത്തിൽ ശ്വാസതടസ്സം, അവസാനം മരണം എന്നിവയിലേക്ക് എത്തുന്നു. മൃഗങ്ങളിൽ 2 രീതിയിൽ രോഗലക്ഷണങ്ങൾ കാണുന്നു. ഫ്യൂരിയസ് റാബീസ് അഥവാ ക്രുദ്ധരൂപം, ആക്രമണ പ്രവണത കൂടുന്നതിനാണ് ക്രുദ്ധരൂപം എന്ന് പറയുന്നത്. ഡം റാബീസ് അഥവാ ശാന്തരൂപം, ഇരുണ്ട മൂലകളിലും കട്ടിലിനടിയിലും ഒതുങ്ങി കഴിയാൻ ഇഷ്ടപ്പെടുന്നതാണ് ഇവയുടെ ലക്ഷണം. രോഗമുള്ള മൃഗം ആയി സമ്പർക്കം വന്നാൽ എന്തു ചെയ്യണം? സമ്പർക്കത്തിന്റെ സ്വഭാവം അനുസരിച്ച് 3 കാറ്റഗറിയായി തിരിക്കാം. ചികിത്സയും ഓരോ കാറ്റഗറിക്ക് വ്യത്യാസമാണ്. കാറ്റഗറി 1, മൃഗങ്ങളെ തൊടുക, ഭക്ഷണം കൊടുക്കുക, മുറിവുകൾ ഇല്ലാത്ത തൊലിപ്പുറത്ത് മൃഗങ്ങൾ നക്കുക. ഇങ്ങനത്തെ കാറ്റഗറി 1 മുറിവുകൾക്ക് ചെയ്യേണ്ടത് സമ്പർക്കം വന്ന ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കുക. പൈപ്പിൽ നിന്നും വെള്ളം നേരിട്ട് പതിപ്പിച്ച് സോപ്പ് ഉപയോഗിച്ച് നന്നായി പതപ്പിച്ച് 15 മുതൽ 20 മിനിറ്റ് എങ്കിലും സമയമെടുത്ത് കഴുകണം. കാറ്റഗറി 2, തൊലിപ്പുറത്തുള്ള മാന്തൽ, രക്തം വരാത്ത ചെറിയ പോറലുകൾ. മുറിവേറ്റ ഭാഗം നന്നായി സോപ്പ് ഉപയോഗിച്ച് 15 മുതൽ 20 മിനിറ്റ് എങ്കിലും സമയമെടുത്ത് കഴുകുക. കൂടാതെ പ്രതിരോധ കുത്തിവയ്പ്, അതായത് ഇൻട്രാഡെർമൽ റാബീസ് വാക്സിൻ എടുക്കുക. Day 0, 3, 7, 28 എന്നിങ്ങനെ 4 ദിവസങ്ങളിലായാണ് വാക്സിൻ എടുക്കേണ്ടത്. നിർദ്ദേശിക്കുന്ന ദിവസത്തിൽ തന്നെ വാക്സിൻ എടുക്കുകയും മുഴുവൻ ഡോസുകളും പൂർത്തിയാക്കേണ്ടതുമാണ്. കാറ്റഗറി 3, രക്തം പൊടിഞ്ഞ മുറിവുകൾ, മുറിവുള്ള തൊലിപ്പുറത്ത് നക്കുക, ചുണ്ടിലോ വായിലോ നാക്കിലോ കണ്ണിലോ നക്കുക, വന്യമൃഗങ്ങളിൽ നിന്ന് ഏൽക്കുന്ന മുറിവ് എന്നിവ കാറ്റഗറി 3 ഉൾപ്പെടുന്നു. മുറിവേറ്റ ഭാഗം നന്നായി കഴുകി വൃത്തിയാക്കുക. 15 മുതൽ 20 മിനിറ്റ് എങ്കിലും സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. ഇതിനോടൊപ്പം ഇൻട്രാഡെർമൽ റാബീസ് വാക്സിൻ എടുക്കുക. Day 0, 3, 7, 28 കൂടാതെ മുറിവിന് ചുറ്റുമായി ഇമ്യൂണോഗ്ലോബുലിൻ എടുക്കണം. മുറിവിന് ചുറ്റുമായി എടുക്കുന്ന ഇമ്യൂണോഗ്ലോബുലിൻ പെട്ടെന്ന് പ്രതിരോധം പ്രദാനം ചെയ്യുന്നു. IDRV അഥവാ ഇൻട്രാഡെർമൽ റാബീസ് വാക്സിൻ ശരീരത്തിൽ പ്രതിരോധ ആന്റിബോഡികൾ ഉണ്ടാക്കുന്ന കാലയളവിൽ ഇമ്യൂണോഗ്ലോബുലിൻ സുരക്ഷ ഉറപ്പാക്കും. മൃഗങ്ങളുമായി നിരന്തരം ഇടപെടുന്ന ആളാണെങ്കിൽ പേവിഷബാധ പ്രതിരോധിക്കാൻ മുൻകൂട്ടി വാക്സിൻ എടുക്കാം. ഇതിനെ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന് വിളിക്കുന്നു. 3 ദിവസങ്ങളിലായിട്ടാണ് ഈ വാക്സിൻ എടുക്കേണ്ടത്. Day 0, Day 7, Day 28 നിയന്ത്രണ മാർഗങ്ങൾ. മൃഗങ്ങളുടെ കടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മൃഗങ്ങൾ ഉറങ്ങുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും കുഞ്ഞുങ്ങളുടെ പരിചരണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും അവരെ ശല്യപ്പെടുത്താതിരിക്കുക. അടുത്തു വരികയാണെങ്കിൽ ഓടരുത്. മൃഗങ്ങളോട് സൗമ്യമായും സഹാനുഭൂതിയോടും പെരുമാറുന്നതിന് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്കുക. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുക്കുക. കടിയോ മാന്തോ കിട്ടിയാൽ ഉടൻ തന്നെ സോപ്പ് ഉപയോഗിച്ച് 15 മുതൽ 20 മിനിറ്റ് നേരം കഴുകുക. മഞ്ഞൾപ്പൊടി, ചുണ്ണാമ്പ് തുടങ്ങിയ പ്രയോഗങ്ങൾ മുറിവിൽ ഉപയോഗിക്കാതിരിക്കുക. ഉടൻ തന്നെ വൈദ്യസഹായം തേടുക. 100% മരണനിരക്കുള്ള ഒരു രോഗമാണെങ്കിലും പൂർണ്ണമായി തടയാവുന്ന ഒന്നാണ് റേബീസ്. മനുഷ്യരിൽ രോഗം പകരുന്നത് പ്രധാനമായും തെരുവ് നായകളുടെ കടിയിലൂടെയാണ്. അതിനാൽ തെരുവ് നായകളുടെ എണ്ണം നിയന്ത്രിക്കുക. കൂടാതെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ ആരോഗ്യം ഉറപ്പാക്കുക. പരിസര ശുചിത്വം നിലനിർത്തുക. തെരുവ് നായകൾക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രധാന ഉറവിടം വലിച്ചെറിയപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളാണ്. തെരുവ് നായകളുടെ കൂട്ടം കൂടുതലായാൽ കടികളുടെ എണ്ണം വർദ്ധിക്കും. റേബീസ് പകരാനുള്ള സാധ്യത കൂടും. ഇത് തടയാൻ നാം എന്തെല്ലാം ചെയ്യണം? മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുക.
മാലിന്യങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ വലിച്ചെറിയാറ്.

0: അതെ, അവ തരം തിരിച്ചു വേണം സംസ്കരിക്കാനായിട്ട്. തെരുവുനായകളുടെ കൂട്ടം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സ്റ്റെറിലൈസേഷൻ പ്രധാനമായൊരു ഘടകമാണ്. കൂടാതെ അവയ്ക്ക് റേബീസ് വാക്സിൻ നൽകുന്നതിൽ കൂടെ റേബീസിന്റെ തോത് തെരുവുനായകളിൽ കുറയ്ക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ റേബീസ് നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഒരു രോഗമാണ്. നായകളോ മറ്റേതെങ്കിലും മൃഗങ്ങളോ കടിച്ചാലും മുറിവ് സാരമുള്ളതല്ലെങ്കിൽ കൂടി നിസാരമായി കാണരുത്. നായ്ക്കൾ മനുഷ്യരുമായി വളരെ ഇണങ്ങി ജീവിക്കുമെങ്കിലും അവയെ ഭയപ്പെടുത്തുകയോ പ്രകോപിപ്പിക്കുകയോ ചെയ്താൽ കടിക്കാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് മൃഗങ്ങൾ ഭക്ഷണം കഴിക്കുക, കൂടിനുള്ളിൽ അടയ്ക്കപ്പെടുക, ഉറങ്ങുക, രോഗാവസ്ഥയിലാവുക, കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുക എന്നീ സന്ദർഭങ്ങളിൽ ശല്യപ്പെടുത്തുന്നത് ആക്രമണ സ്വഭാവം കൂട്ടാനിടയാകും. ഇത്തരം സന്ദർഭങ്ങളിൽ മൃഗങ്ങളിൽ നിന്നും സുരക്ഷിതമായ അകലം പാലിക്കേണ്ടതാണെന്ന് നിർദ്ദേശം കുട്ടികൾക്ക് നൽകുക. മൃഗങ്ങൾക്ക് കുത്തിവയ്പ് എടുത്തിട്ടുണ്ടെങ്കിലും അവയിൽ നിന്നും കടിയോ മാന്തലോ ഏറ്റാൽ പ്രതിരോധ കുത്തിവയ്പ് എടുക്കണം. ചേർത്ത് പിടിച്ചു താലോലിക്കുമ്പോൾ മൃഗങ്ങളുടെ ഉമിനീര് കണ്ണിലോ ചുണ്ടുകളിലോ പറ്റിയാലോ മുറിവുകളിൽ നക്കിയാലോ രോഗബാധയുള്ള മൃഗത്തിൽ നിന്നും പേവിഷബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളർത്തു മൃഗങ്ങൾ തെരുവ് മൃഗങ്ങളുമായി ഇടപഴകുന്നത് ഒഴിവാക്കണം. വളർത്തു മൃഗങ്ങളിൽ ഉണ്ടാകുന്ന പെരുമാറ്റ രീതികൾ ശ്രദ്ധിക്കണം. തെരുവിൽ നിന്നുള്ള പട്ടി, പൂച്ച എന്നിവയെ വീട്ടിലേക്ക് എടുത്തു വളർത്തുന്നതിന് മുൻപ് അവയ്ക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുക്കാൻ ശ്രദ്ധിക്കണം. തെരുവു നായ്ക്കളിൽ നിന്ന് മാത്രമല്ല വളർത്തു മൃഗങ്ങളിൽ നിന്നും പേവിഷബാധയുണ്ടാകാമെന്നും ഒരു മാസം പ്രായമായ നായ്ക്കുട്ടികളിൽ നിന്നും വരെ പേവിഷബാധ ഉണ്ടായി മരണം സംഭവിക്കുമെന്ന അറിവ് പകർന്നു നൽകുക. മൃഗങ്ങളെ പരിപാലിച്ച ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകേണ്ടതാണെന്നും മാന്തലോ പോറലോ മുറിവോ ഉണ്ടായാൽ ഉടൻ തന്നെ പ്രഥമ ശുശ്രൂഷ എടുക്കണമെന്നും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. കുത്തിവയ്പ് എടുക്കുമ്പോൾ ലഭിക്കുന്ന രേഖകളോ വാക്സിനേഷൻ കാർഡോ സൂക്ഷിച്ചു വെക്കേണ്ടതാണെന്നുള്ള വിവരം ഓർമ്മപ്പെടുത്തുക. പേവിഷബാധയ്ക്കെതിരെ തൊലിപ്പുറത്ത് എടുക്കുന്ന കുത്തിവയ്പ്, അതായത് ഇൻട്രാഡെർമൽ റാബീസ് വാക്സിനാണ് പ്രധാനമായും നൽകുന്നത്. പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം എത്രയും വേഗം ആശുപത്രിയിലെത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വാക്സിൻ എടുക്കണം. നിർദ്ദേശിക്കുന്ന ദിവസത്തിൽ തന്നെ വാക്സിൻ എടുക്കുകയും മുഴുവൻ ഡോസുകളും പൂർത്തിയാക്കുകയും ചെയ്യേണ്ടതാണ്. കടിയേറ്റ ദിവസത്തിന് പുറമെ 3, 7, 28 ദിവസങ്ങളിലാണ് ഈ കുത്തിവയ്പ് ആവർത്തിക്കേണ്ടത്. തൊലിപ്പുറത്തെടുക്കുന്ന കുത്തിവയ്പ് എല്ലാ സർക്കാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക്, ജനറൽ, ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും സൗജന്യമായി ലഭ്യമാണ്. പട്ടി, പൂച്ച, പശു തുടങ്ങിയ വളർത്തു മൃഗങ്ങൾക്ക് മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതാണ്.
1: പേവിഷബാധ പ്രതിരോധം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ നീന മേരി ഡൊമിനിക് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പ്രകാശധാര വീണ്ടും കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 12:40. നാളെ ഈ പരിപാടിയിൽ എന്താണ് നെഫ്രോട്ടിക് സിൻഡ്രോം? ഡോക്ടർ ജിഷ്ണു മോഹൻ സംസാരിക്കുന്നു.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 59 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ. ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണം അടുത്ത ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും CJP പ്രതിനിധികളുമായുള്ള 3ാം ഘട്ട ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് നാളെ. 27ാമത് കാർഗിൽ വിജയദിന ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കം. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. സിക്കിമിലെ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് സംഘത്തിന് മികച്ച തുടക്കം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ.

0: ഉറപ്പാക്കാൻ പുതിയ നിയമം കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സംബന്ധിച്ച് പുറത്തുവിട്ട വീഡിയോയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾക്കും ക്രിയാത്മക നിർദ്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു.
1: थैंक यू फ्रेंड्स, मेरे जो वीडियो पोस्ट किया था उसको जिस प्रकार से आपने रिस्पॉन्ड किया, सकारात्मक सुझाव दिए, थैंक्स टू एवरीबॉडी. ये आपका प्यार बना रहेगा, हमारा नाता और अधिक सक्रियता से जुड़ता रहेगा.
0: തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലൂടെ പുറത്തുവിട്ട പുതിയ വീഡിയോ സന്ദേശത്തിൽ ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമായി തുടരുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പരീക്ഷാ രീതിയിലെ പരിഷ്കരണങ്ങൾ ചോദ്യം

0: പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. ചോദ്യപേപ്പർ ചോർച്ചയും മറ്റ് പരീക്ഷ സംബന്ധമായ കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നതിനായി ഡൽഹി പോലീസ് പ്രത്യേക കർമ്മസേന രൂപീകരിച്ചു. 2024 പൊതുപരീക്ഷകളിലെ അന്യായമായ മാർഗ്ഗങ്ങൾ തടയൽ നിയമപ്രകാരമാണ് നടപടി. UPSSC, SSC, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. ചോദ്യപേപ്പർ ചോർച്ചയും മറ്റ് പരീക്ഷ സംബന്ധമായ കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നതിനായി ഡൽഹി പോലീസ് പ്രത്യേക കർമ്മസേന രൂപീകരിച്ചു. 2024 പൊതുപരീക്ഷകളിലെ അന്യായമായ മാർഗ്ഗങ്ങൾ തടയൽ നിയമപ്രകാരമാണ് നടപടി. UPSSC, SSC, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ, IBPS, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, കേന്ദ്ര സർക്കാരിന്റെയും മന്ത്രാലയങ്ങളോ വകുപ്പുകളോ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള അനുബന്ധ ഓഫീസുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ദേശീയ തലസ്ഥാനത്ത് നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നതുവരെ 18 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ രാവിലെ 11 ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ ആദ്യ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മൈ ഭാരതാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ശബരിമല സ്വർണ അപഹരണ കേസിൽ കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി കെ മുരളീധരൻ. കേസുമായി ബന്ധപ്പെട്ട് SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ട് സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സർക്കാർ കോടതിയിൽ കൃത്യമായ നിലപാട് അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് പേപ്പാറ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായാണ് ഷട്ടർ തുറക്കുന്നത്. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സിക്കിമിൽ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് അനീഷ് മോഹന്റെ മൃതദേഹം പാമ്പാടി പത്താഴക്കുഴി കൂരോത്തുപറമ്പിൽ വീട്ടിൽ എത്തിച്ചു. പൊതുദർശനത്തിനു ശേഷം ഉച്ചയ്ക്ക് 2 സംസ്കാരം നടത്തും. ഗുജറാത്തിൽ കനത്ത മഴയെ തുടർന്ന് രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംസ്ഥാനത്തെ 265 താലൂക്കുകളിൽ മഴ ലഭിച്ചു. മഴക്കെടുതിയിൽ 5 മരണം സ്ഥിരീകരിച്ചു. ഇതുവരെ 40,000-ൽ അധികം പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. അതേസമയം അസമിലും വെള്ളപ്പൊക്ക സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 115,000-ൽ അധികം ആളുകൾ അഭയം തേടി. 27-ാമത് കാർഗിൽ വിജയദിനത്തിന്റെ ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകം തയ്യാറായി. 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്ന നിരവധി പരിപാടികളോടെയാണ് 2 അനുസ്മരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകുന്നത്.
2: കാർഗിൽ യുദ്ധത്തിലെ ഇന്ത്യയുടെ ചരിത്രപരമായ വിജയത്തെയും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിച്ചതിന്റെയും സ്മരണ പുതുക്കുന്നതാണ് കാർഗിൽ വിജയ് ദിവസ്. ലഡാക്കിൽ ഓപ്പറേഷൻ വിജയിലെ ധീരജവാന്മാരുടെ ത്യാഗത്തെയും അചഞ്ചലമായ ദൃഢനിശ്ചയത്തെയും ഈ ദിനം ആചരിക്കും. ലാമുചെൻ വ്യൂ പോയിന്റ്, വിശ്വനാഥൻ സ്റ്റേഡിയം, കാർഗിൽ യുദ്ധസ്മാരകം എന്നിവിടങ്ങളിൽ ഇന്ന് നടക്കുന്ന വിവിധ അനുസ്മരണ പരിപാടികളിൽ സൈനികർ, രക്തസാക്ഷികളുടെ അടുത്ത ബന്ധുക്കൾ, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ, വിശിഷ്ട വ്യക്തികൾ എന്നിവർ പങ്കെടുക്കും. നാളെ ശ്രദ്ധാഞ്ജലി സമാരോഹിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന അദ്ദേഹം വെർച്വൽ വാക്ക് ത്രൂ പോർട്ടൽ ഉദ്ഘാടനം ചെയ്ത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി ആദ്യ മെഡൽ നേടിയ ചണ്ടുകുമാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ ചണ്ടു

രാജകുമാർ വെങ്കല മെഡലാണ് കരസ്ഥമാക്കിയത്. അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെയും അച്ചടക്കത്തോടെയുള്ള പരിശ്രമത്തിന്റെയും ശക്തമായ പ്രതിഫലനമാണ് ചണ്ടുകുമാറിന്റെ ഈ നേട്ടമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ലോക ജൂനിയർ

0: ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിലെത്തി ഇന്ത്യയുടെ അനാഹത് സിംഗ്. ടൂർണമെന്റിന്റെ ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഈ 18-കാരി. കാനഡയിൽ നടന്ന സെമിഫൈനലിൽ ഈജിപ്തിന്റെ ബാർബ് സമീഹിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ചരിത്ര നേട്ടം. ഫൈനലിൽ ഈജിപ്തിന്റെ റുഖയ്യ സലൈമിനെ അനാഹത് നേരിടും. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് താൻ നടത്തിയ പരാമർശങ്ങൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വ്യാജ വീഡിയോയായി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ചാണക്യപുരി പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തതായും ശ്രീ ഗോയൽ പറഞ്ഞു. വ്യാജ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ. ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണം അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും CJP പ്രതിനിധികളുമായുള്ള 3-ഘട്ട ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയദിന ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കം. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. സിക്കിമിലെ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് സംഘത്തിന് മികച്ച തുടക്കം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി തൃശൂർ.
2: ഗാനമഞ്ജരി, ശ്രോതാക്കൾ തെരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി.

കാളിദാസൻ കാലം മായ്ക്കാത്ത കവിതയുടെ മറ്റൊരു പേരാണ്. പ്രകൃതിയെ പ്രണയത്തിന്റെ ഭാഷയാക്കി, ഋതുക്കളെ വികാരങ്ങളുടെ ദൂതരാക്കി, വാക്കുകളെ അമരത്വത്തിലേക്ക് ഉയർത്തിയ മഹാകവിയുടെ പേര് ഇന്നും സംഗീതത്തിലും സാഹിത്യത്തിലും ഒരുപോലെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു.

ഉണ്ടാവാം നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങളിലും കാളിദാസൻ എന്ന പേര് സൗന്ദര്യത്തിന്റെയും പ്രണയത്തിന്റെയും കാവ്യഭാവത്തിന്റെയും പ്രതീകമായി വീണ്ടും വീണ്ടും വിരിയുന്നത്. ആ കാവ്യസുഗന്ധം നിറഞ്ഞ ഗാനങ്ങൾ കോർത്തിണക്കി മനസ്സിനെ സംഗീതത്തിന്റെ മറ്റൊരു വസന്തത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഗാനമഞ്ജുരി വീണ്ടും ഇതാ നിങ്ങളോടൊപ്പം. സ്നേഹപൂർവം സംഗീതത്തിന്റെ യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. കാളിദാസൻ എന്ന പദം വരുന്ന ഇന്നത്തെ ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് വി കെ രാജീവ്, വാടാനപ്പള്ളി. ആദ്യം സുജാത എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം രവീന്ദ്ര ജെയിൻ.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാനസന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: ചൊവ്വ വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം, ചിന്താ വിഷയം,
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: കാളിദാസൻ വെറുമൊരു പേരല്ല, കവിതയുടെ ശാശ്വതമായ ഒരു ഋതുവാണ്. മേഘങ്ങൾക്ക് സന്ദേശം നൽകാനും പൂക്കൾക്ക് പ്രണയത്തിന്റെ ഭാഷ പഠിപ്പിക്കാനും പ്രകൃതിയെ മനുഷ്യഹൃദയത്തിന്റെ കണ്ണാടിയാക്കാനും കഴിഞ്ഞ മഹാകവിയുടെ സാന്നിധ്യം നൂറ്റാണ്ടുകൾക്കിപ്പുറവും വാക്കുകളിലും സ്വരങ്ങളിലും ജീവിച്ചിരിക്കുന്നു. ഈ പദം വരുന്ന ഗാനങ്ങൾ എഴുതിയയച്ച ആളെ നമുക്കൊന്ന് വിളിക്കാം. ഹലോ, വി കെ രാജീവ് ആണോ?
4: അതെ.
3: ഗാനമഞ്ജരിയിൽ നിന്നാണ്, സ്വാഗതം.
4: സ്വാഗതം.
3: എവിടെയാണ് സ്ഥലം? വാടാനപ്പള്ളിയാണല്ലേ?
4: വാടാനപ്പള്ളിയിലാണ് വീട്.
3: ഓക്കെ. ഈ പേര് ഞങ്ങൾക്ക് പരിചയമുണ്ട്, എപ്പോഴും പറയുന്ന പേരാണ്. പ്രിയഗീതത്തിലുമൊക്കെ. അതെ അതെ അതെ. നല്ല സോങ് സെലക്ഷനും ആണ് കേട്ടോ. ഓക്കെ. 3 വർഷമായി അല്ലേ? 2023 ലല്ലേ?

0: വയനാട് ഗവൺമെന്റ് കോളേജ്. പിന്നെ മകൻ റിയോ ത്രിപ്രയർ NES കോളേജിൽ BBAക്ക് ഫസ്റ്റ് ഇയർ ചേർന്നു.
1: ഓക്കെ, പിന്നെ ഈ കാളിദാസൻ എന്ന വാക്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: അത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ സംസ്കൃത സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തനായ കവിയാണല്ലോ.
1: തീർച്ചയായും തീർച്ചയായും.
0: അപ്പൊ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഈ വിക്രമവർഷി എന്നുള്ള നാടകം പഠിക്കാണ്ടായിരുന്നു. പിന്നെ അഭിജ്ഞാന ശാലകങ്ങളൊക്കെ കുറെ ഭാഗം വായിച്ചിട്ടുണ്ട്. അങ്ങനെ കാളിദാസൻ എന്നുള്ള കവിയോട് വളരെ ഇഷ്ടമുണ്ട്. ഞാൻ മലയാളത്തിൽ കുറെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, വായിക്കാറുമുണ്ട്. അപ്പൊ അതിൽ എനിക്ക് കാളിദാസന്റെ കവിയെ വളരെയധികം ഇഷ്ടമുണ്ട്.
1: അതെ അതെ അതെ, മേഘ സന്ദേശമല്ലേ കാളിദാസന്റെ?
0: മേഘസന്ദേശം അത് ഖണ്ഡകാവ്യങ്ങളായിരുന്നു, ഖണ്ഡകാവ്യായിരുന്നു. ആ പിന്നെ ഞാൻ ഈ എന്താ പറയാ നാടകം മൂന്നെണ്ണത്തില് അഭിജ്ഞാന ശാകുന്തളം, വിക്രമവിശീയം അതാണ് വായിച്ചിട്ടുള്ളത്.
1: അതെയല്ലേ.
0: ആ മാളവികാഗ്നിമിത്രം വായിച്ചിട്ടില്ല. കുമാരസംഭവ രഘുവംശം മഹാകാവ്യങ്ങളാണ്.
1: അതെ അതെ,
0: അത് കുമാരസ്വാമി സിനിമ കണ്ടിട്ടൊന്നല്ലാതെ ഇത് വായിച്ചിട്ടില്ല. ഒക്കെ മലയാള വിവർത്തനയായ രാജരാജവർമ്മയുടെ മലയാള വിവർത്തനായിരുന്നു മലയാള ശാകുന്തളം, ഈ അഭിജ്ഞാന ശാകുന്തളത്തിന്റെ.
1: അതെ അതെ,
0: അതാണ് വായിച്ചിട്ടുണ്ടായിരുന്നത്.
1: ഓക്കെ, അപ്പോ അദ്ദേഹത്തിന് ഒരു എന്താ പറയാ ആദരം അർപ്പിച്ചുകൊണ്ടല്ലേ, അദ്ദേഹത്തിന്റെ ആ ഒരു സാഹിത്യത്തിനൊക്കെ ഒരു ആദരം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു മണിക്കൂർ നമുക്ക് സമർപ്പിക്കാം അല്ലേ? വേറെന്തെങ്കിലും വിശേഷങ്ങൾ പറയാനുണ്ടോ?
0: വേറെ എന്ത്, ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല.
1: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടുകൾ കേൾക്കാം. എല്ലാം നല്ല പാട്ടുകളാണ് എഴുതി അയച്ചിരിക്കുന്നത്. അടുത്ത പാട്ട് കേട്ടാലോ നമുക്ക്?
0: കേൾക്കാം.
1: വീട്ടി മുരളി പാടിയതാണ്, ചിത്രം തേൻതുള്ളി. രചന PT അബ്ദുൾ റഹ്മാൻ, സംഗീതം K.രാഘവൻ. വീട്ടിൽ എല്ലാവരോടും അന്വേഷണം അറിയിക്കണേ. ഓക്കെ, സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം കേട്ടോ. എന്തോ
0: അത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്.
1: ഓക്കെ ശരി, അപ്പൊ പാട്ട് കേൾക്കാം നമുക്ക് കേട്ടോ.
0: ശരി മാഡം.
1: ഓക്കെ.
0: Okay.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ.
1: വെള്ളി രാവിലെ 7:20
0: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
2: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:40 തൊഴിലവസര വാർത്തകൾ. പ്രായോജകർ
3: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
4: ഓയൻവിയുടെ വരികൾക്ക് എം ബി ശ്രീനിവാസിന്റെ സംഗീതം, യേശുദാസ്, സെൽമ ജോർജും സംഘവും പാടിയത്. ചിത്രം യവനിക്ക.

0: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തൊഴിലവസര വാർത്തകൾ. തിങ്കൾ ബുധൻ രാവിലെ 7:40.
3: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയില്ലേ, അവിടെ പോയാൽ ചെലവ് കുറയും.
4: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര, ഒറ്റപ്പാലം.
5: വയലാറിന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം, യേശുദാസ് പാടിയത്. ചിത്രം പുനർജന്മം.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
0: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി.
0: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഈ ലീല പാടിയ ഗാനം കേൾക്കാം. ചിത്രം കടൽപാലം, വയലാറിന്റെ വരികൾ ദേവരാജന്റെ സംഗീതം.

അറിയിപ്പ്: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം നാളെ ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് നാളെ രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു. ഗാനമഞ്ജരിയിൽ കാളിദാസൻ എന്ന പദം വരുന്ന ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് വി കെ രാജീവ്, വാടാനപ്പള്ളി. പരിപാടി തുടരുന്നു. പൂവച്ചൽ ഗാദറിന്റെ വരികൾക്ക് സംഗീതം ഗംഗയ്യ അമരൻ, യേശുദാസ് പാടിയത്. ചിത്രം പ്രേമാഭിഷേകം.

എസ് പി ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഗീതാഞ്ജലി, രചന അന്തിക്കാട് മണി, സംഗീതം ഇളയരാജ.

0: രാജമംഗയാളുടേ മുഗ്ധമാമി സ്വപ്നവും പ്രേമശിക്ഷയാകുമീ പ്രേമവൃക്ഷുവേ
1: ഗഗനാ.

ഇന്നത്തെ ഗാനമഞ്ജരിയിൽ അവസാനമായി യേശുദാസ് പാടിയ ഗാനം. ചിത്രം സത്യം ശിവം സുന്ദരം. കൈതപ്രത്തിൻ്റെ വരികൾ വിദ്യാസാഗറിൻ്റെ സംഗീതം.

കാളിദാസൻ. കാലം മാറിയിട്ടും കവിതയുടെ വസന്തം ഒരിക്കലും കൊഴിയില്ലെന്ന് ഓർമ്മിപ്പിക്കുന്ന മഹത്തായ പേര്. ആ കാവ്യസുഗന്ധം പോലെ ഇന്നത്തെ ഗാനങ്ങളും നിങ്ങളുടെ മനസ്സിൽ ദീർഘകാലം വിരിഞ്ഞു നിൽക്കട്ടെ. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് വി കെ രാജീവ്, വാടാനപ്പള്ളി. അടുത്ത ഗാനമഞ്ജരിയിൽ വീണ്ടും കാണാം. ഞാൻ സുകന്യ, നമസ്കാരം.

0: to begin at around 10:30 p.m. Indian Standard Time. India opened its medal tally at the 2026 Commonwealth Games in Glasgow last night after a para-athlete, Chandu Kumar, clinched the bronze medal in the men's heavyweight para powerlifting. Prime Minister Narendra Modi congratulated the para-athlete on the feat. And now, before we end the bulletin, the headlines once again. Flood situation in Assam remains critical as death toll reaches 61. Over 1 lakh people take shelter in relief camps. Prime Minister Narendra Modi assures all possible assistance. Rescue and relief operations in full swing in rain-hit Gujarat. Over 40,000 people evacuated. Sri Amarnath Yatra and Sri Mata Vaishno Devi Yatra in Jammu and Kashmir resume after remaining suspended for 6 days due to inclement weather. Government to hold third round of talks with CJP delegation on exam reforms and paper leak prevention measures this afternoon. Madhya Pradesh High Court designates 4 special fast-track courts for trial of cases relating to paper leak and related irregularities. And in men's cricket, India to take on hosts Zimbabwe in second T20 at Harare this afternoon. And with that, we end the midday news.
1: ആകാശവാണി
2: കുടത്തിലെ വിളക്ക് എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം 1 ഭാഗം. ശബ്ദം നൽകുന്നവർ എം കെ ഗോപാലകൃഷ്ണൻ, പി സി സോമൻ, ശ്രീകല, അരുൺ നായർ, വിനയൻ, മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. കുടത്തിലെ വിളക്ക് 1 ഭാഗം.
3: എന്താടോ ഗോവിന്ദ, രാവിലെ ഇരുന്ന് കൂരയുടെ കഴുക്കോൽ എണ്ണുകയാണോ?
4: ആ കേശവിളയോ, ഇരിക്കെ. താനിപ്പോൾ വരുമെന്ന് വിചാരിച്ചേയില്ല.
3: ആ ഓർക്കാപ്പുറത്ത് വന്ന് കയറുന്നതല്ലേ ഒരു രസം, അതും കേൾക്കാൻ സുഖമുള്ള വാർത്തയുമായിട്ട്. അല്ല, താൻ തനിച്ചിരുന്ന് കരയുകയാണോ?
4: തനിച്ചിരുന്നേ ഞാൻ ഇന്നും കരഞ്ഞിട്ടുള്ളൂ.
3: കരയേണ്ട കാലത്ത് തൻ്റെ ഇടമായി കണ്ണീരടക്കിയിട്ട് ഒരു കര പിടിക്കാൻ നേരത്താണോ ഈ ദുർലക്ഷണം?
4: സ്വസ്ഥത എനിക്ക് വിധിച്ചിട്ടില്ല ചങ്ങാതി.
3: ഓ കളയടോ ഈ പരവേശം. ആ പിന്നെ ഞാനിപ്പോൾ വന്നത് എന്തിനെന്നറിയാമോ?
4: എന്താ?
3: ഒരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് ഒരിടത്ത് പോയി മടങ്ങി വന്നതോ? ഒന്നിനു പകരം 2 കാര്യം സാധിച്ചിട്ട്.
4: ഹനുമാന്റെ അവതാരമല്ലേ, അത്ഭുതമില്ല?
3: ആ മാധവിക്കൊരാൾത്തരമുണ്ട്. ഇങ്ങോട്ട് വന്നാൽ പയ്യനെയും അയാളുടെ വീട്ടുകാരെയും കാണാം എന്നൊരു സ്നേഹിതന് എനിക്കെഴുതി. അറിഞ്ഞപാടെ ഞാനങ്ങെത്തി. തിരക്കിയപ്പോഴോ എല്ലാം കൊണ്ടും നമുക്ക് പറ്റിയ ബന്ധം. ഇനി അവർക്ക് ഇവിടം വരെ ഒന്ന് വരണം, വാക്കുറപ്പിക്കണം, അത്രയേ വേണ്ടു. അങ്ങനെ അംഗം കണ്ടു. ഇനി താളിയൊടിച്ചത് കേൾക്കണ്ടേ?
4: ആ പറയൂ.
3: ഇങ്ങോട്ട് മടങ്ങും മുമ്പ് അന്നാട്ടിലെ വലിയൊരു മില്ലുടമസ്ഥനെ വശാലൊന്ന് കാണാനെത്തു. ആരാണെന്ന് പുള്ളി? നമ്മുടെ പഴയ ക്ലാസ്മേറ്റ് ഇല്ലേ, ആ കാലിഞ്ഞുണ്ടി നല്ലമുത്ത് ചെട്ടിയാർ. ഓ, ആളറിയാത്ത താമസം അയാൾ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പണ്ടത്തേടവും ഭിന്നത്തേടവും വിസ്തരിച്ച് വിസ്തരിച്ച് ഒരു ദിവസം അവിടെ അങ്ങതും കൂടി. നമ്മുടെ രാഘവനെ തൽക്കാലം ഒരു ഹെൽപ്പറായിട്ട് എടുത്തുകൊള്ളാമെന്ന് അയാൾ ഏറ്റു. ഒരു ട്രെയിനിങ് കഴിഞ്ഞ് വന്നാലുടനെ ഭേദപ്പെട്ട ഒരു പണിയും കൊടുക്കും. എന്താ താനെന്താ ഇങ്ങനെ അറവുറ്റു പോലിരിക്കുന്നത്? കേൾക്കേണ്ടത് കേട്ടിട്ടും.
4: കേട്ടത് മനസ്സിൽ കയറണ്ടേ?
3: ആ കയറാതിരിക്കാൻ ഇപ്പം എന്തുണ്ടായി?
4: അത് പറഞ്ഞാ താൻ ദുഃഖിക്കും.
3: ഓഹോ, അതെനിക്ക് പുത്തരിയാണോ ചങ്ങാതി?
4: ഇത്ര കാലം എനിക്ക് വേണ്ടി കുരിശ് ചുമന്നത് പോരെ.
3: ഞാനെന്നും എൻ്റെ കുരിശേ ചുമന്നിട്ടുള്ളൂ. ആ അത് കളയും, ഉള്ള കാര്യം പറയും.
4: താൻ ചന്ദ്രനെ കണ്ടോ?
3: ഇല്ല. ആ അവൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞു. എന്നെ തിരക്കി 4-5 ദിവസം വീട്ടിലും ചെന്നിരുന്നു.
4: അവൻ ഇത്തവണ വന്നിട്ട് വീട്ടിലങ്ങനെ തങ്ങിയിട്ടേയില്ല, എന്നോടൊരു അക്ഷരം ഉരിയാടിയിട്ടില്ല.
3: പാർവതിയോടും ഒന്നും അവൻ പറഞ്ഞില്ലേ?
4: എങ്കിൽ ഞാൻ അറിയില്ലേ.
3: ഓ, ഈ നിസാര കാര്യം കൊണ്ടാണോ താൻ കുരങ്ങി ചത്ത കാക്കാനെ പോലെ അന്തം വിട്ടിരിക്കുന്നത്?
4: എടോ, ജീവിതത്തിൽ ആദ്യമാണ് ഈ നിലയിൽ അവനെ കാണുന്നത്. തനിക്കറിയാമല്ലോ നൊന്ത് നൊന്ത് തഴമ്പിച്ചവനാ ഞാൻ. പക്ഷേ അവനൊരു ജലദോഷം വന്നാൽ മതി,

0: ആകെ തളർന്നു പോകും.
1: ആ, ഞാൻ ചന്ദ്രനെ ഒന്ന് കാണട്ടെ. എൻ്റെ അടുത്ത് അവൻ ഇന്ന് വരെ ഒന്നും ഒളിച്ചിട്ടില്ല.
0: എന്തെങ്കിലും ഒന്ന് ചോദിക്കണമെന്ന് പറയാൻ പോലും എനിക്ക് ധൈര്യമില്ല.
1: ആട്ടെ, നമുക്ക് പിന്നീട് കാണാം.
2: ഇനിയെങ്കിലും എഴുന്നേറ്റ് വല്ലതും കഴിക്കരുതോ? നേരം കുറച്ചേറെ ആയില്ലേ?
0: ഞാൻ കഴിച്ചില്ലെങ്കിൽ ആർക്കാ ഛേദം?
2: മറ്റുള്ളവർക്ക്.
0: ഓ, ശല്യം ചെയ്യാതൊന്ന് പോകുമോ മുമ്പിന്ന്?
2: കഞ്ഞി ഇങ്ങോട്ട് കൊണ്ടുവരാന്ന്.
0: എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ?
2: എന്നാൽ ആ കഷായം ഇത്തിരി.
0: കഷായം പോലും? എനിക്കെന്തിനാ കഷായം?
2: സുഖമില്ലാതായ മരുന്ന് കഴിക്കണ്ടേ? അതിനിങ്ങനെ ഉപേക്ഷ കാണിച്ചാലോ?
0: പോകാനല്ലേ പറഞ്ഞത്?
2: ഇനി പോയാൽ അവിടം വരെ പോകാനാ? പോവായിരുന്നു, തക്ക നേരത്ത് പറഞ്ഞിരുന്നെങ്കിൽ. വരാൻ പറഞ്ഞപ്പോൾ വന്നു, പോകാൻ പറഞ്ഞെങ്കിൽ പോയാനെ.
0: മുറിവിൽ കുത്തി നോവിക്കുന്നു. 20 കൊല്ലമായി, മറക്കാൻ നോക്കുക.
2: ഈ 20 കൊല്ലവും കഴിഞ്ഞതൊന്നും ഓർക്കാനേ എനിക്ക് നേരം കിട്ടിയില്ല.
0: ഓർമ്മശക്തിയെ നശിച്ചിരുന്നെങ്കിൽ.
2: ചെയ്തു തീർക്കാൻ തന്നെ പിടിപ്പതില്ലേ? ഉള്ള നേരം കൊണ്ട് അത് ചെയ്യുവോ അതോ ഫലമില്ലാത്തത് ആലോചിക്കുവോ?
0: ചോര നീരാക്കി ചെയ്ത കൃഷി കൂമ്പ് വിരിഞ്ഞതേ പുഴുക്കുത്തുമായിട്ട്. എന്നിട്ട് ഇനിയും ചെയ്തു തീർക്കാനുണ്ട് പോലും.
2: ചെയ്ത കൃഷിക്ക് എന്ത് പറ്റി? അതിനൊരു ദോഷവും കണ്ണുള്ള ദൈവം വരുത്തൂല.
0: ഒന്നും പറ്റിയില്ല അല്ലേ? ചന്ദ്രനിവിടെ വന്നിട്ട് എത്ര ദിവസമായി, അവനെ നീ ശ്രദ്ധിച്ചില്ലേ? അവനെന്താ മുമ്പെങ്ങുമില്ലാത്തൊരു വാട്ടവും വല്ലായ്മയും, ഒരുമാതിരി ഒരു ശൂന്യം പിടിച്ച മട്ട്?
2: അവൻ പറയാതെ എങ്ങനെ അറിയാനാ?
0: അല്ലെങ്കിൽ തന്നെ നീ എന്തിനാതറിയുന്നു? അടേ, വല്ലായ്മ ഉണ്ടെന്നെങ്കിലും തോന്നിയോ?
2: എന്റെ മുഖത്ത് കണ്ണില്ലേ, ചന്ദ്രൻ വന്ന ദിവസം തന്നെ എനിക്ക് തോന്നി അവൻ്റെ ഉള്ളിൽ എന്തോ പുകയുന്നുണ്ടെന്ന്.
0: ആശ്വാസമായി, വലിയ മിടുക്കി തന്നെ.
2: ഒരമ്മയ്ക്കതറിയാൻ മിടുക്കൊന്നും വേണ്ട.
0: ആ, അമ്മയാണെങ്കിൽ അതിനപ്പുറവും ഇതിനകം അറിയുമായിരുന്നു.
2: ഈ പഴി എത്ര കൊല്ലമായി കേട്ടു തുടങ്ങിയിട്ട്. എന്തു വേണേ പറഞ്ഞോളണം, മനുഷ്യർക്ക് ബോധ്യമായില്ലെങ്കിൽ വേണ്ട, ഈശ്വരൻ അറിഞ്ഞാൽ മതി.
0: ആ, അതാ ഞാനും പറയുന്നത്, ഈശ്വരനെ മറക്കരുത്.
2: ആരും ആരും അത് ചെയ്യരുത്. ഞാൻ ചോദിച്ചിട്ടൊരക്ഷരം അവന് ഉരിയാടിയിട്ട് വേണ്ടേ? മുമ്പൊക്കെ തീ ഊതുന്ന അടുപ്പിൻ്റെ അടുത്ത് വന്നിരുന്ന് നാടായ നാട്ടിലെ വിശേഷങ്ങളെല്ലാം രസം പിടിച്ച് പറഞ്ഞു കേൾപ്പിക്കുന്ന അവന് ഇപ്പം എൻ്റെ അടുത്ത് വരാൻ പോലും മടിയാണ്. ഇത്തവണ വന്നിട്ട് എൻ്റെ കുട്ടിക്ക് അങ്ങനെ തോന്നാൻ എൻ്റെ കർമ്മം, അവൻ്റെ കുറ്റമല്ല.
0: ചോദിക്കാൻ വേണ്ടി ചോദിച്ചാൽ അങ്ങനെ ഇരിക്കും. അറിയണമെന്ന ആശ വേണം ചോദിക്കുന്നവർക്ക്.
2: ആശയുള്ളവർക്ക് ചോദിച്ചുകൂടായിരുന്നോ?
0: എന്തുകൊണ്ടോ എന്തുകൊണ്ടോ എന്തോ എനിക്ക് അവനോട് ചോദിക്കാനൊരു അറപ്പ്, ഒരു വിമിഷ്ടം, ഒരു ഭീതി. ഇന്നല്ല, എന്നും അങ്ങനെ തന്നെ. ആ മുഖമൊന്ന് കറുത്താൽ, ആ കണ്ണൊന്ന് കലങ്ങിയാൽ, സ്വരമൊന്ന് പരുഷമായാൽ എന്തിന്? അവൻ ഒരു ദിവസം എന്നോട് മിണ്ടാതിരുന്നാൽ മതി, എനിക്കൊരു തഞ്ചവുമില്ല. പിന്നെ ഈ 2-3 ദിവസമായി പലപ്പോഴും ഞാൻ ആഞ്ഞിട്ടുണ്ട് ഒന്ന് സംസാരിക്കാൻ. പക്ഷേ ആ തളർന്ന മുഖത്ത് നോക്കുമ്പോൾ ഞാൻ എന്തെല്ലാമോ ഓർമ്മിച്ചു പോകും.
2: അവനോട് ചോദിക്കാൻ ഇത്ര വിഷമിക്കുന്നത് എന്തിനാ? ഇത്ര നല്ല പ്രകൃതമുള്ള കുട്ടികളുണ്ടോ? വയസ്സ് 25 ആയിട്ടും കളിയും ചിരിയും മാത്രമേ ഉള്ളൂ. ജോലി കിട്ടി ഇവിടുന്ന് പോകുന്നതുവരെ ഞാൻ തന്നെ വിളമ്പിക്കൊടുത്ത് അടുത്തിരിക്കണം. എൻ്റെ അടുത്ത് കിടന്നാലേ അവന് ഉറക്കം വരൂ. എന്നിട്ടിപ്പോൾ ഇങ്ങനെ ബാധോപദ്രവം പിടിച്ചതുപോലെ. എൻ്റെ ഈശ്വര, എന്തു പറ്റിയോ എൻ്റെ കുഞ്ഞിന്?
0: കേശവപിള്ള അവനോട് സംസാരിക്കാമെന്നേറ്റിട്ടായിപ്പോൾ ഇവിടുന്ന് പോയത്. അയാളെ അവന് വലിയ ജീവനാ, എല്ലാം വിട്ടു പറയും.
2: അച്ഛൻ തന്നെ ചോദിക്കുന്നതല്ലേ നല്ലത്? അവൻ എന്തെങ്കിലും ഒളിക്കുവോ അച്ഛൻ്റെ അടുത്ത്?
0: ഞാൻ വിചാരിച്ചതേ. അല്ല, അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ചോദിച്ചേക്കാം. അല്ല, അതിനെനിക്ക് ആരുടെയെങ്കിലും ശുപാർശ വേണോ? ആ, ഞാൻ ചോദിക്കും, അവൻ പറയും. ഇത്ര നാളും വളർത്തി ഇപ്പരൂപമാക്കിയ ഞാനെന്തിനു പേടിക്കണം?
2: ആര് പറഞ്ഞു പേടിക്കണമെന്ന്?
0: ആ, അതെല്ലാം ഞാൻ എൻ്റെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്തോളാം. നീ വയ്ക്കുമോ നിന്റെ പാട്ടിന്?
2: എന്തായാലും വേണ്ടില്ല എൻ്റെ ഈശ്വര, എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടാൽ മതിയായിരുന്നു.
0: ആരാടാത്? ചന്ദ്രനാണോ?
3: അല്ല.
0: ആ, ആരാ ഇവിടുത്തെ? വായി നോക്കിയോ, ഇവിടെ വാ. കഴിക്കാൻ നേരമായപ്പോൾ ഇങ്ങ് എത്തി അല്ലേ? ഊരു ചുറ്റി വലത്തും കഴിഞ്ഞ് എന്താടാ ഒന്നും മിണ്ടാത്തത്?
3: അതിനും വന്നൂടൊന്ന് പറഞ്ഞാ വരൂല.
0: പിന്നെന്തോന്നാ വായു ഭക്ഷണം കഴിക്കുമോ?
3: അതെന്തിനും മറ്റുള്ളവർ അറിയുന്നേ?
0: നോക്കെ, നിന്റെ തറുതലയൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട.
3: എടുക്കേണ്ടി വന്നാലേ എടുക്കൂ, വഴിയേ കയറി ആരും പറയാൻ വന്നില്ലല്ലോ.
0: ജാതകദോഷം, ആ ചന്ദ്രൻ അങ്ങനെയും ഈ നിഷേധി ഇങ്ങനെയും.

0: പിന്നെ ഒന്ന് പറഞ്ഞേക്കാം, ഈ നിഷേധിയുടെ കാര്യം പറയുമ്പോൾ ആ പൊന്നുമോൻ്റെ കാര്യം പറഞ്ഞേക്കരുത്. ആ കേമച്ചാരുടെ വലിപ്പം വർണ്ണിക്കുമ്പോൾ ഈ മോശക്കാരനെ അങ്ങ് വിട്ടേക്കണം. ഓർമ്മയായപ്പോ തൊട്ട് കേട്ടോണ്ടിരിക്കുകയാണ് ഈ ത്രാസിലിട്ട് തൂക്കി ആളെ കൊച്ചാക്കുന്ന വർത്തമാനം.
1: ഛീ, നീയാണോടാ ഞാൻ എന്ത് വേണമെന്ന് ഗുണദോഷിക്കാൻ?
0: അയ്യോ, ഗുണദോഷിക്കാനോ? ഞാനോ? അതിനിവിടെ വേറെ ആളില്ലേ? ഞാൻ എന്റെ കാര്യം പറഞ്ഞെന്ന് മാത്രം.
1: വിവരവും വകതിരിവുമില്ലാത്ത ഈ മുട്ടാളിനെ കൊണ്ട് വേണമല്ലോ ഭഗവാനെ എന്റെ തലതെറിച്ചാൽ ആ പാവത്തിന് കഴിഞ്ഞുകൂടാൻ. എടാ താന്തോന്നി, ഒരു നിമിഷമെങ്കിലും നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ?
0: എനിക്കാരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ കാര്യം മറ്റുള്ളവർക്ക്.
1: ഇറങ്ങിപ്പോടാ, നിന്നുകൊണ്ട് എഴുന്നേറിത്തരം പറയാതെ പിറപ്പിച്ച് വളർത്തിയവരെ പറ്റി കൂറും കരുണയുമില്ല താമസൻ. നിന്നെ കണ്ടാ പിന്നെ ഒന്ന്
0: നിൽക്കാൻ പറഞ്ഞാൽ പോലും ഞാൻ ഇവിടെ നിൽക്കാൻ പോണില്ല. കാണാൻ ഇഷ്ടമില്ലാത്തവരെ ഞാൻ എന്തിനാ ശല്യപ്പെടുത്തുന്നത്? കാണാൻ കൊള്ളാവുന്ന മക്കൾ ഉണ്ടല്ലോ വേറെ, സാക്ഷാൽ ഭാര്യയുടെ മക്കൾ. ഞാൻ എങ്ങനെയോ ജനിച്ചു പോയെന്നല്ലേ ഉള്ളൂ.
1: നീ ഇനി കമാന്ന് രക്ഷം മിണ്ടിപ്പോര്.
0: ഇനി ഞാൻ മിണ്ടിപ്പോയാൽ നാക്കി നിന്ന് വീഴുന്നതെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല.
1: കഷ്ടപ്പെട്ട് മൂന്ന് നേരവും വയറ്റിനതൊന്ന് പോറ്റുന്നതിന്റെ കൂലി.
0: അയ്യോ, അത് വേണ്ടായിരുന്നല്ലോ. കൊച്ചിലെ തന്നെ കഥ കഴിച്ചുകൂടായിരുന്നോ? ഇനിയിപ്പോ ഒന്നേ പറ്റൂ. കഷ്ടപ്പെട്ട് പുന്നാര മക്കളെ വളർത്തി പേക്കോലം തിരിഞ്ഞ എന്റെ തള്ളയില്ലേ ഇവിടത്തെ വേലക്കാരി, ആ സ്ത്രീക്ക് കൊടുക്കാനുള്ള കൂലിയിൽ പറ്റെഴുതിക്കൊണ്ടാ മതി എനിക്ക് തരുന്ന ചോറ്. ഇതാ കാണാൻ കൊതിച്ചപ്പോ തന്നെ എത്തിയല്ലോ വിലവേറില്ലാത്ത മകൻ.
1: ചന്ദ്രനാണോ?
2: അതെ.
1: ഇങ്ങോട്ടൊന്ന് വാകുഞ്ഞേ, കേട്ടില്ലേ ആ പിഴയാളിയുടെ വർത്തമാനം?
2: ആ കേട്ടു.
1: നീ കേട്ടത് എത്രയോ ഭേദം. നീ വരും മുമ്പ് അത്തം മാടി പുലമ്പിയതോർക്കുമ്പോൾ നീ എന്താ ഒന്നും മിണ്ടാത്തത്?
2: അവൻ തോന്നുന്നത് നേരെ പറയും, ശരിയായാലും തെറ്റായാലും.
1: ഏ, നീ എന്താ ചന്ദ്രായി പറയുന്നത്?
2: രാഘവനെ പറ്റി എനിക്ക് ഇന്നുള്ള അഭിപ്രായം
1: എന്നുവെച്ചാ,
2: ഇഷ്ടവും ഇഷ്ടക്കേടും അവൻ മറച്ചു വെച്ച് പെരുമാറുകയില്ല.
1: ഹോ, സ്വൈരം കെടുത്താനാണോ നിന്റെയും ഭാവം? നീ ഉപദേശിച്ച് നന്നാക്കേണ്ട ഗുരുത്വദോഷിക്ക് ഹേണിചാരി കൊടുക്കുകയാണോ?
2: ഇത്ര നാൾ ഉപദേശിച്ച ഞാനാണ് മടയൻ. ഞാൻ ആര് ഉപദേശിക്കാൻ? അവൻ എന്നെക്കാളും എത്രയോ ആണത്തമുള്ളവൻ.
1: ഓഹോ, അതെ അതെ, പറയാനുണ്ടോ? നാലക്ഷരം തികച്ചു പഠിക്കാതെ കണ്ട കടകമ്പോളങ്ങളിൽ തെണ്ടിത്തിരിഞ്ഞ് അന്യരെ കൊണ്ട് പറയിപ്പിക്കാൻ നടക്കുന്ന എരണം കെട്ടവൻ.
2: പക്ഷേ ആർക്കും അവനെ വഞ്ചിക്കാൻ കഴിഞ്ഞിട്ടില്ല.
1: വഞ്ചനയോ? ആര് ആരെ വഞ്ചിച്ചെന്ന?
2: ആ അതെന്തോ ആട്ടെ, പിന്നെ എന്തിനാ വിളിച്ചത്?
1: നീ എവിടെയായിരുന്നു ഇത്ര നേരവും?
2: വെളിയിലിറങ്ങി നാല് മനുഷ്യരെ കാണാമെന്ന് കരുതി.
1: എത്ര നാൾ കൂടിയാണ് കുഞ്ഞെ നീ ഇങ്ങോട്ടൊന്ന് വരുന്നത്? അപ്പോഴെങ്കിലും നാല് നാൾ തികച്ച് വീട്ടിലടങ്ങി നിൽക്കണ്ടേ? കാണാൻ കൊതിച്ചിരിക്കുകയല്ലേ ഞങ്ങള്?
2: ഇനി ആ വിഷമം ഉണ്ടാവില്ല.
1: അങ്ങനെ പറ കുഞ്ഞെ, അതാ വേണ്ടത്. കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് കാണട്ടെ.
2: ഞാൻ ഉദ്ദേശിച്ചതല്ല അച്ഛൻ മനസ്സിലാക്കിയത്.
1: പിന്നെ
2: ഞാൻ ഇനി ജോലിക്ക് പോകുന്നില്ല.
1: ഏ, എന്താ ജോലിക്ക് പോകാതെ?
2: പാപത്തിന്റെ ആ ചുമട് ഞാൻ താഴത്തിറക്കി.
1: ചുറ്റിക്കാതെ മോനെ, എന്തുണ്ടായി? വല്ല കുഴപ്പവും വന്നോ ജോലിക്ക്? എനിക്ക് പണ്ട് പറ്റിയതുപോലെ കൂടെ നടക്കുകയും പുറകെ കുഴിക്കുകയും ചെയ്യുന്ന വല്ല ചതിയന്മാരും നിന്നെ കുഴപ്പത്തിലാക്കിയോ?
2: കൂട്ടുകാരും എന്നെ ചതിച്ചില്ല. ചോദിച്ച് വിഷമിപ്പിക്കരുത്, എനിക്ക് ഉദ്യോഗം വേണ്ടെന്ന് തോന്നി.
1: എന്തൊരു ദുരിതമാണ് ഈശ്വര. ചന്ദ്ര കുഞ്ഞെ, നിന്റെ ബുദ്ധി നില തെറ്റിപ്പോയോ?
2: എങ്കിലെത്ര ഭാഗ്യമാകുമായിരുന്നു, എന്ത് ആശ്വാസമായിരുന്നേ.
1: ദൈവമേ, ഇതിനാണോ ഞാനും ആ തള്ളയും ഇത്രയും കാലം പെടാപ്പാടുപെട്ടത്? നീ ഒരുത്തൻ നന്നായി വന്ന് കാണാനില്ലേ കുഞ്ഞെ? കടവും കടമിട്ട വട്ടിയുമായിട്ട് ഇതുവരെ ഉഴച്ചത് ഈ ജോലി ഉണ്ടാക്കി തന്ന കേശവുള്ള ഇത് കേട്ടാൽ.
2: എനിക്കാരെയും വേദനിപ്പിച്ച് സുഖിക്കണമെന്നില്ല, എന്റെ വേദന മറ്റാരും അറിയുകയും വേണ്ട.
1: നിനക്ക് എന്ത് മനഃപ്രയാസം ഉണ്ടായാലും അത് പറഞ്ഞുകൂടെ കുഞ്ഞെ ഞങ്ങളുടെ അടുത്ത്. അതിനു പകരം നീ കടുംകൈ കാട്ടുകയാണോ വേണ്ടത്?
2: അതൊന്നും ഒരു മകന് അച്ഛന്റെ മുഖത്ത് നോക്കി പറയാൻ കൊള്ളില്ല.
1: എന്താ? ഓ, നീ വല്ല ഊരാക്കുടുക്കലും ചെന്ന് വീണോ അപ്പനെ? ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലേ പട്ടണമാണ് മറിമായം വിറ്റഴിന്നിടമാണെന്നൊക്കെ.
2: ഇരുട്ട് താനറിയാതെ വെളിച്ചം തൂകുന്നു.
1: ഞാൻ ചോദിച്ചതെന്തോന്ന്? നീ പറയുന്നതെന്തോന്ന്?
2: ചോദിച്ചത് എത്ര ശരി.
1: ഇതെന്ത് കഥ? കാടരിപ്പ് നിർത്തി കാര്യം പറയാനുള്ളതിന്
2: ഞാനൊരു മകനായിപ്പോയി, അല്ലെങ്കിൽ

0: ഇല്ലെങ്കിൽ
1: നീ പോകണോ?
0: പറയേണ്ടത് പറയേണ്ടത് മറ്റാരുമല്ല, സ്വന്തം മനസാക്ഷിയാണ്. അങ്ങനെ ഒന്ന് ഉണ്ടെങ്കിൽ
2: കുടത്തിലെ വിളക്ക്. എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം ഒന്നാം ഭാഗം സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഗോവിന്ദപിള്ള, എം കെ ഗോപാലകൃഷ്ണൻ, കേശവപിള്ള, പി സി സോമൻ, പാർവതിയമ്മ, ശ്രീകല, ചന്ദ്രൻ, അരുൺ നായർ, രാഘവൻ, വിനയൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം.
3: ഈ തുടർ നാടകത്തിന്റെ രണ്ടാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
4: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
5: സ്വരസാഗരത്തിൽ നിന്ന് ഡോക്ടർ എസ് ബാലചന്ദർ വീണയിൽ വായിച്ച കൃതികൾ കേൾക്കാം. ശ്രീമുഷ്ണം വി രാജാറാവു മൃദംഗം, ആർ ഹരിശങ്കർ ഗഞ്ചിറ. ആദ്യം മലയമാരുതം രാഗത്തിൽ മനസായെടുലോ എന്നു തുടങ്ങുന്നു. ത്യാഗരാജകൃതി, രൂപകതാളം.

0: സ്വരസാഗരത്തിൽ ഇതുവരെ ഡോക്ടർ എസ് ബാലചന്ദർ വീണയിൽ വായിച്ച കൃതികളാണ് കേട്ടത്. ശ്രീമുഷ്ണം വി രാജാറാവു മൃദംഗം, ആർ ഹരിശങ്കർ ഗഞ്ചിറ.
1: സ്വരസാഗരം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില.
7: ശനി രാവിലെ 11:50
6: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ആകാശ് മണി, തൃശൂർ.
8: വനിതാവേദി.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വനിതാവേദിയിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും ജൂലൈ 24 അന്താരാഷ്ട്ര സ്വയം പരിചരണ ദിനമായി ആചരിക്കാറുണ്ട്. ശാരീരികവും മാനസികവും വൈകാരികവുമായ ക്ഷേമത്തിനുവേണ്ടി സ്വയം പരിചരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിക്കൊണ്ടാണ് ഈ ദിനം കടന്നുപോയത്. ശാരീരിക, മാനസിക, വൈകാരിക സന്തുലിതാവസ്ഥയ്ക്കായി സ്വയം പരിചരണം ആവശ്യമാണ്. ഓരോ ചെറിയ മാറ്റവും അവനവനിലും സമൂഹത്തിലും ചലനങ്ങൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. കുടുംബാംഗങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും കാര്യങ്ങളെല്ലാം നോക്കിക്കഴിയുമ്പോൾ പല സ്ത്രീകൾക്കും അവനവന്റെ കാര്യം ശ്രദ്ധിക്കാൻ സമയം കിട്ടാറില്ല എന്ന് പറയാറുണ്ട്. കുറേ കാലം ആ പതിവ് തുടരുമ്പോൾ പലർക്കും ജീവിതത്തോട് തന്നെ മടുപ്പോ മുഷിച്ചിലോ ഒക്കെ തോന്നുന്നത് സ്വാഭാവികം മാത്രം. എന്നാൽ മറ്റുള്ളവർക്ക് നൽകുന്ന പരിഗണന അവനവനോടും നമുക്ക് കാണിച്ചുകൂടെ? സ്വയം സ്നേഹിക്കാൻ പഠിക്കുക. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും എഴുത്തുകാരിയുമായ സഹീറ തങ്ങൾ സംസാരിക്കുന്നു.
9: എനിക്കേറെ പ്രിയപ്പെട്ട ഒരു ചേച്ചിയുടെ ഒരു ഫോൺ കോള് വന്നു. എനിക്ക് സാമൂഹ്യ സേവനം ജീവിത ലക്ഷ്യമാക്കിയ നന്മകൾ മാത്രം നിറഞ്ഞൊരു ചേച്ചിയാണ്. അവരെന്നോട് ചോദിച്ചു എന്താണെന്നറിയില്ല, കാരണം അറിയാത്തൊരു വിങ്ങൽ വേദന എന്നെ ഇങ്ങനെ ചൂഴ്ന്ന് നിൽക്കുന്നുണ്ട്. കുറച്ച് ദിവസമായി വല്ലാത്തൊരു മൂഡ് ഔട്ട്. എന്തായിരിക്കും അതിന് കാരണം? ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു ബ്രേക്ക് എടുക്കാൻ സമയമായി. ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ലീവെടുത്ത് എങ്ങോട്ടെങ്കിലും ഒരു നീണ്ട യാത്ര പോവാം, അല്ലെങ്കിൽ സ്വന്തം മുറിയിൽ ഏറെ പ്രിയപ്പെട്ട കിടക്കയിൽ അലസമായിട്ടൊന്ന് മൂടി പൊതിച്ച് കിടക്കൂ. അവർ അത് കേട്ടപ്പോൾ പറഞ്ഞു, ശരിയാണ് പറഞ്ഞത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, സത്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ചേച്ചിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് നന്മകളുള്ളവരാണ്. എനിക്ക് പറയാനുള്ളത്, കാരണമില്ലാതെ ഒരു വിഷമവും നമുക്ക് ആർക്കും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും നമ്മൾ കാരണമില്ലാത്തൊരു മൂഡ് ഔട്ട് എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമ്മുടെ തന്നെ മനസ്സ് നമ്മളോട് പറയുകയാണ്, എന്നെ കൂടി ഒന്ന് സ്നേഹിക്കൂ, എനിക്ക് വേണ്ടി കൂടി കുറച്ച് സമയം ചിലവഴിക്കൂ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ അവനവനെ സ്നേഹിക്കാത്തതിൽ കൂടുതലും അവനവനെ കാണാതെ പോകുന്നതിൽ കൂടുതലും സ്ത്രീകളാണ്. കാരണം അവർ പൊതുവെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുക, നാം സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാതിരിക്കാനായി എല്ലാ പ്രയാസങ്ങളും ഉള്ളിൽ ഒതുക്കുക, സ്വന്തം കഴിവുകളെ, നമ്മുടെ സ്വപ്നങ്ങളെ എല്ലാം വിവാഹാനന്തരോ അതിനു മുമ്പോ തന്നെ പൂർണ്ണമായോ ഭാഗികമായോ ഒക്കെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെടുക. എല്ലാം തീർന്ന് എല്ലാം സെറ്റിലായിട്ട് വീണ്ടും തുടങ്ങാമെന്ന് വിചാരിച്ച് മാറ്റിവെക്കപ്പെടുക. മാറ്റിവെക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് പലപ്പോഴും പിന്നീടൊരു സമയമേ കിട്ടാതെ ജീവിത സഹായനത്തിലൊക്കെ ഒരുപാട് വിഷമിച്ച് കുറ്റബോധം കൊണ്ട് നീറി പുകയുന്നവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ

ഈ അടുത്ത് ക്ലിനിക്കിൽ വേറൊരു കേസ് വന്നത്, അവരുടെ മെഡിക്കായിട്ടുള്ള IT പ്രൊഫഷണലായിട്ടുള്ള ഒരു പെൺകുട്ടി വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിന് അടിപ്പെട്ട ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലാണ് വരുന്നത്. അന്വേഷിച്ചപ്പോൾ കൗൺസിലിങ്ങിനിടക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, അവർ വളരെ നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. അവരതെല്ലാം അങ്ങ് നിർത്തി, വലിയ ജോലി ഭാരവും സമ്മർദ്ദവും തിരക്കുകളും ഒക്കെ ആയപ്പോൾ പാട്ട് അങ്ങ് തൽക്കാലം ഒഴിവാക്കി വെച്ചു, അല്ലെങ്കിൽ ഉപേക്ഷിച്ചു എന്ന് പറയുന്നതും ശരി. പക്ഷേ ഇതവരെ വല്ലാതെ തളർത്തിയിട്ടുണ്ടായിരുന്നു. അവർ പോലും അറിയുന്നത് കൗൺസിലിങ്ങിലൂടെയാണ്. വീണ്ടും പാട്ടിലേക്ക് തിരിച്ചു പോവുകയും പാരലലായിട്ട് പാട്ടും ജീവിതവും തൊഴിലും എല്ലാം ഒരേപോലെ കൊണ്ടുപോകാൻ അവർ പരിശ്രമിക്കുകയും കൂടി ചെയ്തു. തന്നെ അവരുടെ പ്രയാസങ്ങൾ മാറുകയും അവർ വീണ്ടും പൂർവാധികം ഹാപ്പിയായ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. എപ്പോഴും വിവാഹാനന്തരം പ്രസവാനന്തരം ഒക്കെ സ്ത്രീകൾക്ക് പറ്റുന്ന മറ്റൊരു പ്രശ്നമാണ് സ്വന്തം ശരീരം അങ്ങ് അശ്രദ്ധമായി വിടും. ഇനിയിപ്പോൾ കൂടുതൽ എന്താണ് ശ്രദ്ധിക്കാനുള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഇനിയിപ്പോൾ എങ്ങനെയായാലും എന്താ എന്നുള്ള രീതിയിൽ അങ്ങ് വിടും. പക്ഷേ അങ്ങനെ അതേപോലെ ഒട്ടും ശ്രദ്ധിക്കാതെ മാനസിക സമ്മർദ്ദത്തിനടിപ്പെട്ട് നന്നായിട്ട് വണ്ണം വെച്ച് ക്ലിനിക്കിൽ വന്ന ഒരു സ്ത്രീ, അതിസുന്ദരിയായ മെലിഞ്ഞു കൊലുന്നനെയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ആദ്യം വിവാഹ നാളുകളിലൊക്കെ. മറ്റുള്ളവരൊക്കെ കളിയാക്കുകയും ഇവൻ ഭർത്താവ് പോലും ബോഡി ഷെയ്മിംഗ് ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരികയൊക്കെ ചെയ്തപ്പോൾ വല്ലാത്ത അപകർഷതാബോധമൊക്കെ മൂടിയിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ ഒട്ടും കാണാതെ പോകുന്നത് എന്ന് സ്ത്രീകൾ ആലോചിക്കേണ്ട ഒരു വർഷമായിരിക്കട്ടെ ഇത് എന്നാണ് എനിക്ക് പറയാൻ ഉള്ളത്. ആത്യന്തികമായിട്ട് ആരിൽ നിന്നും അമിതമായി ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക, ആർക്കു വേണ്ടിയും അമിതമായി ഒന്നും ചെയ്യാതിരിക്കുക, അവനവനെ കാണാതെ മറ്റുള്ളവരെ മാത്രം കാണാതിരിക്കുക. നമ്മൾക്ക് ചെയ്യാവുന്നത്, സ്നേഹിക്കാവുന്നത്, നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. അത് ചെയ്യുകയും വേണം, അല്ലെങ്കിലും നമുക്കൊരു സംതൃപ്തിയോ സമാധാനമോ കിട്ടില്ല. നമ്മളെ കടമകളിൽ നിന്ന് മാറി, ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നമ്മെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ഒരു ലൈഫും നമുക്ക് സാധ്യമല്ല. പക്ഷേ അത് മാത്രം മറ്റുള്ളവർ മാത്രം ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സമയം കഴിയുമ്പോൾ അത് നമുക്ക് ബാക്ക്ഫയർ ചെയ്യും. കുറ്റബോധമോ വേദനയോ വിഷമമോ സമ്മർദ്ദമോ സങ്കടമോ പിന്നീട് ഡിപ്രഷനോ ഒക്കെയായി അത് മാറും. ഇത്തരം കേസസ് ധാരാളം ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. ദിനം പ്രതി പലരും ഇത്തരം സമ്മർദ്ദങ്ങൾ, സ്ട്രെസ് റിലീവ് ചെയ്യാൻ പറ്റാതെ ക്ലിനിക്കൽ കൗൺസിലിങ്ങിനായിട്ട് എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങളെ നമ്മുടെ സ്വന്തം ക്രിയേറ്റിവിറ്റിയെ, എഴുത്ത്, വായന, അതുപോലെ നൃത്തം, സംഗീതം, ഇങ്ങനെ ഒരുപാട് കഴിവുകളുള്ളവരായിരിക്കും പലരും ഇതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ സത്യത്തിൽ ജീവിതത്തിൻ്റെ സമ്മർദ്ദം കുറയ്ക്കുന്ന കാര്യങ്ങളാണ്, ദൈവം തന്നെ തന്ന ഒറ്റമൂലി അനുഗ്രഹത്തെയാണ് നമ്മൾ വേണ്ടെന്ന് വെച്ച് മാറ്റിവെക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെ സന്തോഷത്തോടെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് നമ്മളെയും സ്നേഹിക്കാൻ സാധിക്കണം. മറ്റൊരാളെ ആലിംഗനം ചെയ്യാനോ സ്നേഹത്തോടൊന്ന് ചേർത്ത് നിർത്താനോ സാധിക്കണമെങ്കിൽ വല്ലപ്പോഴും നമ്മൾ നമ്മെ ഒന്ന് ആലിംഗനം ചെയ്യണം. നമ്മളുടെ തോളിൽ തട്ടി വെൽ ഡൺ എന്നൊന്ന് പറയണം. സ്വയം അപ്രീഷിയേറ്റ് ചെയ്യണം, സ്വയം സ്നേഹിക്കണം. മുൻപ് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, മാനസികമായിട്ട് എന്ത് പ്രയാസങ്ങൾ നമുക്കുണ്ടായാലും അത് ആദ്യം ബാധിക്കുക, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മുടെ ശരീരത്തെയാണ്. കാരണം നമ്മളെ ഏറ്റവും അശ്രദ്ധ കാണിക്കുക ഭക്ഷണം കഴിക്കുന്നതിൽ, ഉറങ്ങുന്നതിൽ ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ അമിതമായി വിശ്രമിക്കും, ചിലപ്പോൾ അമിതമായി ജോലിയെടുക്കും. ഇതെല്ലാം മോശമായ രീതിയിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസം നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും, എന്ത് പറ്റി, വയ്യാതിരിക്കുന്നല്ലോ എന്ന് ചോദിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്റർകണക്റ്റഡ് ആണ്, നമുക്കറിയാം. അപ്പോൾ നമ്മുടെ അശ്രദ്ധ, മനസ്സിൻ്റെ വേദന നമ്മുടെ ശരീരത്തെ കൂടി ബാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അത് ബാധിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം, അതാണ് ഞാൻ മുൻപ് എവിടെയോ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയത്. സെക്സിനെസ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് വെൻ യു ലവ് യുവർ ബോഡി ഇൻ യുവർ മോസ്റ്റ് അൺഫേവറബിൾ കണ്ടീഷൻസ് എന്നാണ് പറയുന്നത്. സെക്സിനെസ് എന്ന് പറഞ്ഞൊരു ക്യൂട്ട് സീറോ സൈസ് ബോഡി എന്നുള്ളതിനേക്കാൾ ഉപരി അതല്ല സെക്സിനെസ്. നമ്മൾ നമ്മുടെ ശരീരത്തെ, നമ്മുടെ ബോഡിയെ നമ്മളെ ഏറ്റവും അൺഫേവറബിളായിട്ടുള്ള, നമ്മളെ ഏറ്റവും വിഷമത്തോടെയോ അൺഫേവറബിളോ ആയിട്ടുള്ള സിറ്റുവേഷനിലിരിക്കുമ്പോൾ സ്നേഹിക്കുന്നതാണ് എന്നാണ് ഞാൻ പറയുന്നത്, ഞാൻ വായിച്ചിട്ടുള്ളത്. അതൊരു വലിയൊരു ഒരു മഹാ തത്വമായിട്ടോ ഒരു നമ്മളുടെ ഒരു ഉൾവെളിച്ചം പോലെയോ ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ പലപ്പോഴും
ഒരു 30s ഒക്കെ കഴിയുമ്പോൾ

0: അല്ലെങ്കിൽ ഒരു മാരേജ് കഴിഞ്ഞൊരു കുട്ടികളൊക്കെ ആകുമ്പോഴത്തേനും കംപ്ലീറ്റ്ലി ശരീരത്തെയാണ് ഒരു അൺഅറ്റൻഡ് ആയിട്ട് വിടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. സോ ഫിസിക്കൽ ഫിറ്റ്നസ്, ഹെൽത്തി ആയിട്ടിരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക, സുന്ദരിയായിട്ടിരിക്കുക, സ്മാർട്ടായിട്ടിരിക്കുക എന്നുള്ളത് ഒരു കാരണവശാലും ചെയ്യാതിരിക്കരുത്, കണ്ടില്ലെന്ന് വെക്കരുത്, നമ്മെ കണ്ടില്ലെന്ന് വെക്കരുത്. എന്ത് പ്രയാസമുണ്ടായാലും അത് നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സമാധാനം, ഒരു സൊല്യൂഷൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് നമ്മൾ കുറച്ചുകൂടി പീസ്ഫുള്ളായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണമില്ലാത്ത ഒരു വേദനയോ സങ്കടമോ ഉണ്ടാവുന്നില്ല. അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയാൽ ഉടനെ മനസ്സിലാക്കണം, നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുകയാണ് ഒരു ബ്രേക്ക് എടുക്കൂ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോടൊപ്പം എന്നെ കൂടെ ശ്രദ്ധിക്കൂ, എന്നെ കൂടെ സ്നേഹിക്കൂ എന്ന്. പാഴാക്കി കളഞ്ഞ സമയത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയും വേദനിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ പാഴാക്കി കളഞ്ഞതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുകയോ ഇനി വരുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് ശപഥം ചെയ്യുകയോ ചെയ്തുകൊണ്ടൊന്നും പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. മാറ്റമുണ്ടാവേണ്ടത്, ഫോറെവർ മാറ്റമുണ്ടാവേണ്ടത് നമ്മിൽ തന്നെയാണ്. നമ്മെ കാണുക എന്നുള്ളതാണ് ആ മാറ്റം. സെൽഫ് ലവ് എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. എല്ലാവരും അവനവനെ കൂടെ സ്നേഹിക്കുക.
1: ഓരോരുത്തരും പ്രാവർത്തികമാക്കുന്ന ചെറുമാറ്റങ്ങളിലൂടെ സ്വയം മാറ്റാനും സമൂഹത്തെ മാറ്റാനും നമുക്ക് കഴിയുക തന്നെ ചെയ്യും. സ്വയം സ്നേഹിക്കാൻ പഠിക്കുക. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും എഴുത്തുകാരിയുമായ സഹീറ തങ്ങൾ സംസാരിച്ചതാണ് നിങ്ങൾ കേട്ടത്. ഇനിയൊരു ഗാനം.

0: ശൈശവം ജീവിതത്തിലെ സവിശേഷമായ ഒരവസ്ഥയാണ് എന്ന് നമുക്കെല്ലാം അറിയാം. ഈ കാലഘട്ടത്തിലെ പരിചരണവും അഭ്യസനവും പരിരക്ഷയും പിന്നീടുള്ള ജീവിതഗതിയെ തന്നെ നിർണയിക്കുന്നു. മാറിവരുന്ന സമൂഹത്തിന്റെ ആവശ്യങ്ങളെയും കുട്ടികളുടെ വികാസത്തെയും കണക്കിലെടുത്താകണം 1 മുതൽ 6 വയസ്സുവരെയുള്ള കാലത്തെ പഠനരീതികൾ. ശാസ്ത്രീയമായ കാഴ്ചപ്പാടിൽ ഒരുക്കുന്ന പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അതുകൊണ്ടുതന്നെ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇന്ന് പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപികയായിരുന്ന സുലൈഖ ഹംസ.
1: 3 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ പ്രഥമഘട്ടമാണ് പ്രീ സ്കൂൾ എന്നറിയപ്പെടുന്നത്. പ്രൈമറി വിദ്യാഭ്യാസത്തിന് മുമ്പുള്ള ഈ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിക്ക് ഇന്ന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ സ്കൂളുകളുടെ വിവിധ ഭാഗങ്ങളാണ് കിൻഡർ ഗാർട്ടൻ, പ്രീ പ്രൈമറി സ്കൂളുകൾ, അംഗനവാടികൾ, മോണ്ടിസോറികൾ, നഴ്സറി സ്കൂളുകൾ തുടങ്ങിയവയെല്ലാം. ചെറിയ കുട്ടികൾക്ക് കിട്ടുന്ന അറിവുകൾ ശിലയിൽ കൊത്തിവെച്ചതുപോലെയാണ് എന്ന് നാം പറയാറില്ലേ? അത് വലിയവർക്കാണെങ്കിൽ വെള്ളത്തിൽ എഴുതിയതുപോലെ എന്ന് നാം പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് നല്ല അറിവുകൾ കിട്ടുവാൻ, നല്ല ശീലങ്ങൾ കിട്ടുവാൻ നമ്മൾ ഇത്തരം സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ടുപോകേണ്ടത് അനിവാര്യമാണ്. ഇവിടെ കുട്ടികളുടെ താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. കുട്ടികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള, അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനുതകുന്ന പാഠ്യപദ്ധതികളാണ് അവിടെ രൂപീകരിച്ചിട്ടുള്ളത്. കുട്ടികളുടെ ശാരീരികവും സാമൂഹികവും മാനസികവുമായ കഴിവുകൾ വികസിപ്പിക്കാനുതകുന്ന അന്തരീക്ഷമാണ് അവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രൈമറി വിദ്യാഭ്യാസത്തിന് മുമ്പ് കുട്ടികൾക്ക് വേണ്ട അറിവുകൾ കളികളിലൂടെയും വിനോദങ്ങളിലൂടെയും നേടിയെടുക്കാൻ ഇവിടെ നിന്നും സാധിക്കുന്നു. പ്രത്യേകിച്ചും അണുകുടുംബങ്ങൾ കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിന് ഏറെ സഹായകമാകുന്ന ഒന്ന് തന്നെയാണ് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം. മിക്ക കുട്ടികളിലും നാം കണ്ടുവരുന്ന സ്വാർത്ഥത, മറ്റുള്ള കുട്ടികളോട് പങ്കുവെക്കുവാൻ കഴിയാത്തൊരവസ്ഥ, ഇതിനൊക്കെ പ്രീ സ്കൂളിൽ വിടുമ്പോൾ മാറ്റം വരാറുണ്ട്. ഭക്ഷണ മര്യാദകൾ പഠിക്കുന്നു. അതോടൊപ്പം തന്നെ പരസ്പരം പങ്കുവെച്ച് കഴിക്കുന്നതിനോടുകൂടെ കുട്ടികൾക്കൊരു സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരോട് അനുകമ്പയോടും സ്നേഹത്തോടുകൂടി പെരുമാറാൻ കുട്ടികൾ പഠിക്കുന്നു. വ്യക്തിശുചിത്വം പാലിക്കുന്നതിനും ടോയ്ലറ്റിലെ മര്യാദകൾ പഠിക്കുന്നതിനും പ്രീ സ്കൂൾ ഗുണകരമാണ്. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം? ചെറുപ്പത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതകാലം മുഴുവനും നമുക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അടിസ്ഥാനപരമായ കഴിവുകൾ, അവരുടെ ശീലങ്ങൾ നല്ലതാക്കിയെടുക്കുവാൻ നമ്മളെല്ലാ കുട്ടികളെയും ഈ പ്രീ സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കേണ്ടതാണ്. പ്രീ സ്കൂളിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ കുട്ടികളെ ശാരീരികമായും മാനസികമായും സാമൂഹികമായും വികസിപ്പിച്ച് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് സജ്ജരാക്കുക എന്നുള്ളതാണ്. ഇപ്പം സമൂഹത്തിലെ സാമ്പത്തികമായി വളരെ താഴ്ന്ന വിഭാഗത്തിലുള്ള ആളുകൾക്കൊക്കെ അംഗനവാടികളിലും മറ്റും കൊടുക്കുന്ന പൂരക പോഷകാഹാരം അവരുടെ ആരോഗ്യസ്ഥിതിയെ മെച്ചപ്പെടുത്തുന്നതിന് വളരെയധികം സഹായകമാകുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ഹെൽത്ത് ചെക്കപ്പൊക്കെ കുട്ടികളുടെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കണ്ടെത്തി രക്ഷിതാക്കളെ അറിയിക്കുന്നതിനും അതിന് വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനും സാധിക്കുന്നു. ശാരീരികമായ വികസനത്തിനുതകുന്ന സാമൂഹികവും മാനസികവുമായ ഉല്ലാസത്തിനും വികസനത്തിനും ഉതകുന്ന കളിക്കോപ്പുകളും ഉപകരണങ്ങളും ആണ് അവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. കൂട്ടമായും ഒറ്റയ്ക്കായും കുട്ടികൾ കളിക്കുന്നത് കൊണ്ട് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് അത് വളരെയധികം സഹായകമാകുന്നുണ്ട്. 3 മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടികൾ മിക്കവാറും കൂടുതൽ കാര്യങ്ങൾ കളക്ട് ചെയ്തെടുക്കുന്നതിനും അത് അതിനനുസരിച്ച് പ്രതികരിക്കുന്നതിനും ജിജ്ഞാസയോടെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനുമുള്ള ഒരു കാലഘട്ടമാണ് അവരുടെ ആ ഒരു പ്രായം എന്നുള്ളത്. ഇതിനെല്ലാം മറുപടി പറയുന്നതിനും അവരെ സജ്ജരാക്കുന്നതിനും കഴിയുന്ന അധ്യാപികമാരാണ് അവിടെയുള്ളത്. പ്രത്യേകം ട്രെയിനിങ് ലഭിച്ച, കുട്ടികളുടെ മനഃശാസ്ത്രത്തിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള അധ്യാപകർ തന്നെയാണ് പ്രീ സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അവർ കുട്ടികളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും കളികളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട്

0: തന്നെ കുട്ടികൾക്ക് വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ വരുന്നില്ല. സ്വന്തം വീട്ടിൽ നിന്ന് അവർ ആദ്യമായി എത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായതുകൊണ്ട് തന്നെ അവർക്കൊരു വീടിൻ്റെ അന്തരീക്ഷം അവിടെ ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ പാഠ്യരീതികൾ അതുപോലെ തന്നെയാണ് ചിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ളത്. കുട്ടികളുടെ പ്രായത്തിനെ കണക്കിലെടുത്തുകൊണ്ടുള്ള ശാരീരിക വികസനത്തിനുള്ള പ്രവർത്തനങ്ങളും ഭാഷാ വികസനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും സാമൂഹിക വൈകാരിക വികസനത്തിനുള്ള പ്രവർത്തനങ്ങളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള പഠന രീതികളാണ് നഴ്സറി സ്കൂളുകളിൽ കുട്ടികൾക്ക് നൽകുന്നത്. പല കുട്ടികളും നഴ്സറി സ്കൂളുകളിൽ എത്തുന്നത് 3 വയസ്സിലും 2.5 വയസ്സിലുമൊക്കെയാണ്. 3 വയസ്സിലെത്തുമ്പോഴേക്കും കുട്ടികളുടെ ഭാഷാ വികാസം അധികം ആയിട്ടുണ്ടാവില്ല. ചില കുട്ടികളിലൊക്കെ സെൻറ്റൻസുകൾ തുടങ്ങുന്നതേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ചില കുട്ടികളിൽ വാക്കുകൾക്ക് കിട്ടാനുള്ള ഒരു പ്രയാസവും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെയുള്ള കഥകളിലൂടെയും പാട്ടുകളിലൂടെയും അതുപോലെ തന്നെ ആംഗ്യപാട്ടുകളിലൂടെയും ഒക്കെയായി കുട്ടികൾക്ക് കൂടുതൽ വാക്കുകൾ സ്വായത്തമാക്കുന്നതിനും മറ്റു കുട്ടികളോട് ഇൻഫോർമൽ ടോക്ക് മുതലായ കാര്യങ്ങളിലൂടെ സംസാരിക്കുന്നത് നിമിത്തം ഇപ്പോൾ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ മാതൃകകളുണ്ടാക്കി അഭിനയ രൂപത്തിൽ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് അത് പെട്ടെന്ന് മനസ്സിൽ കയറി പറ്റുന്നതിനും അതുവഴി ആശയങ്ങൾ കൂടുതൽ കണ്ടെത്തുന്നതിനും സാധിക്കുന്നുണ്ട്. ഇതുമൂലം കുട്ടികൾക്ക് ധാരാളം വാക്ക് സമ്പത്ത് ഉണ്ടാകുകയും നന്നായി സംസാരിക്കുന്നതിന് സാധിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ എത്രയോ നമ്മുടെ ഇടയിൽ കാണാൻ സാധിക്കുന്നതാണ്. പല കുട്ടികളും വാക്കുകൾ കൂട്ടിച്ചേർത്ത് പറയുന്നത് ഇത്തരമുള്ള അംഗനവാടികളിലും നഴ്സറി സ്കൂളുകളിലും വന്നിട്ട് തന്നെയാണ്. ഫ്ളാറ്റുകളിലും മറ്റും ഒറ്റയ്ക്ക് താമസിക്കുന്ന കുട്ടികൾക്കുള്ള വലിയ പ്രശ്നമാണിപ്പോൾ മറ്റുള്ള കുട്ടികളോട് പെരുമാറാൻ അറിയില്ല, സംസാരശേഷി കുറവ് എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ്. ഇതിനെല്ലാം തന്നെ ഒരു പരിധിവരെ പരിഹാരം തന്നെയാണ് ഈ നഴ്സറി സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ടുവിടുന്നത്. കുട്ടികളുടെ സ്വഭാവത്തിനും ശീലങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന അധ്യാപകർ തന്നെയാണ് ഇത്തരം പാഠശാലകളിൽ ഉള്ളത് എന്നുള്ള കാര്യം ഒന്നുകൂടി ഉണർത്തുകയാണ്. കൂടാതെ അവരെ സഹായിക്കുവാനായി ഒരു ആയയും കൂടി ഉണ്ടായിരിക്കും അവിടെ. അവർ അവരുടെ ആരോഗ്യ സ്ഥിതിക്കനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും അവരുടെ ശുചിത്വ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം സ്കൂളുകളിൽ നടത്തുന്ന രക്ഷാകർതൃ മീറ്റിങ്ങുകൾ ഒരു കുടുംബ സംഗമം പോലെ തന്നെയാണ് നമുക്ക് അനുഭവപ്പെടാറ്. അവിടുത്തെ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും കൂടി നല്ലൊരു ബന്ധമാണ് അവിടെ കാത്തു സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ എന്തെങ്കിലും സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ ആരോഗ്യസ്ഥിതിയിലോ ഉള്ള മാറ്റങ്ങൾ തമ്മിൽ പറയുവാനും അതിന് പരിഹാരം കണ്ടെത്തുവാനും സാധിക്കാറുണ്ട്. എന്തുകൊണ്ടും ഇത്തരം സ്കൂളുകൾക്ക് കുട്ടികളുടെ ഭാവി ജീവിതത്തിന് ഒരു അടിത്തറ പാകുവാൻ സാധിക്കും എന്ന കാര്യം ഉറപ്പ് തന്നെയാണ്.
1: പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചത് പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപികയായിരുന്ന സുലൈഖ ഹംസ.
2: വനിതാവേദി സമാപിക്കുന്നു.
1: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത മനമൽ.

അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം നാളെ ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് നാളെ രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി തൃശൂർ. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം അർജിത് സിംഗ്, പലക് മുച്ചാൽ എന്നിവർ പാടിയത്. ചിത്രം ആഷിഖ് 2.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
1: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
1: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
1: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കുക.

അറിയിപ്പ്: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പ്രഭാഷണം നാളെ രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിൻ്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്ന് ദിവസം, അതായത് നാളെ രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിൻ്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

ബാലലോകത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ബാലലോകത്തിൽ ചിറ്റണ്ട ജ്ഞാനോദയം യു പി സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. ആദ്യമായി സുദിൻ രാജ് ആലപിക്കുന്ന

സുധിൻ രാജ് ആലപിച്ച ലളിതഗാനമാണ് കേട്ടത്. ഇനിയൊരു മലയാളം ആംഗ്യപ്പാട്ടായാലോ സൻഹ അവതരിപ്പിക്കുന്നു.

സൻഹ അവതരിപ്പിച്ച മലയാളം ആംഗ്യപ്പാട്ടാണ് കേട്ടത്. അടുത്തതൊരു മാപ്പിളപ്പാട്ടാണ്. ആലപിക്കുന്നത് ഫാത്തിമ ഹിദ എം കെ.

ഉണ്ടാനും ഇഷ്ടാതെ പാലിക്കൽ ബന്ദിന് ഊരിനി സാവറ പരിശാനതും പരിവാൾ മുഖമാമ്പിളം വിടലാം അവരന്തന മേലുള്ള ചന്ദ്രനോ വെറിവാത്തതും കതിരോ ഉണ്ടാലോ മിഷ്കാത് പാരിക്കിൽ വന്നറിനി സാവറ പരിശാനതും പരി

0: ഫാത്തിമ ഹിദ എം കെ ആലപിച്ച മാപ്പിളപ്പാട്ടാണ് കേട്ടത്. ഇനിയൊരു കഥ കേട്ടാലോ? ദക്ഷ അവതരിപ്പിക്കുന്നു.
1: കഥയുടെ പേരെന്താന്നറിയാമോ? അലിയുടെ പഴക്കൊതി. പാവം കുട്ടിയാണ് അലി. പക്ഷേ അലിക്ക് പലപ്പോഴും കള്ളം പറയേണ്ടി വരാറുണ്ട്. അതിന് കാരണം എന്തെന്നോ? വാഴപ്പഴം അലിക്ക് വല്ലാത്ത കൊതിയാണ്. എവിടെ പഴം കണ്ടാലും അവൻ അത് എടുത്തു തിന്നും. ഒരു ദിവസം അലിയുടെ അമ്മ വിരുന്നുകാർക്ക് കൊടുക്കാനായി പഴം കൊണ്ട് ഒരു പലഹാരം ഉണ്ടാക്കി. അമ്മ അടുക്കളയിൽ നിന്നും മാറിയ തക്കം നോക്കി. അലി ഈ പലഹാരത്തിനുള്ളിലെ പഴം മാത്രം എടുത്തു അകത്താക്കി. കുറച്ചു കഴിഞ്ഞ് വിരുന്നുകാർ എത്തി. അപ്പോൾ പലഹാരപാത്രം തുറന്നു നോക്കിയ അമ്മ ഞെട്ടിപ്പോയി. തുളവീണ പലഹാരങ്ങളാണ് പാത്രത്തിൽ. അതിലെ പഴമെല്ലാം എടുത്തത് അലിയാണെന്ന് കാര്യം അമ്മയ്ക്ക് മനസ്സിലായി. എന്നിട്ടും അമ്മ ചോദിച്ചു, അലി ഈ പലഹാരത്തിന് എന്തു പറ്റി? അത് അമ്മ ഉറുമ്പു വന്ന് പഴമെല്ലാം എടുത്തു കൊണ്ടുപോയി. അവൻ പറഞ്ഞു, അലി ഈ പഴം എടുത്തത് നീ തന്നെയല്ലേ, പിന്നെ എന്തിനാ കള്ളം പറയുന്നത്? അമ്മ പല തവണ ചോദിച്ചിട്ടും അലി സത്യം പറഞ്ഞില്ല. അലിയുടെ പഴക്കൊതി അവനെ ഒരു കള്ളനാക്കി മാറ്റുകയാണ്. അതോർത്ത് അമ്മയ്ക്ക് വിഷമമായി. പിറ്റേന്ന് കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി വരാൻ അലി പുറപ്പെട്ടു. ചന്തയിലെത്തിയപ്പോൾ അലിക്ക് കൊതി സഹിച്ചില്ല. എല്ലാ കടയിലും നല്ല പഴുത്ത വാഴപ്പഴമുണ്ട്. അവൻ ഒരു കടയിൽ കയറി കുറേ പഴം മോഷ്ടിച്ചു സഞ്ചിയിലാക്കി. പക്ഷേ അലി പഴം സഞ്ചിയിലാക്കുന്നത് നോക്കി പുറകിൽ തന്നെ കടക്കാരൻ നിൽപ്പുണ്ടായിരുന്നു. അമ്പട കള്ള, നിന്നെ ന്യായാധിപന്റെ മുന്നിൽ എത്തിച്ചിട്ടു തന്നെ ബാക്കി കാര്യം. അലിയെ ഒരു മുറിയിൽ പൂട്ടിയിട്ട് കടക്കാരൻ പുറത്തിറങ്ങി. എങ്ങനെ രക്ഷപ്പെടും? അലി ആലോചിച്ചു. പെട്ടെന്ന് അവനൊരു സൂത്രം പിടികിട്ടി. അവൻ മോഷ്ടിച്ച പഴവും പഴം തൊലിയും കഴിച്ചു. അതോടെ അലിക്ക് വയറുവേദനിക്കാനും തുടങ്ങി. അയ്യോ, വയറുവേദനിക്കുന്നേ! മുറിയിൽ നിന്നും കരച്ചിൽ കേട്ട കടക്കാരൻ തിരിച്ചെത്തി. വാതിൽ തുറന്നു ഒഴിഞ്ഞ സഞ്ചി കണ്ടപ്പോൾ അയാൾക്ക് കാര്യം പിടികിട്ടി. കുട്ടി, നിനക്കുള്ള ശിക്ഷ നീ തന്നെ നടപ്പിലാക്കി. അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല. പഴക്കൊതി നിയന്ത്രിച്ചില്ലെങ്കിൽ ഇനിയും ഇതുപോലെ കുഴപ്പങ്ങൾ ഉണ്ടാകും. ഇത്രയും പറഞ്ഞ് കടക്കാരൻ അലിയെ വൈദ്യന്റെ അടുത്തെത്തിച്ചു. അതോടെ അലി പഴക്കൊതി കുറച്ചു. മോഷണം നിർത്തി. മിടുക്കനായി കൂട്ടുകാരെ ആരോടും കള്ളം പറയരുത് എന്ന് ഈ കടയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായോ?
0: ദക്ഷ അവതരിപ്പിച്ച കഥയാണ് കൂട്ടുകാർ കേട്ടത്. അടുത്തതായി ശ്ലോക ജയപ്രകാശ് ഇംഗ്ലീഷ് പദ്യം ആലപിക്കുന്നു.
2: Today, I'm going to recite the poem Casabianca by Felicia Dorothea Hemans. The boy stood on the burning deck, once all but he had fled. The flame that lit the battle's wreck shone round him over the dead. Yet beautiful and bright he stood,

0: as born to rule the storm, a creature of heroic blood, a proud though childlike form. The flames rolled on. He would not go without his father's word. That father faint in death below, his voice no longer heard. He called aloud, "Say, father, say, if yet my task is done?" He knew not that the chieftain lay unconscious of his son. "Speak, father," once again he cried, "if I may yet be gone?" And but the booming shots replied, and fast the flames rolled on. Upon his brow he felt their breath, and in his waving hair, and looked from that lone post of death in still yet brave despair, and shouted but once more aloud, "My father, must I stay?" While over him fast through the sail and shroud the writhing fires made way. They wrapped the ship in splendor wild, they caught the flag on high, and streamed about the gallant child like banners in the sky. There came a burst of thunder sound. The boy, oh, where was he? Asked of the wind that far around, with fragments strewed the sea, with mast and helm and pennon fair, that well had borne their part. But the noblest thing which perished there was the king, faithful heart.
1: ശ്ലോക ജെ പ്രകാശ് ആലപിച്ച ഇംഗ്ലീഷ് പദ്യമാണ് കേട്ടത്. അടുത്തത് അവന്തിക കെ അവതരിപ്പിക്കുന്ന അവന്തികയുടെ ഡയറി കുറിപ്പ്.
2: 16/2/2026 തിങ്കൾ. ഇന്ന് ശ്രീരുദ്രൻ ഞങ്ങൾക്ക് പായസം കൊണ്ടുവന്നു. നല്ല മധുരമുള്ള പായസം. ഒരു പ്രാവശ്യം കഴിച്ചപ്പോൾ ഇനിയും വേണമെന്ന് തോന്നി. അപ്പുറത്തെ ക്ലാസ്സിൽ കൊടുത്തപ്പോൾ അത് കഴിഞ്ഞു. പായസത്തിൽ നിറയെ ശർക്കരയും ഈത്തപ്പഴവും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയില്ല. നിഹാലിന് കിട്ടി. നാളെ അമ്മയുടെ പിറന്നാളാണ്. അമ്മയോട് പായസം വയ്ക്കാൻ പറയണം. ശ്രീരുദ്രൻ പഴനിയിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു നല്ല രസമുള്ള ഈ പായസം.
1: അവന്തിക കെ അവതരിപ്പിച്ച അവന്തികയുടെ ഡയറിക്കുറിപ്പാണ് കേട്ടത്. ഇനി ഒരു കവിത കേൾക്കാം. ആലപിക്കുന്നത് ധ്വനി.
3: ഞാനിന്നിവിടെ ചൊല്ലാൻ പോകുന്നത് ശ്രീ എ ആചേർ രാമചന്ദ്രന്റെ നീലി എന്ന കവിതയിലെ ഏതാനും വരികളാണ്.

കൊതുകുകൾ. പൈങ്കുനികൾ തോറും കൊളുത്തും വിളക്കുകൾ മുഴുവനും ഊതിക്കെടുത്തി. മെഹി കവിയുന്ന ചോരയാ കളിമഞ്ചരാതുകൾ നിറച്ചു കത്തിപ്പതും. കാട്ടിലകാൽ തൃക്കാർത്തിക തീർപ്പതും പുകയൂതിയൂതി

0: കള്ളം കവിത പറയുന്നതും കള്ളം.
1: ധ്വനി ആലപിച്ച കവിതയാണ് നിങ്ങൾ കേട്ടത്. ചിറ്റണ്ട ജ്ഞാനോദയം യു പി സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് ഇന്ന് ബാലലോകത്തിൽ കേട്ടത്. ഇനിയൊരു കവിത കേൾക്കാം. ഒറ്റപ്പാലം LSN GHSS നിഹാര ഡി ജെ അവതരിപ്പിക്കുന്ന കവിത കേൾക്കാം.
2: എനിക്ക് ദേശത്തിന്റെ മറുനാട്ടിൽ നിന്ന് ഓണം മനസ്സിലുണർത്തുന്നതെന്തൊക്കെ ഓർമ്മകൾ.

0: ഒറ്റപ്പാലം LSNG HSS നിഹാര DJ അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്. അടുത്ത ബാലലോകത്തിൽ നമുക്ക് വീണ്ടും ഒത്തുകൂടാം.
1: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിതാ മനമ്മൻ.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 5 മണി. ഇപ്പോൾ
1: ഇയം ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. സമ്പ്രതി സംസ്കൃത പരിപാട്യാം നാട്യശാസ്ത്രോക്ത ദിശ രസവിചാര ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം ശ്രൂയന്താം. പ്രഭാഷക ഡോക്ടർ ശോഭ പി.
2: നമസ്തേ. പൂർവരംഗ വിധിം ശ്രുത്വ പുനരാഹുർ മഹത്തമഃ ഭരതം മുനയ സർവേ പ്രശ്നാൻ പഞ്ചാഭിതത് സ്വഹനഃ യേ രസ ഇതി പഠ്യന്തേ നാട്യേ നാട്യവിചക്ഷണൈഹി രസത്വം കേന വൈ തേഷ

ഭാഷാം ഏതദാഖ്യാതും അർഹസി. സർവാസാം ഭാഷാണാം ആധാരഃ തസ്യാം അന്തർഭവിതം സാഹിത്യം ഏവ. കാവ്യസ്യ പ്രയോജനം കാരണം ഗുണാൻ ദോഷാൻ സ്വരൂപാദീൻ ആത്മാനം ച നിരൂപയതും യസ്യ ശാസ്ത്രസ്യ പ്രവൃത്തി തത് സാഹിത്യശാസ്ത്രം. കാവ്യശാസ്ത്രം അലങ്കാരശാസ്ത്രം ച സാഹിത്യശാസ്ത്രസ്യേവ അപരം നാമ. സഹിതസ്യ ഭാവഃ സാഹിത്യം. അർത്ഥാത് ശബ്ദാർത്ഥയോ ഏകീഭാവയേവ സാഹിത്യം. കുന്തകാചാര്യേണ വക്രോക്തിനാമകേ ഗ്രന്ഥേ സാഹിത്യപദസ്യ ലക്ഷണം സമ്യക് രീത്യ ലിഖിതം. സാഹിത്യമനയോ ശോഭാശാലിതാം പ്രതി കാപ്യസൌ അന്യൂന അനതിരിക്തത്വ മനോഹാരി വ്യവസ്ഥിതഃ. ഏവം വിധേ സാഹിത്യശാസ്ത്രേ സപ്ത പ്രസ്ഥാനാനി സന്തി താനി സമ്പ്രദായ ശബ്ദേന വ്യപദിശ്യന്തേ. രസാഹ അലങ്കാരഹ ഗുണഹ രീതിഹ ധ്വനിഹ വക്രോക്തിഹ അനുമാനം ഔചിത്യം ചേതി. യേഷു പ്രഥമം പ്രസ്ഥാനം ഭവതി രസപ്രസ്ഥാനം. രസസിദ്ധാന്തസ്യ പ്രമുഖോ ആചാര്യഹ ഭരതമുനിഹ ഭവതി. ഭരതമുനേഹ നാട്യശാസ്ത്രാദേവ സംസ്കൃത സാഹിത്യശാസ്ത്രസ്യ പൂർണ്ണജ്ഞാനം അസ്മാഭിഹ ലഭ്യതേ. നാട്യശാസ്ത്രേ ഷട്രിംശത് അധ്യായാഹ ഷട്സഹസ്രം ശ്ലോകാഹ ച സന്തി. നാട്യശാസ്ത്രസ്യ അപരം നാമ ഭവതി ഷട്സാഹസ്രി. അസ്മിൻ ഗ്രന്ഥേ നാട്യോത്പത്തിഹ നാട്യമണ്ഡപനിർമ്മാണം രസഹ ഭാവഹ ആംഗികാഭിനയാഹ സംഗീതം നൃത്തം വാദ്യം ഇത്യാദയഹ സർവേ വിഷയാഹ വിസ്തരേണ പ്രതിപാദിതാഹ വർത്തന്തെ. ന കേവലം കാവ്യശാസ്ത്രീയ വിഷയാഹ ഏവം തത്ര വിവേചിത അഭിതു അന്യേപി വിഷയാഹ വിസ്തരേണ വ്യാഖ്യാതാഹ. അതേവ ഉക്തമവി സ്വയമേവ മുനിന ന തജ്ഞാനം ന തശില്പം ന സ വിദ്യ ന സ കല നാസോ യോഗോ ന തത്കർമ്മം നാട്യേസ്മിൻ എന്ന ദൃശ്യതേ. നാട്യശാസ്ത്രസ്യ ഷഷ്ടോ അധ്യായഃ രസാധ്യായഃ ഭവതി. തത്ര അനേന ആചാര്യേണ രസനിഷ്പത്തിസ്വരൂപം അന്യേച്ച പ്രകാരാഃ രസസ്യ നിരൂപിതാഃ സന്തി. തേന നാട്യേ രസസ്യ പ്രാമാണ്യം അംഗീക്രിയതേ. തദനുസൃത്യ രസാസ്വാദശ്ച വർണ്യതേ. രസഃ കഃ തസ്യ രസത്വം കഥം ഭവതി ഭാവാഃ കേ കിം ഭാവയന്തി യേനതേ ഭാവാഃ കഥ്യന്തേ സംഗ്രഹഃ നിരുക്തം കാരിക ഇത്യാദീനി ച കാനി ഇത്യാദി പ്രശ്നാനാം ഉത്തരം സാംഗോപാംഗം തത്രോപലഭ്യതേ. തസ്യ പ്രസിദ്ധം രസസൂത്രം ഭവതി വിഭാവ അനുഭാവ വ്യഭിചാരി സംയോഗാത് രസനിഷ്പത്തിഹ ഇതി. ഏതത് രസസൂത്രമേവ ഉത്തരവർത്തിനാം സർവേഷാം ആലങ്കാരികാണാം കൃതേ പ്രേരണാരൂപം അഭവത്. വിഭാവ അനുഭാവ വ്യഭിചാരി ഭാവാനാം സംയോഗാത് സ്ഥായിനഃ രസനിഷ്പത്തിഹ ഭവതി ഇതി സൂത്രാർത്ഥഃ. സൂത്രേ വിദ്യമാനസ്യ നിഷ്പത്തിഹ ഇതി പദസ്യ വിഭിന്നൈഃ ആചാര്യൈഃ അനേകാനി വ്യാഖ്യാനാനി കൃതാനി. യഥാ ഭട്ടലോല ആചാര്യ മതേ നിഷ്പത്തിഹ ഇത്യസ്യ ഉത്പത്തിഹ ഇതി. ശ്രീശങ്കുകസ്യ മതേ അനുമിതിഹ ഇതി. ഭട്ടനായകസ്യ മതേ ഭുക്തിഹ. അഭിനവഗുപ്ത ആചാര്യേണ അഭിവ്യക്തിഹ ഇതി. രസസൂത്രസ്യ ഏതാനി വ്യാഖ്യാനാനി അഭിനവഗുപ്ത ആചാര്യേണ നാട്യശാസ്ത്രസ്യ വ്യാഖ്യാനഭൂതായാം അഭിനവഭാരത്യാം സങ്കേതരൂപേണ ദത്താനി. തദേവ ഉത്തര ആചാര്യൈഃ എത്രതത്ര സ്വസഗ്രന്ഥേഷു ഉദ്ധൃതാനി വ പ്രകാരാന്തരേണ ദത്താനി വ ലോകേ യാനി കാരണാനി ഭവന്തി നാട്യേ തേയേവ വിഭാവാഃ ഇതി നാമ്നാ പ്രതിതഃ. വിഭാവാഃ ദ്വിവിധാഃ ഭവന്തി ആലംബന വിഭാവാഃ ഉദ്ദീപന വിഭാവാശ്ച. നായിക നായകാദേഹ ആലംബനാനി ചന്ദ്രിക ഉദ്യാനാദീനി ഉദ്ദീപനാനി ച ഭവന്തി. ലോകേ യാനി കാര്യാണി ഇത്യേവ ഉച്ചാര്യന്തെ നാട്യേ തയേവ അനുഭവാഃ കഥ്യന്തെ. തേ കടാക്ഷ പൂജാക്ഷേപാദേഹ ലോകേ സഹകാരിപദേന കഥിതാനി കാരണാനി നാട്യേ വ്യഭിചാരിപദേന ഉച്യന്തെ. തേ ച നിർവേദഗ്ലാനിശങ്കാഖ്യം തദാസൂയ മതശ്രമ ആലസ്യം ചൈവ ദൈന്യം ച ചിന്താ മോഹ സ്മൃതിർ ഹൃദി വ്രീഡാ ചപലതാ ഹർഷ ആവേഗോ ജഡതാ തദാ ഗർവോ വിഷാദോത്സുക്യം
నిద్ర అపస్మార ఏవ.

ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനം. എ ഓട്ടോ എന്ന ചിത്രത്തിൽ മോഹൻലാലും സുജാത മോഹനും പാടിയ ഗാനം. രചന ബിച്ചു തിരുമല. സംഗീതം രവീന്ദ്രൻ.

सुधीर।

ഏ ഓട്ടോ എന്ന ചിത്രത്തിൽ മോഹൻലാലും സുജാത മോഹനും പാടിയ ഗാനമാണ് കേട്ടത്. ചലച്ചിത്ര ഗാനം വീണ്ടും 5:30 കേൾക്കാം.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: പാരായണം 9-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: വനയാത്ര, ഗുഹസമാഗമം, വാൽമീകി ആശ്രമ പ്രവേശം, ഭരതവിലാപം തുടങ്ങിയ കഥാഭാഗങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ശ്രീ കാവാലം ശ്രീകുമാർ.
1: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രേയ ഘോഷാൽ പാടിയത് ചിത്രം സിനിമ കമ്പനി. റഫീഖ് അഹമ്മദിൻ്റെ വരികൾ. ഈണം നൽകിയത് അൽഫോൺസ് ജോസഫ്.

ചിത്രം വെനീസിലെ വ്യാപാരി. സുധീപ് കുമാർ, രാജലക്ഷ്മി എന്നിവർ ആലപിച്ചത്. ബിജു തിരുമലയുടെ രചന, സംഗീതം ബിജിപാൽ.

അനൂപ് മേനോൻ്റെ വരികൾക്ക് ഈണം പകർന്നത് രതീഷ് വേഗ. ഗായിക ഗായത്രി അശോകൻ. ചിത്രം ബ്യൂട്ടിഫുൾ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
2: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം ഒ ടി ടി പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.
0: ആകാശവാണി തൃശൂർ, തൊഴിലവസര വാർത്തകൾ. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷൻ്റെ കീഴിലുള്ള പുല്ലഴി, ചാലക്കുടി ഹോസ്റ്റലുകളിലേക്ക് വിവിധ തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. പുല്ലഴി ഹോസ്റ്റലിൽ വാർഡൻ, വാച്ച്മാൻ. പുല്ലഴി, ചാലക്കുടി ഹോസ്റ്റലുകളിൽ സ്വീപ്പർ തസ്തികയിലുമാണ് ഒഴിവുള്ളത്. ഈ മാസം 27 അപേക്ഷ ലഭിക്കണം. വിശദാംശങ്ങൾക്കായി കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷൻ അയ്യന്തോൾ, തൃശൂർ 680003 എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ഇമെയിൽ eetsr@kshb.in. ഫോൺ നമ്പർ 0487236089. ഇന്ത്യൻ വ്യോമസേനയിൽ അഗ്നിപദ്ധതിക്ക് കീഴിൽ അഗ്നിവീർ വായു തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവിവാഹിതരായ ഇന്ത്യൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം. അഗ്നിവീർ വായു മ്യൂസിഷ്യൻ തസ്തികയിലേക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ 2 അവസാനിക്കും. മ്യൂസിഷ്യൻ തസ്തികയിലേക്ക് 10 വിജയവും നിശ്ചിത സംഗീത പ്രാവീണ്യവുമാണ് യോഗ്യത. ഇതിനായുള്ള റിക്രൂട്ട്മെൻറ്റ് റാലി 31 മുതൽ 9 സെപ്റ്റംബർ നടത്തും. മറ്റ് അഗ്നിവീർ വായു തസ്തിക

ിലേക്കുള്ള ഓൺലൈൻ അപേക്ഷകൾ ഈ മാസം 26 വരെ ഓൺലൈനായി സമർപ്പിക്കാം. പ്ലസ് ടു മാത്തമാറ്റിക്സ് ഫിസിക്സ് ഇംഗ്ലീഷ് വിഷയങ്ങളിൽ കുറഞ്ഞത് 50% മാർക്ക് അല്ലെങ്കിൽ 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയുള്ളവർക്ക് സയൻസ് വിഷയങ്ങളിലേക്കും ഏതെങ്കിലും സ്ട്രീമിൽ 50% മാർക്കോടെ പ്ലസ് ടു പാസ്സായവർക്ക് മറ്റ് വിഷയങ്ങളിലേക്കും അപേക്ഷിക്കാം. 2 തസ്തികകളിലും അപേക്ഷിക്കുന്നവർ ഇംഗ്ലീഷിന് 50% മാർക്ക് നേടിയിരിക്കണം. ഓൺലൈൻ പരീക്ഷകൾ സെപ്റ്റംബർ 22-23 തീയതികളിൽ നടത്തും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ iaf@recruitment.edcil.co.in എന്ന വെബ്സൈറ്റ് വഴി നിർദ്ദിഷ്ട തീയതികൾക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കാം. തൃശൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ എൻവയോൺമെൻ്റൽ ലാബിലെ നിലവിലുള്ള ഒരു കെമിസ്റ്റ് ഒഴിവ് നികത്തുന്നതിന് താൽക്കാലിക ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള പരീക്ഷ ഈ മാസം 27 രാവിലെ 10 മണിക്ക് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സിവിൽ വിഭാഗത്തിൽ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ തൃശൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് GECTCR.ac.in എന്ന സൈറ്റിൽ ലഭ്യമാണ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ കീഴിൽ തൃശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന വടക്കാഞ്ചേരി കുന്നംകുളം വയോമിത്രം പദ്ധതികളിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. 2 ഒഴിവുകളാണുള്ളത്. MBBS ബിരുദവും മോഡേൺ മെഡിസിൻ കൗൺസിൽ രജിസ്ട്രേഷനുമുള്ളവർക്ക് അപേക്ഷിക്കാം. ഫാമിലി മെഡിസിൻ, ജെറിയാട്രിക് മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നിവയിലൊന്നിൽ ബിരുദാനന്തര ബിരുദമോ ഡിപ്ലോമയോ ഉള്ളവർക്കും സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചവർക്കും പാലിയേറ്റീവ് ട്രെയിനിങ് നേടിയവർക്കും നിയമനത്തിൽ മുൻഗണന. 65 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും അടങ്ങിയ അപേക്ഷകൾ ഈ മാസം 30 വൈകിട്ട് 5 മണിക്കകം വയോമിത്രം പദ്ധതി ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. ഫോൺ നമ്പർ 8943354045. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കുടുങ്ങി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
4: ശനി രാവിലെ 11:50.
3: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
2: വെള്ളി രാവിലെ 7:20.
1: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.

ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, PM e-Vidya പദ്ധതി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും. കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കുമാകാം. ഡോക്ടർ TK അനികുമാരിയുമായി അഭിമുഖം. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് യുവവാണി. 8:00 നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും ഭാഗം 2. ഉറൂബ് എഴുതിയ നോവലിൻ്റെ റേഡിയോ രൂപം. സംവിധാനം S. ചന്ദ്രിക. 8:15 പാർലമെൻറ്റ് നടപടികളുടെ വാരാന്താവലോകനം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ഈ ശോധ സിന്ധു പദ്ധതി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 കായിക ലോകം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 അവലോകനം. രചന ആതിര ബി അശോക്. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി. അതിഥി ബാനർജിയുടെ ഹിന്ദുസ്ഥാനി കച്ചേരി. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിച്ചത് VT Vasudevan. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം. അധ്യാത്മ രാമായണ പാരായണം. അയോധ്യാകാന്ഡം പാരായണം ചെയ്യുന്നത് കോട്ടയ്ക്കൽ മധു. തുടർന്ന് ഗായത്രി ഗിരീഷ് പാടിയ ശ്രീരാമകീർത്തനം. 6:30 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 6:35 വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം.

0: നാൽപ്പത്തിയഞ്ചിന് പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7 വിദ്യാഭ്യാസ വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, 7:05 പുലരിപ്പൂക്കളിൽ അക്ഷര കേരളം, ലളിതാംബിക അന്തർജനത്തിൻ്റെ കാവ്യലോകം, ഡോക്ടർ സുപ്രിയ VC എഴുതി അവതരിപ്പിക്കുന്ന പ്രഭാഷണം, ലളിതാംബിക അന്തർജനത്തിൻ്റെ കവിത, തെച്ചിപ്പൂവിൻ്റെ കൃതാർത്ഥത, അമൃത നാരായണൻ ചൊല്ലുന്നത്, 7:20 സൈമൺ സൈ ഹോസ്പിറ്റൽ തൃശ്ശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 ശ്രോതാക്കൾക്കൊപ്പം ശ്രോതാക്കളുടെ കത്തുകളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിയ പരിപാടി, 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശ്ശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം, 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ, 8:30 10:15 രാത്രി 7:55 ചലച്ചിത്ര ഗാനങ്ങൾ, രാവിലെ 9:30 അതിഥിയോടൊപ്പം ലോകത്തിലെ പ്രഥമ വനിത നാഷണൽ ഹൈഡ്രോഗ്രാഫർ ഡോക്ടർ സാവിത്രി നാരായണനുമായി അഞ്ചു പി അർജുന നടത്തുന്ന അഭിമുഖം ആദ്യഭാഗം, 10:00 ലളിത സംഗീത പാഠം, രചന പി സിന്ധുമോൾ, പഠിപ്പിക്കുന്നത് AE വാമനൻ നമ്പൂതിരി, പഠിക്കുന്നത് ദിനി സുനിൽ, 10:25 റീഗൽ ജോലേ സിക്കണ്ടവാര്യ റോഡ് തൃശ്ശൂർ ഇന്നത്തെ സ്വർണ്ണവില, 10:30 പാട്ടോർമ്മകൾ പുനഃപ്രക്ഷേപണം, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്ര ഗാന പരിപാടി, പങ്കെടുക്കുന്നത് പരിമളം, മേഴത്തൂർ, തൃത്താല, 10:45 ഗസറ്റ്, 11:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പ്രഭാഷണം, തുടർന്ന് പ്രഭാഷണത്തിൻ്റെ മലയാള പരിഭാഷ, ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ, 12:10 തോറ്റംപാട്ട്, തിരുവാഴിയോട് അപ്പവും സംഘവും അവതരിപ്പിച്ചത്, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും സാമൂഹ്യ പ്രവർത്തകനായ ശങ്കർ മണ്ണാർക്കാട് അവതരിപ്പിക്കുന്നു, 2:00 ഇംഗ്ലീഷിലെ വാർത്തകൾ, 2:15 നാടക ഗാനങ്ങൾ, 2:30 കഥകളി പദങ്ങൾ, കെ സരിതയും സംഘവും അവതരിപ്പിച്ചത്, 3:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 3:30 ഡോക്ടർ E.N. സജിത്തിൻ്റെ സംഗീത കച്ചേരി, തൃപ്പൂണിത്തുറ വിഷ്ണു ചന്ദ്രമോഹൻ വയലിൻ, ഓണംതുരുത്ത് CS സുനിൽകുമാർ മൃദംഗം, 4:30 വനിതാവേദി പുനഃപ്രക്ഷേപണം, 5:00 ഗാന്ധി മാർഗം പുനഃപ്രക്ഷേപണം, ഗാന്ധിജിയെ സ്വാധീനിച്ചവർ ഡോക്ടർ PV കൃഷ്ണൻ നായർ എഴുതി അവതരിപ്പിക്കുന്ന പ്രഭാഷണം, 5:10 സ്വാസ്ഥ്യം പുനഃപ്രക്ഷേപണം, 5:20 അധ്യാത്മ രാമായണ പാരായണം 10-ാം ദിവസം, 5:30 തൊഴിലവസര വാർത്തകൾ, 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ, 5:45 സമകാലികം പുനഃപ്രക്ഷേപണം, 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിലെ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പ്രഭാഷണത്തെ അധികരിച്ച് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടി, 6:50 വയലും വീടും, രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 ശ്രോതാക്കൾക്കൊപ്പം, 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പ്രഭാഷണത്തിൻ്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 പണ്ട്, 9:30 അക്ഷര സൗരഭം, 10:00 രവിവാസരി അഖില ഭാരതീയ സംഗീത സഭ, 11:00 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിലെ വാർത്തകൾ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ PM eVidya എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
2: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി E-Vidya. COVID-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ PM eVidya പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് E-Vidya പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി

0: പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഈ വിദ്യാ പദ്ധതിയിലെ രണ്ടാമത്തെ ഉപപദ്ധതി. 9 ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൗൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ, DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3 ഉപപദ്ധതി. 1 ക്ലാസ് മുതൽ 12 ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4 ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 വരെ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ചപരിമിതി, ശ്രവണപരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠന സഹായികളാണ് ഈ പദ്ധതിയിലെ 5 ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സര പരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഈ വിദ്യാ പദ്ധതിയുടെ 6 ഉപവിഭാഗം. IIT പാൽ എന്നും ഇ-അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ, ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ സ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM eVidya പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 കോടി സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
1: PM eVidya എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani, the news read by Valsa Williams. The CJP has withdrawn its agitation after the government agreed to its demands. Union ministers JP Nadda and Dr. Jitendra Singh today held the third round of discussion with the CJP delegation, focusing on its demands for reforms in the examination system and measures to prevent paper leaks. Later, in a joint press conference with the CJP delegation in New Delhi, Mr. Nadda said during the meeting the government agreed to the demands of the CJP that no action should be taken against the protesters and no FIRs should be filed against them.
3: सबसे पहली बात तो ये है कि कोई भी एक्शन FIR न हो और अगर है तो वो विड्रॉ हो और उसको विड्रॉ करने की बात कोई भी एक्शन नहीं होगा इस बात को सरकार ने स्वीकारा है जो प्रोटेस्टर्स के साथ प्रोटेस्ट के दौरान हुआ है उसी तरीके से फ्यूचर में भी जो ऑर्गेनाइजर्स हैं और प्रोटेस्टर्स हैं उनका इस एक्टिविटी के लिए कोई भी उन पर आगे केस नहीं होगा इस बात को हम लोगों ने माना है.
2: CJP's chief spokesperson Saurav Das announced to withdraw the agitation in good faith, expressing hope that the agreed upon terms will be executed within the agreed upon timelines. Earlier today,

സംരംഭകർക്കായി MSME ക്ലിനിക് സംഘടിപ്പിച്ചു. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിലുള്ള സംരംഭങ്ങളുടെ വളർച്ച ലക്ഷ്യമിടുന്നവർക്കുമായി കോട്ടയം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച MSME ക്ലിനിക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. സംരംഭകത്വവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ വിദഗ്ധരുമായി നേരിട്ട് സംവദിച്ച് പരിഹാരം കാണുന്നതിന് അവസരമൊരുക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. കോട്ടയം പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ PA നജീബ് അധ്യക്ഷത വഹിച്ചു. ചെറുകിട സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ ഫ്ലിപ്കാർട്ടിലൂടെ വിറ്റഴിക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് ഫ്ലിപ്കാർട്ട് സൌത്ത് ഹെഡ് ഡോക്ടർ ദീപു തോമസ് ജോയ് വിശദീകരിച്ചു. ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കടനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല സണ്ണി, ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ CJ മിനിമോൾ, മാനേജർമാരായ M പ്രവീൺ, മേരി ജോർജ്, കാഞ്ഞിരപ്പള്ളി താലൂക്ക് വ്യവസായ ഓഫീസർ ലോറൻസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു.

0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സംഘടിപ്പിക്കുന്ന ഖാദി ഓണം മേളയ്ക്ക് തുടക്കമായി. ഓഗസ്റ്റ് 25 വരെ കോട്ടയം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ മേള നടക്കും. വൈവിധ്യമാർന്ന ഖാദി തുണിത്തരങ്ങൾ, റെഡിമെയ്ഡ് ഷർട്ടുകൾ, കോട്ടൺ കുർത്തികൾ, നാടൻ പഞ്ഞിമെത്തകൾ, സിൽക്ക് കോട്ടൺ സാരികൾ, ബെഡ്ഷീറ്റുകൾ എന്നിവയും ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളായ തേൻ, ചക്കിലാട്ടിയ എള്ളെണ്ണ, സോപ്പ്, സ്റ്റാർച്ച് തുടങ്ങിയവയും മേളയിൽ ലഭ്യമാകും. ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ സർക്കാർ റിബേറ്റ് ലഭിക്കും. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ ലഭിക്കും. ടാറ്റ ടിയാഗോ കാറാണ് ഒന്നാം സമ്മാനം. ഇതിനു പുറമെ എല്ലാ ആഴ്ചയും നടക്കുന്ന ജില്ലാതല നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൌച്ചറുകളും സമ്മാനമായി ലഭിക്കും. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക്, സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് സൌകര്യവും ലഭ്യമാണ്. കോട്ടയം ബേക്കർ ജംഗ്ഷനിലെ KGS CSI കോംപ്ലക്സ്, ചങ്ങനാശ്ശേരി റവന്യൂ ടവർ, ഏറ്റുമാനൂർ ഏദൻ ഷോപ്പിംഗ് കോംപ്ലക്സ്, വൈക്കം കാരമൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, ഉദയനാപുരം മസ്ലിൻ യൂണിറ്റ് ബിൽഡിംഗ്, കുറവിലങ്ങാട് ഭാരത് മാതാ കോംപ്ലക്സ് എന്നീ ഖാദി ഗ്രാമ സൌഭാഗ്യകളിൽ റിബേറ്റ് ലഭ്യമാണ്. കളത്തൂരിലെ കാണക്കാരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച പുതിയ OP ബ്ലോക്കിന്റെ ഉദ്ഘാടനം ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് നിർവഹിച്ചു. കളത്തൂരിലെ ആശുപത്രിയുടെ വികസനത്തിന് ആവശ്യമെങ്കിൽ കൂടുതൽ MLA ഫണ്ട് അനുവദിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OR വിജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടയ്ക്കൽ, കാണക്കാരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശമോൾ ജോബി, ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിൻസി ജെയ്സൺ, ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രതീഷ് എണ്ണച്ചേരിയിൽ, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സാം സാവിയോ, FHSC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജയ് മോഹൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് കോട്ടയത്ത് ജില്ലാതല ഉദ്ഘാടനവും സെമിനാറും നടത്തി. ജനസംഖ്യാ നിയന്ത്രണ പരിപാടികൾ വിജയകരമായി നടപ്പാക്കുന്നതിനൊപ്പം നിലവിലെ മനുഷ്യ വിഭവശേഷി രാജ്യനന്മയ്ക്കുതകുന്ന വിധത്തിൽ പ്രയോജനപ്പെടുത്താനും കഴിയണമെന്ന് ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോട്ടയം ബെസേലിയസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന ബോധവൽക്കരണ സെമിനാറിന് കോട്ടയം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ അനുപ ലൂക്കാസ് നേതൃത്വം നൽകി. യുവജനങ്ങളിൽ മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശം വ്യാപിപ്പിക്കുകയും ആരോഗ്യകരവും ലഹരിമുക്തവുമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കോട്ടയം ജില്ലാ ജുഡീഷ്യറിയും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും സംയുക്തമായി റൺ ഫോർ ലൈഫ് സേ നോ ടു ഡ്രഗ്സ് എന്ന പേരിൽ മിനി മാരത്തൺ സംഘടിപ്പിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു. അവതരണം ലിൻസ സിറാജ്.
1: ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ. കണ്ണൂർ പയ്യമ്പലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മഹാചിന്തകന്റെ സ്മാരകത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന വാക്കുകളാണിത്. ആരാണ് അദ്ദേഹം? ഉത്തരം: ഡോക്ടർ സുകുമാർ അഴീക്കോട്. 1926 May 12 കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ജനിച്ച ഡോക്ടർ സുകുമാർ അഴീക്കോട് പ്രഭാഷകനായും നിരൂപകനായും മലയാള ഭാഷയ്ക്കും നാടിനും നൽകിയ സംഭാവനകൾ നിരവധിയാണ്. കണ്ണൂർ പയ്യമ്പലത്ത് അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിലാണ് ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നത്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. ചോദ്യം: ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണം എഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ. കണ്ണൂർ പയ്യമ്പലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മഹാചിന്തകന്റെ സ്മാരകത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന വാക്കുകളാണിത്. ആരാണ് അദ്ദേഹം? ഉത്തരം: ഡോക്ടർ സുകുമാർ അഴീക്കോട്. 1926 May 12 കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ജനിച്ച ഡോക്ടർ സുകുമാർ അഴീക്കോട് പ്രഭാഷകനായും നിരൂപകനായും മലയാള ഭാഷയ്ക്കും നാടിനും നൽകിയ സംഭാവനകൾ നിരവധി.

അവധിയാണ്. കണ്ണൂർ പയ്യമ്പലത്ത് അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിലാണ് ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണം എഴുന്നേൽപ്പിൻ അനീതിയോട് എതിർപ്പിൻ എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നത്. ഇനി ഇന്നത്തെ ചിന്താ വിഷയം, വിവേകം ജ്ഞാനത്തിൻ്റെ കാൽപ്പാടാണ്, ആമോസ് ബ്രോൺസൺ. ക്ഷമിക്കണം, ആമോസ് ജോൺസൺ ആൽക്കോട്ട്. ചിന്താ വിഷയം ഒരിക്കൽ കൂടി, വിവേകം ജ്ഞാനത്തിൻ്റെ കാൽപ്പാടാണ്, ആമോസ് ബ്രോൺസൺ ആൽക്കോട്ട്. ഇതുവരെ കേട്ടത് ചോദ്യം ഉത്തരം.

0: പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ CJP നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാനത്ത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വേക്ക് 220 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. അദ്ദേഹം തന്റെ രാജ്യാപേക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറി. വിശദാംശങ്ങളിലേക്ക്.
2: കഴിഞ്ഞ 10 ദിവസമായി തുടരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലെ സാഹചര്യങ്ങളിൽ തനിക്ക് ഏറെ വിഷമമുണ്ടെന്നും ഇത് തന്റെ അഭിമാന പ്രശ്നമല്ലെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിലെ ജന്റർ മന്ദറിലും രാജ്യത്തുടനീളവുമുള്ള സാഹചര്യം കണക്കിലെടുത്ത് ദേശവിരുദ്ധ ശക്തികൾ അതിനെ ചൂഷണം ചെയ്യുന്നത് തടയുന്നതിനും ഒരു വിദ്യാർത്ഥിയുടെ ഭാവി പോലും നിയമപരമായ സങ്കീർണതകളിൽ കുടുങ്ങരുത് എന്ന ലക്ഷ്യത്തോടെയുമാണ് പ്രധാനമന്ത്രിക്ക് രാജി സമർപ്പിക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നൽകിയ മാർഗനിർദ്ദേശങ്ങൾക്കും വിശ്വാസത്തിനും പിന്തുണയ്ക്കും ധർമ്മേന്ദ്ര പ്രധാൻ നന്ദി അറിയിച്ചു. വരുന്ന വർഷം മുതൽ നീറ്റ് UG പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലേക്ക് മാറ്റാൻ സർക്കാർ തീരുമാനിച്ചിരുന്നതായും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: അതേസമയം തങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിനെ തുടർന്ന് CJP ന്യൂഡൽഹിയിൽ നടത്തിവന്ന സമരം പിൻവലിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും ഇന്ന് CJP പ്രതിനിധികളുമായി മൂന്നാംഘട്ട ചർച്ച നടത്തി. പിന്നീട് ന്യൂഡൽഹിയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രതിഷേധക്കാർക്കെതിരെ ഒരു നടപടിയും എടുക്കരുതെന്നും FIR രജിസ്റ്റർ ചെയ്യരുതെന്നുമുള്ള ആവശ്യങ്ങൾ യോഗത്തിൽ സർക്കാർ അംഗീകരിച്ചതായും ശ്രീ നദ്ദ പറഞ്ഞു.
3: सबसे पहली बात तो ये है कि कोई भी एक्शन FIR न हो और अगर है तो वो विड्रॉ हो और उसको विड्रॉ करने की बात कोई भी एक्शन नहीं होगा, इस बात को सरकार ने स्वीकारा है. उसी तरीके से फ्यूचर में भी जो ऑर्गेनाइजर्स हैं और प्रोटेस्टर्स हैं उनका इस एक्टिविटी के लिए कोई भी उन पर आगे केस नहीं होगा, इस बात को हम लोगों ने माना है.
1: തീരുമാനിച്ച വ്യവസ്ഥകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടപ്പാക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് നല്ല ഉദ്ദേശത്തോടെ സമരം പിൻവലിക്കുന്നതായി CJP വക്താവ് സൌരവ് ദാസ് അറിയിച്ചു. ന്യൂഡൽഹി മേഖലയിൽ കനത്ത തിരക്കും രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഈ ഭാഗത്തേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് നിർദ്ദേശിച്ചു. അതേസമയം ഡൽഹി മെട്രോയിലെ അടച്ചിട്ട പ്രവേശന കവാടങ്ങൾ തുറന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 136 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ AIR മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലും മൻ കി ബാത് കേൾക്കാം. മനുഷ്യന്റെ സാമൂഹ്യ ജീവിതം ജീവസുറ്റതാക്കുന്നത് കലയും സാഹിത്യവുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ചെങ്ങന്നൂർ ആറാട്ടുപുഴയിൽ സംഘടിപ്പിച്ച പമ്പ സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തെ ചേർത്തുപിടിക്കുന്ന മഹനീയ ദൌത്യമാണ് കലാകാരന്മാരും സാഹിത്യകാരന്മാരും ചെയ്യുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും അത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എയിംസ് സ്ഥാപിക്കുന്നതിനായി വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ സ്ഥലവും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കൈവശമുള്ള സ്ഥലവും പരിഗണിക്കാവുന്നതാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. സർക്കാർ ആശുപത്രികളിൽ റോബോട്ടിക് സർജറി വിഭാഗം സജ്ജമാക്കുന്നത് പരിഗണനയിലുണ്ടെന്നും ശ്രീ മുരളീധരൻ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഗേറ്റ്വേ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്.

0: ഇതിലുള്ള അന്തിമ കസ്റ്റംസ് അനുമതി ലഭിച്ചു. ഓഗസ്റ്റ് 18 മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ പൂർണ്ണതോതിലുള്ള കാർഗോ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. വിഴിഞ്ഞത്തിനെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമെന്ന നിലയിൽ നിന്ന് പൂർണ്ണ സജ്ജമായ അന്താരാഷ്ട്ര കാർഗോ ഗേറ്റ്വേ ആയി മാറ്റുന്നതാണ് ഈ പദ്ധതി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ശബരിമല ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിലെ താന്ത്രിക ചുമതലകൾ കണ്ഠരര് ബ്രഹ്മദത്തൻ നിർവഹിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേർന്ന ബോർഡ് യോഗത്തിലാണ് തീരുമാനം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രവേശനത്തിന് അടുത്ത മാസം 10 വരെ അപേക്ഷിക്കാം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ എല്ലാ ജില്ലകളിലും 30 UGPG കോഴ്സുകൾ നടത്തുന്നുണ്ടെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ജഗതിരാജ് കാസർഗോഡ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇരട്ട ബിരുദ സൌകര്യത്തോടെ വിദൂര വിദ്യാഭ്യാസ രീതിയിലാണ് കോഴ്സുകൾ നടത്തുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ LP UP പ്രൈമറി വിഭാഗങ്ങളിലെ IT പഠനം കൂടുതൽ വിപുലീകരിക്കുന്നതിനായുള്ള ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ഷംസുദ്ദീൻ ഓൺലൈനായി നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളിൽ കളിയിലൂടെ പഠനം, സർഗാത്മകത, സ്വയം പഠനശേഷി എന്നിവ വികസിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ജൂട്ടെയിൻമെന്റ് സോഫ്റ്റ്വെയറുകൾ, EQB ലാംഗ്വേജ് ലാബുകൾ, ചിത്രരചനയ്ക്കും ആനിമേഷനുമുള്ള സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായി ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കാഴ്ച പരിമിതിയുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് ഡിജിറ്റൽ സ്ക്വയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
0: സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള തുരങ്കം തകർന്നു മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി പത്താഴക്കുഴി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് റോഡുമാർഗം മൃതദേഹം വീട്ടിലെത്തിച്ചിരുന്നു. മന്ത്രി മോൻസ് ജോസഫ്, നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഫ്രാൻസിസ് ജോർജ് MP, മുൻമന്ത്രി VN വാസവൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമ ബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്ക് മുകളിലായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സിംബാബ്വേയിൽ നടക്കുന്ന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ആതിഥേയർക്ക് 220 റൺസിന്റെ വിജയലക്ഷ്യം. 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 219 റൺസ് നേടി. ടോസ് നേടിയ സിംബാബ്വെ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലവ്ലീന ബോർഗോഹെയ്ൻ നേരിട്ട സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് ഒരു മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജദുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. 27-ാമത് കാർഗിൽ വിജയ് ദിവസിന്റെ ആഘോഷങ്ങൾക്ക് ജമ്മുകശ്മീരിൽ തുടക്കമായി. നാളെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ CJP നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി 'മൻ കി ബാത്ത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാനത്ത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ സിംബാബ്വേക്ക് 220 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി ഇപ്പോൾ
4: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം.

0: ഇന്ത്യയിൽ ഈ നൂറ്റാണ്ടിനിടയിൽ പുകവലിയും പുകയിലെ ഉപയോഗവും ഏകദേശം പകുതിയായി കുറഞ്ഞതായി പുതിയ പഠന റിപ്പോർട്ട്. ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന അവർ വേൾഡ് ഇൻ ഡേറ്റ നടത്തിയ വിശകലനത്തിലാണ് ഇന്ത്യയിലെ പുകവലി നിരക്കിൽ ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുരുഷന്മാരിലും സ്ത്രീകളിലും പുകവലി നിരക്ക് കാര്യമായി കുറഞ്ഞതായി പഠനം വ്യക്തമാക്കുന്നു. ആഗോളതലത്തിലും പുകവലി കുറയുന്ന പ്രവണതയാണ് കാണുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം 2010 മുതൽ ലോകത്ത് പുകവലിക്കുന്നവരുടെ എണ്ണം 27% കുറഞ്ഞിട്ടുണ്ട്. പുകയില നിയന്ത്രണ നയങ്ങൾ, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, ആരോഗ്യ മുന്നറിയിപ്പുകൾ എന്നിവയാണ് ഇന്ത്യയിലെ ഈ ശ്രദ്ധേയവും ആശ്വാസകരവുമായ മാറ്റത്തിന് പ്രധാന കാരണങ്ങൾ എന്നാണ് ആരോഗ്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. തെരുവുനായ ശല്യത്തിന് ശാസ്ത്രീയ പരിഹാരവുമായി മലയാളി വിദ്യാർത്ഥികൾ. ചെങ്ങന്നൂർ സെയിന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം അവസാന വർഷ വിദ്യാർത്ഥികളാണ് തെരുവുനായ ശല്യം നേരിടാൻ ഒരു പ്രത്യേകതരം സ്മാർട്ട് വാച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നായകളെ ഉപദ്രവിക്കാതെ തന്നെ അകറ്റി മനുഷ്യരെ സുരക്ഷിതമായ അകലത്തിൽ എത്തിക്കുന്ന രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം. വിദ്യാർത്ഥികളായ ബ്ലസ്സൻ മാത്യു വിൽസൺ, ബിൻസൺ ബി, എം പ്രവീൺ കുമാർ, സാവിയോ ജോയ്, ശ്രീരാഗ് ആർ എന്നിവർ ചേർന്നാണ് സെൻസ് K9 സ്മാർട്ട് ആന്റിഡോഗ് വാച്ച് എന്ന സ്മാർട്ട് സുരക്ഷാ ഉപകരണം വികസിപ്പിച്ചത്. ഇതിനുള്ള ഇന്ത്യൻ പേറ്റന്റും ഇവർക്ക് ലഭിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ സി സതീഷ് കുമാർ, മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ അജിത് പ്രഭു, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ ടിൻറ്റു മേരി ജോൺ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പ്രോജക്ട് പൂർത്തീകരിച്ചത്. സ്മാർട്ട് വാച്ചിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിദ്യാർത്ഥിയായ ബ്ലസ്സൻ മാത്യു വിൽസൺ നല്ല വാർത്തയോട്.
1: ഞങ്ങൾ അഞ്ചുപേരും ചേർന്നാണ് ഈ ആശയം വികസിപ്പിച്ചെടുത്തത്. സത്യത്തിൽ ഈ പ്രൊജക്ടിന്റെ തുടക്കം എന്ന് പറയുമ്പോൾ ഒരു ലാബിൽ നിന്നോ പുസ്തകത്തിൽ നിന്നോ ആയിരുന്നില്ല. നമ്മളെല്ലാവരും ദിവസം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് തന്നെയായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ തെരുവുനായ അക്രമങ്ങളുടെ വാർത്തകൾ നിരന്തരം നമ്മൾ കാണുന്നുണ്ട്. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് കടിയേറ്റ സംഭവങ്ങൾ, രാവിലെ നടക്കാൻ പോയവർക്ക് നേരെയുള്ള അക്രമങ്ങൾ, ഡെലിവറി ജീവനക്കാർക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ, ഇങ്ങനെ പല വാർത്തകളും നമ്മളെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം കേരളത്തിൽ തന്നെ ഒരു സ്ത്രീയെ വീട്ടുമുറ്റത്ത് നായയുടെ ആക്രമണത്തിൽ മരിച്ച സംഭവം പോലുള്ള വാർത്തകൾ സമൂഹത്തെ ഏറെ വേദനിപ്പിച്ചു വന്നായിരുന്നു. അത്തരം വാർത്തകൾ കാണുമ്പോൾ ഞങ്ങൾ ഇതിനെന്തൊരു പ്രതിവിധി ചെയ്യാനൊക്കും ഉള്ളൊരു ചിന്തയിലൂടെ ഞങ്ങൾ അഞ്ചുപേരും കടന്നു വന്നു. അപ്പം ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇതൊരു പ്രൊജക്റ്റായി മാറിയത്. അങ്ങനെയാണ് നായ്ക്കളെ അകറ്റാൻ സഹായിക്കുന്ന ഒരു ധരിക്കാവുന്ന ഇലക്ട്രോണിക് വാച്ച് വികസിപ്പിക്കാൻ ഞങ്ങൾ തുടങ്ങിയത്. ഇത് കയ്യിൽ ധരിക്കാവുന്ന ഒരു ചെറിയ ഉപകരണമാണ്. അപകട സാധ്യത തോന്നുന്ന സമയത്ത് ഇത് പ്രവർത്തിപ്പിക്കാം. അപ്പോൾ മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്ത എന്നാൽ നായ്ക്കൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന പ്രത്യേകതരം അൾട്രാസോണിക് ശബ്ദതരങ്ങൾ ഇത് പുറപ്പെടുവിക്കും. ഇതിന്റെ ലക്ഷ്യം നായ്ക്കളെ ഉപദ്രവിക്കുകയോ പരിക്കേൽപ്പിക്കുകയോ അല്ല, മറിച്ച് ഉപയോക്താവിന് സുരക്ഷിതമായി അവിടെ നിന്ന് മാറാൻ സഹായിക്കുന്ന ഒരു അധിക സുരക്ഷാ ഉപകരണമാകുക എന്നതാണ്. ഈ ആശയത്തിന് ഞങ്ങൾക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചു.
0: രാവിലെ നടക്കാനിറങ്ങുന്നവരാണെങ്കിലും വെറുതെ വഴിയെ പോകുന്നവരാണെങ്കിലും തെരുവുനായ ആക്രമണം നേരിടേണ്ടി വരുന്ന നിരവധി സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. തെരുവുനായ ശല്യം നേരിടാനുള്ള സ്മാർട്ട് വാച്ച് എത്രയും വേഗം വിപണിയിലെത്തുമെന്ന് പ്രത്യാശിക്കാം. രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ അധിഷ്ഠിത തപാൽ സേവനത്തിന് തുടക്കമായി. ഹിമാചൽ പ്രദേശിലെ മാണ്ഡി പോസ്റ്റ് ഓഫീസിനെയും റിഹർധർ പോസ്റ്റ് ഓഫീസിനെയും ബന്ധിപ്പിക്കുന്ന ഈ തപാൽ സേവനം ഇക്കഴിഞ്ഞ June 12 നിലവിൽ വന്നത്. ഈ രണ്ട് പോസ്റ്റ് ഓഫീസുകൾക്കുമിടയിൽ വെറും 12 കിലോമീറ്ററാണ് ദൂരം. എന്നാൽ റോഡ് മാർഗം യാത്ര ചെയ്യാൻ 2 മണിക്കൂറിലധികം സമയം വേണ്ടിവരാറുണ്ട്. ഈ വെല്ലുവിളിക്കാണ് ഇപ്പോൾ സാങ്കേതിക വിദ്യയിലൂടെ പരിഹാരം കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടെ 2 മണിക്കൂറിലേറെ സമയമെടുത്തിരുന്ന തപാൽ പാഴ്സൽ വിതരണത്തിന് ഇനി വെറും 7 മിനിറ്റ് മതിയാകും. ദുർഘടമായ മലനിരകളിലെ ഗതാഗത തടസ്സങ്ങൾ മറികടന്ന് വേഗമേറിയ സേവനം ഉറപ്പാക്കാൻ ഡ്രോൺ സാങ്കേതികവിദ്യ സഹായകമാകുമെന്ന് അധികൃതർ വിലയിരുത്തുന്നു. ഇതിലൂടെ ഇന്ത്യയിലെ അകന്ന പ്രദേശങ്ങളിലേക്കുള്ള തപാൽ വിതരണ സംവിധാനത്തിന് പുതിയ ദിശ തുറക്കുകയാണ്. ഹിമാചൽ പ്രദേശിലും അസമിലുമായി ഏകദേശം 150 ഡ്രോൺ തപാൽ റൂട്ടുകൾ കൂടി ആരംഭിക്കാനുള്ള പദ്ധതിയും തയ്യാറായിട്ടുണ്ട്. കൂടുതൽ സ്മാർട്ടും പരിസ്ഥിതി സൗഹൃദവും വേഗമേറിയതുമായ തപാൽ സേവനങ്ങളിലൂടെ രാജ്യത്തെ വിദൂര ഗ്രാമങ്ങളെയും മുഖ്യധാരയുമായി കൂടുതൽ കാര്യക്ഷമമായി ബന്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇനി ഒരു കുട്ടി എഴുത്തുകാരനെ പറ്റിയാണ്. തിരുവനന്തപുരം നാലാഞ്ചിറ സെയിന്റ് ഗൊറേറ്റീസ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി അർപ്പിത് ആൻ ഉണ്ണി 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ കൊച്ചുമെടുക്കൻ എഴുതിയ സംസാരിക്കുന്ന പെൻസിൽ എന്ന കഥ ഇപ്പോൾ CBSE 2ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പാഠമായി മാറിയിരിക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയും പെൻസിലും തമ്മിലുള്ള സംഭാഷണമാണ് കഥ. പെൻസിൽ

0: മൂർച്ച കൂട്ടുമ്പോൾ വേദനിക്കുമെന്ന് കരുതുന്ന വിദ്യാർത്ഥിയോട് അക്ഷരങ്ങൾ ഉണ്ടാകുന്നതിൽ തനിക്ക് സന്തോഷമാണ് എന്ന് പെൻസിൽ മറുപടി നൽകുന്നു. തന്റെ കഥാവിശേഷങ്ങൾ അർപ്പിത് നല്ല വാർത്തയുമായി പങ്കുവയ്ക്കുന്നു.
1: ഒരു പെൻസിലും ഒരു കുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണ് കഥയിലുള്ളത്. ഈ പെൻസിലിന് എഴുതുമ്പോൾ മൂർച്ച കൂട്ടുമ്പോൾ വേദനിക്കുമെന്ന് കരുതി ആ പെൻസിലിനെ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു കുട്ടിയാണ് കാണിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ളതെല്ലാം പ്രകൃതിയെല്ലാം പലരും അകം സഹിക്കുകയാണ് നമുക്ക് വേണ്ടി. അപ്പോൾ നമ്മളും അങ്ങനെ ത്യാഗം സ്നേഹമുള്ളവരാകണം എന്നൊരാശയമാണ് ആ കഥയെക്കൂടെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചത്. ഞാൻ 7-ാം ക്ലാസ്സിൽ ഇറക്കിയ എൻ്റെ ആദ്യത്തെ പുസ്തകമായ എൻ്റെ കൂട്ടുകാരൻ എന്ന കഥാപുസ്തകത്തിൻ്റെ ഒരു കഥയാണ് സംസാരിക്കുന്ന പെൻസിൽ. ഞാൻ പിന്നെ വേറൊരു നോവൽ എഴുതിയിട്ടുണ്ട്, 8-ാം ക്ലാസ്സിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അത്ഭുത ലോകത്തിലെ ഇഷ്ട കുട്ടികൾ. പിന്നെ പുതിയൊരു ബുക്ക് ഇറങ്ങാൻ പോകുന്നു, ഒരു ഇംഗ്ലീഷ് ബുക്കാണ്, സ്റ്റോറീസ് ഉള്ള. ഞാൻ കുറെ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്. പ്രത്യേകിച്ച് വായിച്ചത് കൊറോണ സമയത്താണ്. അച്ഛൻ ഇങ്ങനെ കുറെ പുസ്തകങ്ങളൊക്കെ എനിക്ക് തരുമായിരുന്നു ആദ്യമേ. അപ്പൊ അതൊക്കെ വായിച്ചു വെച്ച് പിന്നെ ഞാൻ തന്നെ അച്ഛനോട് ഓരോ ബുക്ക് പറയും, അച്ഛൻ അത് വാങ്ങിച്ചുകൊണ്ട് വരും. ലൈബ്രറിയിലൊക്കെ പോയി ബുക്കൊക്കെ വായിക്കും. ബുക്ക് വായിക്കുമ്പോഴും പിന്നെ എന്റെ ചുറ്റും കാണുന്ന പല കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചാണ് പല കഥകൾ ആശയങ്ങൾ എഴുതുന്നത്. എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ ആശയങ്ങൾ തോന്നുമ്പോൾ ഞാൻ അപ്പൊ എവിടെയൊക്കെ എഴുതി വെക്കും. പിന്നെയാണ് ഞാൻ ഒന്ന് കൃത്യമായിട്ടൊന്ന് എഴുതി എഡിറ്റൊക്കെ ചെയ്ത് എഴുതുന്ന കഥകളൊക്കെ. എന്റെ അച്ഛനൊരു എഴുത്തുകാരനാണ്, ഉണ്ണി അമ്മയമ്പലം എന്ന പേര്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് 2024 ബാലസാഹിത്യത്തിന്. അമ്മ ആൻ സേവിയർ. പിന്നെ എനിക്കൊരു അനീത്തിയുണ്ട്, അൻഷി എന്ന പേര്. ഇപ്പൊ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഭാവിയിൽ എനിക്കൊരു ഒരു IAS ഓഫീസർ ആവാനാണ് ആഗ്രഹം. അതോടൊപ്പം തന്നെ വായനക്കാരെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരനാവാൻ ഒരു നല്ല താല്പര്യമുണ്ട്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന നല്ല കൂടി വരുന്നതാണ്. പക്ഷെ അതിലേക്ക് മാത്രം ചുരുങ്ങല്ല, അതായത് നമുക്ക് ഫോണായാലും എന്തായാലും ഉപയോഗിക്കണം. പക്ഷെ അത് മാത്രമല്ലാതെ വായനയും എഴുത്തും എല്ലാം അതിന്റെ ഒപ്പം കൊണ്ടുപോകണം. കാരണം നമ്മുടെ ചിന്താശേഷിയും ഭാവനാശേഷിയും എല്ലാം കൂടാൻ സഹായിക്കുന്ന വായനയാണ്. മറ്റു മനുഷ്യരെ മനസ്സിലാക്കാൻ, അവരുടെ ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ ഈ വായനയ്ക്കൂടെ എനിക്ക് സാധിക്കുന്നുണ്ട്. നല്ല മനുഷ്യരാവാൻ ഈ വായനയെ എഴുത്തും നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം.
0: ഈ തലമുറയിലെ കൊച്ചു കൂട്ടുകാർക്ക് അർപ്പിതിന്റെ വായനയും എഴുത്തും കാഴ്ചപ്പാടും പ്രചോദനമാകട്ടെ. ഏറ്റവും സന്തുഷ്ടരായ കുട്ടികളുള്ള രാജ്യം ഏതാണെന്ന് അറിയാമോ? ഉത്തരം നെതർലൻഡ്സ്. മഴയെയും തണുപ്പിനെയും വകവയ്ക്കാതെ സൈക്കിളിൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, ജോലി കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്ന മാതാപിതാക്കൾ, കുട്ടികളുടെ അഭിപ്രായങ്ങൾക്കും തീരുമാനങ്ങൾക്കും വില നൽകുന്ന സമൂഹം, ഇതെല്ലാം ചേർന്നാണ് ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടരായ കുട്ടികളെ വളർത്തിയെടുക്കുന്ന രാജ്യമായി വീണ്ടും നെതർലൻഡ്സ് മാറിയിരിക്കുന്നത്. യുണിസെഫിന്റെ കുട്ടികളുടെ പുതിയ ക്ഷേമസൂചിക പ്രകാരം വികസിത രാജ്യങ്ങളിലെ ഏറ്റവും സന്തുഷ്ടരായ കുട്ടികൾ ഡച്ച് കുട്ടികളാണ്. ഈ നേട്ടത്തിനു പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവരുടെ സാമൂഹിക ബന്ധങ്ങളാണെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും അധ്യാപകരുടെയും പിന്തുണയാണ് ഡച്ച് കുട്ടികളുടെ ഏറ്റവും വലിയ ശക്തി. യൂറോപ്പിന്റെ പാർട്ട് ടൈം തലസ്ഥാനം എന്നറിയപ്പെടുന്ന നെതർലൻഡ്സിൽ മാതാപിതാക്കൾ കുറച്ചു മണിക്കൂറുകൾ മാത്രമാണ് ജോലി ചെയ്യുന്നത്. അതിനാൽ കുട്ടികളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനും കഴിയുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഇത് കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നു. സാംസ്കാരിക വിദ്യാഭ്യാസത്തിനും നെതർലൻഡ്സ് വലിയ പ്രാധാന്യം നൽകുന്നു. ലിംഗസമത്വം ഉയർന്ന രാജ്യമായതിനാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ സന്തോഷകരമായ ജീവിതം അനുഭവിക്കുന്നുവെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഡച്ച് മാതാപിതാക്കളുടെ വളർത്തൽ രീതിയും വ്യത്യസ്തമാണ്. കുട്ടികൾക്ക് സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും തീരുമാനങ്ങളിൽ പങ്കാളികളാകാനും അവർ അവസരം നൽകുന്നു. കുട്ടികളുടെ സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന സമൂഹമാണിത്. ചുരുക്കി പറഞ്ഞാൽ, കുട്ടികളുടെ സന്തോഷം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കുടുംബവും സമൂഹവും ഒത്തുചേരുമ്പോഴാണ് ആ രാജ്യത്തെ കുട്ടികൾ സന്തുഷ്ടരാകുന്നത്. ശരിയല്ലേ? നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
2: ആകാശവാണി ഇപ്പോൾ. നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ. ഓരോ വിജയത്തിനു മുൻപ് ഒരു വേദന ഉണ്ടാകും. ആ വേദന പരാജയമല്ല, മറിച്ച് നമ്മെ കൂടുതൽ ശക്തമാക്കുന്ന ഒരു പരിശീലനം മാത്രമാണ്. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ

0: പശുക്കൾക്കും ആകാം. ഡോക്ടർ ടി കെ അനുകുമാരിയുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് പതിവ് പോലെ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, ട്രൈക്കോഡെർമ എങ്ങനെ കർഷകർക്ക് പ്രയോജനപ്പെടുന്നു? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. കർക്കിടകം പ്രകൃതിയും പാരമ്പര്യവും ആത്മീയതയും ചേർന്ന പുണ്യമാസം. മലയാളിയുടെ ജീവിതത്തിൽ ഓരോ മാസത്തിനും അതിന്റേതായ പ്രാധാന്യമുണ്ട്. എന്നാൽ അവയിൽ ഏറ്റവും സവിശേഷമായ മാസമാണ് കർക്കിടകം. മലയാള വർഷത്തിലെ അവസാന മാസമായ കർക്കിടകം മഴയുടെ മാസമാണ്, ആത്മീയതയുടെ മാസമാണ്, ആരോഗ്യ സംരക്ഷണത്തിന്റെ മാസമാണ്, പ്രകൃതിയോടൊപ്പം ജീവിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന മാസമാണ്. പണ്ടുകാലത്ത് ഈ മാസം പഞ്ഞമാസം എന്നറിയപ്പെട്ടിരുന്നുവെങ്കിലും ഇന്നത് പ്രതീക്ഷയുടെ മാസമായി മാറിയിരിക്കുന്നു. മഴയുടെ സംഗീതവും പച്ചപ്പിന്റെ ഭംഗിയും മനുഷ്യന്റെ ആത്മവിചിന്തനവും ഒരുമിച്ച് ചേരുന്ന മാസമാണ് കർക്കിടകം. കർക്കിടകം ആരംഭിക്കുമ്പോൾ കേരളത്തിന്റെ പ്രകൃതി മറ്റൊരു ഭാവത്തിലേക്ക് മാറുന്നു. ഇടവപ്പാതയിലും മിഥുനമഴയിലും നനഞ്ഞ ഭൂമി കർക്കിടകത്തിലെ മഴയിൽ കൂടുതൽ പച്ചപ്പണിയുന്നു. കർക്കിടകത്തെ പഞ്ഞമാസം എന്ന് വിളിക്കുന്നതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. പഴയകാലത്ത് നെൽകൃഷി കഴിഞ്ഞിരുന്നെങ്കിലും പുതിയ വിളവെടുപ്പ് ആരംഭിച്ചിരുന്നില്ല. വീടുകളിലെ ധാന്യശേഖരം കുറഞ്ഞു വരുന്ന സമയമായിരുന്നു അത്. കനത്ത മഴ കാരണം ജോലിക്കും പുറത്തുപോകാൻ പ്രയാസം. അതുകൊണ്ടുതന്നെ ഭക്ഷ്യക്ഷാമവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടിരുന്നു. അതാണ് കർക്കിടകത്തിന് പഞ്ഞമാസം എന്ന പേര് ലഭിക്കാൻ കാരണം. എന്നാൽ ഇന്ന് മെച്ചപ്പെട്ട കാർഷിക രീതികളും സംഭരണ സംവിധാനങ്ങളും കാരണം ആ അവസ്ഥയിൽ വലിയ മാറ്റമുണ്ടായിരിക്കുന്നു. കർക്കിടകത്തെ രാമായണ മാസം എന്നും വിളിക്കുന്നു.
1: ശ്രീരാമനും തമസാനദി തന്നുടെ തീരം ഗമിച്ചു വസിച്ചു.
0: കേരളത്തിലെ അനേകം വീടുകളിൽ വൈകുന്നേരങ്ങളിൽ അധ്യാത്മരാമായണം വായിക്കുന്ന പതിവുണ്ട്. കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് രാമായണ പാരായണം നടത്തുന്നത് ഒരു ആത്മീയ അനുഭവമാണ്. മഴക്കാലം ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറയാനും രോഗങ്ങൾ പിടിപെടാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ആയുർവേദം കർക്കിടകത്തെ ചികിത്സയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിനും ഏറ്റവും അനുയോജ്യമായ മാസമായി കണക്കാക്കുന്നത്. ഈ കാലയളവിൽ ഔഷധ സ്നാനം, എണ്ണ തേച്ചുള്ള കുളി, പഞ്ചകർമ്മ ചികിത്സ, ഔഷധക്കഞ്ഞി എന്നിവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കർക്കിടക കഞ്ഞി കേരളത്തിന്റെ ആരോഗ്യ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. വിവിധ ഔഷധ സസ്യങ്ങളും ധാന്യങ്ങളും ചേർത്താണ് ഈ കഞ്ഞി തയ്യാറാക്കുന്നത്. ഇത് ശരീരത്തിനാവശ്യമായ പോഷകങ്ങൾ നൽകുന്നതിനൊപ്പം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. കർക്കിടകവും കൃഷിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. മഴയില്ലെങ്കിൽ കൃഷിയില്ല. കർഷകന്റെ പ്രതീക്ഷ മഴയിലാണ്. നെൽകൃഷിക്കും പച്ചക്കറി കൃഷിക്കും വാഴയ്ക്കും മറ്റു പല വിളകൾക്കും ഈ മഴ വലിയ അനുഗ്രഹമാണ്. മഴവെള്ളം ഭൂഗർഭജലത്തെ സമ്പുഷ്ടമാക്കുകയും കിണറുകളും കുളങ്ങളും നിറയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ മഴ ഒരു അനുഗ്രഹം മാത്രമല്ല, ചിലപ്പോൾ വെല്ലുവിളിയുമാണ്. അതിശക്തമായ മഴ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമാകുന്നു. കർക്കിടകവാവ് കേരളത്തിലെ പ്രധാന ആചാരങ്ങളിൽ ഒന്നാണ്. ഈ ദിവസം പൂർവികരെ സ്മരിച്ച് ബലിയർപ്പിക്കുന്ന ചടങ്ങുകൾ നടക്കുന്നു. ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷം ലാളിത്യത്തിലാണെന്ന് ഈ മാസം നമ്മെ പഠിപ്പിക്കുന്നു. മഴ പെയ്യുമ്പോൾ മണ്ണിൽ നിന്നുയരുന്ന സുഗന്ധം നമ്മെ ബാല്യകാല ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. മഴയിൽ നനഞ്ഞ വയലുകൾ, ഒഴുകുന്ന തോടുകൾ, തവളകളുടെ കരച്ചിൽ, കിളികളുടെ ശബ്ദം, ഇതെല്ലാം മനോഹരമായ ഓർമ്മകളാണ്. കർക്കിടകം അവസാനിക്കുമ്പോൾ

0: ചിങ്ങപ്പുലരി നമ്മെ വരവേൽക്കുന്നു. പ്രതീക്ഷയുടെയും സമൃദ്ധിയുടെയും ഓണത്തിന്റെയും മാസമായ ചിങ്ങത്തെ വരവേൽക്കാൻ നമ്മെ ഒരുക്കുന്നത് കർക്കിടകമാണ്. അതുകൊണ്ട് തന്നെ കർക്കിടകം ഒരവസാനമല്ല, ഒരു പുതിയ തുടക്കത്തിലേക്കുള്ള യാത്രയാണ്. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കും ആകാം. ക്ഷീരവികസന വകുപ്പ് മുൻ ഡയറക്ടർ ഡോക്ടർ ടി കെ അനികുമാരിയുമായി ജി സന്തോഷ് കുമാർ നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: ഇത് കർക്കിടക മാസമാണ്. അപ്പോൾ നമ്മൾ മനുഷ്യർ പ്രത്യേകിച്ച് ശരീര സംരക്ഷണമൊക്കെ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങൾക്കും പ്രത്യേകിച്ചും നമുക്ക് കറവ് പശുക്കൾക്കും ഒക്കെ ഇത്തരത്തിലുള്ളൊരു സംരക്ഷണം അല്ലെങ്കിൽ പ്രത്യേക ഒരു ചികിത്സാ രീതിയോ അല്ലെങ്കിൽ അതിൻ്റെ ആഹാരത്തിൽ ഉണ്ടാകേണ്ട ചില പ്രത്യേക കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ? അതിൻ്റെ ഒരു ആവശ്യകത എന്താണ്? അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
2: തീർച്ചയായിട്ടും അത് ഒരു ആവശ്യകത തന്നെയാണ്. കാരണം മനുഷ്യരുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന അതേ മാനദണ്ഡത്തിൽ തന്നെ ഉരുക്കളുടെ ആരോഗ്യവും സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അതായത് കർക്കിടക മാസത്തിൽ മനുഷ്യർ ആരോഗ്യ സംരക്ഷണത്തിന് പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തി മരുന്ന് കഞ്ഞി സേവിക്കുന്നവരാണ്. അത് വർഷത്തിൽ ഒരിക്കൽ ശരീരത്തിന് പ്രത്യേകമായി നൽകുന്ന ഒരു സംരക്ഷണ ശൈലി തന്നെയാണ്. നമ്മുടെ പൂർവികർ അത് കൃത്യമായി സേവിച്ചിരുന്നു. എന്നാൽ ഈ ആധുനിക കാലത്ത് അപൂർവമായ ആൾക്കാർ മാത്രമേ കർക്കിടക കഞ്ഞി സേവിക്കുന്നുള്ളൂ. ഉരുക്കളുടെ കാര്യത്തിലും പൂർവികർ പ്രകാരം ചെയ്തു ശ്രദ്ധിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പശുക്കളുണ്ട്, രാവിലെ എഴുന്നേറ്റ് ഇതിങ്ങളെ പാടത്തേക്ക് തല്ലി കൊണ്ടുപോയി അവിടെ കൊണ്ട് വിടുക, വൈകുന്നേരം കൊണ്ടുവരിക. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഔഷധ ഗുണമുള്ള പല തീറ്റകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും കർഷകർ പോലും അറിയാതെ ഉരുക്കളുടെ തീറ്റയിൽ ലഭിക്കുന്നുണ്ട്. ആ തീറ്റയിൽ നിന്ന് കിട്ടുന്ന പാലെന്ന് പറയുന്നതും ഔഷധ ഗുണമുള്ള പാല് തന്നെയാണ് അപ്രകാരം വളരുന്ന ഉരുക്കളിൽ നിന്ന് കിട്ടുന്നത്.
1: അപ്പോൾ അങ്ങനെ തുറന്നുവിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പച്ചമരുന്നുകൾ ഉൾപ്പെടുന്ന തീറ്റ പശുക്കൾക്ക് ലഭ്യമാക്കുന്നത് കൊണ്ട് കർഷകന് ഏത് രീതിയിലാണ് അതിൻ്റെ ഒരു പ്രയോജനം അല്ലെങ്കിൽ നേട്ടം ലഭിക്കുന്നത്?
2: പച്ചമരുന്നുകൾ അല്ലെങ്കിൽ നമ്മളതിനെ കർക്കിടക തീറ്റ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഈ പച്ചമരുന്നുകൾ ഉരുക്കൾക്ക് കൊടുക്കുന്നതിനോടനുബന്ധിച്ച് ഇവർക്ക് കൊടുക്കുന്ന പോഷണം എന്ന ഒരു പ്രാധാന്യം പ്രതിപാദിക്കേണ്ടതുണ്ട്. ഉരുക്കൾക്ക് കൊടുക്കുന്ന പോഷണത്തിൽ സാധാരണ കർഷകർ ചെയ്യുന്നത് കുറച്ച് തീറ്റ, കുറച്ച് പുല്ല്, കുറച്ച് വൈക്കോല് അങ്ങനെയാണ്. പക്ഷേ വലിയ ഫാമുകൾ നടത്തുന്നവർ കൂടുതൽ സമീകൃത കാലിത്തീറ്റ നല്ല വിലയുള്ളത് കൊണ്ട് അതിനെ കൂടുതൽ അങ്ങോട്ട് സമീപിക്കില്ല, ഇല്ല. പക്ഷേ അവരെയും വയറ് നിറയുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ട് ഈ ബിയർ വേസ്റ്റ് പോലുള്ള തീറ്റകൾ കൊടുക്കുന്നുണ്ട്. കുറച്ച് പുല്ല് കൊടുത്തെങ്കിലായി, പുല്ലില്ലെങ്കിൽ വൈക്കോല് എന്തായാലും കൊടുത്തിരിക്കും. പക്ഷേ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പാലിൻ്റെ അളവ് കൂടുതൽ കിട്ടും, പക്ഷേ പാലിൻ്റെ ഗുണമേന്മ അത്ര കണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് ധാതുക്കളുടെ അളവ് കൂടണം, മാംസത്തിൻ്റെ അളവ് കൂടണം, ലാക്ടോസിൻ്റെ അളവ്, ഇതെല്ലാം കൂടിയെങ്കിൽ മാത്രമേ പാൽ വില നന്നായിട്ട് കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് പാൽ സംഘങ്ങളാണല്ലോ ഇപ്പം നമ്മുടെ ക്ഷീരകർഷകരുടെ ഒരു വിപണന കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പാൽ സംഘങ്ങളിൽ പാല് കൊണ്ടുചെല്ലുമ്പോൾ അവിടെ ലാക്ടോമീറ്റർ വെച്ച് റീഡിങ് നോക്കിയ ശേഷമാണ് പാൽ വില ചാർട്ട് അനുസരിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ചാർട്ട് പ്രകാരം നല്ല ഗുണമുള്ള പാലിന് നല്ല വിലയുള്ളൂ. അല്ലാതെ ഏത് പാൽ കൊണ്ടു ചെന്നാലും നല്ല വില കിട്ടണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അപ്രകാരം പാൽ വില കിട്ടണം എന്നുണ്ടെങ്കിൽ സാധാരണ കർഷകർ കൊഴുപ്പിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൊഴുപ്പ് കൂടാനുള്ള ചില കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കൊഴുപ്പ് അങ്ങനെ കൂട്ടും. പക്ഷെ കൊഴുപ്പിന് മാത്രമല്ല പ്രാധാന്യം, കൊഴുപ്പ് ഇതര ഘടകങ്ങളിൽ ഉള്ള മാംസ്യവും കാർബോഹൈഡ്രേറ്റ്, അതിനേക്കാൾ ഉപരിയായിട്ട് വരുന്നത് ധാതുക്കൾ. ധാതുക്കൾ നന്നായിട്ട് കൂടിയാൽ തന്നെ ഈ റീഡിങ്, അതായത് ഇതിൻ്റെ ആപേക്ഷിക സാന്ദ്രത ഈ കൊഴുപ്പിനെ അപേക്ഷിച്ചും ഒക്കെ കൂടുതലുണ്ട്. കൊഴുപ്പിന് സത്യത്തിൽ 1% കുറവേണ ആപേക്ഷിക സാന്ദ്രത. അതേസമയം ഈ പറയുന്ന ധാതുക്കൾക്ക് 4.4% ഉണ്ട്. അതുപോലെ തന്നെ
1: പക്ഷേ പല കർഷകരും അത്
2: ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും കൊഴുപ്പം മാത്രമാണ് പാലിലെ ഘടകം എന്ന ഒരു അന്ധമായി അങ്ങ് വിശ്വസിച്ചിരിക്കുക. പക്ഷേ ആ കൊഴുപ്പ് കഴിഞ്ഞാൽ കിട്ടുന്ന, ഇപ്പം നമുക്ക് തന്നെ ചിന്തിക്കാം, നമ്മൾ പാല് കാച്ചു വെച്ച് കഴിഞ്ഞാൽ കൊഴുപ്പങ്ങ് മാറിക്കഴിഞ്ഞാൽ ജലവും മറ്റ് ഘടകങ്ങളുമാണ്, ജലത്തിൽ മറ്റ് ഘടകങ്ങൾ ആണല്ലോ. അപ്പം ആ ഘടകങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ലാക്ടോമീറ്റർ റീഡിങ്ങിൽ കൂടുതൽ ഇത് വരും, റീഡിങ് കാണിക്കും, വില കൂടുതൽ കിട്ടും. അപ്പം കൊഴുപ്പും ഇതര ഘടകങ്ങളും

0: കൂടെ കൂടിയെങ്കിൽ മാത്രമേ പാൽ വില കൂടുതൽ കിട്ടുകയുള്ളൂ. അപ്പോൾ കർഷകരെ സംബന്ധിച്ച് ഏറ്റവും ഗുണം പാൽ വില കിട്ടുക എന്നുള്ളത്, അതോടൊപ്പം തന്നെ ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള പാല്, ഔഷധ ഗുണം. ഇപ്പം പച്ചമരുന്നുകളെ കുറിച്ച് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ വിഷയത്തിൽ പച്ചമരുന്നുകൾ അറിയാതെ നേഞ്ഞു തിന്നുന്നതിന് കിട്ടുന്നു, അല്ലാത്ത കർഷകർക്ക് പ്രത്യേകമായി ഇത് കൊടുക്കാം എന്നൊരു പ്രചരണമാണ് നമുക്കിപ്പോൾ ഇതുകൊണ്ട് ഈ ഇന്നത്തെ വിഷയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അപ്രകാരം കൊടുക്കുമ്പോൾ ഔഷധ ഗുണമുള്ള പാല് നമുക്ക് കിട്ടും. ഇപ്പം ജൈവപാലെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ജൈവപാല് എവിടെ കൊടുക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ജൈവപാല് ഉൽപ്പാദനത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് നോക്കിയാൽ അത് അപൂർവമായി മാത്രമേ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ആ ജൈവപാലിൻ്റെ അർത്ഥം തന്നെ അതിലുണ്ട്. പക്ഷെ ആ അർത്ഥം ഇല്ലാതെ തന്നെയാണ് പാല് ജൈവപാലെന്ന് പറയുന്നത്. പക്ഷെ ഇപ്രകാരം കൊടുക്കുന്നതിന് യഥാർത്ഥത്തിൽ വളമൊന്നും മറ്റു രാസവളങ്ങൾ ചേരാതെ കൃഷി ചെയ്യുന്നതും ചാണകവും ചാരം അങ്ങനെയൊക്കെ ഇട്ടുള്ള വളസമ്പ്രദായത്തിലുള്ള പച്ചപ്പുല്ല് കൊടുത്തും ഇപ്രകാരമുള്ള പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയും തീറ്റ കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വലിയൊരു പായൽ സസ്യമാണ് അസോള. അതിനും വലിയ ഗുണമേന്മയുള്ളതുണ്ട്. അത് കൊടുത്താലും ഈ പറയുന്ന റീഡിങ് കിട്ടുകയും ഗുണമേന്മ കൂടുകയും മാംസ്യം കൂട്ടുകയും ധാതുക്കളാണ് പ്രധാനമായിട്ടും കൂടുതൽ വേണ്ടത്. അത് പ്രകൃതിദത്തമായ ധാതുക്കളാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ മനുഷ്യരുടെ എല്ലുകൾക്ക് ബലം കിട്ടാനും ഇതൊക്കെ തന്നെയാണ് വേണ്ടുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഈ പ്രകൃതിദത്തമായ ഈ ധാതുക്കൾ ഈ പച്ചപ്പുല്ലിലൂടെയും ഈ പച്ചമരുന്നുകളിലൂടെയും ഈ അസോളയിലൂടെയും ഒക്കെ ഉരുക്കൾക്കത് കിട്ടുമ്പോൾ ആ പാലിലോട്ട് ആ ഔഷധ ഗുണമുള്ള പാല് കിട്ടുമ്പോൾ അത് നമുക്ക് കഴിക്കുമ്പോൾ നമ്മളുടെ ആരോഗ്യത്തിനും നല്ലതാണ്. ആരോഗ്യമുള്ളൊരു ജനതയ്ക്ക് ഈ പറഞ്ഞ പോലെ ആരോഗ്യമുള്ള ഉരുക്കൾ ആവശ്യമാണ്. ആരോഗ്യമുള്ള ഉരുക്കൾക്ക് ഗുണമേന്മയുള്ള തീറ്റ അത്യാവശ്യമാണ്. അത് അനിവാര്യമാണ്.
1: അസോളയുടെ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് കർഷകർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിയുക?
0: അസോള അല്ലാതെ ഇപ്പം അതുമായി ബന്ധപ്പെട്ട് അസോള ചെയ്യുന്ന ഇപ്പോൾ ഒരുപാട് വ്യാപകമായി വന്നിട്ടുണ്ട്. നമ്മൾ 2002 കാലഘട്ടത്തിലാണ് അസോള പദ്ധതി ക്ഷീര വികസന വകുപ്പിൽ ഒരു പദ്ധതിയായിട്ട് തന്നെ ആവിഷ്കരിച്ചത്. അതിനുശേഷം വ്യാപകമായി അസോള കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ പാലിന് നല്ല മാറ്റമുണ്ട്. അതിലുപരിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പച്ചമരുന്നുകൾ ഉള്ളതും പുല്ല് കൂടുതലുള്ള സമയത്തും അത് വെട്ടിയരിഞ്ഞ് വെള്ളം നീക്കം ചെയ്ത് ഇത് സൈലേജ് എന്ന് പറയുമ്പോൾ വൈക്കോല് യൂറിയ ചേർത്ത് യൂറിയ ഫോർട്ടിഫിക്കേഷൻ ചെയ്യുന്നതാണ് സൈലേജായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. മറ്റത് പുല്ല് ധാരാളം ഉള്ളത് അതൊന്നും തന്നെ ചേർക്കാതെ വെള്ളം മാറ്റിയിട്ട് അത് ഉണക്കാതെ തന്നെ ഒരു സിസ്റ്റത്തിലാണ് അത് വെള്ളം മാറിയതിനു ശേഷം അത് ഉരുട്ടി ഉരുട്ടി ഉരുട്ടി വെച്ച് സൂക്ഷിച്ച് അതിനെ ഹേ എന്നാണ് പറയുന്നത്. പക്ഷേ ഹേ സമ്പ്രദായം ആരും തന്നെ ചെയ്യുന്നില്ല. അപൂർവ്വം ആരെങ്കിലും ചെയ്തെങ്കില ഇപ്പം ഇപ്പം ഹേയുടെ പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇപ്പൊ പച്ചമരുന്നുകൾ പൊടിയായിട്ടല്ലേ ആയുർവേദത്തിൽ കിട്ടി നമ്മൾ കഞ്ഞി വെച്ച് കുടിക്കുന്നത്. അപ്പൊ ആ ഒരു മാനദണ്ഡം നോക്കണം. അപ്പൊ ഇപ്രകാരം നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് ഉരുക്കൾക്ക് ഒരു നിശ്ചിത അളവ് കൊടുത്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതിന്റെ ഡെഫിഷ്യൻസി ഇല്ലാതാവും. കാരണം പച്ചപ്പുല്ലുകൾ കൊടുത്തെങ്കിൽ മാത്രമേ വൈറ്റമിൻ എ എന്ന ഒരു ഘടകം പാലിലേക്ക് നന്നായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം ഇപ്പോൾ ഉള്ളവർ പച്ചപ്പുല്ല് കൊടുക്കാൻ പറ്റാത്തവരും പശുവിനെ വളർത്തുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ െ കിട്ടണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 5 കിലോ പച്ചപ്പുല്ലെങ്കിലും ഉരുക്കൾക്ക് കൊടുക്കണം എന്നുള്ളത് നിർബന്ധം തന്നെയാണ്. കാരണം നമ്മുടെ മനുഷ്യരുടെ ആയിട്ട് ബന്ധപ്പെടുത്തുകയാണെങ്കിലും ഒരു ദിവസം നമ്മുടെ കേരളീയർക്ക് ഒരു ദിവസം ഒരു നേരമെങ്കിലും ഇത്തിരി കഞ്ഞി കുടിക്കണം അല്ലേ. ഒരു നേരമെങ്കിലും നമുക്ക് കഞ്ഞി കുടിച്ചാലേ ആ ഒരു എന്താ നമ്മുടെ ശീലം. ഉരുക്കൾക്ക് വൈറ്റമിനെ കിട്ടണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 5 കിലോ പച്ചപ്പുല്ല് നിർബന്ധമായും കൊടുക്കേണ്ടതെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു വശങ്ങളിലേക്ക് എല്ലാവരും അവരുടെ തിരക്ക്. ചക്ക സീസണിൽ ചക്ക കൊടുക്കും, പിന്നെ പൈനാപ്പിൾ കൃഷിയുള്ളവരുടെ ഇതൊക്കെ കൊടുക്കും, പൈനാപ്പിളിൻ്റെ വേസ്റ്റ്. പക്ഷെ അതൊക്കെ ശാസ്ത്രീയമല്ല, അതൊക്കെ കൊടുക്കുന്ന ദോഷങ്ങളുണ്ട്. അതുപോലെ തന്നെ ചിലർ കഞ്ഞി വെച്ച് കൊടുക്കുന്നുണ്ട്. കഞ്ഞി വെച്ച് കൊടുക്കാതെ പലരോടും നമ്മളതിനെ ഒന്ന് മാറ്റിപ്പിടിക്കാൻ പറഞ്ഞ ചെയ്യില്ല. കാരണം ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവും ഉരുക്കൾക്ക് കഞ്ഞി കൊടുത്താൽ.
1: രീതിയിലാണ് മാറ്റി ചെയ്യാൻ നമുക്ക് പറ്റുന്നത്?
0: ഏത് കഞ്ഞി? കഞ്ഞി ശരിക്കും ശാസ്ത്രീയ രീതിയിൽ കൊടുക്കുന്ന തീറ്റയിൽ പെടുന്നതേയല്ല. മനസ്സിലായോ?
1: അതായത്
0: ഉരുക്കളുടെ പ്രത്യേകത എന്ന് പറയുന്ന ഈ പരുക്കൻ ആഹാരമായ പച്ചപ്പുല്ല് വൈക്കോല് എന്നിവ ദഹിപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ 4 അറകളുള്ള ഒരു ആമാശയ സംവിധാനമാണ്. അപ്പോൾ ആ

0: ഒരു സംവിധാനം മനുഷ്യർക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് അത് ഈ നാലറകളിലുള്ള ഈ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു മെഷീൻ പ്രവർത്തനത്തിന് തുല്യമായാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ ഊർജം ഈ പശുക്കളുടെ പാൽ ഉൽപ്പാദനം നടക്കുമ്പോൾ ഈ പശുക്കൾക്ക് നല്ല ഊർജം നഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ ശരിക്കു പറഞ്ഞാൽ ഈ അസ്ഥിക്കൊക്കെ ഭയങ്കര ക്ഷീണം സംഭവിക്കുവാണ്. അപ്പം നമ്മളിങ്ങനെ പാല് കറക്കുന്നത് മാത്രമല്ല അവരുടെ ഊർജം നഷ്ടപ്പെടുന്നത് നികത്താനായിട്ട് മറ്റു രോഗങ്ങൾ വരാതിരിക്കാനും പകർച്ചവ്യാധികൾ വരാതിരിക്കാനും ഈ പറഞ്ഞ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയുള്ള തീറ്റ സമ്പ്രദായം നമ്മൾ പരിപാലിക്കേണ്ടതുണ്ട്.
1: ഇപ്പം നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ മാറിയ ഒരു സാഹചര്യത്തിൽ, പുതിയ സാഹചര്യത്തിൽ പശുക്കളെ തുറന്നുവിട്ട് മേയ്ക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ പ്രായോഗികമല്ല. അപ്പോൾ അതിന് ബദലായിട്ട് നമുക്ക് ഏത് രീതിയിൽ ഇത്തരം പോഷകമൂല്യമുള്ള തീറ്റകൾ നമുക്ക് പശു ഉരുക്കൾക്ക് കൊടുക്കാൻ പറ്റും? ഏത് രീതിയിൽ അത് നമുക്ക് ചെയ്യാൻ കഴിയും?
0: അഴിച്ചുവിട്ട് മേയാൻ പറ്റാത്ത വിധത്തിൽ ശാസ്ത്രീയമായി തന്നെ അതിൻ്റെ കാര്യങ്ങൾ പഠിക്കണം. വീട്ടിൽ തന്നെ നിർത്തി വളർത്തുന്ന വലിയ തൊഴുത്തുകളൊക്കെ പണിതുകൊണ്ട് അത് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യാത്തവരെ സംബന്ധിച്ച് ശാസ്ത്രീയമായ പശുപരിപാലന രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ച ശേഷം മാത്രമേ പശുപരിപാലനത്തിൽ ഏർപ്പെടാവുള്ളൂ. അല്ലെങ്കിൽ അതൊരു നഷ്ടത്തിലേക്ക് തന്നെ നമ്മുടെ അറിവുകേട് കൊണ്ടെത്തും. എന്നിട്ട് പശു വളർത്തൽ ഒരു നഷ്ടമാണെന്ന് പറയരുത്. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് നമ്മുടെ ക്ഷീരവികസന വകുപ്പിൻ്റെ പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ബ്ലോക്ക് തലത്തിൽ ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുകളുണ്ട്. അവിടെ നിന്ന് നമ്മൾ പുൽക്കടകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പശുപരിപാലനത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും പഠിച്ച ശേഷം മാത്രമേ ഈ പറഞ്ഞ ആദ്യം തൊട്ട് പശുക്കളെ എടുക്കുന്നതിൻ്റെ രീതികൾ, അതൊക്കെ കൊടുക്കുന്ന പോഷണത്തിൻ്റെ രീതികൾ, അതുപോലെ തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ്, ഇതെല്ലാം പഠിച്ച ശേഷം മാത്രമേ നമുക്കതിലേക്ക് കടക്കാവുള്ളൂ. അപ്പോൾ ശാസ്ത്രീയ തീറ്റയിൽ പെടുന്നത് ഇപ്പം നമ്മൾ കൊടുക്കുന്ന വകുപ്പിൽ നിന്നും ഹൈബ്രിഡ് നേപ്പിയർ ഇനത്തിലുള്ള പുൽക്കടകൾ ക്ഷീരസംഘം വഴി ക്ഷീരകർഷകരുടെ വീടുകളിൽ സൗജന്യമായി എത്തിക്കുന്നുണ്ട്. അത് ചെയ്യുന്നതിനുള്ള സബ്സിഡികൾ കൊടുക്കുന്നുണ്ട്. ഇതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ക്ഷീരസഹകരണ സംഘങ്ങളുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ SH ഗ്രൂപ്പുകളുണ്ട്. ചില ചാരിറ്റി സൊസൈറ്റികൾ അങ്ങനെയുള്ളവരൊക്കെ കൊടുക്കുന്നുണ്ട്. സപ്പോർട്ടുണ്ട്, സപ്പോർട്ടില്ലായികയില്ല. ആര് വേണമെന്ന് പറഞ്ഞാലും കൊടുത്തിരിക്കും. കർഷകരല്ല ഇപ്പോൾ കൂടുതൽ പുൽകൃഷി ചെയ്യണത്, ഇതൊരു വ്യവസായമാക്കി പോകുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ട്. അവരിതിൽ നിന്ന് ജീവിക്കുന്നുണ്ട്. വളരെ ഒരു പ്രധാന ബിസിനസ്സായിട്ട് മാറിയിട്ടുണ്ട്. അറിവിലൂടെ മാത്രമേ പശുപരിപാലനം ലാഭകരമാവുകയുള്ളൂ.
2: കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കും ആകാം. ക്ഷീരവികസന വകുപ്പ് മുൻ ഡയറക്ടർ ഡോക്ടർ TK അനുകുമാരിയുമായി G സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, ട്രൈക്കോഡെർമ എങ്ങനെ കർഷകർക്ക് പ്രയോജനപ്പെടുത്താം? ഉത്തരം, ട്രൈക്കോഡെർമ വിളകളെ മണ്ണിലൂടെ പകരുന്ന നിരവധി രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്ന ഒരു ജൈവ രോഗനിയന്ത്രണ മിത്ര കുമിളാണ്. മണ്ണിലുള്ള രോഗകാരികളായ കുമിളുകളെ നേരിട്ട് ആക്രമിക്കുകയും അവയുടെ വളർച്ച തടയുകയും ചെയ്യുന്നതിലൂടെയാണ് ട്രൈക്കോഡെർമ പ്രവർത്തിക്കുന്നത്. വേരുചീയൽ, വാട്ടരോഗം, ഡാമ്പിംഗ് ഓഫ്, കോളർ റോട്ട്, റൈസോം റോട്ട് തുടങ്ങിയ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഇത് വളരെ ഫലപ്രദമാണ്.

പച്ചക്കറികൾ, തെങ്ങ്, വാഴ, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങി നിരവധി വിളകളിൽ ഇത് വിജയകരമായി ഉപയോഗിച്ചു വരുന്നു. ട്രൈക്കോഡെർമ മണ്ണിലോ ചെടിയുടെ വേരുകളിലോ പ്രയോഗിക്കുമ്പോൾ അത് അതിവേഗം വളർന്ന് വേരുകൾക്കു ചുറ്റും ഒരു സംരക്ഷണ കവചം രൂപപ്പെടുത്തുന്നു. ഇതുവഴി രോഗകാരികളായ കുമിളുകൾ ചെടിയെ ആക്രമിക്കുന്നത് തടയുകയും വേരുകളെ ആരോഗ്യത്തോടെ നിലനിർത്തുകയും ചെയ്യുന്നു. രോഗനിയന്ത്രണം മാത്രമല്ല, വേരുകളുടെ വളർച്ചയും ശക്തിപ്പെടുത്താൻ ട്രൈക്കോഡെർമ സഹായിക്കുന്നു. മണ്ണിലുള്ള പോഷകങ്ങളും ജലവും കൂടുതൽ കാര്യക്ഷമമായി ആഗിരണം ചെയ്യാൻ ചെടികളെ ഇത് പ്രാപ്തരാക്കുന്നു. അതിന്റെ ഫലമായി ചെടികൾക്ക് മികച്ച വളർച്ചയും കൂടുതൽ വിളവും ലഭിക്കുന്നു. പ്രതികൂല കാലാവസ്ഥയെയും രോഗബാധയെയും നേരിടാനുള്ള ശേഷിയും വർദ്ധിക്കുന്നു. ജൈവ ഉൽപ്പന്നമായതിനാൽ രാസകുമിൾനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാനും അതുവഴി കൃഷി ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും ട്രൈക്കോഡെർമ സഹായിക്കുന്നു. ട്രൈക്കോഡെർമ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. വിത്ത് പരിചരണത്തിനായി ശുപാർശ ചെയ്ത അളവിൽ ട്രൈക്കോഡെർമ അല്പം വെള്ളത്തിൽ കലക്കി കുഴമ്പ് രൂപത്തിലാക്കി വിത്തിൽ ഒരുപോലെ പുരട്ടുക. തുടർന്ന് തണലിൽ ഉണക്കിയ ശേഷം വിതയ്ക്കുക. തൈകളുടെയോ നടീൽ വസ്തുക്കളുടെയോ പരിചരണത്തിനായി തൈകളുടെ വേരുകളോ വാഴക്കന്നുകൾ, കുരുമുളക് തൈകൾ തുടങ്ങിയ നടീൽ വസ്തുക്കളോ ട്രൈക്കോഡെർമ ലായനിയിൽ 20 മുതൽ 30 മിനിറ്റ് വരെ മുക്കിവെച്ച ശേഷം നടുന്നത് പ്രാരംഭഘട്ടത്തിൽ രോഗബാധ കുറയ്ക്കാൻ സഹായിക്കും. മണ്ണിൽ ഇത് പ്രയോഗിക്കുന്നതിനായി നന്നായി അഴുകിയ ചാണകവളമോ കമ്പോസ്റ്റോ ഉപയോഗിച്ച് ട്രൈക്കോഡെർമ കലർത്തി നേരിയ ഈർപ്പം നിലനിർത്തിക്കൊണ്ട് ഏതാനും ദിവസം തണലിൽ സൂക്ഷിക്കുക. തുടർന്ന് ഈ മിശ്രിതം ചെടികളുടെ ചുവട്ടിൽ വിതറുകയോ മണ്ണിൽ ചേർക്കുകയോ ചെയ്യാം. ഇതിലൂടെ ട്രൈക്കോഡെർമ നന്നായി വളർന്ന് ദീർഘകാല സംരക്ഷണം നൽകും. ചില മുൻകരുതലുകളും വളരെ പ്രധാനമാണ്. എല്ലായ്പ്പോഴും വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഗുണമേന്മയുള്ള ട്രൈക്കോഡെർമ മാത്രം ഉപയോഗിക്കുക. മണ്ണിൽ ആവശ്യമായ ഈർപ്പമുണ്ടായിരിക്കണം. നേരിട്ടുള്ള ശക്തമായ സൂര്യപ്രകാശത്തിൽ ഇത് ദീർഘനേരം വയ്ക്കരുത്. രാസകുമിൾനാശിനികളുമായി ട്രൈക്കോഡെർമ ഒരുമിച്ച് കലർത്തി ഉപയോഗിക്കരുത്. കുമിൾനാശിനി പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് 1 മുതൽ 2 വരെ ഇടവേള നൽകിയ ശേഷമേ ട്രൈക്കോഡെർമ ഉപയോഗിക്കാവൂ. ആരോഗ്യമുള്ള മണ്ണാണ് മികച്ച കൃഷിയുടെ അടിസ്ഥാനം. ട്രൈക്കോഡെർമ പോലുള്ള ജൈവരോഗ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ രോഗബാധ കുറയ്ക്കാനും മണ്ണിന്റെ ആരോഗ്യവും ഫലഭൂയിഷ്ഠതയും മെച്ചപ്പെടുത്താനും കൃഷി ചെലവ് കുറയ്ക്കാനും മികച്ച വിളവും വരുമാനവും നേടാനും കഴിയും. ജൈവകൃഷിയിലേക്കും സുസ്ഥിര കൃഷിയിലേക്കുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് ട്രൈക്കോഡെർമയുടെ ഉപയോഗം. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.

ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ നടത്തുന്ന BSc അഗ്രികൾച്ചർ, പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം കുമരകം കോട്ടയം, BSc ഹോർട്ടിക്കൾച്ചർ കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളാനിക്കര തൃശൂർ,

ബിടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജി, തവനൂർ, മലപ്പുറം എന്നീ പ്രോഗ്രാമുകളിലെ CUET സീറ്റുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 28 മാസം. അന്വേഷണങ്ങൾക്ക് 0487-243-819 എന്ന നമ്പറിൽ ഓഫീസ് സമയത്ത്, അതായത് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ബന്ധപ്പെടാം. മഴ, വെള്ളപ്പൊക്കം, ശക്തമായ കാറ്റ്, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ മൂലം കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. ലഭിക്കുന്ന പരാതി

0: ബന്ധപ്പെടാം. മഴ, വെള്ളപ്പൊക്കം, ശക്തമായ കാറ്റ്, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ മൂലം കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. ലഭിക്കുന്ന പരാതികളും വിവരങ്ങളും അതിവേഗം ബന്ധപ്പെട്ട കൃഷി ഓഫീസുകൾക്ക് കൈമാറി ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും. ഇതോടനുബന്ധിച്ച് എയിംസ് പോർട്ടൽ മുഖേന കർഷകർ സമർപ്പിക്കുന്ന അപേക്ഷകളുടെയും നഷ്ടപരിഹാര നടപടികളുടെയും പുരോഗതി തത്സമയം നിരീക്ഷിക്കാൻ കഴിയുന്ന ഡാറ്റാബേസും സജ്ജീകരിച്ചിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കർഷകർക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. എറണാകുളം 9383471150. തൃശ്ശൂർ 9383473242. പാലക്കാട് 9383471457. മലപ്പുറം 9383471618. കോഴിക്കോട് 9383471779. കാർഷിക നിർദ്ദേശങ്ങൾ. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ട രോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചീയുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുതു മാറ്റിയ ശേഷം കുമ്മായം 1 സെന്റിന് 2.5 കിലോ വീതം ഇടണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. പടവലം, പാവൽ എന്നിവ കായ്ക്കുന്നതോടെ കായ്ച്ചയുടെ ശല്യം തുടങ്ങും. പുഴുക്കൾ കായ്ക്കുള്ളിലെ മാംസള ഭാഗങ്ങൾ തിന്ന് നശിപ്പിക്കുന്നു. പിന്നീട് ഇവ അഴുകാൻ തുടങ്ങും. ഈ പുഴുക്കളുടെ സമാധി ദശ മണ്ണിനുള്ളിലാണ്. കേടുവന്ന കായകൾ മണ്ണിൽ വീഴാതെ പറിച്ചെടുത്ത് നശിപ്പിക്കണം. പന്തലിൽ ഇടവിട്ട് പഴക്കണി, തുളസിക്കണി എന്നിവ തൂക്കിയിട്ടാൽ കായ്ച്ചയുടെ ആക്രമണം ചെറുക്കാനാകും. കൂടാതെ ഫിറമോൺ കെണികൾ 15 സെന്റിന് 1 എണ്ണം എന്ന തോതിൽ തോട്ടത്തിൽ തൂക്കിയിടുക. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ആരംഭമായതിനാൽ പച്ചക്കറികളിൽ മൃദുരോമപ്പൂപ്പ് എന്ന കുമിൾ രോഗം കാണാനിടയുണ്ട്. പ്രതിവിധിയായി കർസേറ്റ് 2 ഗ്രാം അല്ലെങ്കിൽ ഇക്വേഷൻ പ്രോ 1 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ ട്രൈക്കോഡെർമ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 15 ദിവസം ഇടവിട്ട് ഇലയുടെ അടിയിൽ പൊതിയത്തക്ക വിധം കലക്കി തളിക്കുക. ഗ്രാമക്ഷേമ വാർത്തകളാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില.
2: ശനി രാവിലെ 11:50
1: റീഗൽ ജ്വല്ലേഴ്സ് ഞായറാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
0: ആകാശവാണി തൃശൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
4: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. രാജിക്കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CJP നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയ് ദിവസ് നാളെ. കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത ധീര സൈനികർക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുന്നു. അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 60 കടന്നു. കേരളത്തിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിൽ 2-ാം മത്സരത്തിൽ സിംബാബ്വേക്ക് 220 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി.

0: നീറ്റ് പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. രാജിക്കത്ത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചതായി അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 10 ദിവസമായി രാജ്യത്ത് വിദ്യാർത്ഥി പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യം കടുത്ത വേദനയുണ്ടാക്കിയതായി ശ്രീ പ്രധാൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ മാർഗനിർദ്ദേശത്തിനും നിരന്തരമായ പിന്തുണയ്ക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. 2026 നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുകൾ സംബന്ധിച്ച അന്വേഷണം CBIക്ക് കൈമാറിയിരുന്നതായും ആദ്യ പരീക്ഷ റദ്ദാക്കിയിരുന്നതായും ശ്രീ പ്രധാൻ ഓർമ്മിപ്പിച്ചു. അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നടത്താനാണ് സർക്കാർ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയവുമായി ബന്ധപ്പെട്ട് CJPയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നു വന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച വിജയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് CJP പ്രതിനിധികൾ അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതുൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതായി CJP പ്രതിനിധികൾ സംയുക്ത വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നിയമപ്രകാരമുള്ള പരമാവധി നഷ്ടപരിഹാരം നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
1: हम एजुकेशन के एग्जामिनेशन के रिफॉर्म्स के लिए जो आपका चार्टर है उस पर हम गहन चिंतन भी करेंगे और आपके डेलीगेशन के साथ बातचीत करके जो कुछ भी हम डेलिबरेट कर सकेंगे वो हम करने का प्रयास करेंगे.
0: കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവരുമായി CJP വക്താക്കളായ സൗരവ് ദാസ്, അശുതോഷ് രംഗ എന്നിവർ നടത്തിയ മൂന്നാംഘട്ട ചർച്ചയിലാണ് അന്തിമ തീരുമാനമുണ്ടായത്. വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ധർമ്മേന്ദ്ര പ്രധാന്റെ സേവനങ്ങൾക്കും രാജ്യത്തിന് നൽകിയ സംഭാവനകൾക്കും കേന്ദ്രമന്ത്രി കിരൺ റിജിജു നന്ദി അറിയിച്ചു. അതേസമയം രാജ്യചരിത്രത്തിലെ നിർണായക നിമിഷമാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെന്ന് കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. വിദ്യാർത്ഥികളുടെ ധൈര്യത്തെ പ്രിയങ്ക ഗാന്ധി പ്രശംസിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകൾ തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു. വ്യാജ വാർത്തകൾ, നിർമ്മിത ബുദ്ധി അധിഷ്ഠിത വീഡിയോകൾ തുടങ്ങിയവ സാമൂഹ്യമാധ്യമ പേജുകളിലൂടെ പങ്കുവയ്ക്കുന്നതായും ഇത്തരത്തിലുള്ള 400+ അക്കൌണ്ടുകൾ മരവിപ്പിച്ചതായും സെൻട്രൽ ഡൽഹി DCP രോഹിത് രാജ്ബീർ സിംഗ് പറഞ്ഞു. രാജ്യതലസ്ഥാനത്ത് ജനത്തിരക്കും രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നതിനാൽ ന്യൂഡൽഹി മേഖലയിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനുമായി ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി UPSC പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ദൂരദർശനിലൂടെയും ആകാശവാണിയിലൂടെ എല്ലാ നിലയങ്ങളിലൂടെയും പരിപാടി കേൾക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 27-ാമത് കാർഗിൽ വിജയ് ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകം. 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്ന നിരവധി പരിപാടികളോടെയാണ് 2 ദിവസത്തെ അനുസ്മരണ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമായത്. ധീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. റൊമാനിയയുമായുള്ള പങ്കാളിത്തം മെച്ചപ്പെടുത്താൻ റൊമാനിയയിലെ ഇന്ത്യൻ സമൂഹം സുപ്രധാന പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനകളെ രാഷ്ട്രപതി പ്രശംസിച്ചു. ബുക്കാറസ്റ്റിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. പ്രവാസികൾ എല്ലായ്പ്പോഴും അവരുടെ മാതൃരാജ്യവുമായി ആഴത്തിലുള്ള ബന്ധം നിലനിർത്തുന്നതായും അവരുടെ സേവനങ്ങളും സമർപ്പണബോധവും ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു.
3: പിച്ചിലെ ദോ ദിനോ കി അപ്നി യാത്ര കെ ദോരാൻ മെനെ ഭാരത് കെ പ്രതി റൊമാനിയ കി ആത്മീയത ഓർ സദ്ഭാവന കോ മെ പ്രത്യക്ഷ അനുഭവ കിയ. ആജ് ഹമാരെ ദോനോ ദേശോ കെ ബീച്ച് സഹയോഗ് പെഹ്ലേ സെ കഹീ അധിക വ്യാപക ഓർ ഗതിശീൽ ഹെ. ഹമാരി സർക്കാരെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ക്ലൈമേറ്റ് ചേഞ്ച് സെ നിപട്നെ കെ പ്രയാസോ ആതങ്കവാദ് കെ വിരുദ്ധ സഹയോഗ് തഥാ റൂൾസ് ബേസ്ഡ് ശാന്തിപൂർണ അന്താരാഷ്ട്രീയ വ്യവസ്ഥാ കോ ബഢാവാ ദേനെ ജേസെ വിശ്വ മുദ്ദോ പോർ മിൽകർ കാര്യ കർ രഹേ ഹെ.
0: വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജന

0: വിവരങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൈ ഭാരതാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഗുജറാത്തിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഗോവ, മഹാരാഷ്ട്ര, ഒഡീഷ, രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡിഗഡ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പുണ്ട്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്ന് മുതൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ദാമൻ, ദാദ്ര, നാഗർ ഹവേലി, ദക്ഷിണ ഗുജറാത്ത് എന്നിവിടങ്ങളിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടന്ന 170 പേരെ ഇന്ത്യൻ തീരസംരക്ഷണ സേന രക്ഷപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തുടർച്ചയായ മഴ, വെള്ളപ്പൊക്കം, കാലാവസ്ഥാ വെല്ലുവിളി എന്നിവയ്ക്കിടയിലായിരുന്നു രക്ഷാപ്രവർത്തനം. ഈ മാസം 22 അർദ്ധരാത്രി മുതൽ 11 ഘട്ടങ്ങളായാണ് രക്ഷാപ്രവർത്തനം നടന്നത്. അസമിൽ പ്രളയം രൂക്ഷമായി തുടരുന്നു. ശിവസാഗർ, ചരായ്ദിയോ, ജോർഹട്ട് ജില്ലകളെയാണ് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട 14 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ മരണസംഖ്യ 61 ഉയർന്നു. പ്രധാന നദികളെല്ലാം അപകടനില കവിഞ്ഞൊഴുകുന്നത് അപ്പർ അസമിലെ വെള്ളപ്പൊക്ക സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ഇതുവരെ 100,000+ പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചിട്ടുള്ളത്. സിക്കിമിലെ നാംചി ജില്ലയിലെ ഫാംതാം ഗ്രാമത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 2 പേർ മരിച്ചു. പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. സിംബാബ്വെയിൽ നടക്കുന്ന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ആതിഥേയർക്ക് 220 റൺസിന്റെ വിജയലക്ഷ്യം. 5 നഷ്ടത്തിൽ ഇന്ത്യ 219 റൺ നേടി. ടോസ് നേടിയ സിംബാബ്വെ ഇന്ത്യയെ ബാറ്റിംഗ് നയിക്കുകയായിരുന്നു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ സിംബാബ്വെ ഓവറുകളിൽ റൺസ് എന്ന നിലയിലാണ്. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹെയ്ൻ നേരിട്ട് സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് 1 മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജാദുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്ത റൗണ്ടിലേക്ക് മുന്നേറി. ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിലെത്തി ഇന്ത്യയുടെ അനാഖ് സിംഗ്. ടൂർണമെന്റിന്റെ ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഈ 18-കാരി. കാനഡയിൽ നടന്ന സെമിഫൈനലിൽ ഈജിപ്തിന്റെ ബാർബ സമേഹിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ചരിത്ര നേട്ടം. ഫൈനലിൽ ഈജിപ്തിന്റെ ഖുറയ്യ സലീമിനെ അനഹത്ത് നേരിടും. പുരാതന ബുദ്ധമത കേന്ദ്രമായ സാരാനാഥ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സാരാനാഥിനെ ഉൾപ്പെടുത്തിയത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമായ നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. രാജിക്കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CJP നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ. 27th കാർഗിൽ വിജയ് ദിവസ് നാളെ. കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത ധീര സൈനികർക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുന്നു. അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 60 കടന്നു. കേരളത്തിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിൽ 2 മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 220 റൺ വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി ഇപ്പോൾ യുവവാണി.
2: ഗുഡ് ഈവനിംഗ് ഡിയർ ലിസണേഴ്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് യുവവാണി സ്പെഷ്യൽ 3 കമ്മിംഗ് ആൻഡ് ഫാസ്റ്റ്, എ മൂവി റിവ്യൂ ബൈ മാനസ.
3: Good evening, dear listeners. Today, we take a moment to appreciate a film that is quite unusual and deeply reflective. The film is Surai, A Wife from the Future. Some films entertain us, some film surprises. And then there are films like this one. The films that do not try too hard but slowly stay with us. At first glance, the premise feels simple.

0: ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 57 മിനിറ്റ് 42 സെക്കൻഡ്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പഴയ കാലങ്ങളിൽ റേഡിയോ എന്ന ഉപകരണത്തിലൂടെ മാത്രം കേട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം ആകാശവാണി ഇപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൂരദേശങ്ങളിലിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെയും അരികിലുണ്ടല്ലോ.
2: ഇനി മുതൽ എല്ലാ ആകാശവാണി നിലയങ്ങളുടെയും പ്രക്ഷേപണം OTT പ്ലാറ്റ്ഫോമായ വേവ്സിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് വേവ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തത്സമയം പരിപാടികൾ ആസ്വദിക്കൂ.

നാളെ രാവിലെ 7:05 അക്ഷര കേരളം ലളിതാംബിക അന്തർജനത്തിൻ്റെ കാവ്യലോകം ഡോക്ടർ സുപ്രിയ വി സി എഴുതി അവതരിപ്പിക്കുന്ന പ്രഭാഷണം ലളിതാംബിക അന്തർജനത്തിൻ്റെ കവിത തെച്ചിപ്പൂവിൻ്റെ കൃതാർത്ഥത അമൃത നാരായണൻ ചൊല്ലുന്നത്.

0: നാളെ രാവിലെ 9:30 അതിഥിയോടൊപ്പം ലോകത്തിലെ പ്രഥമ വനിതാ നാഷണൽ ഹൈഡ്രോഗ്രാഫർ ഡോക്ടർ സാവിത്രി നാരായണനുമായി അഞ്ചുപ്യാർജ്ജനം നടത്തുന്ന അഭിമുഖം ആദ്യ ഭാഗം. 10 ലളിത സംഗീത പാഠം. രചന പി സിന്ധുമോൾ, പഠിപ്പിക്കുന്നത് എ ഇ വാമനൻ നമ്പൂതിരി, പഠിക്കുന്നത് ദിനി സുനിൽ. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി ഇപ്പോൾ

0: കുഞ്ഞമ്മയും കൂട്ടുകാരും ഉറൂബ് എഴുതിയ നോവലിന്റെ നാടകരൂപം രണ്ടാം ഭാഗം. റേഡിയോ ആവിഷ്കാരവും സംവിധാനവും എസ് ചന്ദ്രിക.
1: കേട്ടാലും കേളു പെണ്ണെ ആനന്ദേ നാളപ്പടിഞ്ഞാറേ, കേട്ടാലും കേളു പെണ്ണെ ആനന്ദേ നാളപ്പടിഞ്ഞാറേ.
0: പങ്കെടുക്കുന്നവർ അണ്ടൂർക്കോണം മുബാറക്, രവി കെ പാപ്പാട്, കെ എസ് ആനന്ദൻ, എം ബി ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാകേഷ്, ഭരതന്നൂർ ശാന്ത, പന്തളം രാധാമണി, ഒ ശ്രീധരി, എൻ സുനിത. നിർവഹണം എം രാജീവ് കുമാർ. സംവിധാന സഹായം എം നിസാമുദ്ദീൻ, ദുർഗാരാജു.

0: കുഞ്ഞമ്മയും കൂട്ടുകാരും.
1: അല്ല, ഇതാര് ചോയുണ്ണി? ഇനി ഇവിടെ ഇരിക്കുക. പഹയാ, ഇജ്ജ് രണ്ടു ദിവസമായിട്ട് എവിടെ ആർന്ന്? അനക്കെന്തേ ഇന്ന് മിണ്ടാട്ടമില്ല? കുഞ്ഞമ്മ കെട്ടാത്ത ബേസനാ?
2: ഓളെ എനിക്ക് വേണ്ട.
1: പിന്നെ പെണ്ണ് കെട്ടാൻ പൂതിയായിട്ടാ? വേണച്ചാലും കെട്ട.
2: അതല്ല, കഞ്ഞി വെച്ച് തന്നിരുന്ന തള്ള ചത്ത്, കഞ്ഞി വെക്കാൻ ആളില്ല.
1: അപ്പൊ പഹയൻ ഒരു പെണ്ണ് കെട്ടാൻ ഞാനാവൂല.
2: പെണ്ണോ എവിടെന്ന്?
1: പഹയനിപ്പോ എത്തിര നെല്ല് കിട്ടും.
2: കഴിഞ്ഞ കന്നിയില് 211 പറ.
1: പാട്ടം പോകെ?
2: അല്ല, പാട്ടം 90 പറ കൊടുക്കണം.
1: അപ്പോ 115. ശരി, കയ്യുമേ കായി എത്ര ഉണ്ട്?
2: 500. പിന്നെ ഒരു കുറിയുണ്ട്.
1: കുറിയിന്റെ സല?
2: 200.
1: അപ്പോ 700. അനക്കിപ്പോ എത്ര വയസ്സായി?
2: അതറിയില്ല.
1: 30 ആവൂലേ?
2: അതെ അതെ.
1: പഹയൻ ഇസ്ലാമാവാൻ വിരോധം ഉണ്ടോ? അല്ല, വിരോധം ഉണ്ടാച്ചാ വേണ്ട.
2: ഇല്ല.
1: പേരാ? എന്നാലും ഭയ ഉണ്ടാക്കാം. കദീജേ, മോളെ കദീജേ.
3: എന്തേ ഉമ്മ?
1: ഇച്ചിരി ബെറ്റിലെടുക്ക്, 8 പൈക്കാത്തത് മതി.
3: ആ ഉമ്മ.

0: നിങ്ങൾക്ക് നേന്ത്രക്കായ വട്ടം നുറുക്കി പുഴുക്ക് വെച്ചാ ഇഷ്ടമല്ലേ?
1: അല്ല.
0: വറുത്താലോ?
1: അല്ല.
0: പിന്നെ എങ്ങനെ വെച്ചാലാ ഇഷ്ടം?
1: എങ്ങനെ ഇഷ്ടമല്ല?
0: ഓ, ഇതാ ഇപ്പൊ നന്നായത്. ഇനി ഇതൊക്കെ ഉണ്ടാക്കിയത് എന്തിനാ?
1: കുറച്ച് ഉറങ്ങാൻ സമ്മതിക്കോ?
0: സമ്മതിക്കാം, പക്ഷേ നാളെ ഒരു കുല വെട്ടി കൂട്ടാൻ വെക്കും. കുട്ടികൾ കുറേ ദിവസമായി പറയുന്നു.
1: നിന്റെ സഹസ്രപ്പൂവൻ വാഴയില്ലേ, 56 ആനക്കൊമ്പ് വിരിഞ്ഞത്, അതങ്ങ് കൊത്തി ആദ്യം കൂട്ടാൻ വെക്ക.
0: അയ്യോ, അത് ഞാൻ വേറൊരു കാര്യം വിചാരിച്ച് നിർത്തിയിരിക്കുക.
1: എന്നാൽ എന്റെ വാഴക്കുലയെ സംബന്ധിച്ച് എനിക്കും ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. എന്ത് കരയാണോ മാധവി? എന്താ വേണ്ടത്? എന്റെ 6 കുട്ടികളുടെ അമ്മയല്ലേ, പറയേ എന്താ ഇപ്പൊ വേണ്ടത്?
0: ഞാൻ പറഞ്ഞ അത്രയല്ലേ ഉള്ളൂ.
1: എന്റെ മാധവി, എല്ലാ നേന്ത്രക്കായും വെട്ടിക്കോളൂ. നമ്മൾ തമ്മിൽ എന്റെ നിന്റെ എന്നുണ്ടോ?

0: നീ ഈ സഹസ്രപ്പവൻ മുറിക്കാത്തതെന്താ?
1: അതവിടെ നിൽക്കട്ടെ, ഒരാവശ്യമുണ്ട്.
0: കുട്ടികളുടെ പിറന്നാളിന് പഴപ്രഥമൻ വയ്ക്കാനാവും. മാധവി ബുദ്ധിയുള്ളവളാണ്.

0: മുഖം തൊലഞ്ഞു പോകും. അവന് ഭഗവതി കൊടുക്കും.
1: എന്താ മാധവി, ആരെയാണ് നീ പ്രാകുന്നത്?
0: നിങ്ങൾക്ക് ചോദിക്കാൻ ലജ്ജയില്ലേ? ഒരാമ്പ്രനവനുള്ള വീടല്ലേ ഇത്?
1: ഒരു വീരകേസരി എന്ന് പറ, എന്താ കാര്യം ഇപ്പോ?
0: എന്റെ വാഴക്കുല രണ്ട് കട്ടോട്ട്.
1: അയ്യോ, എന്ത്? അയ്യോ, പാപ്പരായ പ്രമാണിയെ പോലെ നിന്റെ വാഴ ഇതാ ബ്ലിങ്കൂസായി നിൽക്കുന്നു.
0: മനുഷ്യനായ കുറെയൊക്കെ അഭിമാനം വേണം. ഇതാ ഈ ചായ കുടിച്ചിട്ട് വേഗം പോയെന്ന് അന്വേഷിക്കും.
1: ആരോട് അന്വേഷിക്കാൻ?
0: നിങ്ങൾ ഒരാളാണോ?
1: എന്നാണ് ബഹുജനങ്ങൾ പറയുന്നത്?
0: ഈ വാഴക്കുല എവിടെ പോയെന്നറിയാതെ ഒരറ്റു വെള്ളം കുടിക്കില്ല ഞാൻ.
1: കഴിക്കണ്ട, ആർക്കാ നഷ്ടം? എന്നാലും ഈ കട്ട കള്ളന് എന്റെ വാഴക്കുലയിൽ നിന്നൊന്നു കട്ടൂടായിരുന്നോ? ഞാൻ ഈ വെളുപ്പാൻ കാലത്ത് ഇങ്ങനെ തെക്ക് വടക്ക് പായേണ്ടി വരില്ലായിരുന്നു.

0: ഇത്ര കാലത്തോ?
1: ഹേ, നിങ്ങൾ വലിയ പ്രമാണിയല്ലേ. എന്താ ഗുണം? മനുഷ്യർക്ക് അഞ്ചാറ് വാഴ വയ്ക്കാനും പറ്റില്ല. ചാ,
0: ഇതൊക്കെ ഇപ്പൊ പറയാൻ കാര്യം
1: അല്ല. നാട്ടിൽ നടക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ?
0: എന്താ നടന്നത്?
1: എന്റെ നേന്ത്രക്കുല കട്ടോണ്ടുപോയി. ആ മാധവി ഓമനിച്ച് വളർത്തിയതാ.
0: വരൂ, നമുക്ക് സ്റ്റേഷൻ വരെ പോകാം.
2: വഴിയുണ്ടാക്കാം, നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ അറിയിക്കാം.

0: ക്ഷീണിച്ചോ?
1: പിന്നില്ലേ, സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അല്ല, നീ ഊണ് കഴിച്ചോ?
0: പിന്നെ 3 മണി വരെ ഞാൻ പട്ടിണി കിടക്കുവോ?
1: എടി, ഞാനാ മണ്ടൻ? നീ പട്ടിണി കിടക്കുമെന്ന് കരുതി കണ്ട വഴിയൊക്കെ നടന്നലഞ്ഞ്. ആ കൂട്ടം കുറച്ചൊഴിക്ക്. പിന്നെ ഗോപാലൻ നായർ ഒരാണാണ് കേട്ടോ, ഏ ഇൻസ്പെക്ടർ അന്വേഷിക്കുന്നുണ്ട്. കള്ളനെ ഉടനെ പിടിക്കും, പിടിച്ചാൽ ഉടനെ ഇടിച്ച് ഛർദ്ദിപ്പിക്കും. അക്കൂട്ടത്തിൽ നിന്റെ നേന്ത്രക്കായ ഉണ്ടാവും. പിന്നെ ഇടിച്ച് ചാമാക്കില്ലേ?
0: അയ്യോ, അതൊന്നും വേണ്ടിയിരുന്നില്ല. പിന്നെ അതൊരു ശാപമാകും.
1: ചാവണം.
0: അയ്യോ വേണ്ട,

0: എന്തേ കുറുപ്പേ?
1: അങ്ങോട്ട് നോക്കിൻ.
0: എന്തേ ചാത്തപ്പൻ തല്ലിയോ?
1: ചാത്തപ്പനെ പോലീസ് തല്ലി.
0: എന്തിന്?
1: വാഴക്കുല കട്ടിട്ടേ.
2: ഒരു പുത്തിമോസ വന്നത് നിങ്ങള് തന്നെ രക്ഷിക്കണം. ഓൻ അങ്ങനെ ഒരുത്തനല്ല.
1: അല്ല ഹരിചന്ദ്രനാ കാട്ടുകള്ളൻ.
2: അയ്യോ അങ്ങനെയൊന്നും പറയരുതേ. ജീവൻ പിടച്ചപ്പോ ചെയ്തു പോയതാ.
1: ജീവൻ പിടച്ചാൽ കക്ക ചെയ്യുക, വല്ല പണിയും എടുത്തൂടെ?
2: അതെ പണി കിട്ടണില്ല. ചെറുമൻ കെട്ടിയ പെണ്ണിന് പണി തരില്ല, ചോത്തിയെ കെട്ടിയ ചെറുമനും പണി തരില്ല. എന്താ ചെയ്യുക?
1: എന്നാൽ എന്തിനാ കെട്ടാൻ പോയത്?
2: അന്ന് കുറുപ്പാളൊക്കെ പറഞ്ഞിട്ടല്ലേ.
0: അത് നേരാ കുറുപ്പേ. ഇനിയിപ്പോ എന്താ വഴി? ചാത്തപ്പൻ എവിടെ?
1: സ്റ്റേഷനിൽ. അവിടെ കിടന്ന് ഇടി കൊണ്ട് ചാവണം.
2: എനിക്കതല്ല എന്റെ.
0: നിന്റെ എന്താ? എന്താ എന്താ പറയൂ.
2: എന്റെ വയറ്റിലൊരു ജീവൻ പരുങ്ങുന്നുണ്ടല്ലോ എന്നാണ്.
0: വരുൻ കുറുപ്പേ. ആ നീ ഇങ്ങനെ കിടന്ന് നിലവിളിക്കണ്ട, വഴി ഉണ്ടാക്കാം. നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. ഏ
3: അപ്പോ വിഷയം മോഷണം, വാഴക്കുല മോഷണം.
4: അവനെ വിടുക, പാവം.
3: പാവവും പുണ്യൊന്നും ഇവിടെയില്ല, എല്ലാ മോഷണവും മോഷണം തന്നെ. ഇങ്ങോട്ട് മാറി നിൽക്ക്.
5: ഇക്കൊരു പുത്തിമോശം വന്നതാ കുറുപ്പാളെ.
0: പോടാ, ഇനിയത്തെ കൊല്ലവും ഞാൻ വാഴ വയ്ക്കും. അപ്പോ കക്കാൻ ഒരുത്തം വേണ്ടേ?
3: അപ്പോ നിങ്ങൾക്ക് പരാതിയില്ലല്ലോ?
6: ഇല്ല.
3: ആ എന്നാൽ വിട്ടേക്കാം.
4: കോവലനായരെ, ആ പെണ്ണിന്റെ മുഖത്ത് നോക്കിയതും കുടുങ്ങി ഈ ചാത്തപ്പൻ
0: നേരാ.

0: കള്ളനെ പിടിച്ചോ?
1: പിടിച്ചെന്ന് മാത്രമല്ല, ഇടിച്ച് ജാമാക്കി.
0: അയ്യോ, അത് വേണ്ടിയിരുന്നില്ല. ആട്ടെ, ആരാ ആള്?
1: ചാത്തപ്പൻ.
0: എടാ തിരുമാലി, ഇടി വേണ്ടത് തന്നെ. ആദ്യം കുഞ്ഞമ്മയെ പറ്റിച്ചു, ഇപ്പൊ നമ്മളെ.
1: കുഞ്ഞമ്മയ്ക്ക് എന്ത് പറ്റി?
0: ചെറുമൻ ജ്യോതിയെ കെട്ടുന്നത് പറ്റിക്കലല്ലേ.
1: അപ്പോ ഈ കുഞ്ഞമ്മ എന്തിനാ പറ്റാൻ പോയത്?
0: ഉള്ള പുന്നാരമൊക്കെ പറയുമ്പോഴേ പെണ്ണിന്റെ മനസ്സങ്ങ് മാറില്ലേ.
1: ഒരു പനിനീർ പൂവു. അവൾ അവനെ പറ്റിച്ചു എന്ന് പറ. പറ നിന്റെ ഈ നാവുണ്ടെന്ന് പറ.
0: ഓ, അപ്പൊ നമ്മുടെ നേന്ത്രക്കായ പോയത് തന്നെ അല്ലേ?
1: ഇടിച്ചാലല്ലേ ഛർദിക്കുക? ഇടിച്ചില്ല. അല്ല, നീ എന്താ ആലോചിക്കുന്നത്?
0: ഒന്നുമില്ല. എന്നാലും ദേവങ്കര ഭഗവതിക്ക് നേർന്നതാ കൊല. എന്നാലും നമ്മുടെ ഭഗവതിക്ക് 2 രൂപയെങ്കിലും കൊടുക്കണ്ടേ?
1: ഭഗവതി ഇനി ചാത്തപ്പന്റെ പള്ളി

0: ിലേക്ക് പൊയ്ക്കോട്ടെ. 56 ആയതെന്ന പള്ളയല്ലേ, ഇരിക്കാനും കിടക്കാനും സ്ഥലം കാണും.
1: ഇങ്ങനത്തെ വർത്തമാനൊന്നും പറയാതെ ഉഗ്രമൂർത്തിയാ, നാളെ 2 രൂപ തരണേ.
0: മാധവി, നീ നിന്റെ പാട്ടിനിരുന്നോ?
1: ക്ഷീണമില്ലേ, ഇത് കുടിച്ചോളൂ. ദാ നോക്ക്, ഈ പെണ്ണിന് മേക്കാച്ചിലുണ്ടോന്നൊന്ന് തൊട്ട്
2: നോക്കിക്കേയ്യോ, ചെറിയ ചൂടുണ്ട്.
1: നമുക്കിപ്പോ കഷ്ടകാലമാ. ആ പോയതൊക്കെ പോട്ടെ, ആ വഴിപാടും കൂടി അങ്ങ് തന്നേക്ക്. 2 രൂപ അല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കൊന്നും ഉണ്ടാവാതിരിക്കട്ടെ.
0: ആ ഇതെടുത്തോളൂ.
3: എന്തേ ഒന്നും മിണ്ടാത്തത്?
4: ഇക്ക് ഒന്നും മിണ്ടാൻ കഴിയൂല. എന്റെ കുടിയില് ഒറ്റ ദിവസം കൊണ്ട് എന്തൊക്കെ മാറ്റാൻ വരുത്തിയിരിക്കുന്നത്. നീയൊരു പളുങ്ക പളുങ്ക്.
3: എന്തേ ബോധിച്ചോ?
4: ഇക്ക് ഉമ്മിണി ബോധിച്ച്. എന്റെ കുഞ്ഞമ്മ ചോത്യാരെ,
3: എന്തിനാ അങ്ങനെ വിളിക്കുന്നത്?
4: ഏന് തമ്പ്രാട്ടീനൊന്നും വിളിക്കാൻ കഴിയൂല.
3: പേര് വിളിച്ചാ പോരെ.
4: അക്കഥ മാത്രം പറയലേ, ഇക്ക് ഇട്ടായതുകൊണ്ട് ചോത്യാർ ചോത്യാരല്ലാതാകുമോ?

0: റേഡിയോ ആവിഷ്കാരവും സംവിധാനവും എസ് ചന്ദ്രിക.
1: കേട്ടാലും കേളൂപെണ്ണേ ആനന്ദേ നാളപ്പടിഞ്ഞാറേ, കേട്ടാലും കേളൂപെണ്ണേ ആനന്ദേ നാളപ്പടിഞ്ഞാറേ.
0: പങ്കെടുത്തവർ അണ്ടൂർക്കോണം മുബാറക്, രവി കെ പാപ്പാട്, കെ എസ് ആനന്ദൻ, എം ബി ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാകേഷ്, ഭരതന്നൂർ ശാന്ത, പന്തളം രാധാമണി, ഒ ശ്രീധരി, എൻ സുനിത. നിർവഹണം എം രാജീവ് കുമാർ. സംവിധാന സഹായം എം നിസാമുദ്ദീൻ, ദുർഗാരാജു.
1: നാളപ്പടിഞ്ഞാറേ പെണ്ണേ അഞ്ചേരി പുതിയ കാവിൽ, നാളപ്പടിഞ്ഞാറേ.
2: ഈ നാടകത്തിന്റെ അവസാന ഭാഗം അടുത്ത ശനിയാഴ്ച രാത്രി 8 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി ഇപ്പോൾ പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഈ ശോധ സിന്ധു എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ സർവകലാശാല ലൈബ്രറികൾ ഇലക്ട്രോണിക് വിവരങ്ങളും സേവനങ്ങളും സംയോജിപ്പിക്കാനായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജേണലുകളുടെ വർദ്ധിച്ചു വരുന്ന വില, ഇലക്ട്രോണിക് ജേണലുകൾ, ഗ്രന്ഥസൂചിക ഡേറ്റാബേസുകൾ എന്നിവ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കാൻ കൺസോർഷ്യം പോലുള്ള ബദലുകൾ അവലംബിക്കാൻ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇതുപ്രകാരം 2003 യു ജി സി ഇൻഫോനെറ്റ് ഇ ജേണൽസ് കൺസോർഷ്യം, AICTE, ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡസ്ട് AICTE കൺസോർഷ്യം, നാഷണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ് NLISG എന്നിങ്ങനെ കൺസോർഷ്യങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം ഈ കൺസോർഷ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഈ ശോധ സിന്ധു എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ: ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ധനസഹായം ലഭിക്കുന്ന 3 കൺസോർഷ്യകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും വർദ്ധിപ്പിക്കുക, ഇ ജേണലുകൾ, ഇ ജേണൽ ആർക്കൈവുകൾ, ഇ ബുക്കുകൾ എന്നിവ സ്ഥിരമായി ലഭ്യമാക്കുകയും ഇവയുടെ ശേഖരം വികസിപ്പിക്കുകയും ചെയ്യുക, ബോധവൽക്കരണവും പരിശീലന പരിപാടികളും വഴി ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഈ വിഭവങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി ഇ ബുക്കുകളും ഇ ജേണലുകളും ലഭ്യമാക്കുക, സബ്ജക്ട് പോർട്ടലുകളും സബ്ജക്ട് ഗേറ്റ്വേകളും വഴി വിവരസമ്പന്നമായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുക, നിലവിലുള്ള കൺസോർഷ്യയുടെ കീഴിൽ വരാത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ

0: വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ അധിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ഇ റിസോഴ്സുകൾ ലഭ്യമാക്കുക, സഹകരണ പ്ലാറ്റ്ഫോം ആവശ്യമുള്ളതും നിലവിലുള്ള കൺസോർഷ്യം നടപ്പിലാക്കാത്തതുമായ അധിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കുക, ഒപ്പം ഇലക്ട്രോണിക് ജേർണലുകളും ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഘടകങ്ങളായി ഒരു ദേശീയ ഇലക്ട്രോണിക് ലൈബ്രറി വികസിപ്പിക്കുക. ഇനി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം? കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങി എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഈ സേവനം ലഭ്യമാണ്. ഇതുകൂടാതെ UGC ധനസഹായം ലഭിക്കുന്ന ഡീംഡ് സർവകലാശാലകൾ, UGC നിയമത്തിലെ 2F 12B വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന സംസ്ഥാന സർവകലാശാലകളും കോളേജുകളും, സ്വകാര്യ സർവകലാശാലകൾ മുതലായവ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും ഈ റിസോഴ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ AISHE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ഇ റിസോഴ്സ് റിക്വിസിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇ ശോധ് സിന്ധു വഴി യൂസർനെയിം പാസ്വേഡ് ലഭിക്കാത്ത സ്ഥാപനങ്ങൾ eshodhsindhu@inflipnet.aic.in എന്ന വിലാസത്തിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം.
1: ഇന്ന് ഈ പരിപാടിയിൽ ഇ ശോധ് സിന്ധു പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും സാമൂഹ്യ പ്രവർത്തകനായ ശങ്കർ മണ്ണാർക്കാട് അവതരിപ്പിക്കുന്നു.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. രാജിക്കത്ത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. അതേസമയം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിവെച്ചതിനെ തുടർന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ അധിക ചുമതല നൽകി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്വീകരിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയവുമായി ബന്ധപ്പെട്ട് CJP നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നു വന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച വിജയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് സി ജെ പി പ്രതിനിധികൾ അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്തു നിന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതുൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതായി CJP പ്രതിനിധികൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കും. ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി JP അറിയിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP ജിതേന്ദ്ര സിംഗ് എന്നിവരുമായി CJP വക്താക്കളായ സൌരവ് ദാസ്, അശുതോഷ് രംഗ എന്നിവർ നടത്തിയ മൂന്നാംഘട്ട ചർച്ചയിലാണ് അന്തിമ തീരുമാനം ഉണ്ടായത്. രാജ്യതലസ്ഥാനത്ത് ജനത്തിരക്കും രൂക്ഷമായ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടതിനാൽ ന്യൂഡൽഹി മേഖലയിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനുമായി ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ദൂരദർശനിലൂടെയും ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലൂടെയും പരിപാടി കേൾക്കാം. 27th കാർഗിൽ വിജയ് ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകം. 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്ന നിരവധി പരിപാടികൾ

0: ോടെയാണ് രണ്ടു ദിവസത്തെ അനുസ്മരണ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമായത്. ധീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൈ ഭാരത് ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ആരോഗ്യകരമായ സംവാദം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്നും ക്രിയാത്മകമായ സഹകരണം രാജ്യത്തെ മുന്നോട്ടു നയിക്കുമെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജ്യസഭയിലെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായ അംഗങ്ങൾക്കായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദ്വിദിന ബോധവൽക്കരണ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എയർ സുവിധ 2.0 എന്ന പേരിൽ ചില വ്യാജ വെബ്സൈറ്റുകളും പോർട്ടലുകളും യാത്രക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നതായി കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. എയർ സുവിധ 2.0 സേവനങ്ങൾ പൂർണ്ണമായും സൗജന്യമാണെന്നും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോം സമർപ്പിക്കുന്നതിന് യാതൊരുവിധ പണവും നൽകേണ്ടതില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ദേശീയ തലസ്ഥാനത്ത് സുരക്ഷാ കാരണങ്ങളാൽ അടച്ചിട്ടിരുന്ന 18 മെട്രോ സ്റ്റേഷനുകളിൽ രാജീവ് ചൌക്ക്, മണ്ഡി ഹൌസ്, ജൻപത്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനുകൾ തുറന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. കണ്ണൂർ ശ്രീകണ്ഠപുരം കക്കണ്ണംപാറയിലെ ചെങ്കൽ ഖനനം സംബന്ധിച്ച് ജിയോളജി വിഭാഗം ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് നിർദ്ദേശിച്ചു. കക്കണ്ണംപാറയിലെ പട്ടികവർഗ ഉന്നതിക്കടുത്തായി നടത്തുന്ന ഖനനം പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് താൽക്കാലികമായി നിർത്തിയിരുന്നു. സംസ്ഥാന പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൽ ആപ്പിന് പൊതുജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണം. പോലീസിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾ ഓൺലൈനിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലഭ്യമാക്കുന്ന സംവിധാനമാണ് പോൽ ആപ്പ്. ഈ ആപ്പ് എല്ലാവരും മൊബൈൽ ഫോണുകളിൽ ഡൌൺലോഡ് ചെയ്യണമെന്ന് കേരള പോലീസ് അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്തിന് എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും അത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എയിംസ് സ്ഥാപിക്കുന്നതിനായി വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ സ്ഥലവും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കൈവശമുള്ള സ്ഥലവും പരിഗണിക്കാവുന്നതാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഗേറ്റ് വേ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അന്തിമ കസ്റ്റംസ് അനുമതി ലഭിച്ചു. ഓഗസ്റ്റ് 18 മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ പൂർണ്ണതോതിലുള്ള കാർഗോ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. അസമിൽ പ്രളയം രൂക്ഷമായി തുടരുന്നു. ശിവസാഗർ, ചെറായ്, ദിയോ, ജോർഹട്ട് ജില്ലകളെയാണ് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട 14 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ മരണസംഖ്യ 61 ഉയർന്നു. ഇതുവരെ 100,000+ പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചിട്ടുള്ളത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. 2026-27 വർഷത്തെ സെൻട്രൽ പ്രീമെട്രിക് സ്കോളർഷിപ്പ് കമ്പോണന്റ് 2 പദ്ധതി പ്രകാരം അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ ജോലി ചെയ്യുന്നവരുടെ മക്കൾക്ക് 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്നവരുമായ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷ ക്ഷണിക്കുന്നതിനുള്ള അവസാന തീയതി 15 ആണ്. പദ്ധതി പ്രകാരം സ്കോളർഷിപ്പിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ ഇനി പറയുന്ന രേഖകൾ നിലവിൽ പഠിക്കുന്ന സ്ഥാപന മേധാവിക്ക് ഹാജരാക്കേണ്ടതും സ്ഥാപന മേധാവി സ്ഥാപനത്തിൽ നിന്ന് ഇ ഗ്രാൻസ് ലോഗിൻ മുഖേന അപേക്ഷ ഓൺലൈൻ വഴി ബന്ധപ്പെട്ട പട്ടികജാതി വികസന ഓഫീസർക്ക് അയക്കേണ്ടതുമാണ്. അപേക്ഷ ഓൺലൈനായി അയച്ചതിന് ശേഷം സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സ്ഥാപനം മുഖേന ബന്ധപ്പെട്ട പട്ടികജാതി വികസന ഓഫീസിൽ നൽകണം. ഹാജരാക്കേണ്ട രേഖകൾ അപേക്ഷകരായ വിദ്യാർത്ഥികളുടെ മാതാവ്, പിതാവ് അല്ലെങ്കിൽ രക്ഷിതാവ് അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ ജോലി ചെയ്യുന്നവരാണ് എന്ന് തെളിയിക്കുന്നതിനായി ബന്ധപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപന സെക്രട്ടറി അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ ഓഫീസറുടെ സാക്ഷ്യപത്രം, ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ബാധകമെങ്കിൽ മാത്രം, ഹോസ്റ്റലറാണെങ്കിൽ അത് തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രം. ഹരിതകർമ്മസേന പ്രവർത്തകരുടെ ആശ്രിതർക്ക് പദ്ധതി പ്രകാരമുള്ള സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. 2025-26 വർഷം ഇതേ പദ്ധതിക്കായി അപേക്ഷ നൽകിയിട്ടുള്ളവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. 9-10 ക്ലാസുകളിൽ പഠിക്കുന്നതും സെൻട്രൽ പ്രീമെട്രിക് സ്കോളർഷിപ്പ് കമ്പോണന്റ് 2 പദ്ധതി പ്രകാരം സ്കോളർഷിപ്പിന് അർഹതയുള്ളതുമായ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സെൻട്രൽ പ്രീമെട്രിക് സ്കോളർഷിപ്പ് കമ്പോണന്റ് 1, സെൻട്രൽ പ്രീമെട്രിക് സ്കോളർഷിപ്പ് കമ്പോണന്റ് 2 എന്നിവയിൽ ഒരു സ്കോളർഷിപ്പിന് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ക്ഷേമാധിഷ്ഠിത സ്കോളർഷിപ്പുകൾ ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മെറിറ്റ്

0: സ്കോളർഷിപ്പിനും തിരിച്ചും അർഹതയുണ്ടായാൽ വിദ്യാർത്ഥിക്ക് രണ്ട് സ്കോളർഷിപ്പുകളും വാങ്ങാവുന്നതാണ്. വാലിഡ് യു ഡൈസ് കോഡ് ഉള്ള സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ 1 മുതൽ 10 വരെ പഠിക്കുന്നവർ ആയിരിക്കണം. അപേക്ഷകരുടെ ജാതി, വരുമാനം, മതം എന്നിവ പദ്ധതി പ്രകാരം ബാധകമല്ല. അപേക്ഷകരായ വിദ്യാർത്ഥികൾക്ക് ആധാർ സീഡഡ് ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. ജില്ലാ പട്ടികജാതി വികസന ഓഫീസ് ഫോൺ നമ്പർ 04872360381. ഫോൺ നമ്പർ ആവർത്തിക്കാം, 04872360381. സ്റ്റേറ്റ് റിസോഴ്സ് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ് 2026 ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി 31 മാസം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 94860303001. ഒരു നമ്പർ കൂടി, 04712570411. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ 28 മാസം ചേലക്കര പഞ്ചായത്തിൽ സിറ്റിംഗ് നടത്തും. സ്റ്റേറ്റ് റിസോഴ്സ് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ് 2026 ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 ആണ് അടിസ്ഥാന യോഗ്യത. 1 വർഷമാണ് ഈ കോഴ്സിൻ്റെ കാലാവധി. കോഴ്സിൽ ചേരുന്നവർക്ക് സ്വയം പഠന സാമഗ്രികൾ, സമ്പർക്ക ക്ലാസുകൾ, പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്നിവ ലഭ്യമായിരിക്കും. അവസാന തീയതി 31 മാസം. ഫോൺ നമ്പറുകൾ 04712570411. ഒരു നമ്പർ കൂടി, 98463309. സേവന വാർത്തകളാണ് കേട്ടത്. ആകാശവാണി തൃശ്ശൂർ. സമയം 8:44, 51 സെക്കൻഡ്. ഇനി 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.
1: क्या आप परेशानियों से घिरे हैं? मन भारी है और कोई रास्ता नजर नहीं आ रहा? याद रखें, समाधान आपके पास है. टेलीमानस के निशुल्क नंबर 14416 पर कॉल करें. कहीं से भी कभी भी 24 घंटे यह सुविधा उपलब्ध है. यहां आपकी बात सुनी जाती है, समझी जाती है और आपको सही दिशा दी जाती है. आप अकेले नहीं है, मदद बस एक कॉल दूर है.
2: नमस्कार, आकाशवाणी से समाचार संध्या के साथ मैं विशाल शर्मा. मुख्य समाचार. केंद्रीय शिक्षा मंत्री धर्मेंद्र प्रधान ने इस्तीफा दिया. कॉकरोच जनता पार्टी ने केंद्रीय मंत्री जेपी नड्डा और डॉक्टर जितेंद्र सिंह के साथ बातचीत और सरकार द्वारा मांगों को स्वीकार किए जाने के बाद विरोध प्रदर्शन तत्काल प्रभाव से समाप्त किया. प्रधानमंत्री नरेंद्र मोदी कल आकाशवाणी पर मन की बात कार्यक्रम में अपने विचार साझा करेंगे. राष्ट्रपति द्रौपदी मुर्मू 3 देशों मोल्दोवा, उत्तरी मैसेडोनिया और रोमानिया की यात्रा पूरी कर स्वदेश रवाना. उत्तर प्रदेश में सारनाथ के प्राचीन बौद्ध स्थल को यूनेस्को की विश्व धरोहर सूची में शामिल किया गया. और हरारे में भारत ने दूसरे T20 क्रिकेट मैच में मेजबान जिम्बाब्वे को 90 रन से हराया. अब समाचार विस्तार से. शिक्षा मंत्री धर्मेंद्र प्रधान ने आज प्रधानमंत्री नरेंद्र मोदी को अपना इस्तीफा सौंप दिया. श्री प्रधान ने कहा कि पिछले 10 दिनों से छात्रों के विरोध प्रदर्शन के बाद उत्पन्न स्थिति से वे व्यथित हैं. उन्होंने कहा कि ये उनके लिए व्यक्तिगत प्रतिष्ठा का विषय नहीं है. श्री प्रधान ने कहा कि जंतर मंतर और पूरे देश में वर्तमान स्थिति का राष्ट्र विरोधी ताकतें लाभ न उठा सकें, इसलिए उन्होंने प्रधानमंत्री को इस्तीफा सौंपने का निर्णय लिया है. श्री प्रधान ने कहा कि NEET UG परीक्षा में अनियमितताओं के बाद सरकार ने जांच CBI को सौंप दी और परीक्षा रद्द कर

0: deaths. The president assured that the nation stands in solidarity with the people of Assam. The India Meteorological Department, IMD, has issued a red colour warning for extremely heavy rainfall tomorrow over Madhya Maharashtra and Odisha. Heavy to very heavy rainfall conditions are also likely to prevail over Chhattisgarh, Gujarat, Konkan and Goa during the next 2 days. The Weather Department said coastal Andhra Pradesh, East Madhya Pradesh, Gangetic West Bengal, Himachal Pradesh, Jammu and Kashmir, Ladakh, Jharkhand, Uttarakhand, West Rajasthan and parts of Northeast India are expected to witness heavy rainfall conditions tomorrow. In men's cricket, India defeated hosts Zimbabwe by 90 runs in the second T20 international of the three-match series in Harare. With this win, the men in blue have registered an unassailable 2-0 lead in the series. A report.
1: This win for the men in blue marks the first series win under the captaincy of new T20 skipper Shreyas Iyer. Chasing a huge target of 220 runs set by India, Zimbabwe got bundled out for just 129 runs in the 18th over. India's batting all-rounder Abhishek Sharma impressed with his bowling skills and bagged 3 wickets. Moreover, debutant Yash Thakur and Prince Yadav each picked up 2 wickets. Earlier, after being invited to bat first, India posted 219 for 5 in stipulated 20 overs, riding on Ishan Kishan's 81 runs of just 44 balls. Tilak Verma also contributed crucial 60 runs in just 29 deliveries and remained unbeaten at the crease. Chirag Jha from Sports Desk.
0: In Ladakh, the first day of the 27th Kargil Vijay Divas commemorations concluded with the solemn Shaurya Sandhya ceremony at the Kargil War Memorial in Dras this evening. Defence Minister Rajnath Singh arrived in Dras and participated in the ceremony. And now before we end the bulletin, the headlines once again. Union Education Minister Dharmendra Pradhan resigns. CJP calls off protests as government agrees to their demands after talks with Union Ministers JP Nadda and Dr. Jitendra Singh. From Minister Narendra Modi to share his thoughts in Mann Ki Baat program on Akashvani tomorrow. President Draupadi Murmu concludes her three-nation visit to Moldova, North Macedonia and Romania. Ancient Buddhist site of Sarnath in Uttar Pradesh added to UNESCO World Heritage List. And in cricket, India beat hosts Zimbabwe in second T20 international by 90 runs in Harare. That is all in the news at 9. Good night.
2: ആകാശവാണി ഇപ്പോൾ
3: കായിക ലോകം.
2: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 അവലോകനം.
4: നാലു വർഷത്തെ കാത്തിരിപ്പ്, 39 ദിവസം നീണ്ടുനിന്ന പോരാട്ടങ്ങൾ, ഒടുവിൽ ലോകമെമ്പാടുമുള്ള കായികപ്രേമികളെ സാക്ഷിയാക്കി സ്പെയിൻ കനക കിരീടത്തിൽ മുത്തമിട്ടപ്പോൾ സൃഷ്ടിക്കപ്പെട്ടത് സമാനതകളില്ലാത്ത കായിക അനുഭവമായിരുന്നു. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലെ ആവേശകരമായ ഒരധ്യായത്തിനാണ് ന്യൂജേഴ്സിയിൽ തിരശ്ശീല വീണത്. ലോക ഫുട്ബോൾ ചരിത്രത്തിൽ എക്കാലവും രേഖപ്പെടുത്താൻ സാധിക്കുന്ന ഒരുപിടി നല്ല പ്രകടനങ്ങൾ സമ്മാനിച്ചാണ് കാൽപന്ത് പോരാട്ടം അവസാനിച്ചത്. ബ്രസീലിന്റെ കായിക തന്ത്രങ്ങളും ജർമ്മനിയുടെ അച്ചടക്കവും അർജന്റീനയുടെ പോരാട്ടവീര്യവും സ്പെയിനിന്റെ പാസിംഗ് ഫുട്ബോളും ഫ്രാൻസിന്റെ വേഗതയും ഇംഗ്ലണ്ടിന്റെ പാരമ്പര്യവുമെല്ലാം ഒന്നിക്കുന്ന മാസ്മരിക വേദിയായിരുന്നു 2026 ഫിഫ മത്സരവേദി. ഒട്ടേറെ പ്രത്യേകതകളോടെയാണ് ഈ വർഷം ഫിഫ ലോകകപ്പ് അരങ്ങേറിയത്. ലോകകപ്പ് ചരിത്രത്തിലാദ്യമായി അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ടൂർണമെന്റായിരുന്നു ഇത്തവണത്തേത്. മുൻപ് 32 ടീമുകൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് ഇത്തവണ 48 ടീമുകളാണ് അണിനിരന്നത്. പുതിയ ഫോർമാറ്റിലൂടെ കൂടുതൽ രാജ്യങ്ങൾക്ക് ലോകകപ്പ് വേദിയിലെത്താൻ അവസരം ലഭിച്ചു. 12 ഗ്രൂപ്പുകളിലായി 4 ടീമുകൾ വീതമാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ മത്സരിച്ചത്. ഓരോ ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനക്കാരും മികച്ച 8 3-ാം സ്ഥാനക്കാരും റൌണ്ട് ഓഫ് 32 ഘട്ടത്തിലേക്ക്

യോഗ്യത നേടി. ജൂൺ 15 ആതിഥേയരായ മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലായിരുന്നു ഉദ്ഘാടന മത്സരം. മെക്സിക്കോയിലെ ചരിത്ര പ്രസിദ്ധമായ അസ്ട്രക്ക സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ മത്സരത്തിൽ 3 റെഡ് കാർഡുകൾ വഴങ്ങുക എന്ന അപൂർവമായ കാഴ്ചയ്ക്കും ലോകം സാക്ഷിയായി. മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ 2-0 എന്ന നിലയിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ടൂർണമെന്റിന് ഗംഭീര തുടക്കം നൽകി. 48 ടീമുകൾ മാറ്റുരച്ചതിനാൽ തന്നെ നിരവധി അപ്രതീക്ഷിത ഫലങ്ങൾക്ക് ഈ ലോകകപ്പ് സാക്ഷിയായി. റൗണ്ട് ഓഫ് 32 മത്സരത്തിൽ വമ്പന്മാരായ ജർമ്മനിക്കെതിരെ പരാഗ്വേയുടെ അട്ടിമറി വിജയം ആരാധകരെ സ്തബ്ധരാക്കി. നോർവേ തങ്ങളുടെ സൂപ്പർ താരം എർലിംഗ് ഹാളണ്ടിന്റെ പ്രകടന മികവിൽ അനായാസ വിജയങ്ങൾ നേടി. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് ജർമ്മനിയുടെ ഗംഭീര പ്രകടനമായിരുന്നു. കുറാസാവോയെ 7-1 എന്ന ഭീമമായ സ്കോറിനാണ് അവർ നിലംപരിശാക്കിയത്. കാനഡ ഖത്തറിനെതിരെ 6-0 പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെതിരെ 5-0 കൂറ്റൻ വിജയങ്ങൾ കരസ്ഥമാക്കി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. അർജന്റീന തങ്ങളുടെ എല്ലാ ഗ്രൂപ്പ് മത്സരങ്ങളും വിജയിച്ച് ഗ്രൂപ്പ് ജെയിൽ 9 പോയിന്റോടെ ഒന്നാമതെത്തിയപ്പോൾ വമ്പന്മാരായ ബ്രസീലും സ്പെയിനും അനായാസ ജയങ്ങളോടെ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടി. തുടർന്ന് നടന്ന റൗണ്ട് ഓഫ് 32 പ്രീ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ പ്രവചനാതീതമായ അട്ടിമറികൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ടൂർണമെന്റിലെ ഏറ്റവും വലിയ അട്ടിമറി നടന്നത് റൗണ്ട് ഓഫ് 32 മൊറോക്കോ കരുത്തരായ നെതർലൻഡ്സിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 എന്ന നിലയിൽ പരാജയപ്പെടുത്തിയതും കായിക പ്രവചനങ്ങൾക്ക് അതീതമായിരുന്നു. ജൂലൈ 4 മുതൽ 7 വരെ നീണ്ടുനിന്ന പ്രീക്വാർട്ടർ മത്സരങ്ങൾ പ്രതീക്ഷയുടെയും ആവേശത്തിന്റെയും നേർക്കാഴ്ചയായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിലെയും റൗണ്ട് ഓഫ് 32 കടുത്ത പോരാട്ടങ്ങൾ അതിജീവിച്ചെത്തിയ മുൻനിര ടീമുകളാണ് പ്രീക്വാർട്ടറിൽ മാറ്റുരച്ചത്. ഫ്രാൻസ് തങ്ങളുടെ പ്രതിരോധ മികവിലൂടെ അട്ടിമറി വീരന്മാരായ പരാഗ്വേയെ ഏകപക്ഷീയമായ 1 ഗോളിന് കീഴ്പ്പെടുത്തി ക്വാർട്ടറിലേക്ക് മുന്നേറി. പ്രീക്വാർട്ടർ തലത്തിൽ മറ്റൊരു ശ്രദ്ധേയമായ മത്സരമായിരുന്നു ബെൽജിയവും അമേരിക്കയും തമ്മിലുള്ളത്. ബെൽജിയം 1-4 ആതിഥേയരായ അമേരിക്കയുടെ ലോകകപ്പ് സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തി. ശക്തരായ ഇംഗ്ലണ്ട് മെക്സിക്കോയെ 3-2 എന്ന സ്കോറിന് കീഴ്പ്പെടുത്തിയപ്പോൾ നോർവേ എർലിംഗ് ഹാളണ്ടിന്റെ തകർപ്പൻ പ്രകടനത്തിൽ ബ്രസീലിനെ 2-1 പരാജയപ്പെടുത്തി ചരിത്രത്തിലാദ്യമായി ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി. മറുവശത്ത് മുൻ ചാമ്പ്യന്മാരായ അർജന്റീനയും യൂറോപ്യൻ കരുത്തരായ സ്പെയിനും തങ്ങളുടെ ആധിപത്യം തുടർന്നു. അർജന്റീന 3-2 എന്ന നിലയിൽ ഈജിപ്തിനെ പരാജയപ്പെടുത്തിയപ്പോൾ സ്പെയിൻ കരുത്തരായ പോർച്ചുഗലിനെ എതിരില്ലാത്ത 1 ഗോളിന് ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കി. കടുത്ത പോരാട്ടം കാഴ്ചവെച്ച സ്വിറ്റ്സർലൻഡ് കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 പരാജയപ്പെടുത്തി ക്വാർട്ടറിലേക്ക് യോഗ്യത നേടി. റൗണ്ട് ഓഫ് 32 നെതർലൻഡ്സിനെ അട്ടിമറിച്ച മൊറോക്കോ പ്രീ ക്വാർട്ടറിലും തങ്ങളുടെ മികവ് തെളിയിച്ചു. ശക്തരായ കാനഡയെ എതിരില്ലാത്ത 3 ഗോളിന് പിന്തള്ളിയാണ് മൊറോക്കൻ പട ക്വാർട്ടർ ഫൈനൽ വേദിയിൽ സ്ഥാനമുറപ്പിച്ചത്. സെമിഫൈനൽ സ്വപ്നം കണ്ട് ലോകത്തെ 8 മികച്ച ടീമുകൾ. അങ്ങനെ ജൂലൈ 9 മുതൽ ജൂലൈ 11 നടന്ന 4 ആവേശകരമായ മത്സരങ്ങളിൽ പരസ്പരം മാറ്റുരച്ചു. ടൂർണമെന്റിലെ അട്ടിമറി വീരന്മാരായ മൊറോക്കോയുടെ സ്വപ്നക്കുതിപ്പിന് കരുത്തരായ ഫ്രാൻസിന്റെ ഏകപക്ഷീയമായ 2 ഗോളുകളിലൂടെ കടിഞ്ഞാണിട്ടു. ലോസ്ആഞ്ചൽസ് സ്റ്റേഡിയത്തിൽ നടന്ന മറ്റൊരു ആവേശ പോരാട്ടത്തിൽ ബെൽജിയത്തിന്റെ കടുത്ത പ്രതിരോധത്തെ മറികടന്ന് 1-2 സ്പെയിൻ സെമി ഉറപ്പിച്ചു. ഇംഗ്ലണ്ടും നോർവേയും തമ്മിലുള്ള മത്സരത്തിൽ എർലിംഗ് ഹാളണ്ടിന്റെ മുന്നേറ്റങ്ങളെ നിഷ്പ്രയാസം പ്രതിരോധിച്ച ഇംഗ്ലണ്ട് 1-2 ആവേശകരമായ വിജയം സ്വന്തമാക്കി. അവസാന ക്വാർട്ടർ പോരാട്ടത്തിൽ ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലൻഡിനെ നേരിട്ടപ്പോൾ അധിക സമയത്ത് ഊർജം ആർജിച്ച അർജന്റീന തുടർച്ചയായി 1-3 സ്വിറ്റ്സർലൻഡിനെ തകർത്ത് സെമി ഫൈനലിലേക്ക് മുന്നേറി. ജൂലൈ 14-15 വടക്കേ അമേരിക്കയിലെ അത്യാധുനിക സ്റ്റേഡിയങ്ങളിൽ അരങ്ങേറിയ സെമിഫൈനൽ മത്സരങ്ങൾ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച തന്ത്രപരമായ പോരാട്ടങ്ങളാൽ സമ്പന്നമായിരുന്നു. ഫുട്ബോൾ ലോകത്തെ 4 വൻശക്തികളായ ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട്, അർജന്റീന എന്നിവരായിരുന്നു ഫൈനൽ ടിക്കറ്റിനായി പോരാടിയത്. 2026 ജൂലൈ 15
യൂറോപ്യൻ വീരന്മാരായ സ്പെയിനും ഫ്രാൻസും തമ്മിൽ മാറ്റുരച്ചു. ഫ്രഞ്ച് പട പ്രശസ്തമായ കൗണ്ടർ അറ്റാക്കിംഗ് തന്ത്രവുമായി മുന്നോട്ട് വന്നപ്പോൾ സ്പാനിഷ് പട തങ്ങളുടെ പരമ്പരാഗത പന്തടക്ക തന്ത്രമായ ടിക്കി ടാക്ക ശൈലി പ്രയോഗിച്ചു. മത്സരത്തിന്റെ ആദ്യ 20 മിനിറ്റിൽ കിലിയൻ എംബാപ്പയുടെ നേതൃത്വത്തിൽ ഫ്രാൻസ് നിരന്തരം ആക്രമിച്ചെങ്കിലും സ്പാനിഷ് പ്രതിരോധ നിരയിലെ യുവതാരം പോ ക്യുബാർസിയും ഗോൾ കീപ്പർ ഉനായ് സിമോണും ചേർന്ന ആ മുന്നേറ്റങ്ങളെല്ലാം നിഷ്പ്രഭമാക്കി. എന്നാൽ 34-ാം മിനിറ്റിൽ സ്പെയിൻ ആദ്യ ഗോൾ നേടി. രണ്ടാം പകുതിയിൽ സമനിലയ്ക്കായി ഫ്രാൻസ് ആക്രമണം ശക്തമാക്കിയെങ്കിലും 78-ാം മിനിറ്റിൽ അവർക്ക് വീണ്ടും തിരിച്ചടിയേറ്റു. സ്പെയിൻ നടത്തിയ മിന്നൽ മുന്നേറ്റത്തിനൊടുവിൽ ഒരു ലോങ് റേഞ്ചർ ഗോൾ കീപ്പർ മൈക്ക് മൈനാനെ മറികടന്ന വലയുടെ ഇടതുമൂലയിൽ പതിച്ചതോടെ സ്പെയിൻ 2-0 ആധികാരിക വിജയത്തോടെ ഫൈനൽ ടിക്കറ്റ് ഉറപ്പാക്കി. ലോകകപ്പിലെ വാശിയേറിയ 2-ാം സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനൽ ടിക്കറ്റ് സ്വന്തമാക്കി. 85 മിനിറ്റ് വരെ ഒരു ഗോളിന് പുറകിൽ നിന്ന ശേഷമായിരുന്നു 2

കൊണ്ടും ഫിനിഷിംഗ് മികവുകൊണ്ടും എതിരാളികളെ മുട്ടുകുത്തിച്ചു. ഫൈനലിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ അവിസ്മരണീയമായ ഹാട്രിക് ഗോൾ നേടി അദ്ദേഹം ആരാധകരെ തൃപ്തരാക്കി. മികച്ച സേവുകളിലൂടെ കളിയുടെ ഗതി തന്നെ മാറ്റിയ സ്പെയിനിന്റെ ഉനായ് സിമോണാണ് ഗോൾഡൻ ഗ്ലൗവിന് അർഹനായത്. സ്പെയിനിന്റെ രണ്ടാം ലോക കിരീടം നിർണയിച്ചതിൽ പ്രധാനിയാണ് ഉനായ് സിമോൺ. 8 കളികളിൽ 7 ക്ലീൻ ഷീറ്റുകൾ, 90.9% താരത്തിന്റെ ഗോൾ സേവ് ശരാശരി. അതേസമയം അർജന്റീനയെ വീണ്ടും ലോകകപ്പ് ഫൈനലിൽ എത്തിക്കുന്നതിൽ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് വഹിച്ച പങ്ക് സുപ്രധാനമാണ്. ഫൈനൽ മത്സരത്തിൽ സ്പെയിനിന്റെ മാരകമായ ആക്രമണങ്ങളെ നിഷ്പ്രയാസം തടുത്തു. തന്റെ അവസാന ലോകകപ്പിൽ കളിച്ച ലയണൽ മെസ്സി നായകൻ എന്ന നിലയിലും പ്ലേമേക്കർ എന്ന നിലയിലും അർജന്റീനയുടെ നട്ടെല്ലായി മാറുകയായിരുന്നു. 39 വയസ്സിലും കളിക്കളത്തിൽ അസാധ്യമായ ചടുലതയും തന്ത്രങ്ങളും പുറത്തെടുത്ത മെസ്സി ലോകകപ്പ് ഫൈനലിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഔട്ട്ഫീൽഡ് പ്ലെയർ എന്ന റെക്കോർഡും സ്വന്തം പേരിൽ കുറിച്ചു. ഇനിയുള്ള 4 വർഷക്കാലം ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന അനവധി അവിസ്മരണീയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചാണ് 2026 ഫിഫ ലോകകപ്പ് സമാപിച്ചത്. കായിക ലോകത്തെ വിസ്മയിപ്പിച്ച ഇതിഹാസ താരങ്ങളായ അർജന്റീനയുടെ ലയണൽ മെസ്സിയുടെയും പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെയും അഭാവം 2030 ലോകകപ്പിൽ ആരാധകർക്ക് തീർച്ചയായും അനുഭവപ്പെടും. 2 പതിറ്റാണ്ടിലേറെയായി ലോക ഫുട്ബോളിന്റെ മുഖമായി മാറിയ ഈ സൂപ്പർ താരങ്ങളുടെ യുഗത്തിന് ശേഷം പുതിയ തലമുറയുടെ ഉയർച്ചയാണ് ഇനി ലോകം പ്രതീക്ഷിക്കുന്നത്. സ്പെയിനിന്റെ ലാമിൻ യമാൽ, പൌ കുബാർസി, തുർക്കിയുടെ അർദാഗുലർ, പോർച്ചുഗലിന്റെ ജാവോ നെവസ്, ബ്രസീലിന്റെ എൻറിക്, ഐവറി കോസ്റ്റിന്റെ യാൻ ഡിയോമാൻഡെ തുടങ്ങിയ യുവതാരങ്ങൾ വരും വർഷങ്ങളിൽ ലോക ഫുട്ബോളിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളവരാണ്. പുതിയ നക്ഷത്രങ്ങളുടെ ഉദയത്തിനും പുതിയ ചരിത്രങ്ങളുടെ പിറവിക്കുമായി ഇനി 4 വർഷത്തെ കാത്തിരിപ്പാണ് ഫുട്ബോൾ ലോകത്തിന് മുന്നിലുള്ളത്. ലോകത്തെ വീണ്ടും ഒരൊറ്റ വികാരത്തിൽ ബന്ധിപ്പിക്കുന്ന അടുത്ത ലോകകപ്പ് മാമാങ്കത്തിനായുള്ള കാത്തിരിപ്പിലാണ് ലോകത്തെ ഫുട്ബോൾ ആരാധകർ.

ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 അവലോകനം സമാപിക്കുന്നു. രചന ആതിര ബി അശോക്, ആഖ്യാനം നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. കേന്ദ്ര സർക്കാരിൻ്റെ നഗര ഗ്രാമീണ ശുചിത്വ സർവേകളായ സ്വച്ഛ സർവേക്ഷൻ, സ്വച്ഛ സർവേക്ഷൻ ഗ്രാമീൺ എന്നിവയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്തെ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ഒരുപോലെ മാലിന്യമുക്തവും സുസ്ഥിരവുമാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശുചിത്വ മൂല്യനിർണ്ണയ പ്രക്രിയകളാണ് സ്വച്ഛ സർവേക്ഷൻ, സ്വച്ഛ സർവേക്ഷൻ ഗ്രാമീൺ എന്നിവ. 2014 October 2 രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച് വിപ്ലവാത്മകമായ സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതിയുടെ പുരോഗതി കൃത്യമായി വിലയിരുത്തുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കിടയിൽ ആരോഗ്യകരമായ മത്സരബുദ്ധി വളർത്തുന്നതിനുമാണ് ഈ സർവേ സംവിധാനങ്ങൾക്ക് തുടക്കമിട്ടത്. കേവലം സർക്കാരിന്റെ വാർഷിക കണക്കെടുപ്പുകൾക്കപ്പുറം ഓരോ പൌരന്റെയും ജീവിത രീതിയിൽ ശുചിത്വശീലം ഒരു സംസ്കാരമായി കെട്ടിപ്പടുക്കാനും നാടിന്റെ ആരോഗ്യ സൂചിക ഉയർത്താനും ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെ അടിസ്ഥാനമാക്കി നഗരമേഖലകളിലെയും ഗ്രാമീണ മേഖലകളിലെയും പ്രവർത്തനങ്ങൾ വ്യത്യസ്ത മന്ത്രാലയങ്ങൾക്ക് കീഴിലാണ് ഏകോപിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന നഗര ശുചിത്വ സർവേയായ സ്വച്ഛ് സർവേക്ഷൻ 2016 വെറും 73 പ്രധാന നഗരങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയാണ് ആരംഭിച്ചത്. എന്നാൽ 10 പിന്നിടുമ്പോൾ 4000 നഗരങ്ങളും ഗംഗാതീരത്തെ പട്ടണങ്ങളും ഉൾപ്പെടുന്ന വൻ ജനകീയ മുന്നേറ്റമായി ഇത് മാറിക്കഴിഞ്ഞു. വികേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണവും ജനങ്ങളുടെ അച്ചടക്കവും വഴി നഗരങ്ങളുടെ മുഖച്ഛായ മാറ്റിയെടുക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പരമ്പരാഗത രീതിയിലുള്ള ഉദ്യോഗസ്ഥ പരിശോധനകളിൽ നിന്ന് വ്യത്യസ്തമായി

0: ഔദാര്യവും ശാസ്ത്രീയവുമായ മൂന്നാം കക്ഷി ഏജൻസികൾ വഴിയാണ് സർവേയുടെ വിവരശേഖരണം നടത്തുന്നത്. നഗരസഭകൾ ഒരുക്കിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, വാണിജ്യ മേഖലകളിലും ചേരികളിലും നേരിട്ട് നടത്തുന്ന മിന്നൽ പരിശോധനകൾ, വോട്ട് ഫോർ മൈ സിറ്റി, സ്വച്ഛതാ ആപ്പ് എന്നിവ വഴി ശേഖരിക്കുന്ന പൌരന്മാരുടെ പ്രതികരണങ്ങൾ എന്നിവയ്ക്കെല്ലാം കൃത്യമായ മാർക്കുകൾ നൽകിയാണ് നഗരങ്ങളുടെ റാങ്കിംഗ് നിശ്ചയിക്കുന്നത്. കാലാനുസൃതമായി സർവേയുടെ സൂചകങ്ങളിലും മാനദണ്ഡങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ മന്ത്രാലയം ശ്രദ്ധിച്ചിട്ടുണ്ട്. തീരദേശ നഗരങ്ങളിലെ ശുചിത്വം പ്രത്യേകം അളക്കുന്ന കോസ്റ്റൽ മാട്രിക്സ് വരും തലമുറയിൽ പെരുമാറ്റ വ്യതിയാനം സൃഷ്ടിക്കുന്നതിനായി സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക മൂല്യനിർണയ രീതി, മികച്ച നഗരങ്ങൾ, പിന്നാക്കം നിൽക്കുന്ന നഗരങ്ങളെ ദത്തെടുക്കുന്ന സ്വച്ഛ് ശഹർ ജോഡി മെന്റർഷിപ്പ് പ്രോഗ്രാം എന്നിവ ഇതിന്റെ ആധുനിക സവിശേഷതകളാണ്. ഈ സർവേയുടെ ഫലമായി മധ്യപ്രദേശിലെ ഇൻഡോർ, ഗുജറാത്തിലെ സൂററ്റ് തുടങ്ങിയ നഗരങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു. ഉറവിടത്തിൽ തന്നെ 6 തരത്തിൽ മാലിന്യങ്ങൾ തരംതിരിക്കലും 100% ഡിജിറ്റൽ നിരീക്ഷണവുമാണ് ഇത്തരം നഗരങ്ങളെ മുൻപന്തിയിൽ നിർത്തിയത്. നവി മുംബൈ, ഭോപ്പാൽ, വിശാഖപട്ടണം, അഹമ്മദാബാദ് തുടങ്ങിയ നഗരങ്ങളും മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും നഗര ശുചിത്വത്തിൽ വലിയ മാതൃക സൃഷ്ടിച്ചവയാണ്. ദേശീയ തലത്തിൽ ഇന്ത്യയിലെ വൻകിട നഗരങ്ങൾ മത്സരിക്കുമ്പോൾ സ്വച്ഛ് സർവേക്ഷൻ റാങ്കിങ്ങിൽ ചരിത്രപരമായ മുന്നേറ്റമാണ് സമീപകാലത്തായി കേരളത്തിലെ നഗരങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത്. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള ആദ്യ 100 നഗരങ്ങളുടെ പട്ടികയിൽ ആദ്യമായി കേരളത്തിൽ നിന്നുള്ള 8 നഗരങ്ങൾ ഇടം പിടിച്ചു എന്നത് സംസ്ഥാനത്തിന് വലിയ അഭിമാനമായി മാറി. 50 റാങ്കോടെ കൊച്ചി കോർപ്പറേഷൻ സംസ്ഥാനത്ത് 1-ാമതെത്തിയപ്പോൾ മട്ടന്നൂർ, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ, ഗുരുവായൂർ, തിരുവനന്തപുരം, കൊല്ലം എന്നീ നഗരങ്ങളും ഈ 100 നഗരങ്ങളുടെ മുൻനിര പട്ടികയിൽ തിളങ്ങി. കണ്ണൂരിലെ മട്ടന്നൂർ നഗരസഭയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അവാർഡും ലഭിക്കുകയുണ്ടായി. കൂടാതെ മലിനജല സംസ്കരണത്തിലെയും അഴുക്കുചാൽ പരിപാലനത്തിലെയും മികവിന് തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രസ്റ്റീജിയസ് വാട്ടർ പ്ലസ് പദവി സ്വന്തമാക്കിയ ആദ്യ കേരളീയ നഗരമായി മാറി. മാലിന്യമുക്തം നവകേരളം പ്രചാരണത്തിലൂടെയും ഹരിത കർമ്മസേനയുടെ വീട് വീടാന്തരമുള്ള മാലിന്യ ശേഖരണത്തിലൂടെയും കൈവരിച്ച ഈ നേട്ടങ്ങൾ കേന്ദ്ര സർവേകളിൽ സംസ്ഥാനമുണ്ടാക്കിയ വലിയ കുതിച്ചുചാട്ടത്തിന്റെ തെളിവാണ്. ഇത്തരത്തിൽ പാഴ്വസ്തുക്കൾ കൊണ്ട് മാലിന്യ കുന്നായി മാറിയ ഒരിടം പുനരുപയോഗത്തിലൂടെ അതേ പാഴ്വസ്തുക്കൾ കൊണ്ട് മനോഹരമായ പാർക്കായി മാറ്റിയിരിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. സ്വച്ഛ് സർവേക്ഷൻ 2025 റാങ്കിങ്ങിന്റെ ഭാഗമായി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പാഴ്വസ്തുക്കൾ കൂട്ടിയിട്ടിരുന്ന സ്ഥലത്താണ് വേസ്റ്റ് ടു വണ്ടർ പാർക്ക് ഒരുക്കിയത്. പാഴ്വസ്തുക്കൾ പുനരുപയോഗിക്കുക, അതിലൂടെ ജനങ്ങളെ ഇത്തരം പ്രവർത്തനങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ഹെൽത്ത് ഓഫീസർ മുനവർ റഹ്മാൻ പറഞ്ഞു.
1: വേസ്റ്റുകൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ ഇത്രയും വിശാലമായിട്ടുള്ള ഫ്രീ സ്പേസ് കിട്ടി. ആ ഫ്രീ സ്പേസിൽ നമ്മൾ ഒരു പാർക്ക് സെറ്റ് ചെയ്ത് നമ്മൾ റീയൂസ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ്, റീയൂസ് റീസൈക്കിൾ, അതിൽ റീയൂസ് എന്നുള്ള കോൺസെപ്റ്റിനെ പൂർത്തീകരിച്ചാണ്. ഇതിനായിട്ട് ഉപയോഗിച്ചത് ഒന്നും പുറമേ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളല്ല, ഇവിടെ തന്നെ വീണ് കിടന്ന് കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ്. റോഡ് ഒരുങ്ങി കിട്ടിയ കുപ്പികൾ, ഈ നമ്മൾ പല സ്ഥലത്ത് നിന്ന് പിടിച്ചെടുത്ത് കൊണ്ടുവന്ന ഫ്രിഡ്ജുകൾ, ഈ കമാനങ്ങൾ, ഇപ്പൊ കമാനങ്ങൾ ആ രൂപത്തിലാക്കിയതാണ്. നമ്മുടെ വർക്കേഴ്സ് അഹോരാത്രം ജോലി ചെയ്ത് അതൊക്കെ ഇങ്ങനെ വളരെ ഭംഗിയാക്കി രൂപാന്തരപ്പെടുത്തിയെടുത്തതാണ്. നമ്മൾ ഈ ഒരു പദ്ധതി ചെയ്തേക്കുന്നതിനെ നമ്മൾ സ്വച്ഛ് സർവേക്ഷൻ 2025-26 ഭാഗമായിട്ടാണ്.
0: നഗരങ്ങളിലെ ഈ മുന്നേറ്റത്തിന് സമാന്തരമായി ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്ന ഗ്രാമങ്ങളിൽ ശുചിത്വ വിപ്ലവം സൃഷ്ടിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് സ്വച്ഛ് സർവേക്ഷൻ ഗ്രാമീൺ. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള കുടിവെള്ള ശുചിത്വ വകുപ്പാണ് ഈ ദൌത്യത്തിന് നേതൃത്വം നൽകുന്നത്. ഇന്ത്യയിലുടനീളമുള്ള 1000 ഗ്രാമപഞ്ചായത്തുകളുടെയും ജില്ലകളുടെയും ശുചിത്വ നിലവാരം അളക്കുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ദൌത്യം. ഗ്രാമങ്ങളെ വെളിയിട മലമൂത്ര വിസർജന മുക്തമായി നിലനിർത്തുന്നതിനൊപ്പം അവയെ ODF+ പദവിയിലേക്ക് ഉയർത്തുക എന്നതാണ് സർവേ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഇതിനായി ഗ്രാമീണ മേഖലകളിലെ ഖര ദ്രവ മാലിന്യ പരിപാലന സംവിധാനങ്ങൾ, ജൈവ മാലിന്യ സംസ്കരണത്തിനായുള്ള ഗോബർദ്ധൻ പദ്ധതികൾ, കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾ എന്നിവയുടെ പ്രവർത്തനം സർവേ ഏജൻസികൾ നേരിട്ട് വിലയിരുത്തുന്നു. സ്വച്ഛത ഒറ്റത്തവണ ലക്ഷ്യമല്ല, മറിച്ച് തുടർച്ചയായ ഒരു യാത്രയാണെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ ശുചിത്വം അതിന് അടിസ്ഥാന ഘടകമായി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: आज पूरे देश में स्वच्छता के प्रति एक अलग अलग जगी है और इस अलग को जगाने का श्रेय अगर किसी को जाता है तो वो हमारे माननीय प्रधानमंत्री श्री नरेंद्र मोदी जी को जाता है. मुझे आज वो दिन याद आता है जब माननीय प्रधानमंत्री जी ने लाल किला से खड़े होकर देश को स्वच्छ बनाने का आह्वान किया था कि 2014 से अब तक स्वच्छ भारत मिशन शहरी ने 10 वर्षों की इस परिवर्तनकारी यात्रा में

0: कई उपलब्धि हासिल की है और इसमें सबसे बड़ी उपलब्धि हमारी माताओं बहनों के स्वाभिमान और सम्मान से जुड़ी है। आज शत प्रतिशत शहरी क्षेत्रों को खुले में शौच से मुक्त यानी ODF घोषित किया जा चुका है। साथ ही कई शहरी स्थानीय निकायों ने ODF से आगे बढ़कर के ODF प्लस, ODF प्लस प्लस और वाटर प्लस स्तर प्राप्त कर लिया है।
1: ഗ്രാമീണ മേഖലകളിലെ പൊതു ഇടങ്ങളായ സ്കൂളുകൾ, അംഗനവാടികൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, മാർക്കറ്റുകൾ, ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിലെ ശുചിത്വവും കുടിവെള്ള ലഭ്യതയും സ്വച്ഛ സർവേക്ഷൻ ഗ്രാമീണിന്റെ പ്രധാന വിലയിരുത്തൽ സൂചകങ്ങളാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തടയുന്നതിനായി ഗ്രാമതലത്തിൽ സ്വീകരിച്ചിട്ടുള്ള ബോധവൽക്കരണവും സംസ്കരണ സംവിധാനങ്ങളും ഇതിൽ പ്രത്യേകം പരിഗണിക്കപ്പെടുന്നു. ഗ്രാമസഭകളിലൂടെയുള്ള ജനപങ്കാളിത്തവും വില്ലേജ് തലത്തിൽ പൗരന്മാർ നേരിട്ട് നൽകുന്ന വിവരങ്ങളുമാണ് ഗ്രാമീണ സർവേയുടെയും നട്ടെല്ല്. കേരളത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള നോഡൽ ഏജൻസിയാണ് ശുചിത്വ മിഷൻ. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കാൻ ഈ മിഷൻ നേതൃത്വം നൽകുന്നു. ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ അമീർ ഷാ ആകാശവാണിയോട്.
2: സംസ്ഥാനത്ത് നാം അവലംബിച്ചു വരുന്ന മാലിന്യ പരിപാലന രീതികൾ അത് രൂപപ്പെടുത്തുക, അതുമായി ബന്ധപ്പെട്ട പോളിസികൾ തയ്യാറാക്കുക, സർക്കാരിൽ നിന്ന് ലഭ്യമാക്കേണ്ടുന്ന അനുമതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനിവാര്യ ചുമതലയായ മാലിന്യ സംസ്കരണം എന്ന് പറയുന്ന വിഷയം, അതിൽ ആവശ്യമായിട്ടുള്ള ശേഷി വികസനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കിടയിൽ നടത്തുക, പൗരന്മാരുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തം മാലിന്യ സംസ്കരണ പദ്ധതികൾ നടപ്പിലാക്കിയെടുക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുക തുടങ്ങിയവ ശുചിത്വ മിഷന്റെ അടിസ്ഥാന ചുമതലകൾപ്പെടുന്നതാണ്. നമുക്കിടയിൽ നമുക്കറിയാം, ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന് തന്നെയാണ് മാലിന്യ സംസ്കരണം എന്നുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്തു വരുന്ന ഷിഗല്ല, അമീബിക് മസ്തിഷ്കജ്വരം പോലെയൊക്കെയുള്ള ഗുരുതരമായ അസുഖങ്ങൾ ഇന്ന് വളരെ കോമൺ ആയി എല്ലാ ആൾക്കാരിലേക്കും വന്നു ചേരുന്നതിൻ്റെ ഒരു കാരണം അശാസ്ത്രീയമായി മാലിന്യം നിക്ഷേപിക്കുന്നതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു പശ്ചാത്തലത്തിലാണ് ശുചിത്വ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ നിരവധി പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. സാനിറ്ററി മാലിന്യം, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ട്യൂബ് ലൈറ്റ്, ബൾബ്, കീടനാശിനികൾ, സ്പ്രേ, ഇതുപോലെയൊക്കെയുള്ള അപകടകരമായ മാലിന്യം, ഇവയെല്ലാം തന്നെ നമുക്ക് തരംതിരിച്ച് ശാസ്ത്രീയമായി കൈമാറ്റം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ശുചിത്വ മിഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും മാലിന്യം നമ്മൾ കത്തിക്കുകയോ വലിച്ചെറിയുകയോ അല്ലെങ്കിൽ ജലസ്രോതസ്സുകളിലേക്കും മറ്റും ആളൊഴിഞ്ഞ പറമ്പിലേക്കും നിക്ഷേപിക്കണമെന്ന സാഹചര്യം ഇന്നില്ല. എല്ലാത്തരം മാലിന്യവും ശേഖരിച്ച് സംസ്കരിച്ച് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള ഏജൻസി സംവിധാനം, അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടികൾ, ഇതിൻ്റെ പ്രവർത്തകരായി നിൽക്കുന്ന ആളുകളെ എല്ലാം പരിശീലിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ശുചിത്വ മിഷൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ സേവനം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്രീയമായ മാലിന്യം സംസ്കരിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്.
1: ജലസംരക്ഷണം, ജൈവകൃഷി, മാലിന്യ സംസ്കരണം എന്നിവയെ കൂട്ടിയിണക്കിക്കൊണ്ട് രൂപീകരിച്ച ജനകീയ പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ. ജലാശയങ്ങളുടെ പുനരുജ്ജീവനം ഈ പദ്ധതിയുടെ പ്രധാന നേട്ടമാണ്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ ശുചിത്വ യജ്ഞമാണ്. ഇതിലൂടെ സംസ്ഥാനത്തെ മാലിന്യ സംസ്കരണ നിരക്ക് 40% നിന്നും 90% മുകളിലേക്ക് ഉയർത്താൻ സാധിച്ചു. കേരളത്തിലെ ശുചിത്വ ദൗത്യങ്ങളുടെ നട്ടെല്ലാണ് ഹരിതകർമ്മസേന. 36,000-ലധികം വനിതകൾ അംഗങ്ങളായ ഈ സേന വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ കൃത്യമായി ശേഖരിച്ച് അവ പുനരുപയോഗത്തിനും മറ്റുമായി നൽകുന്നു. ഇതിലൂടെ അജൈവ മാലിന്യങ്ങൾ കുന്നുകൂടുന്നത് ഗണ്യമായി കുറഞ്ഞു. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം പാങ്ങോട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ റിയാസ് ആകാശവാണിയോട്.
3: എൻ്റെ പേര് റിയാസ്, ഞാൻ വാമനപുരം ബ്ലോക്കിൽ പാങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ VU ആയിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് അവർ എല്ലാ മാസവും ആദ്യ ദിവസങ്ങളിൽ വീടുകളിൽ എത്തുകയും സ്ഥാപനങ്ങളിൽ എത്തുകയും ചെയ്യുന്നു. വീടുകളിൽ നിന്നും 50 രൂപയും സ്ഥാപനങ്ങളിൽ നിന്ന് 100 രൂപയും കളക്ട് ചെയ്തുകൊണ്ട് ആ വീടുകളിലും സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നു. ശേഖരിച്ചതിന് ശേഷം അവർ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള മിനി MCFൽ എത്തിക്കുകയാണ് ഒന്നാം ഘട്ടമായി ചെയ്യുന്നത്. അവിടെ വെച്ച് അവർ അത് തരംതിരിച്ചതിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വാങ്ങി നൽകിയിട്ടുള്ള അജൈവ മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള

0: വാഹനങ്ങളിൽ മാലിന്യങ്ങൾ തദ്ദേശ സ്ഥാപനത്തിന് കീഴിലുള്ള MCFകളിൽ എത്തിക്കുന്നു. MCFകളിൽ കൊണ്ടുവന്നതിന് ശേഷം ഇവ ഒന്നുകൂടി തരംതിരിച്ച് പുനഃചംക്രമണത്തിനുള്ളതും പുനരുപയോഗത്തിനുള്ളതുമായിട്ട് വേർതിരിക്കുകയും തുടർന്ന് അവർ ഈ പറയുന്ന അജൈവ മാലിന്യങ്ങൾ കൈയൊഴിയുകയും ചെയ്യുന്നു. കൈയൊഴിയുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ ക്ലീൻ കേരള കമ്പനിയും സർക്കാർ അംഗീകൃത ഏജൻസികളെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഏജൻസികൾ വഴി ഈ പറയുന്ന പുനഃചംക്രമണത്തിനുള്ളതും പുനരുപയോഗത്തിനുള്ളതുമായിട്ടുള്ള അജൈവ മാലിന്യങ്ങൾ അവർ ശേഖരിച്ചു കൊണ്ടുപോകുന്നതോടുകൂടി നമ്മുടെ വാർഡുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന അജൈവ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കാതെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സേവന സന്നദ്ധരായി ജോലി ചെയ്യുന്നവരാണ് നമ്മുടെ ഹരിതകർമ്മ സേന. അതോടൊപ്പം തന്നെ യൂസർ ഫീ കളക്ഷനിലും വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
1: വലിയ മുന്നേറ്റങ്ങൾ അവകാശപ്പെടുമ്പോഴും നഗര ഗ്രാമീണ മേഖലകൾക്ക് മുന്നിൽ ഇനിയും വലിയ വെല്ലുവിളികൾ അവശേഷിക്കുന്നുണ്ട്. നഗരപ്രദേശങ്ങളിൽ വർഷങ്ങളായി കുന്നുകൂടിക്കിടക്കുന്ന പഴയ മാലിന്യങ്ങൾ പൂർണ്ണമായി സംസ്കരിക്കുക എന്നത് നഗരസഭകൾക്ക് മുന്നിലെ വലിയൊരു കടമ്പയാണ്. അതുപോലെ തന്നെ ഗ്രാമീണ മേഖലകളിൽ ദ്രവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി ശുദ്ധീകരിച്ച് പുനരുപയോഗിക്കുക എന്നതും വെല്ലുവിളിയായി തുടരുന്നു. ഇതിനെയെല്ലാം മറികടക്കാൻ നഗരങ്ങളെ 1-സ്റ്റാർ മുതൽ 7-സ്റ്റാർ വരെ തരംതിരിക്കുന്ന ഗാർബേജ് ഫ്രീ സിറ്റീസ് സ്റ്റാർ റേറ്റിംഗ് സംവിധാനവും ഗ്രാമങ്ങൾക്കായി മാതൃകാ സ്വച്ഛ് ഗ്രാമം പദവികളും കേന്ദ്ര സർക്കാർ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ, കേവലം അവാർഡുകൾ നേടുന്നതിനുള്ള ഒരു മത്സരം എന്നതിനപ്പുറം രാജ്യത്തിന്റെ നഗര ഗ്രാമീണ മേഖലകളുടെ ജീവിത നിലവാരവും ജനങ്ങളുടെ ആരോഗ്യ സൂചികയും ഉയർത്തുന്ന ഒരു സമഗ്ര വികസന മാതൃകയായി സ്വച്ഛ് സർവേക്ഷൻ മാറിയിരിക്കുന്നു. കേന്ദ്ര മന്ത്രാലയങ്ങളുടെ ഏകോപനവും തദ്ദേശ സ്ഥാപനങ്ങളുടെ സജീവമായ ഇടപെടലും അതിലുപരി പൗരന്മാരുടെ പൂർണ്ണമായ പങ്കാളിത്തവും കൈകോർക്കുമ്പോൾ മാത്രമേ സമ്പൂർണ്ണ ശുചിത്വ ഭാരതമെന്ന മഹാസ്വപ്നം നമുക്ക് പൂർണ്ണമായും സാക്ഷാത്കരിക്കാൻ സാധിക്കൂ. ശുചിത്വം എന്നത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, മറിച്ച് ഓരോ പൗരന്റെയും കടമയാണ്. പ്ലാസ്റ്റിക് ഉപയോഗം കുറച്ചുകൊണ്ടും മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിച്ചുകൊണ്ടും മാത്രമേ നമുക്ക് നമ്മുടെ നാടിനെ ശുചിത്വത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനാകൂ. കേന്ദ്ര സർക്കാരിന്റെ നഗര ഗ്രാമീണ ശുചിത്വ സർവേകളായ സ്വച്ഛ് സർവേക്ഷൻ, സ്വച്ഛ് സർവേക്ഷൻ ഗ്രാമീൺ എന്നിവയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി സമാപിക്കുന്നു. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുധിൻ സൈനുദ്ദീൻ.
2: ആകാശവാണി തൃശൂർ, സമയം 11 മണി കഴിഞ്ഞ 14:50. കാലാവസ്ഥ: കേരളത്തിൽ പരക്കെ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. മീഡിയം വേവ് 476.2.